ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആഷാഢം 31, കൊല്ലവർഷം 1201 കർക്കടകം 6, 2026 ജൂലൈ 22 ബുധനാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 44 സെക്കൻഡും. 101.9 മെഗാഹെഡ്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം, അവതരിപ്പിക്കുന്നത് തോംസൺ ആന്റണി.
1: യാതൊരു ഉത്സാഹവുമില്ലാതെ അറുമടിയന്മാരുമായി കഴിയുന്നവരെ ചിലപ്പോൾ നാം കണ്ടിട്ടുണ്ടാവും. ജീവിതത്തിൻ്റെ ഗതി അടഞ്ഞിരിക്കുന്നു, ഇനി എനിക്ക് രക്ഷയില്ല എന്ന് ചിന്തിക്കുന്നവരാണ് ഇവരിൽ പലരും. ജീവിത പ്രശ്നങ്ങളെ നേരിടാൻ ഇവർക്ക് കഴിയുന്നില്ല. പ്രത്യാശയുടെ നീരുറ്റി കുടിക്കുന്ന ഇത്തിൽ കണ്ണികളാണ് നിഷേധാത്മക ചിന്തകൾ. ഈ മനോഭാവത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാത്തിടത്തോളം കാലം ഇവരെ രക്ഷിക്കാൻ ആർക്കും സാധ്യമല്ല. പരാജയം സംഭവിക്കുമോ എന്ന ഭയം വെച്ചു പുലർത്തുന്നതിൻ്റെ ഫലമായി മുന്നോട്ട് ചുവടുകൾ വയ്ക്കാൻ മടിച്ചു നിൽക്കുന്നവരുണ്ട്. അമിതമായ ഉത്കണ്ഠ അവരെ നിഷ്ക്രിയരാകുന്നു. ജിജ്ഞാസയും ഉത്കണ്ഠയും ഒക്കെ ഒരളവ് വരെ നമുക്കെല്ലാം ഉണ്ടാവും. അത് ആവശ്യമാണ്, ആരോഗ്യകരവുമാണ്. പക്ഷേ ഉത്കണ്ഠ അമിതമായാൽ അത് അസ്വസ്ഥതയും ആകുലതയുമാകും നമ്മൾ സൃഷ്ടിക്കുന്നത്. ആകുലതകളെ അതിജീവിക്കാനും പരാജയഭീതിയും അമിതോത്കണ്ഠയും മറികടക്കാനും മനസ്സിന് നാം പരിശീലനം നൽകണം. ആദിയും ആകുലതയും നമ്മെ രോഗികളാക്കി മാറ്റുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ആകുലതകളും അസ്വസ്ഥതകളും ഉളവാക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. പ്രശ്നരഹിതമായ ജീവിതം എന്നൊന്നുണ്ടോ? തീർച്ചയായും ഇല്ല. മാത്രമല്ല ജീവിതം പലപ്പോഴും പ്രശ്ന സങ്കീർണമാണ്. വിപരീത സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും സമചിത്തതയോടും യാഥാർത്ഥ്യബോധത്തോടും നേരിടാനും അവയെ അതിജീവിച്ച് മുന്നേറാനും നമുക്ക് കഴിയണം. പരാജയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. പരാജയങ്ങളിലും പരാജയപ്പെടാത്ത മനസ്സാണ് നമ്മുടെ ജീവിത വിജയത്തിന് ആവശ്യം വേണ്ടത്. പരാജയങ്ങൾ, പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായവ, പലരുടെയും ജീവിതത്തെ തകർത്തിക്കളയുന്നു. ആഘാതത്തിൽ നിന്ന് ചിലർ എഴുന്നേൽക്കാറേയില്ല. സ്വന്തം പരാജയത്തിലേക്കും തളർന്ന സ്വത്വത്തിലേക്കുമാണ് ഇവർ നോക്കുന്നത്. സ്വയം പരിതപിക്കുകയും ചുറ്റുപാടുകളെ പഴിക്കുകയുമാണ് ഇവർ ചെയ്യാറുള്ളത്. തത്ഫലമായി അപകർഷബോധം, സംശയബുദ്ധി തുടങ്ങിയവയുടെ വിളനിലമായി ഇവർ മാറുന്നു. നിരുന്മേഷവാന്മാരും നിരാശരുമായിത്തീരുന്നു. നിരാശ ഒന്നിനും പ്രതിവിധിയല്ല. സ്വന്തം പരാജയത്തെക്കുറിച്ച് ഓർത്തോർത്ത് നിരാശയപ്പെട്ടു ജീവിതം പാഴാക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ജീവിതത്തിൽ നിന്നുള്ള ഒരുതരം ഒളിച്ചോട്ടമാണിത്. ആകയാൽ ഇത് ഭീരുത്വമാണ്. ഭീരു പലവട്ടം മരിക്കുന്നു, ധീരനോ ഒരിക്കൽ മാത്രവും. കവാഷ് ഡൈ മെനി ടൈംസ് ബിഫോർ ദർ ഡെത്ത്. ദ വേലിയൻ നെവർ ടേസ്റ്റ് ഓഫ് ഡെത്ത് ബട്ട് വൺസ്. ഷേക്സ്പിയർ ജൂലിയസ് സീസർ എന്ന വിശ്വപ്രസിദ്ധ നാടകത്തിൽ കുറിച്ചത് എത്ര വലിയ സത്യമാണ്. സ്വന്തം പരാജയം അംഗീകരിക്കാനും അതിൻ്റെ കാരണം കണ്ടെത്തി പരിഹരിച്ചു മുന്നേറാനും കഴിയണമെങ്കിൽ നമുക്ക് എളിമയുണ്ടായിരിക്കണം. യാഥാർത്ഥ്യബോധത്തോടെ സ്വന്തം പരാജയം നാം അംഗീകരിക്കണം. ജ്ഞാനികൾ പരാജയത്തിൽ നിന്ന് കരകയറാനുള്ള മാർഗം അന്വേഷിക്കുന്നു. പരാജയങ്ങളെ ഓർത്ത് ജ്ഞാനികൾ കരയാറില്ല. അവയ്ക്കുള്ള പരിഹാരത്തെപ്പറ്റി അവർ ശരിയായി ആലോചിക്കുന്നു. പ്രശ്ന പരിഹാരത്തിന് ആവശ്യം യാഥാർത്ഥ്യബോധവും മനഃശക്തിയുമാണ്. ആത്മബലവും ഉറച്ച ഇച്ഛാശക്തിയും പ്രത്യാശയുമാണ് വേണ്ടത്. യഥാർത്ഥ പൗരുഷം ആത്മശക്തിയിലാണ്. സ്ഥിരപ്രജ്ഞത, ത്യാഗം, വിശ്വാസം, വിനയം എന്നിവ കൂടാതെ അത് സാധ്യമാവില്ല എന്ന് ഗാന്ധിജി പറയുന്നു. നശ്വരമായവയിൽ പരമമായ ആശ അർപ്പിച്ചാൽ നാം നിരാശരാകും. ആശയാണ് നിരാശയ്ക്ക് കാരണം എന്ന് ശ്രീബുദ്ധൻ പഠിപ്പിക്കുന്നു. ഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്യണമെന്ന് ഭഗവത്ഗീത ഉപദേശിക്കുന്നു. നമുക്ക് നാമേ പണിപൊതു നാഗം, നരകവും അതുപോലെ എന്ന് മഹാകവി ഉള്ളൂർ പാടുന്നു. ദ മൈൻഡ് ഈസ് ഇറ്റ്സ് ഓൺ പ്ലേസ് ആൻഡ് ഇൻ ഇറ്റ് സെൽഫ് ക്യാൻ മേക്ക് എ ഹെവൻ ഓഫ് ഹെൽ ഓർ എ ഹെൽ ഓഫ് ഹെവൻ. മനസ്സ് അതിൻ്റേതായ ഒരു ലോകമാണ്. നരകത്തെ സ്വർഗമാക്കാനും സ്വർഗത്തെ നരകമാക്കാനും അതിന് കഴിയും എന്നു മിൽട്ടൺ തൻ്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന വിഖ്യാത കാവ്യത്തിൽ പാടുന്നത് എത്ര അർത്ഥവത്താണ്. നമ്മെ പ്രത്യാശാഭരിതരും ഉത്സാഹികളുമാക്കുന്ന ചിന്തകളെ മനസ്സിൽ നടാൻ കഴിഞ്ഞാൽ ജീവിതം സന്തോഷപ്രദവും സുഖകരവുമാകും. ഇഫ് വിൻ്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ്. ശിശിരമെത്തിയാൽ പിന്നെ വസന്തകാലം അകലെയാണോ? ജീവിതത്തിൻ്റെ ഗൃതുഭേദങ്ങളിൽ വേനലും ഹേമന്തവും ഗ്രീഷ്മവും വസന്തവുമൊക്കെ ഉണ്ടാവും. വരാനിരിക്കുന്ന വസന്തത്തിൻ്റെ മുന്നോടിയായി കൊടും മഞ്ഞുകാലക്കെടുതിയെ കാണാൻ കഴിവുള്ള മനസ്സാണ് നമുക്കാവശ്യം. ചുറ്റുപാടും വ്യാപിച്ചു നിൽക്കുന്ന കൂരിരുട്ടിനപ്പുറം വിരിയാൻ പോകുന്ന പ്രഭാതത്തിൻ്റെ തങ്കരശ്മികൾ കാണാൻ മനസ്സിൻ്റെ കണ്ണുകൾക്ക് കഴിയട്ടെ.
0: സുഭാഷിതം അവതരിപ്പിച്ചത് തോംസൺ ആന്റണി.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യ വടക്കൻ മാസിഡോണിയ സാമ്പത്തിക ബന്ധം കൂടുതൽ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സ്കോപ്ജയിൽ ഇന്ത്യ വടക്കൻ മാസിഡോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരും തിരുപ്പൂരും സന്ദർശിക്കും. കോയമ്പത്തൂരിലെ GKNM കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കോൺഗ്രസും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വിദ്യാർത്ഥികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രധാനമന്ത്രിയുടെ വസതിക്കു പുറത്ത് രാഹുലും കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധ പ്രകടനം നടത്തി സുരക്ഷാ പ്രോട്ടോകോൾ ലംഘിച്ചതായി അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെ ജനപ്രതിനിധികൾക്കെതിരെ ഡൽഹി പോലീസ് സ്വീകരിച്ച നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. MP നേരെ കയ്യേറ്റമുണ്ടായത് ഗൌരവത്തോടെയാണ് കാണേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ഓഫീസുകളിലെ ഫയലുകളിൽ ഒതുങ്ങാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ് പരിഹരിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി KA തുളസി. തിരുവനന്തപുരം മണ്ണാംകോണത്ത് ഊരൊരുക്കം 2026 പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ താൽപര്യങ്ങൾക്കെതിരായ ഒരു നടപടിക്കും കൂട്ടുനിൽക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ VS അച്യുതാനന്ദന്റെ 1st അനുസ്മരണ സമ്മേളനം ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ ഒഴിവുകൾ നികത്താൻ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും പട്ടിക ലഭ്യമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് ബസ് ടെർമിനൽ സ്ഥാപിക്കാൻ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ്. ഒരു മാസത്തിനകം കോർപ്പറേഷൻ സെക്രട്ടറി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകുന്നേരം 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, മഹാകവി കുമാരനാശാന്റെ കരുണയിൽ നിന്നൊരു ഭാഗം, ആലാപനം ശീലാരാജ്, അധ്യാത്മ രാമായണ പാരായണം 6-ാം ദിവസം ശ്രീവത്സൻ ജെ മേനോൻ പാരായണം ചെയ്തത്, ഉദയഗീതം കെ രാധാമണി, സാവിത്രി സത്യവാൻ എന്നിവർ പാടിയത്, തുടർന്ന് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം രാമായണ പൊരുൾ MV നടേശൻ അവതരിപ്പിച്ചത്, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കരുണാസായി മനോയാനം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, മക്കാച്ചിയുടെ പായസക്കട, ഗ്രാമകേരളം. 8:30

ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 86. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:00 മുതൽ 11:00 വരെ അക്ഷരച്ചിപ്പ്. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:00 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ആരോഗ്യവും ആയുർവേദവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. ഉച്ചയ്ക്ക് 12:00 കൂട്ടുകാരി, സംരംഭകയായ ബിന്ദു പള്ളിച്ചലുമായി അഭിമുഖം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര. അപസ്മാരവും ഹോമിയോപ്പതിയും ഡോക്ടർ യദുകൃഷ്ണൻ സംസാരിക്കുന്നു. 12:50, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഇതാ ഒരു ചോദ്യം തത്സമയ പ്രശ്നോത്തരി. 2:02 ചിത്രീകരണം അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കൈത്താങ്ങ. 2:45 തിരയിപ്പൂക്കൾ. 3:00 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. ഇതിൽ കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 പിട്ടാര സ്പോൺസേഡ് പരിപാടി. 4:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കരുണാസായി മനോയാനം. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം, 6-ാം ദിവസം ശ്രീവത്സൻ ജെ മേനോൻ പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും, സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ പാലുൽപാദനം, ഡോക്ടർ രജി ഷാറുമായി അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 മൊഴിയാം ഒരു കഥ. 9:30 സംഗീതസുധ ജി സീതാലക്ഷ്മി പാടിയ കൃതികൾ. എ.എൽ മഞ്ജുള രാജേഷ് വയലിൻ, നാഞ്ചിൽ AR അരുൾ മൃദംഗം. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. തോംസൺ ആന്റണി അവതരിപ്പിച്ചത്. 11:00 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. അറിയിപ്പുകൾ. ഇനി ഇന്നത്തെ കാലാവസ്ഥ നോക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 3 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 3 മില്ലിമീറ്റർ. അറിയിപ്പുകൾ സമാപിച്ചു.

0: ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് കുമാരനാശാന്റെ കരുണ എന്ന കവിതയിലെ ഒരു ഭാഗം കേൾക്കാം. പാരായണം ചെയ്യുന്നത് ഷീലാരാജ്.

ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കുമാരനാശാന്റെ കരുണ എന്ന കവിതയിലെ ഒരു ഭാഗം. പാരായണം ചെയ്തത് ഷീലരാജ്.

രാമായണ പാരായണം ആറാം ദിവസമായ ഇന്ന് നാരദ രാഘവ സംവാദം, ശ്രീരാമാഭിഷേകാരംഭം എന്നീ കഥാഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ശ്രീ ശ്രീവത്സൻ ജയമേനോൻ.

0: രാമായണ പാരായണം 6-ാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ശ്രീ ശ്രീവത്സൻ ജെ മേനോൻ.
1: മൻ കി ബാത്,
2: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
3: കേൾക്കാം ഉദയഗീതം. കെ രാധാമണി, സാവിത്രി സത്യവാൻ എന്നിവർ ആലപിച്ചത്. മാധവ മാമവ ദേവ എന്ന് തുടങ്ങുന്നു.

0: ഉദയഗീതമാണ് കേട്ടത്. ആലപിച്ചത് കെ രാധാമണി, സാവിത്രി സത്യവാൻ എന്നിവർ.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

അവിടെ എപ്പോഴും ഒരു ഫെസ്റ്റിവൽ മോഡാണ്. ക്ലാസ്സുകളുണ്ട്, പക്ഷേ എപ്പോഴും ആഘോഷമാണ്. ഹോളി, ഓണം, ഒരു ദിവസം രണ്ടു ദിവസം അല്ല, ഒരുപാട് ദിവസത്തെ ആഘോഷം. അപ്പൊ എപ്പോഴും ഒരു ആക്റ്റീവ് മോഡലുള്ള ഒരു ക്യാമ്പസ് ആണ്.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: സമയം 6 മണി കഴിഞ്ഞ 30 മിനിറ്റ്.

0: പ്രഭാതഭേരി. ആദ്യം നോക്കാം പത്രവൃത്താന്തം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുന്ന സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് സർക്കാർ ഉടമസ്ഥതയിലുള്ള സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്ന് ഗുരുഗ്രാമിലെ മെദാന്ത സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അൺഎയ്ഡഡ് സ്കൂൾ ജീവനക്കാർക്ക് നിയമപ്രകാരമുള്ള ഗ്രാറ്റുവിറ്റിയും PF ഉപജീവന ബത്തയും നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു. ഡെങ്കിപ്പനി പ്രതിരോധത്തിന് ഇന്ത്യ ആദ്യമായി വികസിപ്പിച്ച വാക്സിൻ ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ചു. 4 മുതൽ 60 വയസ്സുവരെയുള്ളവർക്ക് ക്യൂഡൻഗ വാക്സിൻ നൽകാൻ അനുമതി ലഭിച്ചതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. അവധിക്ക് നാട്ടിലേക്ക് മടങ്ങിയ വിദ്യാർത്ഥികളോട് സെപ്റ്റംബർ 15 മുൻപ് തിരിച്ചെത്താൻ നിർദ്ദേശിച്ച് US സർവകലാശാലകൾ. നിലവിലുള്ള വിസ പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ തുടർന്ന് ലഭിക്കുന്നതിനാണ് F1J1 വിസ ഉടമകൾ സെപ്റ്റംബർ 15 മുൻപ് US പ്രവേശിക്കണമെന്ന് സർവകലാശാലകൾ നിർദ്ദേശം നൽകിയത്. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ജീവനും ജീവനോപാധികളും നഷ്ടമായവർക്കുള്ള നഷ്ടപരിഹാരം 50% വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. ലോകകപ്പ് ഹോക്കിക്കുള്ള ഇന്ത്യൻ ടീമിനെ ഹർമൻപ്രീത് സിംഗ് നയിക്കും. ടൂർണമെന്റിനുള്ള 20-അംഗ ടീമിനെയും ഹോക്കി ഇന്ത്യ പ്രഖ്യാപിച്ചു.
1: ഓഫ് സീസൺ കാലമാണെങ്കിലും ഇറച്ചിക്കോഴിയുടെയും മുട്ടയുടെയും വില കേരളത്തിൽ കുതിച്ചുയരുകയാണ്. ഉപഭോക്താക്കൾക്ക് ഇത് ഗാർഹിക ബജറ്റുകളിൽ ഒരു വലിയ ഭാരമാണ്. എന്നാൽ കർഷകർക്ക് ഉയർന്ന വില ലാഭം നൽകുന്നുമില്ല. വർദ്ധിച്ചുവരുന്ന തീറ്റച്ചെലവ്, വിതരണ നിയന്ത്രണങ്ങൾ, രോഗങ്ങൾ, അന്തർ സംസ്ഥാന ആശ്രിതത്വം, വിപണിയിലെ ചാഞ്ചാട്ടം എന്നിവയുടെ സങ്കീർണമായ ഒരു പരമ്പരയാണ് ഈ വിരോധാഭാസത്തിന് പിന്നിൽ.
2: ഒരു കർഷകൻ എന്ന നിലയിൽ നമുക്ക് പറയാനുള്ളത് ആദ്യം തന്നെ ഇതിനൊരു അടിസ്ഥാന വില നിശ്ചയിക്കണം എന്നുള്ളതാണ്.
1: കോഴി കർഷകനായ ജിനു ശശിധരൻ,
2: കാരണം ബാക്കിയുള്ള കൃഷി സംബന്ധമായ ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ഗവൺമെന്റ് ഒരു അടിസ്ഥാന വില നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊരു അടിസ്ഥാന വിലയില്ല, അത് ഏറ്റവും വലിയ കാര്യം. പിന്നെ അടിക്കടി ഉണ്ടാകുന്ന വിലക്കയറ്റം, TT സർക്കാർ തലങ്ങളിലൊന്നും യാതൊരുവിധ കൺട്രോൾ ഇല്ലാത്തതും, തോന്നുമ്പോൾ വില കൂട്ടുന്നത് നമ്മളെപ്പോലുള്ളവർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഈ കോഴി വളർത്തൽ എന്ന് പറയുന്ന സംഭവം തന്നെ. ആത്മഹത്യയുടെ മുമ്പിൽ എന്നൊക്കെ പറയുന്ന ആ സെയിം അവസ്ഥ തന്നെയാണ്. സർക്കാരിനെ അടിയന്തരമായിട്ട് ഇതിന്റെ അകത്ത് ഇടപെട്ട് ഇതിനൊരു അടിസ്ഥാന വില നിശ്ചയിക്കണമെന്നാണ്. ഇപ്പൊ 2000 കോഴിയെ വളർത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കിപ്പം ഏകദേശം കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് കോഴി വിലക്ക് കൂടിയേക്കുന്നത് ഒരു ചാക്കിന്റെ പുറത്ത് 500 രൂപയാണ് കൂടിയേക്കുന്നത്. 2000 കോഴിയെ വളർത്തുന്നതിന് എനിക്ക് ഏകദേശം ഒരു 130 ചാക്ക് തീറ്റി വേണ്ടി വരും. ആ 130 ചാക്ക് തീറ്റി എടുക്കുമ്പോൾ എനിക്കിപ്പോ ഒരു ചാക്കിന്റെ പുറത്ത് 500 രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര രൂപയുടെ വ്യത്യാസം ഉണ്ടായി. അതുപോലെ തന്നെ ഇത് നമ്മൾ വിപണിയിൽ കൊണ്ട് വിൽക്കാൻ നിൽക്കുമ്പോഴേ നമുക്ക് ഈ ഒരു വില കിട്ടുന്നില്ല. ഒന്നെങ്കിൽ സർക്കാർ അതിന്റെ അകത്ത് ഇടപെട്ടിട്ട് ഡയറക്റ്റ് സെയിൽ ചെയ്യുന്ന എന്തെങ്കിലും രീതികൾ കൈകാര്യം ചെയ്യണം, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യണം. ഇതിനെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ട് അവർ ഈ ഒരു മേഖല പഠിക്കണം. പഠിച്ചിട്ട് അതിന്റെ അകത്ത് എന്തോ ചെയ്യാൻ
1: ഇറച്ചിക്കോഴിക്കും തീറ്റയ്ക്കും അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നതാണ് കേരളത്തിന്റെ പ്രധാന ആശങ്കകളിൽ ഒന്ന്. അടുക്കള കോഴി വളർത്തൽ, സംഘടിത വാണിജ്യ യൂണിറ്റുകൾ തുടങ്ങിയ സംരംഭങ്ങളിലൂടെ വർഷങ്ങളായി പ്രാദേശിക ഉൽപ്പാദനം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും കേരളം ഇപ്പോഴും തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്ന് കോഴിയും തീറ്റയും ഗണ്യമായി ഇറക്കുമതി ചെയ്യുന്നു.
3: ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞാൽ ഉൽപാദന ചെലവ് വർദ്ധിക്കുകയും അതിനനുസരിച്ചുള്ള കർഷകർക്ക് റേറ്റ് കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്.
1: ഓൾ കേരള പൗൾട്രി ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി SK നസീർ,
3: കാരണം നേരത്തെ 1 കിലോ കോഴി കേരളത്തിൽ പ്രൊഡക്ഷൻ ആയി വരുമ്പോൾ ഏതാണ്ട് 90 മുതൽ 95 രൂപ വരെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഫീഡിന്റെ വില ക്രമാതീതമായി ഏറുകയും കോഴിക്കുഞ്ഞിന്റെ വിലയും ഏതാണ്ട് ഡബിൾ അധികം വർദ്ധിക്കുകയും ചെയ്തു. അപ്പൊ കർഷകർ

0: ഈ കൃഷിയിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. കാരണം ഇതിന്റെ ഉൽപ്പാദന ചെലവിനനുസരിച്ചുള്ള റേറ്റ് കിട്ടുമോ എന്ന ആശങ്ക കർഷകരുടെ ഉണ്ടായിട്ട് കർഷകർ കൃഷി കുറയ്ക്കുകയും പിന്നെ ഇപ്പൊ ഈ അടുത്ത തന്നെ മഴ കുറവായ കാരണം പിന്നെ ജലക്ഷാമം ഉണ്ടായിരുന്നു. കാരണം ആ സീസണിലിട്ട കോഴികളാണ് ഇപ്പൊ വിളിക്കുന്നത്. കാരണം ഇപ്പം തന്നെ ഓണം സീസണോടനുബന്ധിച്ച് നമുക്ക് പറയാനുള്ള ഇതിലേറെ വില കയറാനാണ് സാധ്യത. നമ്മുടെ സാധാരണ നിലയിൽ കൃഷി എങ്ങും ഇറക്കിയിട്ടില്ല. കർഷകരെല്ലാം ആശങ്കപ്പെട്ടിരിക്കാതെ അനുദിനം തീറ്റയുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, കോഴി കുഞ്ഞിന്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഉൽപാദനത്തിനനുസരിച്ച് അതിനനുസരിച്ചുള്ള വില കർഷകർക്ക് കിട്ടാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ കർഷകർ കൃഷിയിൽ നിന്ന് പിൻവലിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളുടെ പോകുന്നത്.
1: കോഴിത്തീറ്റയുടെ വിലക്കയറ്റം മറ്റൊരു പ്രധാന വെല്ലുവിളിയായി ഉയർന്നു വന്നിട്ടുണ്ട്. കോഴി ഉൽപാദന ചെലവിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും തീറ്റയ്ക്കുള്ള ചെലവാണ്. കേരളം പ്രധാനമായും ഇറക്കുമതി ചെയ്യുന്ന ചോളം, സോയാബീൻ മീൽ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. ആഗോള ചരക്ക് വില, ഗതാഗത ചെലവുകൾ, എന്തിന് ഭൗമരാഷ്ട്രീയ സംഭവ വികാസങ്ങൾ പോലും തീറ്റ വിലയെ സ്വാധീനിക്കുന്നു. കോഴിക്കോട്ടെ ചിക്കൻ വ്യാപാര സമിതി പ്രസിഡന്റ് മുസ്തഫ കിണാശേരി:
2: തീറ്റിന്റെ വില നല്ലതാണ്, സോയൊക്കെ ഭയങ്കര ടൈറ്റാണ്, യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ടാണ് അതാണ് വില കൂടുന്നത്. സത്യത്തിന് ഈ സമയത്ത് സീസൺ അല്ല, ഇപ്പോ സാധാരണ കോഴിക്ക് വില കൂടുന്ന സമയമാണ്. ഇപ്പോ ഓണം വരുമ്പോ ആ സമയത്ത് വില കൂടാൻ സാധ്യത ഉള്ളത്. അപ്പൊ കച്ചവടക്കാർ പിടിച്ചിരിക്കാൻ പറ്റുന്ന അവസ്ഥ ഉള്ളത്. ആദ്യം ആർപ്പാണ് കല്യാണ സൽക്കാരങ്ങളൊക്കെയാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ അല്ലപ്പോ ഡെയിലി നിത്യവും ചിക്കൻ ഉപയോഗം വളരെ കൂടുതലാണ്. ഈ സമയത്ത് ഇങ്ങനെ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന അവസ്ഥയിലെ പോയിക്കൊണ്ടിരിക്കുന്നത്. തീരുന്ന വില കൂടുതലാണ്, സർക്കാർ ഇടപെട്ട് ഇതിനെ വില നിയന്ത്രിക്കണം, അതാണ് പറയാനുള്ളത്. അത് ആ ട്രാൻസ്പോർട്ടിന് നോക്കിയിട്ടാണ്. ഇപ്പൊ മലപ്പുറം ജില്ലയിലൊക്കെ ആണെങ്കിൽ ഫാമുകൾ സ്വന്തമായിട്ട് ഉൽപ്പാദിക്കുന്ന സ്ഥലമുണ്ട്. അത് കോഴിക്കോട് വാങ്ങൽ കൂരാച്ചുണ്ട്, നമ്മളെ പിന്നെ മുക്കമ ഏരിയകളിലൊക്കെ സ്വന്തം ലോക്കൽ ഫാം സ്ഥലമുണ്ട്. ഈ ടൗൺ ഏരിയകളിലാണ് ഫാമുകൾ ഇല്ലാത്തത്. അതൊക്കെ വണ്ടി വരുന്ന സർവീസ് ചാർജ് പോലെ കൂട്ടും, ട്രാവലിംഗ് ചാർജിന്റെ പ്രശ്നമുണ്ടാവും.
1: കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ബി ജയകുമാർ:
3: ചിക്കൻ വില വർധന ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഹോട്ടലുകാരെ കാര്യമായി ബാധിക്കും. എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ചിക്കൻ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 145 രൂപ ഇരുന്ന സാധനം ഇപ്പോൾ 200 മേളിലേക്കായിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ചിക്കൻ വിഭവങ്ങൾക്ക് വില കൂട്ടാതിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാത്തൊരു സ്ഥിതിയിലേക്കാണ് എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധനവ്. ഇത് കാരണം കഴിഞ്ഞ ജൂലൈ 1 മുതൽ ഹോട്ടലുകാർ വില വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. ഇതുകൂടാതെ വീണ്ടും ഒരു ഇരുട്ടടി എന്ന പോലെ ഒരു കാലത്തും ഇല്ലാതെ ഈ സാധാരണ രീതിയിൽ പിന്നെ നമ്മുടെ കർക്കിടക മാസമാകുമ്പോൾ വില കുറവാണ് ഉണ്ടാകുന്നത്. പക്ഷേ ചിക്കൻ ഇപ്പം വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് എന്ത് അവസ്ഥയിലാണെന്ന് മനസ്സിലാകുന്നില്ല. ഇവർ പറയുന്ന എന്തെന്നാൽ അവർക്ക് കിട്ടുന്ന തീറ്റകളുടെ വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് അടിക്കടി വരുക. അത് എനിക്ക് തോന്നുന്നു യുദ്ധക്കെടുതിയുടെ അതുമായി ബന്ധപ്പെട്ടായിരിക്കും. കാരണം ഷിപ്പിൽ സാധനങ്ങളൊന്നും വരുന്നില്ല, അതുകൊണ്ടായിരിക്കും ഇവിടുത്തെ വില വർദ്ധനവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഹോട്ടലുകാർക്ക് ഇത് ചിക്കൻ വിഭവങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാതിരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ പറയാൻ ഞാൻ ഒരുങ്ങുകയാണ്.
1: ഇറച്ചിക്കോഴിയുടെയും മുട്ടയുടെയും വിലയിലുണ്ടായ കുത്തനെയുള്ള വർധനവ് കാറ്ററിംഗ് ബിസിനസ്സുകളെ ഗണ്യമായ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. വിവാഹങ്ങൾ, സ്വീകരണങ്ങൾ, പൊതുയോഗങ്ങൾ എന്നിവയ്ക്കായി ഭക്ഷണം തയ്യാറാക്കുന്ന കാറ്ററിംഗ് യൂണിറ്റുകൾ പലപ്പോഴും ആഴ്ചകളോ മാസങ്ങളോ മുമ്പേ മെനു നിരക്കുകൾ അന്തിമമാക്കാറുണ്ട്. അതിനാൽ കോഴിയിറച്ചി വിലയിലെ അപ്രതീക്ഷിത വർധനവ് അവരുടെ പ്രവർത്തനത്തെ ആകെ തലകീഴാക്കി.
4: കാറ്ററിംഗ് രംഗം ഇപ്പോൾ വളരെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്.
1: ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമിതി അംഗം വി എസ് മാത്യു:
4: പ്രത്യേകിച്ച് മത്സ്യം, മാംസം തുടങ്ങിയവയുടെ വിലക്കയറ്റം ഈ മേഖലയെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം ചിക്കൻ വിഭവങ്ങളാണ്. നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ വിളമ്പുന്ന സദ്യയിൽ ഏതാണ്ട് 70% ചിക്കൻ വിഭവങ്ങളാണ് വിളമ്പുന്നത്. തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ചിക്കൻ സംസ്ഥാനത്തേക്ക് വരുന്നത്. അവിടുത്തെ വ്യാപാരികൾ ഇതിന് വില വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. മറ്റൊന്ന്, കാറ്ററിംഗ് വ്യവസായത്തെ സംബന്ധിച്ച് ഏതാണ്ട് 6-7 മുമ്പാണ് കാറ്ററിംഗിന്റെ ഓർഡർ എടുക്കുന്നത്. ഇപ്പോൾ 6 മുമ്പ് എടുത്ത ഓർഡർ അനുസരിച്ച് ഇപ്പോൾ ഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കാറ്ററിംഗ് മാത്രമല്ല, ഇതേപോലെ തന്നെ ഭക്ഷ്യധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ഭക്ഷ്യെണ്ണ, ആകപ്പാടെ വില ശകലം കുറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും വില മാത്രമാണ്. അതുപോലെ തന്നെ നിത്യോപയോഗ മലക്കറി സാധനങ്ങൾ, മലക്കറിക്കെല്ലാം തന്നെ ഭീകരമായ വിലയാണ്. ഇഞ്ചിക്കെല്ലാം തന്നെ 350 പോയിട്ടുണ്ട്. ഇത്തരത്തിൽ നിത്യോപയോഗ സാധനങ്ങളിൽ അങ്ങോളം ഇങ്ങോളമുള്ള വില വർധനവ് കാറ്ററിംഗ് വ്യവസായവും അതുമായി ബന്ധപ്പെട്ട്, കാറ്ററിംഗ് വ്യവസായം എന്ന് പറയുന്ന ഒരു ചെറിയ വ്യവസായമല്ല, ഏതാണ്ട് 7,000 രൂപയുടെ ടേൺഓവർ ഒരു വർഷം കേരളത്തിൽ നടക്കുന്ന വ്യവസായമാണ്. അതോടൊപ്പം തന്നെ ഏതാണ്ട് 1.5 crore തൊഴിൽ ദിനങ്ങൾ സംഭാവന ചെയ്യുന്ന ഒരു വലിയ മേഖലയാണ്. ഈ വലിയ മേഖല വലിയ പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
1: കോഴി കർഷകരുടെ സംഘടനാ നേതാവായ R. രവീന്ദ്രൻ:
5: കേരളത്തിലെ പാരമ്പര്യമായി കോഴി വളർത്തൽ രംഗത്തുള്ള ആളുകളും പിന്നീട് വന്നിട്ടുള്ള പോൾട്രി ആധുനിക പോൾട്രി രംഗത്തേക്ക് വന്നിട്ടുള്ള ആളുകളും അടക്കം 50,000-ത്തിലേറെ പോൾട്രി ഫാമുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിലെ നേരിട്ട് 500,000-ത്തോളം ആളുകൾ ജോലിക്കാരായിട്ടും മറ്റുള്ള രീതിയിൽ

0: ഇടപെട്ട് വരുന്നു. കടകൾ, കോഴി മീറ്റ് വിൽക്കുന്ന കടകൾ അടക്കമുള്ള സംവിധാനത്തിൽ ഉള്ള തൊഴിലാളികൾ അടക്കം 500,000 ആളുകൾ ഇതിൽ ഏർപ്പെട്ടു വരുന്നു. കേരളത്തിൻ്റെ ഇത് നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിന്റെ കൺട്രോളിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ, കേരളം ഒഴിച്ചുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ ഇത് കാർഷിക മേഖലയിലേക്കാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാർഷിക മേഖലയിലേക്കുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിച്ചു വരുന്നു. കേരളത്തിൽ മാത്രം അത് ലഭ്യമായിട്ടില്ല. അതിലേക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റിലേക്കുള്ള റെപ്രസെന്റേഷനുകൾ അസോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ഗവൺമെന്റ് അത് പരിഗണിക്കും എന്നുള്ളതാണ്, വേതനങ്ങൾ നൽകിക്കൊണ്ട് പരിഗണിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ രംഗം കാർഷിക രംഗത്ത് അല്ലാതെ മൃഗസംരക്ഷണ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ പണിയുമ്പോൾ അതിനുള്ള വൺ ടൈം ടാക്സും മറ്റുള്ളതുമൊക്കെ വലിയ തോതിലുള്ള ചെലവുകൾ കർഷകർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അത് കാർഷിക മേഖലയിൽ നിന്ന് ലേക്കാക്കി കിട്ടിയാൽ ഇത്തരം നിയമ പ്രശ്നങ്ങളും മറ്റുള്ളതൊക്കെ കുറെയൊക്കെ ഒഴിവാകും. അത് കർഷകർക്ക് വളരെയേറെ സാമ്പത്തിക ലാഭത്തിനും നേട്ടമുണ്ടാകും. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ഉൾപ്പെടുത്തി കിട്ടിയാൽ ലോണും മറ്റുള്ള ആനുകൂല്യങ്ങളും കർഷകർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇൻഷുറൻസ് പരിരക്ഷയും അതുവഴി കിട്ടുമെന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള നേട്ടം. ഇപ്പോൾ നിലവിൽ കോഴി കൃഷി കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ചെലവ് വർധനവും തീറ്റ മുതലായ സാധനങ്ങൾക്കും മെഡിസിൻ പോലുള്ള സാധനങ്ങൾക്കും വില വർദ്ധിച്ചു വരുന്നതുകൊണ്ട് ഇത് ലാഭകരമായി കൊണ്ടുപോകാൻ വിഷമമായിരിക്കുന്നു. അതുകൊണ്ട് ചിക്കൻ വളർത്തുന്ന പോൾട്രി മേഖലയിലുള്ള കർഷകർ പലരും ഈ രംഗത്ത് നിന്ന് പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു പോംവഴി ഇതിലൂടെ സാധിക്കുമെന്നാണ് അസോസിയേഷൻ വിചാരിക്കുന്നത്.
1: കേരളത്തിലെ ഇറച്ചിക്കോഴി കർഷകരുടെ ആവശ്യം ക്ഷണികമായ വിലക്കയറ്റമല്ല, മറിച്ച് അവരുടെ അധ്വാനത്തിനും നിക്ഷേപത്തിനും പ്രതിഫലം നൽകുന്ന സ്ഥിരതയുള്ള വരുമാനമാണ്. ഇറച്ചിക്കോഴി മേഖല കേവലം ഒരു കച്ചവടമല്ല, സുരക്ഷിതവും സ്ഥിരതയുള്ളതുമായ ഒരു ഭക്ഷ്യ സംവിധാനത്തിന്റെ അടിത്തറയാണിത്. അതുകൊണ്ടുതന്നെ സത്വര നടപടികൾ അനിവാര്യവും.
2: മറ്റൊരു വിഷയവുമായി പ്രഭാതഭേരി വീണ്ടുമെത്തും നാളെ. നമസ്തേ അനന്തപുരിയിൽ.

0: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം ഇന്ന് രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
1: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ആരോഗ്യവും ആയുർവേദവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
3: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: പ്രായോജകർ,
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: നാളെ ശാസ്ത്രലോകത്തിൽ വിസ്മയം തീർക്കുന്ന ശാസ്ത്രലോകം വലിയശാല രാജു സംസാരിക്കുന്നു.
6: സെക്കൻഡിൽ 300,000 കിലോമീറ്റർ വേഗതയിൽ പായുന്ന പ്രകാശത്തെ പിടിച്ചു നിർത്താൻ ആർക്കെങ്കിലും കഴിയുമോ? ശാസ്ത്രം അത് സാധ്യമാക്കി. അതിശൈത്യത്തിലുള്ള ചില വാതകങ്ങളിലേക്ക് ലേസർ പ്രകാശം കടത്തിവിട്ട് പ്രകാശത്തിന്റെ വേഗത പൂർണ്ണമായും പൂജ്യമാക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞു.
5: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12:00.
0: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
7: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി.

0: ഇടവേൾക്കു ശേഷം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ ഡൽഹി പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ. തദ്ദേശ ഭരണ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കോൺഗ്രസും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയും വിദ്യാർത്ഥികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആരോപിച്ചു. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. വിദ്യാർത്ഥികളെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് പുറത്ത് രാഹുലും കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധ പ്രകടനം നടത്തി സുരക്ഷാ പ്രോട്ടോകോൾ ലംഘിച്ചതായും ഇത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതായും ധർമ്മേന്ദ്ര പ്രധാൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് വിഷയത്തിൽ സമഗ്ര ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചതിന് ശേഷവും കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഡൽഹി ലോകല്യാൺ മാർഗിന് സമീപം പ്രതിഷേധിച്ചതിന് കസ്റ്റഡിയിലെടുത്ത കോൺഗ്രസ് നേതാക്കളെ ഡൽഹി പോലീസ് വിട്ടയച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, പാർട്ടി നേതാവ് പ്രിയങ്ക ഗാന്ധി MP, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എന്നിവർ ഉൾപ്പെടെ എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും രാത്രി വിട്ടയച്ചതായി ഡൽഹി പോലീസ് അറിയിച്ചു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ പോലീസ് നടപടിക്കിടെ ആളപായം ഉണ്ടായെന്ന സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചാരണം ഡൽഹി പോലീസ് തള്ളി. സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വിശ്വസിക്കുകയോ പങ്കിടുകയോ ചെയ്യരുതെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. കൃത്യവും ആധികാരികവുമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക സംവിധാനങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും ഡൽഹി പോലീസ് അഭ്യർത്ഥിച്ചു. ലോകല്യാൺ മാർഗിൽ പ്രതിഷേധം നടത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയുടെ നടപടി അനുചിതമെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പറഞ്ഞു. ഡൽഹിയിലെ സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണെന്നും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത ദിനമാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും ഉൾപ്പെടെ ജനപ്രതിനിധികൾക്കെതിരെ ഡൽഹി പോലീസ് സ്വീകരിച്ച നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽഗാന്ധിയെ ഡൽഹി പോലീസ് നിരത്തിൽ വലിച്ചിഴച്ചതും പ്രിയങ്കാഗാന്ധിയെ പുരുഷ പോലീസ് തടഞ്ഞതും MP നേരെ കയ്യേറ്റമുണ്ടായതും ഗൗരവത്തോടെയാണ് കാണേണ്ടതെന്നും VD സതീശൻ അറിയിച്ചു. വിദ്യാർത്ഥികളെ ക്രൂരമായി വേട്ടയാടിയ ഭരണകൂട നടപടിക്കെതിരെയാണ് രാഹുൽഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതെന്നും VD സതീശൻ പറഞ്ഞു. പ്രതിഷേധങ്ങളെയും വിയോജിപ്പുകളെയും അടിച്ചമർത്തുന്ന സമീപനം ജനാധിപത്യത്തിന് യോജിച്ചതല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികളുടെ ന്യായമായ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാക്കൾക്കും MP ഡൽഹി പോലീസിന്റെ അതിക്രമം ജനാധിപത്യ വിരുദ്ധമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ജനപ്രതിനിധികളെന്ന പരിഗണന നൽകാതെയാണ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതെന്നും ജനകീയ വിഷയങ്ങൾ ഉയർത്തി പ്രതിഷേധിക്കാൻ ജനപ്രതിനിധികൾക്ക് അവകാശമുണ്ടെന്നും സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടു. ഡൽഹി പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ അറിയിച്ചു. പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്നും തുടരും. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ കഴിഞ്ഞ 2 ദിവസവും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും പ്രക്ഷുബ്ധമായിരുന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരും തിരുപ്പൂരും സന്ദർശിക്കും. സന്ദർശനവേളയിൽ കോയമ്പത്തൂരിലെ GKNM കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. തിരുപ്പൂർ അവിനാശിയിലെ ലിംഗേശ്വരർ ക്ഷേത്രവും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ ആരംഭിക്കും. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ആരോഗ്യം, മഹാമാരികളെ നേരിടൽ, ഗുണമേന്മയാർന്ന ആരോഗ്യ സേവനങ്ങളിൽ തുല്യ അവസരം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെയും മുതിർന്ന ആരോഗ്യ ഉദ്യോഗസ്ഥരുടെയും യോഗം ചേരുന്നത്. ബ്രിക്സ് പ്രോസിക്യൂഷൻ സർവീസസ് മേധാവികളുടെ 8th യോഗം നിയമനീതിന്യായ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വെർച്വലായി ചേർന്നു. അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരാമൻ അധ്യക്ഷനായിരുന്നു. പ്രോസിക്യൂഷന്റെ വീക്ഷണം

ക്രിമിനൽ വിധിന്യായത്തിലെ അനുഭവങ്ങളും മികച്ച രീതികളും കൈമാറൽ എന്ന വിഷയത്തിലായിരുന്നു യോഗം. ആസിയാന് കീഴിലെ വിദേശകാര്യമന്ത്രിതല യോഗങ്ങളിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്നു മുതൽ 2 ദിവസം ഫിലിപ്പീൻസ് സന്ദർശിക്കും. ആസിയാൻ ഇന്ത്യ, ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി, ആസിയാൻ റീജിയണൽ ഫോറം എന്നിവയുൾപ്പെടെ അനുബന്ധ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക എന്നിവിടങ്ങളിലെ ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗവും ഉണ്ടാകും. മറ്റു രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകൾ മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 2 തിരുവനന്തപുരം കവടിയാർ സാൽവേഷൻ ആർമി സ്കൂളിലാണ് പ്രഖ്യാപനം. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡേഴ്സായും സൈബർ വാരിയേഴ്സായും മന്ത്രി പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന ഐക്യാൻ പരിശീലന പരിപാടിയും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ വിവരങ്ങളടങ്ങിയ വെബ് പോർട്ടൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ലോഗിൻ ചെയ്യും. ഓഫീസുകളിലെ ഫയലുകളിൽ ഒതുങ്ങാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ് പരിഹരിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. തിരുവനന്തപുരം അഗസ്ത്യവനം മണ്ണാംകോണത്ത് ഊരൊരുക്കം 2026 പദ്ധതിയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ ഒഴിവുകൾ നികത്താൻ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും പട്ടിക ലഭ്യമാണ്. 2025 പൊതു തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് കരട് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകളും ആക്ഷേപങ്ങളും അടുത്ത മാസം 5 വരെ സ്വീകരിക്കും. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. 13 ഇനങ്ങളിലായി 126 താരങ്ങൾ മത്സരത്തിനിറങ്ങും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകൾ. 2022 ബിർമിംഗ്ഹാമിൽ 61 മെഡലുകളുമായി ഇന്ത്യ 4th. സമുദ്ര ഗവേഷണം ശക്തിപ്പെടുത്താൻ കാസർകോട്ടെ കേരള കേന്ദ്ര സർവകലാശാലയും ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. വൈസ് ചാൻസലർ പ്രൊഫസർ സിദ്ദു പി അൽഗുറിന്റെ സാന്നിധ്യത്തിൽ സർവകലാശാലയ്ക്ക് വേണ്ടി രജിസ്ട്രാർ ഇൻചാർജ് പ്രൊഫസർ വി ബി സമീർകുമാറും ഇൻക്വയസിനെ പ്രതിനിധീകരിച്ച് ഡയറക്ടർ ഡോക്ടർ ടി എം ബാലകൃഷ്ണൻ നായരുമാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. കേരളത്തിന്റെ താൽപര്യങ്ങൾക്കെതിരായ ഒരു നടപടിക്കും കൂട്ടുനിൽക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആലപ്പുഴയിൽ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPI നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ 1st അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വഖഫ് ബോർഡ് വിഷയത്തിൽ സുപ്രീംകോടതി ഉത്തരവ് ആശ്വാസമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഹൈക്കോടതിയിൽ ഹർജിക്കാരുമായി ഒത്തുകളിച്ച് നേടിയെടുത്ത ഇടക്കാല ഉത്തരവാണ് സുപ്രീംകോടതി ഭേദഗതി ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. CPIM സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. സെപ്റ്റംബറിൽ ചേരുന്ന വിശാല സംസ്ഥാന കമ്മിറ്റിയുടെ നടപടിക്രമങ്ങളായിരിക്കും യോഗങ്ങളുടെ അജണ്ട. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയുമാണ്. നേമം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും രാജീവ് ചന്ദ്രശേഖർ MLA അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. യോഗത്തിൽ മണ്ഡലത്തിലെ വിവിധ വാർഡുകളിലെ കൗൺസിലർമാർ പങ്കെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് ബസ് ടെർമിനൽ സ്ഥാപിക്കാൻ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകി. സ്ഥിരം ബസ് ടെർമിനൽ പ്രവർത്തനക്ഷമമാകുന്നതുവരെ മെഡിക്കൽ കോളേജിൽ യാത്ര അവസാനിപ്പിക്കുന്ന ബസ്സുകൾക്ക് താൽക്കാലിക പാർക്കിങ്ങിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. 1 മാസത്തിനുള്ളിൽ കോർപ്പറേഷൻ സെക്രട്ടറി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. കോഴിക്കോട് പാളയത്തെ കൊലപാതക കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാളയം പുതിയ ഗോവിലകം പറമ്പ് സ്വദേശി ബിജുവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് അടുത്ത ബന്ധുവായ കുറ്റിയിൽ താഴം തെക്കിനടത്ത് മീത്തൽ ദീപകിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. കോട്ടയം അയർകുന്നം മാറ്റുപള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇളയ കുട്ടി അലനും മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 52 കേസുകളിലായി 54 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 7628. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ ഡൽഹി പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ. തദ്ദേശ ഭരണ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു.
കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7

നമസ്തേ അനന്തപുരി തുടരുന്നു. ഒരു ഗാനത്തിലേക്ക് കൈതപ്രം വരികൾ എഴുതി രവീന്ദ്രൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാറും സംഘവും പാടിയത് ചിത്രം അഭിമന്യു.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ഇനി ഇന്നത്തെ ചോദ്യത്തിനുള്ള സമയമാണ്. ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്കു ശേഷം കേൾക്കാം.

0: നാളെ ശാസ്ത്രലോകത്തിൽ വിസ്മയം തീർക്കുന്ന ശാസ്ത്രലോകം വലിയശാല രാജു സംസാരിക്കുന്നു.
1: സെക്കൻഡിൽ 300,000 കിലോമീറ്റർ വേഗതയിൽ പായുന്ന പ്രകാശത്തെ പിടിച്ചു നിർത്താൻ ആർക്കെങ്കിലും കഴിയുമോ? ശാസ്ത്രം അത് സാധ്യമാക്കി. അതിശൈത്യത്തിലുള്ള ചില വാതകങ്ങളിലേക്ക് ലേസർ പ്രകാശം കടത്തിവിട്ട് പ്രകാശത്തിന്റെ വേഗത പൂർണമായും പൂജ്യമാക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞു.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. ഇനി കേൾക്കാം.
2: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് MB നടേശൻ.
3: രാമായണത്തിൽ ഒട്ടനവധി കഥാപാത്രങ്ങളുണ്ട്. അതിൽ രാമന്റെ കൂടെയുള്ളവരെല്ലാം ധർമ്മിഷ്ഠരും രാവണന്റെ കൂടത്തിൽ ഉള്ളവർ അധർമ്മികളുമാണ് എന്നൊരു മുൻവിധി നമുക്കുണ്ട്. എന്നാൽ ഈ കാഴ്ചപ്പാട് ശരിയല്ല. രാവണന് പോലും അങ്ങേയറ്റത്തെ ധർമ്മബോധം ഉണ്ടായിരുന്ന ആളാണ്. കാരണം അത്രമേൽ ധാർമ്മികമായ പാഠങ്ങളാണ് അദ്ദേഹം ശ്രവിച്ചിട്ടുള്ളത്. പക്ഷേ അറിഞ്ഞതിനെ പ്രയോഗിക്കാൻ സാധിച്ചിരുന്നില്ല എന്നൊരു നിസ്സഹായത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അനുജൻ കുംഭകർണൻ. കുംഭകർണൻ എന്ന് കേൾക്കുമ്പോഴേ ഏവർക്കും ചിരി വരുന്ന ഒരു സ്വഭാവമാണ്. കാരണം 6 മാസം ഉറക്കവും ഉറങ്ങി എഴുന്നേറ്റാൽ മൂക്കുമുട്ട ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരു ഹാസ്യ കഥാപാത്രമാണ് പൊതുവെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ ഈ കുംഭകർണൻ തന്റെ ജ്യേഷ്ഠനായ രാവണനുമായി 2 സ്ഥലത്ത് സംഭാഷണം നടത്തുന്നുണ്ട്. യുദ്ധകാണ്ഡത്തിലാണ് അദ്ദേഹം പറയുകയാണ്, ഉറക്കത്തിൽ നിന്നും എല്ലാവരും കൂടി അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ എഴുന്നേൽപ്പിച്ചതിന് ശേഷം ജ്യേഷ്ഠനോട് പറയുന്ന സന്ദർഭമാണ്,

ഈ ഭൂമിയിൽ എന്തിനാണ് പിറവി കൊള്ളുന്നത്? ദൈവിക ഗുണങ്ങൾ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ദൈവികത നിറയുമ്പോൾ നാം സ്വയം ദേവത്വമുള്ളവരായി മാറുകയാണ്. എന്നാൽ അങ്ങ് ചെയ്തിരിക്കുന്ന കർമ്മങ്ങൾ ഓരോന്നും തൊൽ പ്രാണഹാനിക്ക് തന്നെയാണ്, അങ്ങയുടെ തന്നെ നാശത്തിന് കാരണമാകുന്ന രീതിയിൽ ആണ് നിർവഹിച്ചിട്ടുള്ളത്. ഇങ്ങനെ അദ്ദേഹം ലോകത്തിലെ നിരവധി ഉദാഹരണങ്ങൾ പറയുകയാണ്. മോഹേന നാദഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്ക് വരുന്നിതു. ലോകത്തിൽ ശബ്ദം കേട്ട് മൃഗങ്ങൾ

0: പോകുമ്പോൾ ഒടുവിൽ അവരെ അവരുടെ ജീവിതം തന്നെ നശിക്കുന്ന ഉദാഹരണമുണ്ട്. മത്സ്യം ചൂണ്ടയിൽ കുരുക്കിയ ഇര വിഴുങ്ങുമ്പോൾ വാസ്തവത്തിൽ അവയും ആത്മഹത്യയിലേക്ക് നടക്കുകയാണ്. അഗ്നിയെ കണ്ട് മോഹിച്ച് ശലഭങ്ങൾ ഇതുപോലെ തന്നെയാണ് മൃത്യുവിന്റെ വായിലേക്ക് ചെന്നെത്തുന്നത്. ഇങ്ങനെ നിരവധിയായ ലൗകികമായ ഉദാഹരണങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ജ്യേഷ്ഠനെ അങ്ങ് ചെയ്തത് തെറ്റാണ്, ധർമ്മത്തിന് നിരക്കാത്തതാണ് എന്ന് പറയുന്നത്. പറയുകയാണ് അദ്ദേഹം, വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ എന്നാണ്. വിജ്ഞന്മാരെന്ന് കരുതുന്നവർക്ക് പോലും ഇത്തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കും. അപ്പൊ പിന്നെ അജ്ഞന്മാരുടെ കഥ പറയാനുണ്ടോ എന്നുള്ളതാണ്. ഈ കുംഭകർണൻ തന്നെയാണ് പറയുന്നത്, മൂഢരാം മന്ത്രികൾ ചൊല്ലുകേട്ടിയിടുകിൽ നാടും ആയുസും കുലവും നശിച്ചു പോവും. ഇങ്ങനെ ലോകത്തിന്റെ ഒരു സ്വഭാവം, അതുപോലെ തന്നെ നമ്മുടെ ദർശനത്തിന്റെ വളരെ കൃത്യമായ വിവരണവുമാണ് കുംഭകർണൻ നടത്തുന്നത്. അതിലേറ്റവും രസകരമായ ഒന്ന്, കുംഭകർണൻ പറയുകയാണ്, ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മനുഷാകാരനാം രാമനാകുന്നതും. യഥാർത്ഥത്തിലുള്ള ജ്ഞാനസ്വരൂപിയായ ശിവന്റെ മനുഷ്യരൂപമാണ് രാമൻ. വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ശിവൻ തന്നെയാണ് വിഷ്ണു, വിഷ്ണു തന്നെയാണ് ശിവൻ എന്ന ഏകതയുടെ സന്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഇങ്ങനെ നെഗറ്റീവ് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ പരാജിതൻ എന്ന് നാം വിശേഷിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ അടുത്തറിയുമ്പോഴാണ് അവർ പോലും എത്രമേൽ ധാർമ്മികമായ ബോധമുള്ളവരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ദൃഷ്ടിയിലൂടെ നമുക്കൊരിക്കൽ കൂടി രാമായണത്തിലെ കഥാപാത്രങ്ങളെ പഠിക്കാൻ ശ്രമിക്കാം.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് MB നടേശൻ.
2: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: ഇനിയൊരു ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ രചന, ദേവരാജന്റെ സംഗീതം, യേശുദാസ്, മാധുരി അമ്പിളി എന്നിവർ പാടിയത്. ചിത്രം അംബ അംബിക അംബാലിക.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA
1: 4 വർഷത്തിൽ BCA 1 വർഷം കൂടി പഠിച്ചാൽ MCA അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: ഇനി കേൾക്കാം
3: കാർഷിക മേഖലാ വാർത്തകൾ. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് 2025 സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാനത്തെ ജൈവ വൈവിധ്യ സംരക്ഷണം, പാരമ്പര്യ അറിവുകളുടെ സംരക്ഷണം, ജൈവ വിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗം, ജനകീയ പങ്കാളിത്തത്തോടെയുള്ള ജൈവ വൈവിധ്യ പരിപാലനം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തികൾ, കർഷകർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവരെ ആദരിക്കുന്നതിനായി വിവിധ വിഭാഗങ്ങളിലായി 15 ജൈവ വൈവിധ്യ പുരസ്കാരങ്ങൾക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. അവാർഡിനുള്ള അപേക്ഷകൾ തപാൽ മാർഗം മാത്രമേ സ്വീകരിക്കൂ. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും ഈ മാസം 31 ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 0471 2 7 4 7 4 0. സപ്ലൈകോയ്ക്കു വേണ്ടി 2026-27 സീസണിൽ കർഷകരിൽ നിന്നും നെല്ല് സംഭരിച്ച് സംസ്കരിച്ച് അരിയാക്കാൻ താൽപര്യമുള്ള സംസ്ഥാനത്തെ മില്ലുടമകളിൽ നിന്നും താൽപര്യപത്രം ക്ഷണിച്ചു. അപേക്ഷകർക്ക് ഈ രംഗത്ത് ചുരുങ്ങിയത് 3 പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. സപ്ലൈകോ നിഷ്കർഷിക്കുന്ന മാനദണ്ഡ പ്രവർത്തിക്കണം. താൽപര്യപത്രം എറണാകുളം കടവന്ത്ര സപ്ലൈകോ ഹെഡ് ഓഫീസിൽ 5 മുൻപായി സമർപ്പിക്കുക. കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി ഖരീഫ് 2026 സീസൺ അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കുമായി കർഷകർക്ക് അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടാം. വിശദവിവരങ്ങൾക്കായി ഇനി പറയുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക. 1800-4250-6 4. അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം ലഭിക്കുന്ന പോളിസി കോപ്പി പരിശോധിച്ച് പ്രീമിയം തുക, ഇൻഷുറൻസ് ചെയ്ത പഞ്ചായത്ത്, വിളയുടെ പേര് എന്നിവ കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തി സൂക്ഷിക്കേണ്ടതാണ്. ഈ വർഷത്തെ ആദ്യ സീസണായ ഖാരിഫിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സമയം ഈ മാസം 31 നീട്ടി. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണി വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495-96-43-21, 9496-55-6-321, 9496-55-6-321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണി. തൃശൂർ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ അഗ്രോ ഇന്നവേഷൻ പാർക്കിന്റെ നേതൃത്വത്തിൽ 1 ഗാർഹിക സാഹചര്യത്തിൽ കൂൺവിത്ത് ഉൽപാദനവും കൃഷിയും എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു.

0: വിശദവിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 9447814390. കാർഷിക സർവകലാശാലയുടെ വിവിധ ക്യാമ്പസുകളിൽ നടത്തുന്ന ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ സയൻസസ്, ഡിപ്ലോമ ഇൻ ഓർഗാനിക് അഗ്രികൾച്ചർ എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 31 വരെ നീട്ടി. വിശദവിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 04872431316. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
2: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിന് ആരണ്യകം. തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് വിവിധ തരം പകർച്ചവ്യാധികളെ കുറിച്ച് ഡോക്ടർ ചിന്ത എസ് സംസാരിക്കുന്നു.
4: പനി എന്ന വാക്ക് ഓരോ പ്രദേശത്തും അതിന് ഓരോ നിർവചനമാണ്. ഒരു വ്യക്തിയിൽ നിന്നോ നമ്മുടെ പരിസരത്ത് നിന്നോ മറ്റ് മൃഗങ്ങളിൽ നിന്നോ നമ്മളിലേക്ക് പകർന്നു വരാവുന്ന രോഗങ്ങളെ നമ്മൾ പകർച്ചവ്യാധികൾ, അതിൽ പനിയോടുകൂടി വരുന്ന അത്തരത്തിലുള്ള രോഗങ്ങളെ നമ്മൾ പകർച്ചപ്പനി എന്ന് വിളിക്കുന്നു. പൊതുവെ നമുക്ക് പകർച്ചപ്പനിയായിട്ട് കണ്ടുവരുന്നത് സാധാരണയുള്ള ജലദോഷപ്പനി. അത് പലതരം വൈറസുകളാണ് പ്രധാനമായിട്ടും അതുണ്ടാക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് ഫ്ലൂ എന്ന് വിളിക്കുന്ന ഇൻഫ്ലുവൻസ വൈറസുകൾ, അത് തന്നെയും പലതരം സ്ട്രെയിനുകളുണ്ട്. അതുകൂടാതെ അഡനോ, റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ്, പലതരം വൈറസുകൾ നമുക്ക് പൊതുവെ പനി ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിൽ അതിൻ്റെ കൂടെ തന്നെയുള്ള വായുവിലൂടെ നമ്മൾക്ക് പകർന്നു കിട്ടുന്ന, ശ്വസനത്തിലൂടെ ആ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന പല പകർച്ചപ്പനികളുമുണ്ട്. അതിൽ പ്രധാനികളാണ് നമുക്ക് ചിക്കൻ പോക്സ്, മീസിൽസ്, മംസ്, മീസിൽസ് അഞ്ചാംപനി, മംസ്, മുണ്ടിനീര്, കുഞ്ഞുങ്ങൾ കണ്ടുവരുന്ന ഇവയൊക്കെ വായുവിലൂടെ പകർന്ന് നമ്മൾക്ക് വരുന്ന പകർച്ചരോഗങ്ങളാണ്. ഒരു മഴക്കാലത്തോടനുബന്ധിച്ച് നമ്മൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം കൊതുക് ജന്യമായിട്ട്, അതും പകർച്ചപ്പനികളാണ്. കൊതുക് വഴി ഡെങ്കി ഉണ്ടാക്കുന്നത് ഒരു വൈറസാണ്. ആ വൈറസ് രോഗിയുടെ രക്തത്തിലുണ്ടാകും. ആ രോഗിയെ കടിക്കുന്ന കൊതുകിന്റെ ശരീരത്തിലേക്ക് ഈ വൈറസ് പ്രവേശിക്കുകയും ഏകദേശം ഒരു 7 മുതൽ 10 ദിവസം കൊണ്ട് ആ കൊതുക് മറ്റൊരാളിലേക്ക് രോഗം പകർത്തുവാനുള്ള ശേഷി ആർജിക്കുകയും കൊതുക് കടിക്കുന്ന രണ്ടാമത്തെ വ്യക്തിക്ക് ഈ വൈറസ് അയാളുടെ ശരീരത്തിൽ പ്രവേശിച്ച് ഡെങ്കി, അതുപോലെ ഡെങ്കിയോട് കൂടെ തന്നെയുള്ള ചിക്കൻ ഗുനിയ, സിക്ക ഇപ്പോൾ കേസ് കുറവാണെങ്കിലും ചിക്കൻ ഗുനിയ നമുക്ക് കുറച്ച് കേസസ് ഇപ്പോൾ ഈ ഡെങ്കിയുടെ കൂടെ തന്നെയുണ്ട്. ഇത് കൂടാതെ മറ്റ് കൊതുക് ജന്യ രോഗങ്ങൾ, ഇവ ഈഡിസ് പരത്തുന്നതായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞ ഡെങ്കി, ചിക്കൻ ഗുനിയ, സിക്ക. അതുകൂടാതെ ക്യൂലെക്സ് വിഭാഗത്തിൽ ഉള്ള കൊതുക് പരത്തുന്ന വെസ്റ്റ്നൈൽ കുറച്ച് കേസസ് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മലേറിയ, അനോഫിലസ് വിഭാഗം, ഇത്തരത്തിൽ കൊതുക് ജന്യ രോഗങ്ങൾ. ഇത് കൂടാതെ ജലജന്യമായിട്ടുള്ള രോഗങ്ങൾ, മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും നമുക്ക് ലഭിക്കുന്ന രോഗങ്ങൾ, അതിലിപ്പോൾ പ്രധാനപ്പെട്ട ഒരു നമുക്ക് ഇത്തിരി ഒരു ജാഗ്രത നമ്മൾ കൂട്ടിയിരിക്കുന്ന ഒരു രോഗം ഷിഗെല്ലയാണ്. ഷിഗെല്ലയുടെ കൂടെ തന്നെ മറ്റു വൈറലൊക്കെ രോഗങ്ങളും, അതും പലതരം വൈറസുകൾ, പൊതുവെ റോട്ടാ വൈറസ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ റോട്ടാ വൈറസ് വാക്സിൻ കൊടുക്കുന്നതുകൊണ്ട് അത് കുറഞ്ഞു വരുന്നുണ്ട്. നോറോ വൈറസ്, ഇത് കൂടാതെ പല ബാക്ടീരിയകൾ, കാമ്പലോ ബാക്ടറിയം ജെജനി, ഇക്കോളൈ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സ്വയം ചികിത്സ പാടില്ല എന്ന് പൂർണ്ണമായും തന്നെ നമ്മൾ പറയാറുണ്ട്. മിക്ക പനികളും, ഈവൻ ഇപ്പോൾ ഡെങ്കി ആണെങ്കിൽ പോലും, 80-90% ആളുകൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ ഒരു 6-7 ദിവസം കൊണ്ട് സുഖപ്പെടും. പൊളിശികല്ല പോലും മുതിർന്നവർക്കൊക്കെ വരുമ്പോൾ 2-3 ദിവസം വയറിളക്കം നിൽക്കുകയും വീട്ടിൽ തന്നെ നിർജ്ജലീകരണം ഉണ്ടാകാതെ ഉള്ള പാനീയങ്ങളൊക്കെ കുടിക്കുകയും ചെയ്യുമ്പോൾ സുഖപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് ചില രോഗങ്ങൾ, എലിപ്പനിയിലൊക്കെയാണ് നമുക്കൊരു ധൈര്യം കുറയുന്നത്. കാരണം എലിപ്പനി പൊതുവെ രോഗി എത്തി ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ സങ്കീർണതകളിലേക്ക് പോവുകയും വളരെ പെട്ടെന്ന് മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പൊ ഡെങ്കി കണക്കുള്ള പനി, കോവിഡ് ഒക്കെ ആണെങ്കിൽ 2 ആഴ്ചയാവും സങ്കീർണതകളൊക്കെ. ഒരു ആദ്യത്തെ ആഴ്ചയുടെ അവസാനവും 2-ാമത്താഴ്ചയും ഇപ്പൊ നമുക്കൊരു സമയമുണ്ട്. പക്ഷെ എലിപ്പനി നമ്മൾക്ക് പലപ്പോഴും ഒരു സമയം തരുന്നില്ല, 5 ദിവസം ഒക്കെ കൊണ്ട് സങ്കീർണതകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ആളുകളെ പഠിപ്പിച്ച് കൊടുക്കുന്നത് ചില അപകട ലക്ഷണങ്ങളുണ്ട്. ആ അപകട ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഒട്ടും വൈകിക്കാതെ എത്രയും പെട്ടെന്ന് സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രിയിലേക്ക് പോകുവാൻ പറയും. ആ അപകട ലക്ഷണങ്ങൾ സാധാരണ പനി വന്ന് ഒരു 2-3 ദിവസം കൊണ്ട് തുടങ്ങാം. ഇത്തരത്തിലുള്ള അപകട ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഒന്ന്, നല്ല ശ്വാസമുട്ട്, നെഞ്ചിടുപ്പ് കൂടുക, ശ്വാസത്തിന്റെ ഗതി കൂടുക, പിന്നീട് തലച്ചോറ് സംബന്ധമായി കോട്ട് വരിക, അല്ലെങ്കിൽ പിച്ചും പേയും പറയുക, ഒരു ബോധത്തിന് ചെറിയ പ്രശ്നങ്ങൾ, അതൊക്കെയാണെങ്കിൽ ഒരു നിമിഷം പോലും വൈകിക്കാതെ നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുക എന്നുള്ളതാണ്. പിന്നീട് ഡെങ്കി കണക്കുള്ള പനികളിൽ ഈ രക്തസ്രാവത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കാം. മോണയിൽ നിന്ന് രക്തം വരുന്നു, അതല്ലെങ്കിൽ മലത്തിന് കറുത്ത നിറം. മലത്തിന് കറുത്ത നിറം എന്ന് വെച്ചാൽ നമ്മുടെ കുടലിൽ ഉണ്ടാകുന്ന, ആമാശയത്തിലൊക്കെ ഉണ്ടാകുന്ന രക്തസ്രാവമാണ് മലത്തിന് കറുത്ത നിറം കൊടുക്കുന്നത്. ആ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുക. പിന്നീട് വയറിന് വേദന, അത്

0: പലപ്പോഴും പല ആന്തരിക അവയവങ്ങളെയും ബാധിക്കുന്നതിൻ്റെ ഒരു വലിയ ലക്ഷണമാണ് കടുത്ത വയറുവേദന. ഇപ്പോൾ നമുക്ക് ഈ ഷിഗെല്ല ഇപ്പോൾ ഉള്ളപ്പോൾ നല്ല വയറുവേദന അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതല്ലാതെ ഡെങ്കി കണക്കുള്ള രോഗങ്ങൾക്ക് ഈ ആന്തരിക അവയവങ്ങളെ ബാധിക്കുമ്പോഴാണ് വളരെ കടുത്ത വയറുവേദന നിലനിൽക്കുന്ന, എത്ര മരുന്ന് കഴിച്ചാലും കുറയാത്ത വയറുവേദന നിൽക്കുക, തുടർച്ചയായി ഛർദ്ദിക്കുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ആശുപത്രിയിൽ എത്തണം. അതല്ലെങ്കിൽ തന്നെയും ഒരു ദിവസം രണ്ടാമത്തെ ദിവസമൊക്കെ തന്നെ പനി കുറയുന്നില്ല കൂടുകയാണ് എന്ന് കാണുകയാണെങ്കിൽ വീട്ടിനടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറെ കണ്ട് പ്രാഥമികമായ പരിശോധനകൾ നടത്തി വലിയ പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പിച്ച് അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ ഇരിക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് സുരക്ഷിതം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് വിവിധ തരം പകർച്ചവ്യാധികളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ചിന്ത എസ്.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: ഒരു 2000 രൂപ തന്നാ ഇപ്പൊ പുതിയ ഗ്ലാസ് വാങ്ങിക്കാം. MRT മെറ്റൽ മാർട്ടിനോ ശ്രീ MRT മെറ്റൽസിനോ 2000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്താൽ MRT ഹോം നീഡ്സിൽ നിന്നും പർച്ചേസ് ചെയ്യാനുള്ള കൂപ്പൺ സൗജന്യമായിട്ട്.
4: ഈ ഓഫർ ജൂലൈ 24 വരെ മാത്രം. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ് മെയിൻ റോഡ് ചാല.
5: ഈ കേക്കേ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
6: എന്തോ
5: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
7: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
8: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
9: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
10: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
11: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജക.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: ഇനിയൊരു ഗാനം കേൾക്കാം. രാക്കുയിലിൻ രാഗസദസ്സിൽ എന്ന ചിത്രത്തിൽ യേശുദാസും അരുന്ധതിയും പാടിയത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീത സംവിധാനം MG രാധാകൃഷ്ണൻ.

0: ഇന്ന് ജൂലൈ 22. ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യങ്ങളുമായി ഇപ്പോൾ
1: ചരിത്രത്തിൽ ഇന്ന്. 1947 ജൂലൈ 22 സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ അസംബ്ലി ഔദ്യോഗികമായി അംഗീകരിച്ചത്. അതുകൊണ്ടുതന്നെ എല്ലാ വർഷവും ജൂലൈ 22 ദേശീയ പതാക ദിനമായി ആചരിക്കുന്നു. ആന്ധ്രാപ്രദേശ് സ്വദേശിയായ പിംഗളി വെങ്കയ്യയാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ ആദ്യ രൂപം തയ്യാറാക്കിയത്. മുൻപുണ്ടായിരുന്ന പതാകയിലെ ചർക്കയ്ക്ക് പകരം സാരനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നുള്ള 24 ആരങ്ങളുള്ള അശോകചക്രം മധ്യത്തിൽ ഉൾപ്പെടുത്തിയാണ് ഭരണഘടനാ സമിതി പതാകയ്ക്ക് അന്തിമ രൂപം നൽകിയത്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എപ്പോഴും 3:2 ആയിരിക്കണം. മുകളിലെ കുങ്കുമ നിറം ധീരതയെയും ത്യാഗത്തെയും, നടുവിലെ വെള്ളനിറം സമാധാനത്തെയും സത്യത്തെയും, താഴെയുള്ള പച്ചനിറം സമൃദ്ധിയെയും പ്രതീകപ്പെടുത്തുന്നു. 1933 ജൂലൈ 22 അമേരിക്കൻ പൈലറ്റായ ബൈലി പോസ്റ്റ് ലോക വ്യോമയാന ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു റെക്കോർഡ് സ്വന്തമാക്കിയത്. ഒറ്റയ്ക്ക് വിമാനം പറത്തി ലോകം ചുറ്റിയ ആദ്യത്തെ വ്യക്തിയാണ് അദ്ദേഹം. വിന്നി മേ എന്ന് പേരുള്ള തന്റെ ലോക്ഹീഡ് വേഗ വിമാനത്തിലാണ് അദ്ദേഹം ഈ സാഹസിക യാത്ര നടത്തിയത്. 7 ദിവസവും 18 മണിക്കൂറും 49 മിനിറ്റും കൊണ്ട് അദ്ദേഹം ഏകദേശം 25,100 കിലോമീറ്റർ ദൂരം പിന്നിട്ടു. 1933 ജൂലൈ 15 ന്യൂയോർക്കിൽ നിന്ന് ആരംഭിച്ച് ബെർലിൻ, മോസ്കോ, അലാസ്ക വഴി ജൂലൈ 22 അദ്ദേഹം തിരിച്ച് ന്യൂയോർക്കിൽ തന്നെ ലാൻഡ് ചെയ്തു. അപകടത്തിൽ ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിരുന്നിട്ടും കഠിനമായ കാലാവസ്ഥയെയും സാങ്കേതിക തകരാറുകളെയും അതിജീവിച്ചാണ് അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത്. ഉയരത്തിൽ പറക്കുമ്പോൾ പൈലറ്റുമാർക്ക് ആവശ്യമായ ആദ്യത്തെ പ്രഷർ സ്യൂട്ട് വികസിപ്പിച്ചെടുത്തതും ഇദ്ദേഹമാണ്. ഇത് പിന്നീട് ബഹിരാകാശ യാത്രികരുടെ സ്യൂട്ടുകൾക്ക് മാതൃകയായി. 1298 ജൂലൈ 22 സ്കോട്ടിഷ് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഫാൽക്കിർക്ക് യുദ്ധം നടന്നത്. സ്കോട്ട്ലൻഡിന്റെ ഇതിഹാസ നായകനായ വില്യം വാലസും ഇംഗ്ലണ്ടിലെ എഡ്വേർഡ് 1 രാജാവും തമ്മിലായിരുന്നു ഈ യുദ്ധം. 1297 നടന്ന സ്റ്റെർലിംഗ് ബ്രിഡ്ജ് യുദ്ധത്തിൽ വില്യം വാലസ് ഇംഗ്ലീഷ് സൈന്യത്തെ പരാജയപ്പെടുത്തിയിരുന്നു. ഇതിന് പകരം വീട്ടാനാണ് എഡ്വേർഡ് രാജാവ് നേരിട്ട് വൻ സൈന്യവുമായി എത്തിയത്. ഇംഗ്ലീഷ് കുതിരപ്പടയെ പ്രതിരോധിക്കാൻ നീളമുള്ള കുന്തങ്ങളേന്തിയ പടയാളികളെ വട്ടത്തിൽ അണിനിരത്തുന്ന ഷിൽട്രോൺ എന്ന യുദ്ധതന്ത്രമാണ് വാലസ് ഉപയോഗിച്ചത്. ഇംഗ്ലീഷ് സൈന്യം തങ്ങളുടെ മാരകമായ ലോങ് ബോ ഉപയോഗിച്ച് സ്കോട്ടിഷ് പടയാളികളെ കൂട്ടത്തോടെ അമ്പെയ്തു വീഴ്ത്തി. ഇതോടെ സ്കോട്ട്ലൻഡ് പരാജയപ്പെടുകയും വാലസിന് രക്ഷപ്പെടേണ്ടി വരികയും ചെയ്തു. ഈ പരാജയത്തോടെ വില്യം വാലസിന് സ്കോട്ട്ലൻഡിന്റെ ഗാർഡിയൻ പദവി ഒഴിഞ്ഞുകൊടുക്കേണ്ടി വന്നു. എങ്കിലും സ്കോട്ടിഷ് ജനതയുടെ സ്വാതന്ത്ര്യ ദാഹം നിലനിർത്താൻ ഈ യുദ്ധം കാരണമായി. പിന്നീട് ഹോളിവുഡ് ചിത്രമായ ബ്രേവ് ഹാർട്ട് സിനിമയിലൂടെ ഇത് ലോക പ്രശസ്തമായി. എല്ലാ വർഷവും ജൂലൈ 22 ലോകമെമ്പാടും പൈ

0: അപ്രോക്സിമേഷൻ ഡേ ആയി ആചരിക്കുന്നു. ഗണിതശാസ്ത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥിരാങ്കമായ പൈയുടെ മൂല്യവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ ദിവസം തിരഞ്ഞെടുത്തത്. 3 തവണ പുലിസ്റ്റർ പുരസ്കാരം നേടിയ പ്രശസ്ത അമേരിക്കൻ കവിയും എഴുത്തുകാരനുമായ കാൾ സാൻബർഗ് അന്തരിച്ചത് 1967 ജൂലൈ 22-നാണ്. എബ്രഹാം ലിങ്കന്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ 6 വാല്യങ്ങളുള്ള ജീവചരിത്ര ഗ്രന്ഥം ലോക പ്രശസ്തമാണ്. ഇതിനാണ് 1940 അദ്ദേഹത്തിന് ചരിത്ര വിഭാഗത്തിൽ പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ചത്. 1 തവണ ചരിത്ര ഗ്രന്ഥത്തിനും 2 തവണ കവിതാ സമാഹാരങ്ങൾക്കും ഉൾപ്പെടെ ആകെ 3 തവണ അദ്ദേഹം പുലിസ്റ്റർ പുരസ്കാരം സ്വന്തമാക്കി. ബിർള വ്യവസായ ഗ്രൂപ്പിന്റെ അമരക്കാരിലൊരാളും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്ന ഗംഗാ പ്രസാദ് ബിർള അന്തരിച്ചത് 2010 ജൂലൈ 22-നാണ്. ഹൈദരാബാദിലെ പ്രശസ്തമായ BM ബിർള സയൻസ് സെന്റർ, ബിർള പ്ലാനറ്റേറിയം, GP ബിർള ആർക്കിയോളജിക്കൽ കൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കൂടാതെ റാഞ്ചിയിലെ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നിവയുടെ വികസനത്തിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. കൽക്കട്ടയിലെ BM ബിർള ഹാർട്ട് റിസർച്ച് സെന്റർ ഉൾപ്പെടെ നിരവധി ചാരിറ്റബിൾ ആശുപത്രികൾ സ്ഥാപിക്കാൻ അദ്ദേഹം നേതൃത്വം നൽകി. സാമൂഹിക സേവന രംഗത്തെയും വ്യവസായ രംഗത്തെയും സംഭാവനകൾ പരിഗണിച്ച് 2006 രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചിട്ടുണ്ട്.
1: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
2: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
1: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: അറിയിപ്പ്: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. ആരോഗ്യവും ആയുർവേദവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655321, 9495659631. ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
5: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
6: തൊഴിൽ ദർശനം.
7: മുംബൈ ആസ്ഥാനമായുള്ള നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആന്റ് റൂറൽ ഡെവലപ്മെന്റ് സ്പെഷ്യലിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും ആപ്ലിക്കേഷൻ ആർക്കിടെക്ട് 1, ടെക്നോളജി ആർക്കിടെക്ട് 1, ഡേറ്റ ആർക്കിടെക്ട് 1, കാർബൺ കൺസൾട്ടന്റ് 1, ക്ലൈമറ്റ് ചേഞ്ച് സ്പെഷ്യലിസ്റ്റ് 1, സ്പെഷ്യലിസ്റ്റ് ഡെറിവേറ്റീവ്സ് ആന്റ് ട്രഷറി റിസ്ക് മാനേജ്മെന്റ് 1. യോഗ്യത BE, BTech, ബിരുദം, ബിരുദാനന്തര ബിരുദം, ബന്ധപ്പെട്ട മേഖലയിലെ പ്രവൃത്തി പരിചയം. അഭിമുഖത്തിലൂടെയാണ് തിരഞ്ഞെടുപ്പ്. അപേക്ഷാ ഫീസ് SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 150 രൂപ, മറ്റുള്ളവർക്ക് 850 രൂപ. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nabard.org. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nabard.org. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 23. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന് കീഴിലുള്ള കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ വിവിധ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് രാജ്യത്തെ വിവിധ ഇടങ്ങളിലുള്ള കോർപ്പറേഷന്റെ ഓഫീസുകളിലായിരിക്കും നിയമനം. 148 ഒഴിവുണ്ട്. മാനേജ്മെന്റ് ട്രെയിനി, മാർക്കറ്റിംഗ് ഒഴിവ് 8. യോഗ്യത അഗ്രി ബിസിനസ് മാനേജ്മെന്റിൽ MBA അല്ലെങ്കിൽ തത്തുല്യം. പ്രായം 30 വയസ്സ് കവിയരുത്. മാനേജ്മെന്റ് ട്രെയിനി അക്കൌണ്ട്സ് ഒഴിവ് 8. യോഗ്യത CA CMA, പ്രായം 30 വയസ്സ് കവിയരുത്. ജൂനിയർ കൊമേഴ്സ്യൽ എക്സിക്യൂട്ടീവ് ഒഴിവ് 50. യോഗ്യത 50% മാർക്കോടെ നേടിയ BSc അഗ്രികൾച്ചറൽ, SC ST ഭിന്നശേഷി വിഭാഗക്കാർക്ക് 45% മാർക്ക് മതിയാവും. പ്രായം 30 വയസ്സ് കവിയരുത്. ജൂനിയർ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഒഴിവ് 50. യോഗ്യത 50% മാർക്കോടെ നേടിയ BCOM, SC ST ഭിന്നശേഷി വിഭാഗക്കാർക്ക് 45% മാർക്ക് മതിയാവും. ജൂനിയർ അസിസ്റ്റന്റ് ജനറൽ ഒഴിവ് 30. യോഗ്യത 50% മാർക്കോടെ ഏതെങ്കിലും

0: ിലും വിഷയത്തിൽ നേടിയ ബിരുദം. എസ് സി എസ് ടി ഭിന്നശേഷി വിഭാഗക്കാർക്ക് 45% മാർക്ക് മതിയാവും. പ്രായം 30 വയസ്സ് കവിയരുത്. മറ്റ് തസ്തികകളും ഒഴിവും അസിസ്റ്റന്റ് മാനേജർ ഒഫീഷ്യൽ ലാംഗ്വേജ് 1, അസിസ്റ്റന്റ് മാനേജർ ഐ ടി 1. ഉയർന്ന പ്രായപരിധിയിൽ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് 5 വർഷത്തെയും ഒബിസി വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെയും ഇളവുണ്ട്. ജനറൽ ഒബിസി ഇഡബ്ല്യുഎസ് വിഭാഗക്കാർക്ക് 1770 രൂപയും എസ് സി എസ് ടി വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും 590 രൂപയുമാണ് അപേക്ഷാ ഫീസ്. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://cotcorp.org.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://cotcorp.org.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 24. സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിനു കീഴിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ട്രാൻസ്ജെൻഡർ സെല്ലിലേക്ക് പ്രോജക്ട് ഓഫീസർ, പ്രോജക്ട് അസിസ്റ്റന്റ്, ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിലേക്ക് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. തസ്തികകളും ഒഴിവും പ്രോജക്ട് ഓഫീസർ 1, പ്രോജക്ട് അസിസ്റ്റന്റ് 1, ഓഫീസ് അറ്റൻഡന്റ് 1. വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോം ഡൌൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾക്കൊപ്പം തപാൽ മുഖേന അയക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 25. വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://swd.kerala.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://swd.kerala.gov.in.
1: തൊഴിൽ ദർശനം.
2: ഭാസ്കരന്റെ വരികൾ എം ബി ശ്രീനിവാസന്റെ സംഗീതം. ഓപ്പോൾ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്.

0: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472 28 83 856.
2: മനോയാനം.
3: മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം സന്തോഷമാണെന്ന് നാം പറയാറുണ്ട്. എന്നാൽ സന്തോഷം എന്നത് കേവലം ഒരു നല്ല തോന്നൽ മാത്രമല്ല, അത് നമ്മുടെ അതിജീവനത്തിനായി പ്രകൃതി തലച്ചോറിൽ ഒരുക്കി വച്ചിട്ടുള്ള സങ്കീർണമായ ഒരു വഴികാട്ടിയാണ്. നമുക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തലച്ചോറ് നൽകുന്ന ഒരു പ്രതിഫലമാണ് സന്തോഷം. നല്ല ആഹാരം കഴിക്കുമ്പോഴോ സ്നേഹമുള്ളവരോട് സംസാരിക്കുമ്പോഴോ ഉണ്ടാകുന്ന ആനന്ദം അത്തരം പ്രവൃത്തികൾ ആവർത്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. പരിണാമപരമായ ഈ തന്ത്രമാണ് മനുഷ്യവംശത്തെ ഇത്രത്തോളം വളരാൻ സഹായിച്ചത്. സന്തോഷത്തെ പല തലങ്ങളിൽ വ്യാഖ്യാനിക്കാം. പെട്ടെന്നുണ്ടാകുന്ന ഒരു സുഖാനുഭൂതി മുതൽ ജീവിതത്തെക്കുറിച്ചുള്ള ആകെത്തുകയായ തൃപ്തി വരെ ഇതിലുൾപ്പെടുന്നു. മനഃശാസ്ത്രജ്ഞർ ഇതിനെ ഹെഡോണിക്, യൂഡൈമോണിക് എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളായി തിരിക്കുന്നു. ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ് ആദ്യത്തേതെങ്കിൽ, അർത്ഥപൂർണമായ ജീവിതത്തിൽ നിന്നും മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളിൽ നിന്നും ലഭിക്കുന്നതാണ് രണ്ടാമത്തേത്. സന്തോഷം എന്നത് തലച്ചോറിലെ ഒരു ഹാർഡ്വെയർ പോലെ ജനിതകമായി നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. എന്നാൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ നിരന്തരം പുതുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതിന് ജൈവ തന്മാത്രാപരമായ ഒരു അടിസ്ഥാനമുണ്ട്. സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ നമ്മുടെ തലച്ചോറിലും രക്തത്തിലും പ്രകടമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഈ മാറ്റങ്ങളെ ശാസ്ത്രീയമായി അളന്നെടുക്കാൻ സാധിക്കും. ഇത് സൂചിപ്പിക്കുന്നത് സന്തോഷം എന്നത് വെറുമൊരു മാനസികാവസ്ഥ മാത്രമല്ല, മറിച്ച് ഒരു ശാരീരികാവസ്ഥ കൂടിയാണ് എന്നാണ്. സൈക്കോളജിയുടെ തന്ത്രങ്ങളാലോ ധ്യാനത്താലോ തലച്ചോറിനെ പരിശീലിപ്പിച്ചെടുത്ത് ഈ സന്തോഷാവസ്ഥകൾ സൃഷ്ടിക്കാൻ സാധിക്കും എന്നത് ഇന്ന് ശാസ്ത്രം അംഗീകരിക്കുന്ന വസ്തുതയാണ്. നമ്മുടെ തലച്ചോറിൽ സന്തോഷത്തിന്റെ ഇരിപ്പിടങ്ങൾ കൃത്യമായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. നെറ്റിയുടെ ഇടതുഭാഗത്തിന് തൊട്ടു പിന്നിലുള്ള പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സാണ് പോസിറ്റീവ് ചിന്തകളുടെയും സന്തോഷത്തിന്റെയും കേന്ദ്രം. നാം സന്തുഷ്ടരായിരിക്കുമ്പോൾ ഇവിടുത്തെ ന്യൂറോണുകൾ അതീവ സജീവമാകുന്നു. കൂടാതെ തലച്ചോറിന്റെ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂക്ലിയസ് അക്കുംബൻസ് എന്ന ചെറിയ ഭാഗം നമ്മുടെ അതിസുഖ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോഴോ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴോ ഈ കേന്ദ്രം ഉണരുന്നു. വികാരങ്ങളുടെ കേന്ദ്രമായ അമിഗ്ദലയും ഓർമ്മകളുടെ കേന്ദ്രമായ ഹിപ്പോകാമ്പസും ഈ പ്രക്രിയയിൽ പങ്കാളികളാകുന്നു. തലച്ചോറിലെ ഈ കേന്ദ്രങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ നടക്കുന്നത് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്ന രാസവസ്തുക്കൾ വഴിയാണ്. ഇതിലേറ്റവും പ്രധാനി ഡോപ്പമിൻ ആണ്. ഇതിനെ സുഖാനുഭൂതിയുടെ രാസവസ്തു എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. ഒരു പ്രതിഫലം പ്രതീക്ഷിക്കുമ്പോഴും അത് ലഭിക്കുമ്പോഴും ഡോപ്പമിൻ സ്രവിക്കപ്പെടുന്നു. എന്നാൽ നമ്മുടെ മാനസികമായ സന്തുലിതാവസ്ഥയും തൃപ്തിയും ഉറപ്പാക്കുന്നത് സെറോട്ടോണിൻ ആണ്. സാമൂഹിക ബന്ധങ്ങൾ വഴി ലഭിക്കുന്ന സന്തോഷത്തിനു പിന്നിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോണാണ്. ഇത്തരം രാസവസ്തുക്കളുടെ കൃത്യമായ അളവിലുള്ള പ്രവർത്തനമാണ് നമ്മെ പ്രസന്നമായി നിലനിർത്തുന്നത്. സന്തോഷമെന്നത് വെറുമൊരു ലക്ഷ്യമല്ല, മറിച്ച് നമ്മുടെ ജൈവപരമായ യാത്രയിലെ മനോഹരമായ ഒരു അനുഭവമാണ്. ഉള്ളിലെ ഈ രസതന്ത്രത്തെ സ്നേഹത്തോടെയും അറിവോടെയും സമീപിക്കുമ്പോൾ ശാശ്വതമായ സമാധാനവും സംതൃപ്തിയും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും എന്നു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവം വിട പറയുന്നു.
0: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ. കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.

0: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരള പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട ശാസ്തമംഗലം പൈപ്പിൻമൂട് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൗസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
1: 25-ലധികം വെറൈറ്റി പായസങ്ങളുമായി മക്കാച്ചിയുടെ പായസക്കട ശാസ്തമംഗലം പൈപ്പിൻമൂട് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൗസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം. ഫോൺ 9645-14-7158.
2: ഗ്രാമകേരളം.
3: മൺപാത്രങ്ങൾ മടങ്ങി വരട്ടെ.
4: അടുക്കളപ്പണികളിൽ ഏറ്റവും പ്രയാസമേറിയ പണിയായിരുന്നു പാചകശേഷം ചട്ടിയും കലങ്ങളും കഴുകി വൃത്തിയാക്കുക എന്നത്. കരിക്കലം തേച്ച് തേച്ച് ജീവിതം കരിപുരണ്ടതായി തീർന്ന സ്ത്രീകളുടെ പോയകാല വ്യഥകളെയും പ്രാരാബ്ധങ്ങളെയും സൂചിപ്പിക്കുന്ന പ്രതീകങ്ങൾ കൂടിയായിരുന്നു മൺകലങ്ങളും മൺചട്ടികളും. പഴയ അടുക്കളയുടെ പതാമ്പുറങ്ങളിലും വശങ്ങളിലും അടുക്കളയോട് ചേർന്ന കൊച്ചു തിണ്ണയിലും പല വലിപ്പത്തിലുള്ള മൺകലങ്ങൾ തേച്ച് കഴുകി കൃത്യമായി അടുക്കി വച്ചിരിക്കുന്നത് ഒരു കാലത്ത് നമുക്ക് കാണാമായിരുന്നു. നല്ല ഈടും പശിമയും ഉറപ്പുമുള്ള ചെളിമയമുള്ള മണ്ണുകൊണ്ടാണ് മൺപാത്രങ്ങൾ മെനഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ മൺപാത്രങ്ങൾ ഉണ്ടാക്കി ഉപജീവനം നടത്തിയവർ കേരളത്തിനകത്തും പുറത്തുമുണ്ടായിരുന്നു. മൺചട്ടികളിൽ ആഹാരം പാകം ചെയ്യുന്നതിൻ്റെ ഗുണപരമായ വശങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. അടുപ്പിൽ വെച്ച് ഉയർന്ന ചൂടിൽ മൺകലങ്ങളിലോ ചട്ടികളിലോ ഭക്ഷണം പാകം ചെയ്തെടുക്കുമ്പോൾ മണ്ണിൽ ഉൾച്ചേർന്നിട്ടുള്ള സർവ്വവിധ മൂലകങ്ങളും ചെറിയ തോതിൽ നമ്മുടെ ഭക്ഷണത്തോടൊപ്പം അലിഞ്ഞു ചേരുകയാണ്. തന്നെയുമല്ല, ഭക്ഷണം പാകം ചെയ്ത് മൺപാത്രങ്ങളിൽ തന്നെ സൂക്ഷിച്ചു വച്ചാൽ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളെ അതിജീവിച്ച് ആഹാരത്തിൻ്റെ തനിമയും ഗുണമേന്മയും നഷ്ടമാകാതിരിക്കാൻ മൺപാത്രങ്ങൾ സഹായകമാകുന്നു. നല്ല ശുദ്ധമായ പച്ചവെള്ളം, അതായത് കുടിവെള്ളം, ഒരു കൂജയിലോ മൺപാത്രത്തിലോ അടച്ചു വെച്ച് കുറേ സമയത്തിന് ശേഷം ഉപയോഗിച്ചാൽ അന്തരീക്ഷത്തിൽ എത്ര തന്നെ ഉയർന്ന താപനിലയുണ്ടെങ്കിലും മൺകലത്തിലെ വെള്ളത്തിന് സ്വാഭാവികമായ കുളിർമ നമുക്ക് അനുഭവവേദ്യമാണ്. റെഫ്രിജറേറ്ററിൽ വെച്ച് ശീതീകരിച്ചെടുത്ത വെള്ളം കൃത്രിമമായി തണുപ്പിച്ചെടുക്കുമ്പോൾ മൺകലത്തിൽ നിറച്ചു വച്ചിരിക്കുന്ന വെള്ളം മണ്ണിൻ്റെ സഹജമായ ഗുണവിശേഷങ്ങളാൽ പ്രകൃതിജന്യമായി ശീതീകരിക്കപ്പെടുകയാണ്. ഇന്നിതാ അടുക്കളയുടെ രൂപവും ഭാവവും ആകെ മാറി. പതാമ്പുറവും വിറകടുപ്പും അപ്രത്യക്ഷമായി. ഗൃഹനിർമ്മാണ രീതികൾ തന്നെ പാടെ മാറിയപ്പോൾ വീടിൻ്റെ ഏറ്റവും പത്രാസുള്ളതും നിർമ്മാണ ചെലവ് ഏറിയതുമായ ഭാഗമായി അടുക്കളകൾ പരിവർത്തിച്ചു. ഇവിടെ മൺകലങ്ങളുടെ സ്ഥാനത്ത് അലുമിനിയം, ഇൻഡാലിയം, അലോയ്, സ്റ്റീൽ, നോൺ സ്റ്റിക് പാത്രങ്ങൾ സർവ്വസാധാരണമായി. ഈ മാറ്റം നമ്മുടെ ആരോഗ്യത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ലോഹനിർമ്മിതമായ പാത്രങ്ങളിൽ ആഹാരം ഉയർന്ന ചൂടിൽ പാകം ചെയ്യുമ്പോൾ സ്വാഭാവികമായി അതിന് ഉപയുക്തമാക്കുന്ന ലോഹപാത്രത്തിൻ്റെ ഒരംശം കൂടി ആഹാരത്തോടൊപ്പം നാം ആഹരിക്കുകയാണ്. പണ്ട് ഓരോരോ ആവശ്യത്തിനായി പ്രത്യേകം പ്രത്യേകം മൺപാത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. രോഗശമനത്തിനായി നാട്ടുവൈദ്യന്മാർ കുറിച്ചു നൽകുന്ന കഷായങ്ങൾ ഇന്നത്തെ പോലെ മരുന്ന് വിൽപ്പനശാലകളിൽ നിന്ന് റെഡിമെയ്ഡായി വാങ്ങുകയായിരുന്നില്ല. മറിച്ച് വീട്ടുതൊടികളിൽ നിന്ന് പച്ചമരുന്നുകൾ പറിച്ചെടുത്ത് വീടുകളിൽ തന്നെ കഷായം തയ്യാറാക്കുകയായിരുന്നു. ഇതിനുവേണ്ടി മാത്രം മിക്ക വീടുകളിലും കഷായ കലങ്ങൾ ഉണ്ടായിരുന്നു. മൺകലങ്ങൾ തിരികെ വരുന്നുണ്ട്, അടുക്കളയിലേക്കല്ലെന്ന് മാത്രം. മട്ടുപ്പാവുകളിൽ ചെടി വളർത്തുന്നതിന്, സ്വീകരണ മുറികളിൽ അലങ്കാരമായി, പിന്നെ വല്ലപ്പോഴും വളരെ അപൂർവമായി വല്ല കഷായവും വയ്ക്കണമെങ്കിൽ അതിനും. നമ്മുടെ ജീവിതത്തെ, ആഹാരത്തെ മണ്ണുമായി ബന്ധിപ്പിച്ച ഏറ്റവും പ്രധാന ജൈവ ഘടകം മൺകലമായിരുന്നു. അത് നിർമ്മിച്ചത് നമ്മുടെ തന്നെ മണ്ണിൽ നിന്നായിരുന്നു. ലോഹപാത്രങ്ങളും ഭൂമിയുടെ തന്നെ സംഭാവനയായിരുന്നെങ്കിലും മണ്ണിൽ നിന്ന് രുചികൾ നേരിട്ട് നമ്മളിലേക്ക് വന്നു. മൺകലങ്ങൾ ഉടഞ്ഞ് മണ്ണോട് ചേർന്നും വീണ്ടും പുത്തനായി അവതരിച്ചും ജീവിതചക്രത്തെക്കുറിച്ചുള്ള തത്വബോധം നിശബ്ദം വിളംബരം ചെയ്തു. അടുക്കളയിലും ഔഷധശാലയിലും മൺകലങ്ങൾ നമ്മുടെ ജീവനയാത്രയുടെ പാതയൊരുക്കി. കുലാലന്മാർ എന്ന പ്രത്യേക സമുദായത്തിൻ്റെ കുലത്തൊഴിലായിരുന്നു മൺപാത്ര നിർമ്മാണം. പ്രാദേശികമായി വിവിധ പേരുകളിലാണ് ഇവർ അറിയപ്പെടുന്നത്. വളരെ ലളിതമായ സാങ്കേതിക വിദ്യയും അതിലേറെ കരവിരുതും മനോധർമ്മവും ആവശ്യമുള്ള ഒരു പരമ്പരാഗത കുടിൽ വ്യവസായമാണിത്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര, ബാലരാമപുരം,

0: തുടങ്ങിയുള്ള പ്രദേശങ്ങളിലടക്കം ഇപ്പോഴും കേരളത്തിൽ പല സ്ഥലങ്ങളിലും മൺപാത്ര നിർമ്മാണം നടക്കുന്നുണ്ട്. ഒരു പ്രത്യേകതരം പശിമയാർന്ന മണ്ണ് ചവിട്ടിക്കുഴച്ച് പരിവപ്പെടുത്തി കറങ്ങുന്ന ചക്രത്തിൽ വെച്ച് മൺപാത്രങ്ങൾ ഓരോ ആകൃതിയിലും രീതിയിലും കൈകൊണ്ട് മെനഞ്ഞെടുക്കുകയാണ്. പിന്നീടവ തീയിൽ ചുട്ടെടുക്കുന്നു. നമ്മുടെ രക്തത്തിലേക്ക് നാം പിറന്ന മണ്ണ് പ്രവേശിച്ചിരുന്നത് മൺകലത്തിലൂടെയാണ്. അതിനാൽ നമുക്ക് മറക്കാതിരിക്കാം മൺകലത്തിന്റെ ശാശ്വത മഹത്വം.
1: മൺപാത്രങ്ങൾ മടങ്ങി വരട്ടെ. രചന മുരളീധരൻ തഴക്കര. ആഖ്യാനം കുരിപ്പുഴ സജീവ്. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
2: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരള. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം, പൈപ്പിൻമൂട് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൗസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
3: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
4: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
3: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ബിച്ചു തിരുമലയുടെ വരികൾ, ജെറി അമൽദേവിന്റെ സംഗീതം. ചിത്രപാടിയത് ചിത്രം എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക്.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: വേണുഗോപാലും സുജാതയും പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം തലയണ മന്ത്രം. വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് ജോൺസൺ.

0: നമസ്തേ. അനന്തപുരി തുടരും പ്രധാന വാർത്തകൾക്കു ശേഷം. ഇപ്പോൾ സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വിദ്യാർത്ഥികളെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഡൽഹി ലോക് കല്യാൺ മാർഗിന് സമീപം പ്രതിഷേധിച്ചതിന് കസ്റ്റഡിയിലെടുത്ത കോൺഗ്രസ് നേതാക്കളെ പോലീസ് വിട്ടയച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പാർട്ടി നേതാവ് പ്രിയങ്കാഗാന്ധി എംപി, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എംപി ഉൾപ്പെടെ എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും രാത്രി വിട്ടയച്ചതായി ഡൽഹി പോലീസ് അറിയിച്ചു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ പോലീസ് നടപടിക്കിടെ ആളപായം ഉണ്ടായെന്ന സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചാരണം ഡൽഹി പോലീസ് തള്ളി. സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വിശ്വസിക്കുകയോ പങ്കിടുകയോ ചെയ്യരുതെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി ജൻധൻ യോജന പ്രകാരം ജൂലൈ 1 വരെ രാജ്യത്ത് 58,63,00,000 ജൻധൻ അക്കൌണ്ടുകൾ ആരംഭിച്ചതായി കേന്ദ്ര ഗവൺമെന്റ്. അവയിൽ 3.08 ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപമുണ്ടെന്നും രാജ്യസഭയിൽ കേന്ദ്ര സഹമന്ത്രി പങ്കജ് ചൌധരി വ്യക്തമാക്കി. വഖഫ് ബോർഡ് വിഷയത്തിൽ സുപ്രീംകോടതി ഉത്തരവ് ആശ്വാസമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഹൈക്കോടതിയിൽ ഹർജിക്കാരുമായി ഒത്തുകളിച്ച് നേടിയെടുത്ത ഇടക്കാല ഉത്തരവാണ് സുപ്രീംകോടതി ഭേദഗതി ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാൻ ആണവ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏത് കേന്ദ്രത്തിലും അമേരിക്ക ശക്തമായി തിരിച്ചടിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംഘർഷങ്ങൾക്കിടയിലും ഇറാൻ തിരശീലയ്ക്ക് പിന്നിൽ ചർച്ചകൾക്ക് ശ്രമിക്കുന്നുണ്ടെന്ന് ട്രംപ് അവകാശപ്പെട്ടു. കോട്ടയം അയർകുന്നം മാറ്റുപ്പള്ളിയിൽ കുടുംബത്തിലെ 4 പേരെ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇളയകുട്ടി അലനും മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. കോഴിക്കോട് മാവൂരിൽ ബ്രൌൺ ഷുഗറും കഞ്ചാവുമായി 2 പേരെ ഡാൻസാഫും മാവൂർ പോലീസും ചേർന്ന് പിടികൂടി. ഇവരിൽ നിന്ന് 500 ഗ്രാമോളം ഹാഷിഷോയിലും 1 കിലോയോളം കഞ്ചാവും പിടികൂടി.

0: നമസ്തേ, അനന്തപുരി തുടരുന്നു. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിനുള്ള സമയമാണ്. ചോദ്യമിതായിരുന്നു, ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ശരി ഉത്തരം, ഉള്ളൂർ, തിരുവനന്തപുരം. മ്യൂസിയം ഓഫ് മെഡിക്കൽ ആർക്കൈവ്സ് എന്നാണ് ഈ മ്യൂസിയത്തിന്റെ പേര്. ആർട്ടിസ്റ്റ് മോഡുലറായ എ ശിവരാമനാണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത്. മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ ചരിത്രം, അനാട്ടമി, എംബ്രിയോളജി എന്നിവയുമായി ബന്ധപ്പെട്ട പഠന മാതൃകകൾ, ചിത്രങ്ങൾ തുടങ്ങിയവ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു.
1: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.

0: വടക്കുംനാഥൻ എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനമാണ് കേട്ടത്. വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് രവീന്ദ്രൻ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
3: രാഷ്ട്രീയ നേതാവും സാഹിത്യകാരനും പ്രഭാഷകനുമായിരുന്ന എം പി വീരേന്ദ്രകുമാർ 1936 ജൂലൈ 22 കൽപ്പറ്റയിൽ ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മദിരാശി വിവേകാനന്ദ കോളേജിൽ നിന്നും ബിരുദാനന്തര ബിരുദവും

0: അമേരിക്കയിൽ നിന്നും MBA കരസ്ഥമാക്കി. 1987 നിയമസഭാംഗമായ അദ്ദേഹം വനം വകുപ്പ് മന്ത്രിയായി. 48 മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് ആ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. കേന്ദ്രമന്ത്രിസഭയിൽ ധനകാര്യ സഹമന്ത്രിയായും പിന്നീട് തൊഴിൽ വകുപ്പിന്റെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ സമുന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിച്ചു. മാതൃഭൂമി പത്രത്തിന്റെ മാനേജിംഗ് എഡിറ്ററും ചെയർമാനുമായി. 2018 മുതൽ 2020 വരെ രാജ്യസഭാംഗമായിരുന്നു. ഹൈമവത ഭൂവിൽ, സ്മൃതി ചിത്രങ്ങൾ, ചങ്ങമ്പുഴ, വിധിയുടെ വേട്ടമൃഗം, ബുദ്ധന്റെ ചിരി തുടങ്ങി നിരവധി രചനകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2020 മെയ് 28 MB വീരേന്ദ്രകുമാർ അന്തരിച്ചു.
1: വയലാർ ഒരു ഹ്യൂമനിസ്റ്റ് ആയിരുന്നു. ഒരർത്ഥത്തിൽ അദ്ദേഹം മനുഷ്യൻ്റെ മനസ്സും ആത്മാവുമായിട്ട് സംവേദിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഗാനങ്ങളിലൊക്കെ കവിതകളായി മാറിയത്. അങ്ങനെയാണ്, ആർദ്രതയില്ലാതെയും സ്നേഹമില്ലാതെയും അദ്ദേഹത്തെ സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല, പറയാൻ സാധിച്ചിരുന്നില്ല, രചനകൾ നടത്താൻ സാധിച്ചിരുന്നില്ല. വളരെ രോഷം കൊള്ളുമ്പോഴും അത് ശിവനെ പറ്റി അങ്ങനെ പറയാറുണ്ട്. ശിവനെ പറ്റി ഒരു കണ്ണ് അനീതിക്കെതിരായി രോഷം കൊള്ളുമ്പോൾ മറ്റേ കണ്ണ് ആർദ്രമാവുമെന്ന് മനുഷ്യ സ്നേഹത്തിൽ. ഈ രണ്ട് ഭാവങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ അവാർഡ് എനിക്കാണെന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പിന്നെ ഞാനത് എനിക്കാണ് തന്നെ എന്നെ ബോധ്യപ്പെടുത്തി. അങ്ങനെയുണ്ടല്ലോ. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തായിരുന്നു വയലാർ രാമവർമ്മ. അതെ, പിന്നീട് ഞാൻ അദ്ദേഹത്തിൻ്റെ ആരാധകനായി. അങ്ങനെ അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. അദ്ദേഹത്തെ അന്നും ഞാൻ ബഹുമാനിച്ച ഒരാളായിരുന്നു. ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ എന്നിൽ വളരെ സ്വാധീനം ചെലുത്തിയ ഒരാളാണ് വയലാർ രാമവർമ്മ. അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയായിട്ട് ഞാൻ കാണുന്നത് സ്നേഹവും പ്രേമവുമാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ പെരുമാറിക്കഴിഞ്ഞാൽ അത് മറക്കാൻ സാധിക്കില്ല. അങ്ങനെ ചില പല അനുഭവങ്ങളും എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ദാർശനികത ഉണ്ടല്ലോ, അത് മാനുഷികതയിൽ ഊന്നുന്ന ഒരു ദാർശനികത്വമാണ്. അനവിലൊരു മനുഷ്യനുണ്ട്, ഒരു സചേതനമായിട്ടുള്ളൊരു പ്രപഞ്ചമുണ്ട് അതിൻ്റെ പിന്നിൽ. അങ്ങനെയാണ് അദ്ദേഹം അതിലൊക്കെ പ്രതികരിച്ചിട്ടുള്ളത്. അപ്പോൾ ആത്മാവിനെ നോവിക്കുന്ന അതിൽ വേദനിക്കാത്ത ഒരു തത്വശാസ്ത്രത്തെ അംഗീകരിക്കില്ല എന്ന് പറയണമെങ്കിൽ അത് ഭാരതത്തിലെ വിവിധ ദർശനങ്ങളിലെ ആകെത്തുകതാണ്. ഇപ്പം ഏത് ഉപനിഷത്തുകളും അവസാനിക്കുക ഒരു ശാന്തി മന്ത്രത്തോടു കൂടിയാണ്. അതിൽ അവനവനെ ശാന്തി എന്നല്ല പറയുക, ലോകത്തിന് ശാന്തി എന്ന് പറയുക. ഏതും ഈശാവാസ്യത്തിൻ്റെ ഏത് ഉപനിഷത്തെടുത്താലും അതൊരു ശാന്തി മന്ത്രമുണ്ട്. അതെൻ്റെ ഹ്യൂമനിസാണ്. അത് ഇന്ത്യൻ ദർശനത്തിൻ്റെ ഭാഗമാണ്. അത് ഇദ്ദേഹം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഞാനങ്ങനെയാണ് അദ്ദേഹത്തെ വിലയിരുത്തിയിട്ടുള്ളത്.
0: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് MB വീരേന്ദ്രകുമാറിൻ്റെ ശബ്ദം.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തുപറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
5: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും
4: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
5: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മൻ കി ബാത്ത്,
2: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത്.

0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
1: യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം തിരുത്തൽവാദി. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീത സംവിധായകൻ SP വെങ്കിടേഷ്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ഇനി കേൾക്കാം നമുക്ക് ചുറ്റും. തിരുവനന്തപുരം കുണ്ടമൺകടവ് പമ്പ് ഹൌസിലെ കാലപ്പഴക്കം ചെന്ന പാനൽ ബോർഡ് മാറ്റിസ്ഥാപിക്കുന്ന പണികളും പാറമല ജലശുദ്ധീകരണശാലയിൽ പുനരുദ്ധാരണ പ്രവൃത്തികളും നടക്കുന്നതിനാൽ തിരുമല കരമന സെക്ഷനുകളുടെ പരിധിയിൽ വരുന്ന കാഞ്ഞിരംപാറ, പാങ്ങോട്, വട്ടിയൂർക്കാവ്, വാഴോട്ടുകോണം, നെട്ടയം, കൊടുങ്ങാനൂർ, തിരുമല, വലിയവിള, പുന്നയ്ക്കാമുകൾ, തുരുത്തുമൂല, പൂജപ്പുര, കരമന, മുടവൻമുകൾ, നെടുങ്കാട്, കാലടി, ആറന്നൂർ, വലിയശാല, പാപ്പനംകോട്, തൃക്കണ്ണാപുരം വാർഡുകളിൽ ഈ മാസം 28-29 തീയതികളിൽ ജലവിതരണം പൂർണ്ണമായും തടസ്സപ്പെടുമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. സർക്കാർ എയ്ഡഡ് സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിലെ സ്പോട്ട് അഡ്മിഷൻ 28 മുതൽ ഓഗസ്റ്റ് 1 വരെ നടക്കും. ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലാത്തവർക്ക് 28 വരെ ഓൺലൈനായോ നേരിട്ടോ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് www.polyadmission.org എന്ന വെബ്സൈറ്റ് പരിശോധിക്കുക. സർക്കാർ മെഡിക്കൽ കോളേജിലും സ്വാശ്രയ കോളേജുകളിലും നടത്തുന്ന MSc MLT കോഴ്സിന് അപേക്ഷിച്ചവരുടെ പ്രവേശന പരീക്ഷാഫലം www.lbacenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 0471256031. സംസ്ഥാനത്തെ സർക്കാർ സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളിലേക്ക് 2026-27 വർഷത്തെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ഡിഗ്രി കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് സൂചിക സർക്കാർ ഉത്തരവ് മുഖേന അംഗീകരിച്ച പ്രോസ്പെക്ടസ് പ്രകാരം അപേക്ഷ ക്ഷണിച്ചുകൊള്ളുന്നു. LBS സെന്റർ ഡയറക്ടറുടെ www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി ഈ മാസം 27 വരെ അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷാ ഫീസ് പൊതുവിഭാഗത്തിന് 1000 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 500 രൂപയുമാണ്. അപേക്ഷകർക്ക് ഓൺലൈൻ മുഖേനയോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്ത ചെല്ലാൻ ഉപയോഗിച്ച് ഫെഡറൽ ബാങ്കിന്റെ ഏതെങ്കിലും ഒരു ശാഖ വഴിയോ ഈ മാസം 25 വരെ അപേക്ഷാ ഫീസ് ഒടുക്കാവുന്നതാണ്. ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന അവസരത്തിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപേക്ഷകർ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഐച്ഛിക വിഷയവുമായി എടുത്ത് +2 പരീക്ഷ പാസായിരിക്കണം. കൂടാതെ 50% മാർക്കോടെ ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലും ബന്ധപ്പെട്ട സ്റ്റേറ്റ് കൌൺസിലും അംഗീകരിച്ച GNM കോഴ്സ് പരീക്ഷ പാസായിരിക്കണം. അപേക്ഷകർ അക്കാദമിക വിവരങ്ങൾ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയിരിക്കണം. അപേക്ഷാർത്ഥികൾക്ക് ഉയർന്ന പ്രായപരിധി ബാധകമല്ല. സർവീസ് ക്വാട്ടയിലേക്കുള്ള അപേക്ഷാർത്ഥികൾക്ക് 49 വയസ്സാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471256031 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേട്ടത് നമുക്ക് ചുറ്റും.
2: ഈ ആർപ്പവിളി എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ MRC നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
3: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRC മെറ്റൽ മാർട്ട് ചാലിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.

ഇനി കേൾക്കാം രാവണപ്രഭു എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും ചിത്രയും പാടി ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
4: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
5: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
3: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4 2 4 6 9 7 1 9.

0: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: വയൽ വരമ്പുകളിലൂടെ നടന്ന് നടന്ന് വിശ്വം ഒരു ചെമ്മൺ നിരത്തിൽ ചെന്നുകയറി. ഒരു കൊപ്പരപ്പാണ്ടികശാല. അവിടെ പലതരം പുതിയ മനുഷ്യർ. ഒരു കുതിരവണ്ടി വഴിമാറിക്കൊടുത്ത് അത് കണ്ണുകളിൽ നിന്നും മറയുന്നതുവരെ നോക്കി. എന്നിട്ട് വീണ്ടും നടന്നു. ചുമട്ടുകാർ, കാളവണ്ടികൾ, ചായപീടികകൾ, പലതരം സാമാനങ്ങൾ വിൽക്കുന്ന പലതരം കടകൾ. ഓ, എത്ര വിചിത്രമായ ലോകം! അടുത്തുതന്നെ അതാ ഒരു ബോർഡ്, കള്ളുഷാപ്പ് നമ്പർ. തൊട്ടടുത്ത് ഒരു സ്കൂളാണ്, കുട്ടികളുടെ ബഹളം കേൾക്കാം. അതിൻ്റെ മുൻപിലും അതിൻ്റെ മുൻപിലും മിഠായിയും വറക്കടലയും വിൽക്കുന്നവരുണ്ട്. ഈ പഞ്ചാരമുട്ടായിക്ക് എന്താ വില? അവൻ വെറുതെ ചോദിച്ചു. 1¾. അവൻ ശൂന്യമായ ട്രൗസർ പോക്കറ്റൊന്ന് തപ്പി നോക്കി. അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ കൈവിരലുകൾ വെറുതെ ഒന്ന് നക്കി. മധുരമുണ്ട്. അവിടെ നിന്ന് ഒരു വഴി നീണ്ടുപോകുന്നു. എവിടേക്കാണത് പോകുന്നത്? എവിടേക്ക്? വിശ്വനാഥൻ ആ ഇടവഴിയിലേക്ക് തിരിഞ്ഞു. പലരും കടന്നു പോകുന്നുണ്ട്. ചിലർ അവനെ ഒന്ന് നോക്കി തങ്ങളുടെ വഴിക്ക് പോയി. ചിലർ നോക്കിയതേയില്ല. പോത്തിൻപുറത്ത് സവാരി നടത്തിയിരുന്ന ഒരു കാലി ചെറുക്കൻ അവനെ കണ്ടപ്പോൾ തൻ്റെ കയ്യിലുള്ള ഓടക്കുള്ളിലെടുത്ത് പിപ്പി പി എന്നൊന്ന് ഊതി. സൂര്യൻ പടിഞ്ഞാറോട്ട് ചരിഞ്ഞു കഴിഞ്ഞു. മഞ്ഞക്കതിരുകൾ വിശ്വത്തിൻ്റെ തലമുടി ചുരുളുകളിൽ തിരിപ്പിടിച്ചു. ദാഹം, കാലടികൾക്കൊരു ആട്ടം. ഭൂമി പതുക്കെ തിരിയുകയാണ്. എങ്കിലും നടന്നു. കാലിനടിയിൽ നിന്ന് എന്തോ വഴുതിപ്പോകുന്നു. ആരെ തന്നെ ഉന്തിയിട്ടത്? അതാ, ഇരുട്ടിലൂടെ വഴുതി വഴുതി പോകുന്നു. എവിടേക്ക്? ഭൂമിയുടെ അറ്റത്തേക്കാണോ? വിശ്വനാഥൻ പിന്നെ കൺമിഴിച്ചത് ഈ വീട്ടിൽ വെച്ചാണ്. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന സ്ത്രീയെ കണ്ടപ്പോൾ അവൻ വിചാരിച്ചത് ഒരു ദേവതയാണെന്നാണ്. മേഘമാലകളിലൂടെ പടവിറങ്ങി ഭൂമിയുടെ അറ്റത്തേക്ക് വരുന്ന ദേവതമാരെപ്പറ്റി അവൻ കേട്ടിരുന്നു. അഥവാ മനോരാജ്യം വിചാരിച്ച് വിചാരിച്ച് ഒരു യാഥാർത്ഥ്യമാക്കി തീർത്തിരുന്നു. ആ ദേവത അവന് 2 ദിവസം ഭക്ഷണം കൊടുത്തു. എന്നിട്ടും അവരൊരു മാന്യസ്ത്രീയാണെന്ന് വിശ്വസിക്കുവാൻ അവനിഷ്ടമുണ്ടായിരുന്നില്ല. 3-ാം ദിവസം കാലത്ത് ആലോചനകളിൽ മുഴുകി നിൽക്കുന്ന അവൻ്റെ അടുത്തേക്ക് ഒരു പതുത്ത കാൽവെപ്പ് അടുത്തടുത്തു വന്നു. അവൻ തിരിഞ്ഞു നോക്കി. ഒരു കൊച്ചു ദേവത. അവൾ അവനോട് ചോദിച്ചു, പേരെന്താ? വിശ്വനാഥൻ. കുട്ടിയുടെ പേരോ? ശാന്ത. ഇത് ഭൂമിയുടെ അറ്റമാണോ? എൻ്റെ വീടാണ്. ഇവിടെയാണോ? വിശ്വം ആ ഭാഗ്യശാലിയായ പെൺകിടാവിനെ നോക്കിക്കാണുകയായിരുന്നു. എത്ര ഭംഗിയുള്ള മുഖം, എന്തു മിന്നലുള്ള ഉടുപ്പുകൾ! ഇവളാണ് ശരിക്കുള്ള ദേവത. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ശാന്ത ചോദിച്ചു. അവൾ തന്നോട് സംസാരിക്കുന്നു. വിശ്വം അത്ഭുതപ്പെട്ടു. തനിക്ക് വേണമെങ്കിൽ അവളെ തൊടാം. ശാന്ത ചോദ്യം ആവർത്തിച്ചു. അങ്ങ്, അവിടെ. പിന്നെ ഒന്ന് ചോദിക്കട്ടെ? വിശ്വം. എന്താ? ദേവതയാണോ? ശാന്തയ്ക്ക് ആ ചോദ്യത്തിൻ്റെ അർത്ഥം തികച്ചും മനസ്സിലായില്ല. താൻ നല്ലതെന്തോ ആണെന്ന് സംശയിക്കുകയാണെന്ന് മാത്രം മനസ്സിലാക്കി. അതുകൊണ്ട് അവൾ സമ്മതിച്ചു. അതെ. വിശ്വം അവളെ മിഴിച്ചു നോക്കി. അവൾ പുഞ്ചിരി തൂകി.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
6: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബ്ബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബ്ബയ്യ ജുവലേഴ്സ് ആര്യശാല.
0: സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്.

0: വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
2: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ, പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
3: ഒറ്റപ്പെടൽ, വിരഹം, ഏകാന്തത എന്നീ വികാരങ്ങൾ മനോഹരമായി ആവിഷ്കരിച്ച നിരവധി ചലച്ചിത്ര ഗാനങ്ങൾ മലയാളത്തിലുണ്ട്. മനസ്സിൽ തട്ടുന്ന വരികളും സംഗീതവും കൊണ്ട് ശ്രദ്ധേയമായ ഗാനങ്ങൾ, അത്തരം ചില ഗാനങ്ങളാണ് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ ഇന്ന്. ആദ്യം കേൾക്കാം ഓളങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയത്. വരികൾ എഴുതിയത് ONV കുറുപ്പ്, സംഗീതം നൽകിയത് ഇളയരാജ.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലെ അടുത്ത ഗാനം ഡെയ്സി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. പി ഭാസ്കറിന്റെ വരികൾ, ശ്യാമിന്റെ ഈണം.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
7: യോഗ സൗഖ്യം.
8: ഇന്നീ പരിപാടിയിൽ യോഗയും ഉറക്കവും, ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ പരിശീലകയായ സപ്ന PM സംസാരിക്കുന്നു.
9: ഇന്നത്തെ തിരക്കേറിയ ജീവിത രീതിയും ജോലി സമ്മർദ്ദം

0: കാരണമാണ് എന്നും റിപ്പോർട്ട് ചെയ്യുന്നു. ഉറക്കക്കുറവിന് പല വകഭേദങ്ങളുണ്ട്. ചിലർ ഉറങ്ങാൻ ഏറെ സമയമെടുക്കും, ചിലർ രാത്രിയിൽ പലവട്ടം ഉണരാറുണ്ട്, ചിലർ ഉറങ്ങിയ ശേഷം വളരെ നേരത്തെ ഉണർന്ന് വീണ്ടും ഉറങ്ങാൻ കഴിയാത്തവരാണ്, ചിലർക്ക് ഉറങ്ങി എഴുന്നേറ്റാലും ഉറങ്ങിയിട്ടില്ല എന്ന തോന്നലാണ്. ഇതെല്ലാം പ്രധാനമായും മനസ്സിലെ ഉത്കണ്ഠ, അമിതചിന്ത, ഉറക്കം നിയന്ത്രിക്കുന്ന മെലാട്ടോണിൻ ഹോർമോൺ കുറയുക എന്നിവയൊക്കെ കൊണ്ടാണ്. യോഗാസനങ്ങൾ, പ്രാണായാമം, ധ്യാനം, യോഗനിദ്ര, വിവിധ റിലാക്സേഷൻ രീതികൾ എന്നിവ ഉറക്കക്കുറവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇവ ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കുകയും ഉത്കണ്ഠയും സമ്മർദ്ദവും കുറയ്ക്കുകയും ചെയ്യുന്നു. ശവാസനം, ബാലാസനം, വിപരീതകരണി പോലെയുള്ള ലളിതമായ യോഗാസനങ്ങൾ ശരീരത്തിന് ആഴത്തിലുള്ള വിശ്രമം നൽകുന്നു. ഇവ കോർട്ടിസോൾ ഹോർമോൺ കുറയ്ക്കുകയും ഉറക്കം നൽകുന്ന മെലാറ്റോണിൻ ഹോർമോൺ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അനുലോമ വിലോമ, ഭ്രമരി, നാഡിശുദ്ധി പോലെയുള്ള ശ്വാസാഭ്യാസങ്ങൾ ശരീരത്തിലെ ഓക്സിജൻ വിതരണം കൂട്ടുകയും മനസ്സിന് ശാന്തത നൽകുകയും ചെയ്യുന്നു. ഗവേഷണങ്ങൾ പ്രകാരം 2-3 മാസം തുടർച്ചയായി പ്രാണായാമം ചെയ്തവർക്ക് ഉറങ്ങാനെടുക്കുന്ന സമയം കുറയുകയും ഉറക്കത്തിന്റെ ഗുണമേന്മ മെച്ചപ്പെടുകയും ചെയ്തു. ധ്യാനം തലച്ചോറിലെ അമിത ചിന്തയും ഉത്കണ്ഠയും കുറച്ച് മനസ്സിനെ ശാന്തമാക്കുന്നു. അമേരിക്കയിൽ നടത്തിയ ഒരു പഠനത്തിൽ ദിവസവും ധ്യാനം ചെയ്തവർക്ക് ഉറക്കക്കുറവിന്റെ പ്രശ്നങ്ങളിൽ ഏകദേശം 20% മെച്ചപ്പെടൽ കണ്ടു. യോഗനിദ്ര അഥവാ യോഗിക് സ്ലീപ്പ് ചെയ്താൽ ശരീരം ഉറങ്ങുന്ന പോലെയുള്ള വിശ്രമാവസ്ഥയിലെത്തും, എന്നാൽ മനസ്സ് സജീവമായിരിക്കും. 2019 നടന്ന ഒരു പഠനത്തിൽ 8 ആഴ്ചകളോളം യോഗനിദ്ര ചെയ്തവർക്ക് ഉറക്കക്കുറവ് 40% വരെ കുറയുന്നത് കണ്ടു. ഇനി ഏതെല്ലാം വിശ്രമരീതികളാണ് ഉറക്കത്തെ സഹായിക്കുന്നത് എന്ന് നോക്കാം. ശ്വാസത്തെ ശ്രദ്ധിച്ച് വിശ്രമിക്കുന്ന രീതികളും മസിൽ റിലാക്സേഷൻ രീതികളും ശാന്തമായ സംഗീതം കേട്ട് മനസ്സിനെ സമാധാനപ്പെടുത്തുന്ന രീതികളും ഉറക്കത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഉറക്കക്കുറവ് വലിയൊരു ആരോഗ്യ പ്രശ്നമാണ്. മരുന്നുകളിൽ മാത്രം ആശ്രയിക്കുന്നത് ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇടയുള്ളതിനാൽ യോഗ പോലെയുള്ള പ്രകൃതിദത്തമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ശാന്തമാക്കി നല്ല ഉറക്കം ലഭിക്കാൻ ഒരു ഉത്തമ മാർഗമാണ്.
1: യോഗയും ഉറക്കവും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ പരിശീലകയായ സ്വപ്ന PM.
2: വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
4: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
5: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: जरूर सुनिए शाम 4 बजे पिटारा. इस कार्यक्रम के प्रायोजक हैं AISSMS पुणे, अ प्रीमियर हेरिटेज ग्रुप ऑफ इंस्टीट्यूट्स.
7: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ MyGOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
8: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
9: ബുധൻ ഉച്ചയ്ക്ക് 12:40
8: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, നിയർ വെറൈറ്റി മോൾ, സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633-86333.
10: ഇനി വിധു പ്രതാപും ചിത്രയും പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം കയ്യെത്തും ദൂരത്ത്. എസ് രവീശൻ നായരാണ് വരികൾ എഴുതിയത്. ഔസേപ്പച്ചന്റെ സംഗീതം.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്തു പറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിനേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിള, കൊല്ലം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, ദേവയുടെ സംഗീതം. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം ദി പ്രിൻസ്.

നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ആതിര. ഏവർക്കും ശുഭദിനാശംസകൾ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സ്നേഹത്തിൻ ഉറവുണ്ട്, കനിയുന്ന കരളുണ്ട് കടലമ്മയ്ക്ക്.

സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ഗാനോപഹാരം. ഇന്ന് പരിപാടിയിൽ 1981 മുതൽ 90 വരെയുള്ള ഏതാനും ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ.

0: ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി, സൗന്ദരരാജൻ സംഗീതം പകർന്ന എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം അപ്പു.
1: പപ്പ, കോളേജ് ഫീസ് കൂടുതലാണ്.
2: മോളെ,
1: ഓർമ്മയുണ്ടോ ബോണസിൽ നിന്നും കുറച്ച് പൈസ അക്കൗണ്ടിലിട്ടിരുന്നില്ലേ?
2: രണ്ടു വർഷമായിട്ട് അക്കൗണ്ടിൽ ഒരു ഇടപാടും നടന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ടോ?
3: ഇപ്പൊ തന്നെ ബാങ്കിൽ ചെന്ന് വീഡിയോ KYC മുഖേന KYC അപ്ഡേറ്റ് ചെയ്യൂ, അക്കൗണ്ട് ആക്ടീവ് ആകും, തികച്ചും ഫ്രീ. വാ,
1: എങ്ങോട്ട്?
3: അഡ്മിഷൻ എടുക്കാൻ.

0: അക്കൗണ്ട് ആക്ടീവായി.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
1: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തോറ്റി
1: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
4: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
5: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
6: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
7: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
6: കൂടാതെ എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
7: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ജറൂർ സുനിയേ ശാം 4 ബജെ പിട്ടാര. ഇസ് കാര്യക്രം കെ പ്രായോജക് ഹെ AISSMS പൂണെ, എ പ്രീമിയർ ഹെറിറ്റേജ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്.
3: ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം വാർത്ത എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ബിച്ചു തിരുമലയാണ് വരികൾ എഴുതിയത്. എ ടി ഉമ്മറിന്റെ സംഗീതം.

0: അറിയിപ്പ്: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോൺ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. ആരോഗ്യവും ആയുർവേദവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: अरे मोहन भाई, काफी बिजी लग रहे हो.
2: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
1: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
2: सच?
1: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
2: समझ गया.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നാളെ ശാസ്ത്രലോകത്തിൽ വിസ്മയം തീർക്കുന്ന ശാസ്ത്രലോകം വലിയശാല രാജു സംസാരിക്കുന്നു.
2: സെക്കൻഡിൽ 300,000 കിലോമീറ്റർ വേഗതയിൽ പായുന്ന പ്രകാശത്തെ പിടിച്ചു നിർത്താൻ ആർക്കെങ്കിലും കഴിയുമോ? ശാസ്ത്രം അത് സാധ്യമാക്കി. അതിശൈത്യത്തിലുള്ള ചില വാതകങ്ങളിലേക്ക് ലേസർ പ്രകാശം കടത്തിവിട്ട് പ്രകാശത്തിന്റെ വേഗത പൂർണ്ണമായും പൂജ്യമാക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞു.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: ഇന്ന് കൂട്ടുകാരിയിൽ കുറേ കാലം ഞാനൊരു ഭിക്ഷക്കാരിയെ പോലെ ഞാൻ ജീവിച്ച സാഹചര്യം ഉണ്ടായിരുന്നിട്ടുണ്ട്. പണ്ട് അങ്ങനെയുള്ളൊരു വ്യക്തി ആണ് ഇവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോ എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും ഞാന് സന്തോഷം കൊണ്ട് കരഞ്ഞു.
1: സംരംഭക ബിന്ദു പള്ളിച്ചലുമായുള്ള അഭിമുഖം മറക്കാതെ കേൾക്കുക ഇന്ന് ഉച്ചയ്ക്ക് 12:02.
6: ഗാനുപഹാരത്തിലെ അടുത്ത ഗാനം വൈശാലി എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീത സംവിധാനം രവി ബോംബെ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയുന്നു. 9495 9653 1 9495 5 9 2 1 ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ.
2: മൻ കി ബാത്,
3: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
2: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
3: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
2: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ
3: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
2: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
3: തുടർന്ന് മലയാള പരിഭാഷ.
2: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11:00.
1: ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഉമാനിലയം എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും വാണി ജയറാമും പാടിയത്. വരികൾ എഴുതിയത് പൂവച്ചൽ ഖാദർ, സംഗീതം നൽകിയത് ശ്യാം.

0: ഈ നാട്യം
1: നോക്കിയോ,
0: ഇതിനിടയിൽ
1: മന്ദഹാസം
0: കോപമോ
1: ഇപ്പോഴും
0: കോമളെ.
2: ഗാനോപഹാരത്തിൽ ഇതുവരെ കേട്ടത് 1981 മുതൽ 1990 വരെയുള്ള ഏതാനും ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10 മണി.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗത്തിന് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കം. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ആരോഗ്യം, മഹാമാരികളെ നേരിടൽ, ഗുണമേന്മയാർന്ന ആരോഗ്യ സേവനങ്ങളിൽ തുല്യ അവസരം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്താനാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിവിധ കേന്ദ്രമന്ത്രിമാർ എന്നിവരെ കാണാൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ഇന്ന് ന്യൂഡൽഹിയിലെത്തും. വിജയനഗരം ജില്ലയിലെ ഭോഗാപുരത്തെ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിക്കുകയാണ് സന്ദർശന ലക്ഷ്യം. വഖഫ് ബോർഡ് വിഷയത്തിൽ സുപ്രീംകോടതി ഉത്തരവ് ആശ്വാസമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഹൈക്കോടതിയിൽ ഹർജിക്കാരുമായി ഒത്തുകളിച്ച് നേടിയെടുത്ത ഇടക്കാല ഉത്തരവാണ് സുപ്രീംകോടതി ഭേദഗതി ചെയ്തതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇന്ന് ദേശീയ മാമ്പഴ ദിനം. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാമ്പഴത്തിന്റെ പ്രാധാന്യവും ആരോഗ്യ ഗുണങ്ങളും സാംസ്കാരിക പൈതൃകവും ഓർമ്മിപ്പിക്കാനാണ് ദിനാചരണം. കർക്കിടകമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട അടച്ചു.

നിറപുത്തരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറന്ന് 3 രാവിലെ 5:40 6:20 മധ്യേ നിറപുത്തരി പൂജ നടത്തും. ഇടുക്കി കുമളി റോസാപ്പൂ കണ്ടത്ത് 30 ചാക്കിലധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസിന്റെ പരിശോധനയിലാണ് നിർത്തിയിട്ട ട്രാവലറിൽ നിന്നും പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. കൊട്ടാരക്കര മുക്കോണിമുക്കിൽ കഴിഞ്ഞ മാസം 23 3 പേർ മരിക്കാനിടയായ ടിപ്പർ അപകടക്കേസിലെ 2 പ്രതി ലോറി ഉടമ അറസ്റ്റിൽ. ചവറ മുകുന്ദപുരം സ്വദേശി അക്ബറാണ് അറസ്റ്റിലായത്. ചൈന ഓപ്പൺ ബാഡ്മിന്റണിൽ PV സിന്ധു ഇന്ന് ഉന്നതി ഹൂഡയെ നേരിടും. ലക്ഷ്യസെന്നും ഇന്ന് സിംഗിൾസ് മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കും.

0: അക്ഷരച്ചെപ്പ്. ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
1: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
0: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
1: ഏറ്റവും മുകളിൽ ഇടത്തു നിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
0: തൊട്ടു താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
1: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിനു താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
0: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
1: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അക്ഷരച്ചപ്പിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കളങ്ങളെല്ലാം വരച്ച് പാട്ട് കേട്ട് ആ പാട്ടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പദങ്ങൾ കണ്ടെത്തി കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകാൻ ഓരോ ശ്രോതാവും കാത്തിരിക്കുകയാണ് കേട്ടോ.
1: അതെ,
0: അവരെ നമ്മൾ നിരാശരാക്കാതെ അക്ഷരച്ചപ്പിന്റെ വാക്കുകളിലേക്ക് കടന്നാലോ
1: പോകാം. ആദ്യത്തെ വാക്ക് ഇടത്തുനിന്നും വലത്തോട്ടാണ്. 3, 4, 5 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
0: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അറിയാം എങ്കിലും ഒന്നും കൂടെ പറയുകയാണ്, ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ളതാണ് ആദ്യത്തെ വാക്ക്. 3, 4, 5 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
1: ഈ വാക്ക് വളരെ എളുപ്പമുള്ളതാണ്, എങ്കിലും സൂചനകൾ പറയാം.
0: പിന്നെ സൂചനകൾ വേണമല്ലോ.
1: അതെ, ഈ വാക്കിന്റെ അർത്ഥം അടവി അഥവാ കാട് എന്നാണ്. സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു പദമാണിത്. വിപിനം, കാനനം എന്നൊക്കെ പര്യായമുള്ള ഒരു വാക്കാണിത്.
0: വളരെ എളുപ്പമുള്ള ഒരു പദമാണ് അല്ലേ?
1: അതെ,
0: ഈ വാക്കിന്റെ പര്യായ പദമാണ് ഈ പാട്ടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത്. സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം അടവി അഥവാ കാട് എന്നാണ്. സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു പദമാണ് ഇത്. വിപിനം, കാനനം എന്നൊക്കെ പര്യായങ്ങളുള്ള വാക്കാണ് ഇത്.
1: ഇനി പതിവ് പോലെ പാട്ടുകൊടുക്കാം.
0: അതെ, ഈ കാടിനുള്ളിൽ ഈ വാക്കുണ്ട്.
1: അതെ,
0: കണ്ടുപിടിക്കട്ടെ.

0: രണ്ടാമത്തെ വാക്ക് പറയാം. ഇടത്തുനിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. ഇടത്തുനിന്നും വലത്തോട്ട് 21, 22, 23, 24 എന്നീ നാല് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: നാലക്ഷരമുള്ള വാക്കാണ് ഇടത്തുനിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 21, 22, 23, 24 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട ഒരു വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. ഇത് ഒരു നദിയുടെ പേരാണ്. ഗംഗയുടെ ഒരു പ്രധാന ശാഖയായ ഉത്തരഭാരതത്തിലെ ഒരു നദിയാണ് ഇത്. ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗിൽ വെച്ച് ഭാഗീരഥി നദിയോടൊപ്പം സംഗമിക്കുന്ന ഒരു നദിയാണ് ഇത്. സൂചനകൾ ഒരിക്കൽ കൂടി പറയാം അല്ലേ?
1: അതെ, ഒരു നദിയുടെ പേരാണിത്. ഗംഗയുടെ ഒരു പ്രധാന ശാഖയായ ഉത്തരഭാരതത്തിലെ ഒരു നദിയാണിത്. ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗിൽ വെച്ച് ഭാഗീരഥി നദിയോടൊപ്പം സംഗമിക്കുന്ന ഒരു നദിയാണിത്.
0: സാധാരണ പെൺകുട്ടികൾക്കിടാറുള്ള ഒരു പേരും കൂടിയാണ് ഇത് അല്ലേ?
1: അതെ.
0: കേൾവിക്ക് സൗന്ദര്യമുള്ള ഒരു പേരാണ് ഈ നദിക്കുള്ളത്.
1: അതെ. അപ്പോൾ ഇനി ഒട്ടും
0: താമസിക്കണ്ട, പാട്ട് കേൾക്കുക, വാക്ക് കണ്ടുപിടിക്കുക, എന്നിട്ട്
1: കളങ്ങളിൽ പൂരിപ്പിക്കുക.
0: അതെ.

0: അങ്ങനെ ഇടത്തുനിന്നും വലത്തോട്ട് രണ്ട് വാക്കുകൾ നമ്മൾ പൂരിപ്പിച്ചു കഴിഞ്ഞു.
1: ഇടത്തുനിന്നും വലത്തോട്ട് തന്നെ പൂരിപ്പിക്കേണ്ട മൂന്നാമത്തെ വാക്കാണ്, അത് 16, 17, 18, 19 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട നാലക്ഷരമുള്ള വാക്ക്.
0: ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കാണ് 16, 17, 18, 19 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള നാലക്ഷരമുള്ള വാക്ക്. ഈ വാക്കിന്റെ സൂചനകൾ പറയാം. മറക്കാതെ കേൾക്കണേ, പൂർണമായ മറവി അല്ലെങ്കിൽ ഓർമ്മയില്ലായ്മ എന്നൊക്കെയാണ്. പഴയകാല ആചാരങ്ങൾ മാഞ്ഞു പോകുന്ന അവസ്ഥയെയോ ആളുകളുടെയോ സംഭവങ്ങളുടെയോ ഒക്കെ ഓർമ്മകൾ മാഞ്ഞു പോകുന്ന അവസ്ഥയെയും ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം പൂർണമായ മറവി അല്ലെങ്കിൽ ഓർമ്മയില്ലായ്മ എന്നൊക്കെയാണ്. പഴയകാല ആചാരങ്ങൾ മാഞ്ഞു പോകുന്ന അവസ്ഥയെയോ ആളുകളുടെയോ സംഭവങ്ങളുടെയോ ഒക്കെ ഓർമ്മകൾ മാഞ്ഞു പോകുന്ന അവസ്ഥയെയും ഒക്കെ ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്.
0: പാട്ട് കേൾക്കാനും മറക്കരുത് അല്ലേ?
1: എങ്കിലേ ഈ വാക്ക് പൂരിപ്പിക്കാൻ പറ്റൂ.
0: അതെ, നമ്മുടെ ശ്രോതാക്കൾ അങ്ങനെ മറക്കുമെന്ന് തോന്നുന്നില്ല. പാട്ട് കേട്ട് ആ കളങ്ങൾ പൂരിപ്പിച്ചുകൊള്ളൂ.
1: അതെ,

0: ഇടത്തുനിന്നും വലത്തോട്ട് ഇനി ഒരു വാക്കുകൂടി പൂരിപ്പിക്കാനുണ്ട്. അത് 12, 13, 14 കണങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്കാണ്.
1: ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്ക് തന്നെയാണ് അടുത്തതും. 12, 13, 14 കണങ്ങളിൽ പൂരിപ്പിക്കാനുള്ള വാക്ക്.
0: സൂചനകൾ പറയാം. പ്രിയപ്പെട്ടവൾ, പ്രിയതമ, താമുകി, ഭാര്യ എന്നൊക്കെയാണ്
1: സൂചനകൾ. ഒരിക്കലും കൂടി പറയാം ഈ വാക്കിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവൾ, പ്രിയതമ, കാമുകി, ഭാര്യ എന്നൊക്കെയാണ്.
0: സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാവർക്കും ഈ വാക്ക് പെട്ടെന്ന് കിട്ടും അല്ലേ?
1: അതെ, ഈ വാക്കുകൾ കൊണ്ടെല്ലാം സ്നേഹം പ്രകടിപ്പിക്കാം അല്ലേ?
0: അതെ.
1: അപ്പോൾ അക്ഷരക്കളത്തിനോടുള്ള സ്നേഹവും എങ്ങനെ പ്രകടിപ്പിക്കണം?
0: ഈ പാട്ട് കേട്ട് ഈ വാക്ക് കണ്ടുപിടിച്ച് കളങ്ങളിൽ പൂരിപ്പിച്ച്
1: സ്നേഹത്തോടെ നമുക്ക് അയക്കുക അല്ലേ?
0: അതെ
1: അതെ.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അക്ഷരച്ചെപ്പ് തുടർന്ന് കേൾക്കാം റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് ശേഷം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
2: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണ്ണവില പ്രായോജകർ
3: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: കേരളത്തിൽ ഇന്ന് സ്വർണ്ണവ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 210 രൂപ വർദ്ധിച്ച് 13,430 രൂപ നിരക്കിലും പവന് 1,680 രൂപ വർദ്ധിച്ച് 1,07,440 രൂപ നിരക്കിലുമാണ്. റീഗൽ ജുവലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
2: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണ്ണവില
4: സമർപ്പിച്ചത്
3: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: അക്ഷരച്ചെപ്പ് തുടരുന്നു.
5: ഇടത്തു നിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള 4 വാക്കുകൾ നമ്മൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനി വലത്തു നിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കുകളാണ്. 3, 2, 1 എന്നീ 3 കളങ്ങളിൽ എഴുതാനുള്ളതാണ്.
6: 3, 2, 1 കളങ്ങളിൽ എഴുതേണ്ട 3 അക്ഷരമുള്ള വാക്കാണ് വലത്തു നിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്.
5: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി കേട്ടുകൊള്ളൂ. ഈ വാക്കിന്റെ അർത്ഥം ആശ്രയം, താങ്ങ്, തുണ എന്നിങ്ങനെയൊക്കെയാണ്.
6: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ആശ്രയം, താങ്ങ്, തുണ എന്നിങ്ങനെയൊക്കെയാണ്.
5: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു താങ്ങ് നമ്മൾ ശ്രോതാക്കൾക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ?
6: അതെ, പാട്ടായിട്ട്.
5: പാട്ട് കേട്ടുകൊള്ളൂ, വാക്ക് കണ്ടുപിടിച്ചുകൊള്ളൂ.

0: നിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കേണ്ട രണ്ടാമത്തെ വാക്ക് പറയാം. 10, 9, 8, 7 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 4 അക്ഷരങ്ങളുണ്ട്.
1: വലത്തു നിന്നും ഇടത്തോട്ട് 10, 9, 8, 7 എന്നീ 4 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
0: സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ആഴത്തിൽ പതിഞ്ഞ താളം അല്ലെങ്കിൽ തീവ്രമായ സംഗീതാത്മകത എന്നൊക്കെയാണ്. അതിമനോഹരമായ സംഗീതത്തെയും അതിനനുസൃതമായ താളത്തെയുമാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം ആഴത്തിൽ പതിഞ്ഞ താളം അല്ലെങ്കിൽ തീവ്രമായ സംഗീതാത്മകത എന്നൊക്കെയാണ്.

0: അതിമനോഹരമായ സംഗീതത്തെയും അതിനനുസൃതമായ താളത്തെയുമാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാട്ട് കേൾക്കുമ്പോൾ തന്നെ ആ സംഗീതവും അതിനനുസൃതമായ താളവും സൂചിപ്പിക്കുന്ന ഈ വാക്ക് ശ്രോതാക്കൾക്ക് മനസ്സിലാകുമായിരിക്കും. മനസ്സിലാക്കേണ്ടതാണ്. മനസ്സിലാക്കിയില്ലെങ്കിൽ എങ്ങനെയാ കളം പൂരിപ്പിക്കുക?
1: അതെ,

0: പതേ പതേ ശുഭചലനം.
1: അങ്ങനെ വലത്തു നിന്നും ഇടത്തോട്ട് നമ്മൾ രണ്ട് വാക്കുകൾ പൂരിപ്പിച്ചു കഴിഞ്ഞു. ഇനി അക്ഷരക്കളത്തിൽ മുകളിൽ നിന്നും താഴേക്ക് എഴുതാനുള്ള വാക്കാണ് 10, 15, 20 എന്നീ മൂന്ന് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
2: മുകളിൽ നിന്നും താഴോട്ട് പൂരിപ്പിക്കേണ്ട വാക്കാണ്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 10, 15, 20 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
1: ഈ വാക്കിന്റെ അർത്ഥം ലാഘവം, ആർജവം, ലളിതമായത് എന്നൊക്കെയാണ്.
2: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ലാഘവം, ആർജവം, ലളിതമായത് എന്നൊക്കെയാണ്.
1: ഇത്രയും ലളിതമായ ഒരു അക്ഷരച്ചെപ്പ് ശ്രോതാക്കൾക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമായിരിക്കും അല്ലേ?
2: അതെ.
1: അപ്പോൾ ലളിതമായ വാക്ക്, ലളിതമായ പാട്ട്, ലളിതമായി കേട്ട്, ലളിതമായി എഴുതട്ടെ.
2: അതെ.

0: മുകളിൽ നിന്നും താഴേക്ക് ഒരു വാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വാഭാവികമായും അടുത്ത വാക്ക് എങ്ങനെയാകും എഴുതേണ്ടിയിരിക്കുക?
1: താഴെ നിന്നും മുകളിലേക്ക്.
0: അതെ, താഴെ നിന്നും മുകളിലേക്ക് 21, 16, 11, 6 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 4 അക്ഷരമുള്ള വാക്ക്.
1: 4 അക്ഷരമുള്ള വാക്കാണ് താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 21, 16, 11, 6.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. വിശ്രമമില്ലാതെ, ഒരു തടസ്സവുമില്ലാതെ അക്ഷരച്ചെപ്പ് മുന്നോട്ട് പോകുന്നുണ്ട്. അതേ അർത്ഥം തന്നെയാണ് ഈ വാക്കിനുമുള്ളത് കേട്ടോ. എന്നാൽ സൂചനകൾ കേട്ടുകൊള്ളൂ. വിരാമമില്ലാത്തത്, വിശ്രമമില്ലാത്തത്, തുടർച്ചയായത്, തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെയാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം വിരാമമില്ലാത്തത്, വിശ്രമമില്ലാത്തത്, തുടർച്ചയായത്, തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെയാണ്.
0: അധികം തടസ്സമൊന്നുമില്ലാതെ നമ്മൾ ഇതുവരെ എത്തി.
1: അതെ, വാക്കുകളും തടസ്സമില്ലാതെ പൂരിപ്പിച്ച് നമുക്ക് അയച്ചു തരിക.
0: അതെ, എല്ലാ കളങ്ങളും ശ്രോതാക്കൾ പൂരിപ്പിച്ചു കാണുമല്ലോ. പൂരിപ്പിച്ച വാക്കുകൾ അധികം താമസിയാതെ അക്ഷരച്ചെപ്പിലേക്ക് അയച്ചു തരാൻ മറക്കില്ലല്ലോ.

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചെപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ. ഇനി കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ശരി ഉത്തരങ്ങൾ ഏതൊക്കെയാണ് എന്ന് കേൾക്കാം. കഴിഞ്ഞ അക്ഷരച്ചെപ്പിൽ പതിവ് പോലെ ഇടത്തുനിന്നും വലത്തോട്ട് തന്നെയാണ് ആദ്യത്തെ വാക്ക് പൂരിപ്പിക്കേണ്ടിയിരുന്നത്. ഇടത്തുനിന്നും വലത്തോട്ട് 1, 2, 3, 4, 5

0: എഴുതേണ്ടിയിരുന്ന വാക്ക് അന്തർനാളം,
1: ഇടത്തുനിന്നും വലത്തോട്ട് 8, 9, 10 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് തൂക്കിൽ,
0: ഇടത്തുനിന്നും വലത്തോട്ട് 16, 17, 18 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കപോതം,
1: വലത്തുനിന്നും ഇടത്തോട്ട് 25, 24, 23, 22 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മുഴുക്കാപ്പ്,
0: മുകളിൽ നിന്നും താഴേക്ക് 1, 6, 11, 16 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അരുളുക,
1: മുകളിൽ നിന്നും താഴോട്ട് 7, 12 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പാനം,
0: മുകളിൽ നിന്നും താഴേക്ക് 8, 13 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് തുണ,
1: മുകളിൽ നിന്നും താഴോട്ട് 9, 14, 19 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കിരണം,
0: മുകളിൽ നിന്നും താഴേക്ക് 16, 21 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കനി,
1: താഴെ നിന്നും മുകളിലേക്ക് 25, 20, 15, 10 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മുഴക്കോൽ. ഈ വാക്കായിരുന്നു അവസാനത്തെ വാക്ക്.
0: അതെ,
1: ഒരുപാട് ശരിയുത്തരങ്ങൾ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. അവയിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത ഒരു വിജയിയുടെ പേര് പറയാം. വിജയി ഗീത ജയപ്രകാശ്. മാവേലിക്കരയിലുള്ള ഗീത ജയപ്രകാശാണ് കഴിഞ്ഞ ചിപ്പിലെ വിജയി. വിജയിക്ക് എല്ലാവിധ ആശംസകളും. ഗീത ആകാശവാണിയോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് കേൾക്കാം.
2: എന്റെ പേര് ഗീത, ഞാൻ മാവേലിക്കര തട്ടാരമ്പലത്താണ് താമസിക്കുന്നത്. ഗവൺമെന്റ് പ്രവേശനം റിട്ടയർ ചെയ്ത ആളാണ്. ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. അപ്പോ മാവേലിക്കരയാണ് താമസം. ഹസ്ബൻഡും രണ്ട് മക്കളുമാണുള്ളത്. മകൻ ഹൈദരാബാദിലാണ്, മകൻ തിരുവനന്തപുരത്ത് പഠിക്കുന്നു. രാവിലെ എണീക്കാൻ മുതൽ ആകാശവാണി കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. രാവിലെ ഉള്ള രാമായണ പാരായണം മുതൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ആകാശവാണിയിലെ പാട്ട് പരിപാടികളെല്ലാം കേൾക്കാറുണ്ട്. നല്ല നിലവാരം പുലർത്തുന്ന പരിപാടികളാണ്. സമയം നോക്കാൻ തന്നെ നമ്മുടെ ജോലികൾ കേൾക്കാനും അതുപോലെ ഇരിക്കുന്ന പല പരിപാടികൾ അവതരിപ്പിക്കുന്ന ആകാശവാണിക്ക് എന്റെ അഭിനന്ദനങ്ങളുണ്ട്. അതിന് വിജ്ഞാനപ്രദമായ പല പരിപാടികളും നടത്തുന്നുണ്ട്. ഇനിയും കൂടുതൽ നല്ല പരിപാടികൾ അവതരിപ്പിക്കാൻ ആകാശവാണിക്കാവട്ടെ എന്ന് അറിയിക്കുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് അനുഗ്രഹീതയായ ഗായിക ശ്രീമതി എസ് ജാനകി പാടിയിട്ടുള്ള താനെ തിരിഞ്ഞും മറിഞ്ഞു എന്ന ആ പാട്ട്. ആ അനുഗ്രഹീത ശബ്ദത്തിലൂടെ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചപ്പ് ടീം
0: എൻ ജെ ജോഷില,
1: മിനി അജു,
0: അഭിലാഷ്. അക്ഷരച്ചപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 10 മണിക്ക്.
2: കേക്കേ ചേട്ടൻ, ഇത് എന്ത് ഭാവിച്ച?
3: എന്തോറ്റി?
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
4: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
5: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
6: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
7: LED ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
6: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
7: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
8: ഈ ക്ലാസ് എന്താ ചളിങ്ങിയിരിക്കുന്നത്?
9: ഒരു 2000 തന്നാ ഇപ്പൊ പുതിയ ക്ലാസ് വാങ്ങിക്കാം. MRT മെറ്റൽ മാർട്ടിനോ ശ്രീ MRT മെറ്റൽസിനോ 2000 മുകളിൽ പർച്ചേസ് ചെയ്താൽ MRT ഹോം നീഡ്സിൽ നിന്നും പർച്ചേസ് ചെയ്യാനുള്ള കൂപ്പൺ സൗജന്യമായിട്ട് കിട്ടും.
10: ഈ ഓഫർ July 24 വരെ മാത്രം.
11: കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
12: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
13: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
14: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
15: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
16: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11:00.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: അസ്ഥിരതയും തടസ്സങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ വിതരണ ശൃംഖലകളിലാണ് സമ്മർദ്ദം അനുഭവപ്പെടുന്നതെന്ന് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ. ഫിലിപ്പീൻസിലെ മനിലയിൽ ആസിയാൻ ഇന്ത്യ പോസ്റ്റ് മന്ത്രിതല സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നൂരിസ്ഥാനിലെ വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ ഭക്ഷണസാധനങ്ങൾ, കൂടാരങ്ങൾ ഉൾപ്പെടെ ദുരിതാശ്വാസ സാമഗ്രികൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് കൈമാറി. ദുഷ്കരമായ ഘട്ടത്തിൽ അഫ്ഗാൻ ജനതയ്ക്കൊപ്പം നിലകൊള്ളുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. 20,000 മുസ്ലിം സൈനികർ രാജിവച്ചതായി മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറയുന്നതായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. ഉപേന്ദ്ര ദ്വിവേദി അത്തരം പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് PIB വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. കേരളത്തിന്റെ കാർഷിക സമൃദ്ധിയുടെ നട്ടെല്ലായി പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനദായക കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാലയെന്ന് മന്ത്രി TC സിദ്ദിഖ്. വെള്ളാനിക്കര ക്യാമ്പസിൽ സർവകലാശാല വിദ്യാർത്ഥി യൂണിയനും സ്റ്റാർട്ടപ്പ് ധനസഹായ വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിലമ്പൂരിൽ അനധികൃതമായി വനത്തിൽ വീഡിയോ ഷൂട്ട് നടത്തിയതിൽ വ്ലോഗർ ഉൾപ്പെടെ 4 പേർക്കെതിരെ വനംവകുപ്പ് കേസെടുത്തു. ഈ മാസം 11 എടവണ്ണ റേഞ്ചിലെ കൊടുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ഓടക്കയം കൂരൻകല്ല് ഭാഗത്താണ് സംഘം വനത്തിനുള്ളിൽ പ്രവേശിച്ചത്. തലശ്ശേരി അതിരൂപതാംഗം ഫാദർ തോമസ് പതിക്കൽ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. നാളെ ഉച്ചയ്ക്ക് 2 മുതൽ കണ്ണൂർ കിളിയന്തറയിലെ വീട്ടിൽ പൊതുദർശനമുണ്ടാകും. ഇറാൻ യുദ്ധത്തിന് അമേരിക്ക ഇതുവരെ 3,750 കോടി US ഡോളർ ചെലവഴിച്ചതായി ഔദ്യോഗിക കണക്കുകൾ. മെയ് മാസത്തിൽ ട്രംപ് ഭരണകൂടം പുറത്തുവിട്ട തുകയേക്കാൾ 800 കോടി ഡോളറോളം കൂടുതലാണിത്. സംസ്ഥാന അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്വിമ്മിംഗ് അക്കാദമിക്ക് മികച്ച നേട്ടം. വ്യക്തിഗത ഗ്രൂപ്പിനങ്ങളിലായി 21 മെഡലുകളാണ് മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി അക്കാദമി താരങ്ങൾ നേടിയത്. FM ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി 12 മണിക്ക്.
2: ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ ആരോഗ്യവും ആയുർവേദവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9495964321, മറ്റൊരു നമ്പർ 9495563321. ഒരു നമ്പർ കൂടി പറയാം, 9495596321. സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം MS ആശ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം ആരോഗ്യവും ആയുർവേദവും എന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ശാലാക്യതന്ത്ര വിഭാഗം മുൻ പ്രൊഫസറും മേധാവിയും ഡോക്ടർ ജയശ്രീ എസ് ആണ്. സ്വാഗതം മേഡം. നിങ്ങൾക്ക് 12 മണി വരെ ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ ഒന്നുകൂടെ പറയാം, 9495964321. ഒരു നമ്പർ കൂടെ, 9495563321. മറ്റൊരു നമ്പർ 9496596321. മാഡം, ഇപ്പോൾ കർക്കിടക മാസം ആരംഭിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് എല്ലാ ആൾക്കാർക്കും പ്രത്യേക ആരോഗ്യചര്യയുടെ അല്ലെങ്കിൽ പ്രത്യേക ചികിത്സയുടെ ആവശ്യമുണ്ടോ എന്നൊന്ന് പറയാമോ?
4: എല്ലാവർക്കും വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല, പക്ഷെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഒരു പാക്കേജ് എന്നതിൽ കഴിഞ്ഞ വർഷം മെസ്സേജ് ചെയ്ത് വരുമെന്ന് ഇത്തോണമേ അങ്ങനെയല്ല. ഡോക്ടറെ കണ്ട് അത് നിങ്ങളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്, എന്തൊക്കെ ചെയ്യാം, ഏത് മരുന്ന് കൊണ്ട് തടവാം, ഏത് മരുന്ന് കൊണ്ട് കിഴിയിടാം, അത് ഇലക്കിഴി വേണോ പൊടിക്കിഴി വേണോ ഞവരക്കിഴി വേണോ എന്നൊക്കെ ഡോക്ടറെ കണ്ട് വിശദമായി ചെക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. പിന്നെ കർക്കിടക കഞ്ഞി, കർക്കിടക ചോറ്, കർക്കിടക കുറിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. അതെല്ലാം കണ്ണടച്ച് ചെയ്യുകയല്ല വേണ്ടത്. നിങ്ങൾക്കൊരു ഫാമിലി ഡോക്ടർ ഉണ്ടാവുമല്ലോ, ഇല്ലെങ്കിൽ എല്ലാ പഞ്ചായത്തുകൾ തോറും ഗവൺമെൻറ് ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ട്. അവരുമായിട്ട് നേരത്തെ ഒന്ന് കൂടിയാലോചിച്ച് ഏത് വേണം നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ പ്രകൃതിക്കും നിങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഒക്കെ അനുസരിച്ച് ഏത് വേണം ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഏത് യന്ത്രമാണെങ്കിലും സർവീസ് ചെയ്യാൻ കൊടുക്കില്ലേ. ഇപ്പം ഭൂമിയിലെ ഏറ്റവും വലിയ കോംപ്ലിക്കേറ്റഡ് ഉള്ള യന്ത്രമാണ് ശരീരം എന്ന് പറയുന്നത്. ശരീരം മാത്രമല്ല ശരീരത്തോടൊപ്പം മനസ്സും. അപ്പോൾ അതിന് രണ്ടിനും വേണ്ട ചികിത്സകൾ ചെയ്യാവുന്നൊരു സമയമാണ് കർക്കിടകം. ഇപ്പോൾ കർക്കിടകത്തിന് വലിയ കാലാവസ്ഥയിൽ വ്യത്യാസമുണ്ട്. എങ്കിൽ പോലും കഴിഞ്ഞ ചൂട് കഴിഞ്ഞ് വന്ന ഒരവസ്ഥയിൽ ശരീരത്തിന് വേണ്ട ഒരു പരിരക്ഷ നല്ലതാണ്.
3: നമുക്ക് ആദ്യത്തെ കോളറുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
5: ഹലോ,
3: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് സ്ഥലവും പറയാമോ?
5: നമസ്കാരം മാഡം, ഞാൻ രത്നമ്മ, കൊല്ലം ജില്ലയിലെ പന്മന പഞ്ചായത്തിലാണ് താമസിക്കുന്നത്.
3: ഓക്കെ, നമ്മുടെ ഇപ്പം ഡോക്ടർ ജയശ്രീ ഉണ്ട്, സംസാരിച്ചോളൂ.
5: ഞാന് എനിക്ക് 68 വയസ്സായി. എനിക്ക് എന്റെ ജോയിൻസിനൊക്കെ തേയ്മാനമായിട്ട് എനിക്ക് നടക്കാൻ വയ്യാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു 2020. ഒരു വർഷം അലോപ്പതി ചെയ്തിട്ട് ഞാൻ ആയുർവേദം ചെയ്ത് അതിനുശേഷം എന്റെ ആ അവസ്ഥ മാറി നടക്കാനൊക്കെ ആയി. പിന്നെ ഞാൻ തുടർച്ചയായിട്ട് 3 ആയുർവേദ ആശുപത്രി തിരുമലൊക്കെ നടത്തി. അപ്പൊ അന്ന് ഡോക്ടർ പറഞ്ഞത് ആ വർഷം തോറും വന്നിത് ചെയ്താൽ നന്നായിരിക്കുമെന്ന്. അപ്പൊ അന്ന് തൊട്ട് ഞാൻ ഈ ആയുർവേദ ചികിത്സ ഇപ്പോഴും ഇവിടുത്തെ എണ്ണയും കുഴമ്പും എല്ലാം അതാ ചെയ്യുന്നത്, കഷായങ്ങളൊക്കെ കുടിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ഈ വേദനകള് വിശേഷം മാറുന്നില്ല. വിശേഷം എന്ന് പറഞ്ഞാൽ

0: വിരലിന്റെ ഒക്കെ മടക്കുകള്, വിരലിന്റെ മടക്ക്, കൈത്തണ്ട, കൈമുട്ട് ഇതുപോലുള്ള ഭാഗങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നീരും വേദനയും വരുന്ന ഒരു നാല് ദിവസം നിൽക്കും, പിന്നെ മാറും. ഇപ്പൊ സ്ഥിരമായിട്ട് കാൽമുട്ടിന്റെ താഴെ കണങ്കാലുണ്ട്, ഒരു സ്ഥിരമായ വേദന നിലനിൽക്കുക. ഇപ്പൊ ഞാൻ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, ഇന്ന് എണ്ണയൊക്കെ തേച്ച് ചൂടുകൊടുക്കുകയൊക്കെ ചെയ്തു, പക്ഷെ ആ വേദനയ്ക്ക് ഒരു ശമനവും വരുന്നില്ല. പിന്നെ കൈ പൊക്കാനൊക്കത്തില്ല, താഴ്ത്തി ഇടാനൊക്കത്തില്ല, ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് മറ്റേ കൈയുടെ സഹായത്തോടെ മേപ്പോട്ടൊക്കെ ഉയർത്തിയെല്ലാം ചെയ്യാൻ പറ്റും.
1: പ്രായത്തിന്റെ അവസ്ഥകൾ കുറച്ചൊക്കെ ഉണ്ടാകും, പിന്നെ പോരാത്ത നിങ്ങൾ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ആ രോഗം ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടല്ലോ നമുക്ക്. ഞങ്ങളിതിനെ യാപ്യം എന്ന് പറയും. പക്ഷെ നമ്മൾക്കത് സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, കൊണ്ടുപോവുക, ആ കൂട്ടത്തിൽ കുറച്ച് ആഹാരത്തിലും കൂടി നല്ലോണം ശ്രദ്ധ വെച്ച് ദഹിച്ചതിന് ശേഷം ഒരു പ്രാവശ്യം കഴിച്ചാൽ ദഹിച്ചതിന് ശേഷമേ കഴിക്കാവുള്ളൂ. തണുത്തത് പഴയതൊക്കെ കഴിക്കരുത്. ഈ അവസ്ഥകൾ കേട്ടിട്ട് ഒട്ടും തന്നെ തണുത്തതും പഴയതും ചുരുക്കം പറഞ്ഞാൽ വെള്ളം പോലും തലേ ദിവസം ഇട്ട് വച്ചിരുന്ന് ഇന്ന് കുടിക്കരുത്. ഇന്നിട്ട് ആ ഫ്ലാസ്കിലൊഴിച്ച് വെച്ച് ചെറു ചൂടോടെ കൂടി കുടിക്കണം. പിന്നെ ഈ ചെയ്യുന്ന മരുന്നുകളൊക്കെ തന്നെ എന്തായാലും ആയുർവേദ ഡോക്ടറെ കണ്ട് ചെയ്യുവാണല്ലോ, അതുകൊണ്ട് അത് മാറിക്കോളും. അപ്പോൾ അത് സ്ഥിരമായിട്ട് അങ്ങ് ചെയ്താൽ മതി. അതാണ് വേണ്ടത്. അത് ചെയ്തു കഴിഞ്ഞാൽ ഇത് കുറച്ചാൾ കൂടെ മരുന്ന് കഴിക്കാൻ പോയി, എന്തായാലും ഇത്രയൊക്കെ വ്യത്യാസം വന്നില്ലേ, അത് മാറിക്കോളും.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമ്മുടെ ഭക്ഷണമാണ് നമ്മുടെ മരുന്നെന്ന് ആയുർവേദം പറയാറുണ്ടല്ലോ, അപ്പോൾ ആരോഗ്യകരമായ ദഹനത്തിന് ആയുർവേദം നിർദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ചര്യകൾ എന്തൊക്കെയാണ്?
1: പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിച്ചതിന് ശേഷമേ അപ്പോൾ ഒരു 3-3.5 മണിക്കൂറെങ്കിലും കഴിയാതെ വേറെ ആഹാരം കഴിക്കരുത്. അതുപോലെ തന്നെ കഴിക്കുന്ന ആഹാരങ്ങൾ പകുതി ആ വയറിൻ്റെ പകുതി എന്നറിയാവോ, മൂക്കുമുട്ട തിന്നുകയെന്ന് പറയില്ല, അത് വേണ്ട. ആ വയറിൻ്റെ പകുതി കഴിക്കുക, ബാക്കി പകുതി വെള്ളം. വെള്ളവും കൂടുതലാകാനും പാടില്ല. ഒരു കാൽഭാഗം വെള്ളം, ബാക്കി കാൽഭാഗം വെറുതെ കിടക്കണം. ഇപ്പോൾ ഒരു ആമാശം എന്നൊരു സഞ്ചിയിലേക്കാണല്ലോ ഈ മരുന്ന് ആഹാരം എല്ലാം കൂടെ ചെല്ലുന്നത്. അതിൻ്റെ കാൽഭാഗം ഒഴിഞ്ഞ് തന്നെ കിടക്കണം. അത് നമുക്ക് മനസ്സിലാകാൻ എളുപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ, മിക്സിയിലോ ഗ്രൈൻഡിലോ നമ്മൾ ഫുള്ളായിട്ട് സാധനങ്ങൾ ഇട്ട് അരയ്ക്കാൻ പറ്റുമോ? അപ്പം ഇത് നല്ലോണം അരച്ച് മഷി പോലെയാക്കിയാണ് കുടലിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന് നല്ലോണം അരയാനുള്ള ആ പ്രക്രിയയെ സഹായിക്കണമെങ്കിൽ അതിനകത്ത് കുറച്ച് സ്ഥലം വേണം. ആ സ്ഥലം ഇട്ടിട്ട് അതിൽ തന്നെ വെള്ളം കൂടുതലായാലും അരയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ദഹിച്ചതിന് ശേഷമേ അടുത്ത ആഹാരം കഴിക്കാവൂ.
2: അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ,
3: ഹലോ മാഡം,
2: നമസ്കാരം. ആരാണ്? ആ, എവിടെ നിന്നാണ്? ഓക്കെ, സ്വാഗതം. ഡോക്ടറുമായിട്ട് സംസാരിച്ചോളൂ.
1: ഹലോ പറയാം
3: മാഡം. ഞാൻ 6 വർഷം കൊണ്ട് വീൽചെയറിൽ കഴിയുന്ന ഒരാളാണ്.
1: എന്ത് പറ്റിയതോ?
3: എന്ത് പറ്റിയെന്ന് കേട്ടാൽ, ഞാൻ KSRTC ജോലി ചെയ്ത ഒരാളാണ്, കണ്ടക്ടർ ആയിരുന്നു. ഈ പെൻഷൻ ആയതിന് ശേഷം എന്തോ പെട്ടെന്ന് ഞാൻ അങ്ങനെ അങ്ങ്
1: ക്ഷീണം.
3: അപ്പോ ആയുർവേദത്തിൽ കാണിച്ചപ്പോഴ് നട്ടൽ തേയ്മാനം എന്നാണ് പറയുന്നത്.
1: ആയുർവേദ ചികിത്സകൾ തുടരുന്നുണ്ടോ?
3: ആയുർവേദ ചികിത്സയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ഞാൻ അങ്ങ് തുടരുന്നില്ല.
1: അതെന്താ, തുടരാമായിരുന്നല്ലേ. അപ്പൊ നമുക്ക്
3: 6 വർഷം കൊണ്ട് കഴിപ്പിച്ച ഒരു കുറവില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ
1: കുറവില്ലെങ്കിലും വീൽചെയറിലെങ്കിലും നടന്ന് നമുക്ക് യാത്ര ചെയ്യാനും മൂവ് ചെയ്യാനും പറ്റുന്നില്ലേ? അത് കുറച്ചുകൂടെ അല്ല, അത്രയും സാധിക്കുന്നുണ്ട്. കുറച്ചും കൂടിയൊക്കെ ഗുണം കിട്ടിയേക്കും ചിലപ്പോ. നെടുമങ്ങാടൊക്കെ ആയുർവേദ ആശുപത്രി ഉണ്ടല്ലോ.
3: ആയുർവേദ ആശുപത്രി ഉണ്ട്. അപ്പോ തുടങ്ങാം.
1: ഒരു കുഴപ്പമില്ല, ചെയ്യാം. തലയ്ക്ക് നല്ല എണ്ണ തേക്കണം, അതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. പിന്നെ BP ഡയബറ്റിക്കോ ഉണ്ടെങ്കിൽ അതിന് വേണ്ട കൺട്രോള്. അലോപ്പതി ചെയ്യുന്നെങ്കിൽ അത് നിർത്തണ്ട, അതിൻ്റെ കൂടെ തന്നെ അതിനുള്ള ആയുർവേദ മരുന്നുകൾ ചെയ്യാം. പിന്നെ
3: ശരി
1: ആ അത് അത് വേണം, അതായിരിക്കും തോന്നി. അതുകൊണ്ടാണ് തലയ്ക്ക് എണ്ണ തേച്ച് കുളിക്കുന്നത്. ഒരുപാട് തേക്കരുത്, കുറച്ച്, വളരെ കുറച്ച് എണ്ണ ഉച്ചയിൽ തന്നെ വെച്ച് ദിവസം

0: കുളിക്കുമ്പം മുമ്പേ എണ്ണ വെച്ച് കുളിക്കണം. അതാണെങ്കിൽ നമ്മുടെ നാഡീ ഞരമ്പുകൾക്കൊക്കെ ഒരു ഉത്തേജനം കിട്ടാനാണ്, അല്ലാതെ മുടി വളരാനല്ല. കണ്ണ്, മൂക്ക്, ചെവി. അല്ലല്ല, തലയിൽ ചൂടുവെള്ളം ഒരു കാരണവശാലും ഒഴിക്കാൻ പാടില്ല. അത് കണ്ണിന് കേടാണ്, തലമുടിക്ക് ദോഷമാണ്. ചെറിയ ചൂട്, നമ്മൾ നാട്ടുഭാഷയെ പറഞ്ഞാൽ മൂത്രച്ചൂടെന്നൊക്കെ പറയില്ല, അതിലും കുറവായിട്ടുള്ള ചൂട് തലയിൽ ഒഴിക്കാവും. ദേഹത്ത് നല്ല ചൂടൊഴിച്ച്, നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് ദേഹത്ത് നല്ല ചൂട് എണ്ണ തേച്ചിട്ട് നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കാം. എന്തായാലും നിങ്ങൾ ഒന്നുകൂടെ ചെയ്ത് നോക്കൂ, ആശുപത്രിയിൽ ചെന്ന് കണ്ട് ഒന്നുകൂടെ ആയുർവേദം ചെയ്ത് നോക്കൂ.
1: മാഡം, ഞാൻ ഈ മാഡം ഇപ്പം പറഞ്ഞതുപോലെ ഞാൻ ഇതുവരെ തലയിൽ തേക്കുന്ന എണ്ണ എനിക്ക് കിട്ടിയിട്ടില്ല.
0: അത് വേണം, അത് ചോദിച്ചു വാങ്ങിക്കണം. ഇങ്ങനെ ഇങ്ങനെ ഒരു ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞു, അവിടെ ഉണ്ട് എണ്ണയുണ്ട്, എല്ലാ ആശുപത്രികളിലും ഇപ്പം മരുന്നും ക്ഷാമവും ഇല്ല, ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ചോദിച്ചു വാങ്ങിക്കും.
2: വിളിച്ചതിന് നന്ദി. അപ്പം മാഡം, നമ്മൾ ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ വിരുദ്ധാഹാരം എന്ന് പറയുന്നത് ആയുർവേദത്തിലെ ഒരു പ്രത്യേക വിഭാഗം തന്നെ ഉണ്ടല്ലോ, എന്തൊക്കെയാണ് നമ്മൾ ഒരുമിച്ച്?
0: സാധാരണഗതിയിൽ മത്സ്യാഹാരം, മാംസാഹാരം ഇതിനോടൊന്നും ചേർത്ത് പാൽ ഉൽപ്പന്നങ്ങളൊന്നും പാടില്ല. പ്രത്യേകിച്ച് തൈര്, മോര്, നെയ്യ് ഇതൊന്നും പാടില്ലെന്നാണ് ആയുർവേദം പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് നേരെ അതുപോലെ തൈര് ചൂടാക്കരുത്, ചൂട് ചോറിപ്പോലും ഒഴിച്ച് കഴിക്കരുത്. തൈര് നമ്മൾ ഉടച്ച് മോരാക്കിയിട്ട് പുളി ശരിയാക്കിയാൽ കുഴപ്പമില്ല, തൈരായിട്ട് എടുത്തൊഴിച്ചൊന്ന്. പക്ഷേ ഇപ്പോഴത്തെ ഫുഡ് റെസിപ്പികളിലെല്ലാം തൈരുണ്ട്, ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നത് തൈരിലാണ്. അതൊക്കെ വിരുദ്ധാഹാരം എന്ന് പറയുന്നത് ഉടനെ ചിലപ്പോൾ അതിൻ്റെ ദോഷം കണ്ടെന്ന് വരില്ല, കാലക്രമേണ സ്കിൻ ഡിസീസോ കിഡ്നി ഡാമേജോ അല്ലെങ്കിൽ ശ്വാസകോശ രോഗങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വിരുദ്ധാഹാരം എന്ന് പറയുന്ന സാധനങ്ങൾ ഒഴിവാക്കുക തന്നെയാണ്.
2: പ്രധാനമായിട്ടും തൈര് ചൂടാക്കരുത്,
0: ചൂടാക്കരുത്, ചൂട് കാലത്ത് ഉപയോഗിക്കരുത്, പിന്നെ രാത്രി സമയത്ത് ഉപയോഗിക്കരുത്, ചൂട് ആഹാരത്തിനോട് ചേർത്ത് ഉപയോഗിക്കരുത്, ചൂട് ചോറിലേക്ക് തൈര് ഒഴിച്ച് കഴിക്കരുത്. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് കുറവായിട്ട് കിട്ടും.
2: അതുപോലെ ചിലർ പറയാറുണ്ട് ദോശയുടെ കൂടെ മീൻകറി, അങ്ങനെയൊന്നും
0: അതെന്താണെന്ന് വെച്ചാൽ ഉഴുന്ന് പുളിപ്പിച്ച സാധനം, അതിൻ്റെ കൂടെ ഈ ഉഴുന്നിൻ്റെ കൂടെ മീൻ, മുട്ട, ഇറച്ചി ഒന്നും നല്ലതല്ല. അപ്പം നമ്മളിപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്. ചിക്കൻ കഴിച്ചിട്ട് ഐസ്ക്രീം കഴിക്കും, അല്ലെങ്കിൽ ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീം കഴിക്കും. ഇതൊക്കെയാണ് ഓരോ രോഗങ്ങൾ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത രോഗങ്ങളുടെയൊക്കെ ഞങ്ങൾ പറയും രണ്ട് കാരണങ്ങളുണ്ട്. നേരത്തെ ഉണ്ടാകുന്ന ഒരു കാര്യം, അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന വേറൊരു കാര്യം. അപ്പം അങ്ങനെ ഈ നേരത്തെ ബീജരൂപത്തിൽ കിടക്കുന്ന ഒരു കാരണമാണ് ഇത്തരം വിരുദ്ധാഹാരങ്ങൾ.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ,
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിച്ചിരിക്കുന്നത്? ഡോക്ടറായിട്ട് സംസാരിച്ചോ?
0: ഹലോ, പറയൂ. ആ ഹലോ, നമസ്കാരം, പറയൂ.
3: സാർ, ഞാൻ ഒരു 60 കഴിഞ്ഞ ആളാണ്. ഞാനിപ്പോ ആരെയും സ്ഥിരമായിട്ട് ആയുർവേദ മരുന്ന് കഴിക്കുന്ന ആളാണ്. ജില്ലാശുപത്രിന്ന് നമ്മുടെ അടുത്തുള്ള ഹെൽത്ത് ആശുപത്രിയിൽ നിന്നൊക്കെ കഴിക്കുന്നതാണ്. അപ്പൊ ഈ നമുക്ക് അവിടുന്ന് ഔഷധിയുടെ മരുന്നുകൾ തരുന്നുണ്ട്, പോരാത്തത് പുറത്തുനിന്ന് കുറിച്ച് തരുന്നുണ്ട്. അതേ കൂടുതലും വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന മരുന്നുകളാണ്. അപ്പൊ അതിന്റെ ഗുണനിലവാരം എങ്ങനെയാണെന്ന് നമുക്ക് ഇവിടെ ഉണ്ടാക്കാത്തതുകൊണ്ട് അതിന് അറിയാനുള്ള മാർഗം എന്തെങ്കിലും ഉണ്ടോ?
0: അതുണ്ടല്ലോ, ഇപ്പം ഡ്രസ് കൺട്രോളിങ് വിഭാഗം എല്ലായിടത്തും ഉണ്ട്. വെളിയിൽ നിന്ന് വന്നാലും അത് അവിടെയും നമ്മളത് നല്ലോണം ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മെഡിക്കൽ സ്റ്റോർ വഴി വിൽക്കാൻ അനുവദിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ച് സംശയിക്കണ്ട.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. മാഡം, നേരത്തെ തലയിൽ എണ്ണ തേക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ നവജാത ശിശുക്കൾ മുതൽ വാർദ്ധക്യത്തിലെത്തിയ എല്ലാ ആൾക്കാർക്കും, അല്ലെങ്കിൽ എല്ലാ വാത, പിത്തം, കഫം, ഇങ്ങനെ പല ശരീരപ്രകൃതിയുള്ള എല്ലാ ആൾക്കാർക്കും തലയിൽ എണ്ണ തേക്കുന്നത് റെക്കമെൻഡ് ചെയ്യാറുണ്ടോ?
0: ഉണ്ട്, തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് നവജാത ശിശുവിന് നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാന ഇത് തന്നെ കുഞ്ഞിനെ എണ്ണ തേപ്പിച്ച് കിടത്തി. അതിന് ഓരോരുത്തർക്കും ഓരോന്ന്. സാധാരണ നവജാത ശിശുവിനൊക്കെ നമ്മൾ ചെയ്യുന്നത് ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയും, തേങ്ങ തിരുമി പിഴിഞ്ഞ് പാലെടുത്ത്. അപ്പോൾ അത് പ്യുവറാണെന്ന് നമുക്ക് സംശയമില്ല, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. അത് തേച്ചാണ് കുളിപ്പിക്കാറ്. ഉച്ചി വയ്ക്കുക എന്നൊരു ക്രിയ കേട്ടിട്ടില്ലേ? ഉച്ചി വയ്ക്കുക എന്ന് പറയുന്നത് കുളിപ്പിച്ചതിന് ശേഷം പോലും ചില സ്ഥലങ്ങൾക്ക് പ്രാദേശികമായിട്ട് തുണിയിലെണ്ണ മുക്കി ഉച്ചിയിൽ വയ്ക്കും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നാഡി ഞരമ്പുകൾക്ക് നല്ല പ്രയോജനം കിട്ടുമെന്നാണ് വിശ്വാസം. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു, ചെയ്തെടുത്ത് വർഷവർഷങ്ങളായി നമ്മൾ ചെയ്യുന്ന നമ്മുടെ നാട്ടിലൊരു പ്രധാനം. അതുപോലെ തന്നെ ദേഹം മുഴുവനും നമുക്ക് തന്നെ ചെയ്ത് നോക്കിയറിയാം, ഭയങ്കര ക്ഷീണമുള്ളപ്പോൾ

0: എണ്ണ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഉന്മേഷമാണ്. അതുകൊണ്ട് തലയിലും വയ്ക്കണം, ദേഹത്തും തേക്കാം, ചെവിയിലും ഒഴിക്കണം എന്നാണ്. എല്ലാ ദിവസവും തലയിലും എണ്ണ വയ്ക്കണം, കാലിലും എണ്ണ കാലിൻ്റെ അടിഭാഗത്തും തേക്കണം, ചെവിയിലും ഒഴിക്കണമെന്നാണ്.
1: അഭ്യംഗമാണ്.
0: എന്തെണ്ണ എന്നുള്ളതിന് ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട്, ഓരോരുത്തർക്കും ചേരുന്ന ഓരോന്നായിരിക്കും. സാധാരണഗതിയിൽ വെളിച്ചെണ്ണ നമ്മൾ നീര് വറ്റിക്കുക എന്ന് പറയുന്ന പോലെ വെളുത്ത ചുവന്നുള്ളിയോ ജീരകമോ കുരുമുളകോ ഇട്ട് മൂപ്പിച്ച് അത് സാമാന്യമായി എല്ലാവർക്കും ചെയ്യാം. അതിലെന്തെങ്കിലും പ്രയാസം തോന്നുന്നെങ്കിൽ മാത്രം വിവിധങ്ങളായ പലതരത്തിലുള്ള എണ്ണകൾ നമ്മൾ കാച്ചി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് ഡോക്ടറെ കണ്ട ഡോക്ടർക്ക് മനസ്സിലാവും, നിങ്ങളുടെ രൂപം, നിങ്ങളുടെ ആഹാര രീതി, നിങ്ങളുടെ അസുഖങ്ങൾ, നിങ്ങളുടെ സുഖങ്ങളെയൊക്കെ പറയുമ്പോൾ ഏത് കൊള്ളാം എന്ന് തോന്നിയിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ചിലർക്ക് പിണ്ണതേലും ദേഹത്ത് വെച്ച് കുളിച്ചാൽ നല്ല സുഖമായിരിക്കും, ചിലർക്ക് അത് തേക്കുമ്പോൾ ശരിയാവില്ല, ചിലർക്ക് ധാന്യന്തരം തേലം വേണം. അതൊക്കെ ആ രോഗിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥയ്ക്കനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. പിന്നെ തലയിൽ എണ്ണ വയ്ക്കുന്നത് മുടിക്കാണെന്നുള്ള ധാരണ തെറ്റ്. അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെയും സുസ്ഥിതിക്ക്, അതായത് സുഗമമായ പ്രവർത്തനത്തിന് സഹായിക്കുന്നതാണ്. കാലിൽ എണ്ണ തേക്കുന്നതും കണ്ണിൻ്റെ രോഗങ്ങളെ പ്രതിരോധിക്കുകയും കണ്ണിന് കാഴ്ചശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും.
1: അതുപോലെ അലർജി രോഗങ്ങളുള്ള ആൾക്കാർക്ക് തലയിൽ എണ്ണ വയ്ക്കുന്നത് ചിലപ്പോൾ അത്തരം പ്രശ്നങ്ങൾ അധികരിക്കാനായിട്ട് കാരണമാകുമെന്ന് പറയാറുണ്ടല്ലോ.
0: അതും ഈ പറഞ്ഞ പോലെയാണ്, ഏത് എണ്ണ വേണം എന്നുള്ളത്. അലർജി എന്ന് പറയുമ്പോൾ മിക്കവാറും സൈനസൈറ്റിസും തുമ്മലും ഒക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് പ്രത്യേകിച്ചുണ്ട് തേകരാജ തൈലം, കയ്യുണ്യാദി തൈലം, ഇങ്ങനെ പലതുണ്ട്. അത് നമുക്ക് ഒരു വ്യക്തിയെ കണ്ടാൽ മാത്രമേ ഏതെണ്ണ വേണം എങ്ങനെ വേണമെന്ന് തീരുമാനിച്ച്. നമ്മൾ രോഗം നിശ്ചയിക്കുന്ന ദർശനം സ്പർശനം പ്രശ്നം, അതായത് രോഗിയെ കാണണം, അവരെ സ്പർശിച്ച് നോക്കണം, അവരെ ചോദിച്ച് നോക്കണം. അതിനകത്ത് അങ്ങനെയല്ല, ഇത്രയും മൂന്ന് കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് രോഗിയുടെ പിന്നെ ഒരു 10 കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട് അവരോട്, എന്നിട്ടാണ് തീരുമാനിക്കുന്നത്.
1: ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: നമസ്കാരം മാഡം, എൻ്റെ പേര് സുരേഷ് കുമാർ, കൊട്ടാരക്കര.
1: സംസാരിച്ചോളൂ.
2: ഞാൻ നടക്കുമ്പോഴേ മാഡം, നമസ്കാരം മാഡം.
0: നമസ്കാരം, പറയൂ പറയൂ
2: മാഡം. ഞാൻ ഈ താഴെ കൂടെ നടക്കുമ്പോഴേ സ്പോഞ്ചും മെറ്റയിലും നടക്കുന്നത് പോലുള്ള അവസ്ഥ ഉണ്ടാകുന്നു. ഒരു 2 വർഷമായിട്ട് അലോപ്പതി മരുന്ന് കഴിക്കുന്നു, ന്യൂറോപ്പതിയാന്നാ അവര് പറഞ്ഞത്.
0: ഡയബറ്റിക് ആണോ?
2: ഡയബറ്റീസ് ഒന്നുമില്ല, ഡയബറ്റീസ് ഒക്കെ നോർമലാ, പ്രഷർ മാത്രമുണ്ട്. മറ്റസുഖങ്ങളൊന്നുമില്ല, പക്ഷെ നടക്കുമ്പോ എപ്പോഴും സ്പോഞ്ച് മറ്റേ നടക്കുമ്പോ പൊങ്ങിണ്ടാകുന്ന നടക്കുന്ന പോലെ തോന്നുന്നു. 1.5 വർഷമായിട്ട് അലോപ്പതി കഴിക്കുന്നു. നമുക്ക് ആയുർവേദം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്, ആയുർവേദത്തിൽ ഇതിന് ചികിത്സ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് അറിയാനാണ്.
0: പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളതിൽ കാലില അഭ്യംഗം, എണ്ണ തേപ്പ്, പിന്നെ അകത്ത് കഴിക്കാൻ മരുന്നുകള്, പൂച്ചിടലൊക്കെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഒരു ആയുർവേദ ആശുപത്രിയിൽ, ഗവൺമെൻറ് ആശുപത്രിയിൽ ചെന്ന് കണ്ട് അവിടുത്തെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട ചികിത്സ കിട്ടും. ചികിത്സയുണ്ട്. ഇല്ല, ഇത് കഴിച്ചു. തലയിലും എണ്ണ തേക്കേണ്ടി വരും ചിലപ്പോൾ, അതൊക്കെ ആ ഡോക്ടർ പറയും.
2: 69 വയസ്സുണ്ട്.
0: അത് കുഴപ്പമില്ല, അത് മരുന്ന് കിട്ടും നിങ്ങൾക്ക്, അതിന് വ്യത്യാസവും വരും.
1: മാഡം, ദഹന പ്രശ്നങ്ങൾ ഒരുപാട് പേരെ അലട്ടുന്ന കാര്യമാണല്ലോ. ഇപ്പോൾ മലബന്ധം അല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത്തരം വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആഹാര രീതിയിലെ പ്രശ്നങ്ങൾ കൊണ്ടാണോ വരുന്നത്?
0: തീർച്ചയായിട്ടും. പിന്നെ ആഹാരം കഴിക്കുന്ന സമയം കഴിച്ച് ദഹിക്കാതെ വീണ്ടും കഴിക്കുക, പിന്നെ നേരത്തെ പറഞ്ഞ വിരുദ്ധാഹാരങ്ങൾ കഴിക്കുക, അസമയത്ത് കഴിക്കുക, കഴിച്ചിട്ട് കുളിക്കുക, കഴിച്ച ഉടനെ ഉറങ്ങുക, ഇങ്ങനെയുള്ള പല കാരണങ്ങളെ കൊണ്ടും ആണ് ഇത്തരം പ്രശ്നം ഉണ്ടാകുന്നത്. മലബന്ധം ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് മാറിയില്ലെങ്കിൽ വീണ്ടും ദഹന പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ദിവസവും സുഖമായ ശോധനയുണ്ട്. ശോധന എന്ന് വെച്ചാൽ മലം വെളിയിൽ പോകുക എന്നുള്ളതിന്. അതുണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ ആരോഗ്യം നിൽക്കുകയുള്ളൂ.
1: ഈ ഗർഭാവസ്ഥയിലും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ ഈ ബുദ്ധിമുട്ട് കാണാറുണ്ടല്ലോ. ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ സ്ഥിരമായിട്ട് അത്തരം ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്. എന്താണ് നമുക്ക് ചെയ്യാനായിട്ട്?
0: ഗർഭാവസ്ഥയിൽ നാച്ചുറലായിട്ട് തന്നെ 1-2 ഇതില്ല, ആദ്യത്തെ സെമസ്റ്ററിലും രണ്ടാമത്തേലും ഒക്കെ ഗർഭാശയം വികസിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഗുദത്തിലേക്ക് അല്ലെങ്കിൽ മലം സഞ്ചയിക്കുന്ന ഭാഗത്തേക്ക് പ്രഷർ വരുന്നത് കൊണ്ടും പിന്നെ മലം പോകാൻ. അപ്പോൾ വയറിളക്കാൻ മരുന്ന് കൊടുക്കാൻ പറ്റില്ല, എങ്കിലും ആഹാരത്തിലും ചെറിയ ചെറിയ മരുന്ന് കൊണ്ടും നമുക്കത് മാറ്റാൻ പറ്റുന്നതാണ്. കുഞ്ഞുങ്ങൾക്കും ആഹാരം തന്നെയാണ് പ്രശ്നം.
1: പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾ,
0: പാല് കുഞ്ഞുങ്ങളും അമ്മയുടെ ആഹാരം നേരെയാകുന്നില്ല.

0: അമ്മ ഇപ്പം എന്തും കഴിക്കാം. പണ്ടൊക്കെയാണെങ്കിൽ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, പ്രസവിച്ച സ്ത്രീക്ക് ഇന്നതേ കഴിക്കാവും. അതൊക്കെ ഉദ്ദേശിക്കുന്ന അമ്മയുടെ ആരോഗ്യത്തിനേക്കാളും കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനായിരുന്നു. പാലിൻ്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും വരുന്ന വ്യത്യാസം കൊണ്ടാണ് കുഞ്ഞിന് വ്യത്യാസം. അതിന് കുഞ്ഞിന് മാത്രം മരുന്ന് കൊടുത്തിട്ട് പോയിട്ട് കാര്യമില്ല. കുഞ്ഞിന് മരുന്ന് കൊടുക്കുന്നതിനോടൊപ്പം അമ്മയ്ക്ക് മരുന്ന്, അമ്മയുടെ ആഹാര നിയന്ത്രണം, അമ്മയുടെ ഉറക്കം, ഇതെല്ലാം, പിന്നെ മാനസികാവസ്ഥ, ഇത് ഇത്രയും ശരിയായെങ്കിൽ മാത്രമേ ആ രോഗത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂ.
1: ഓക്കെ, അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ സതീശൻ.
1: സ്ഥലം കൂടെ പറയണേ.
2: സ്ഥലം മണ്ണന്തലം പോലെ.
1: ഓക്കെ, സംസാരിച്ചോ.
0: ഹലോ. ആ ഹലോ,
2: ഗുഡ്
0: മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
2: എനിക്ക് ഒരു 10-15 ദിവസക്കാലമായി എനിക്ക് ഷുഗർ, ബി പി ഒക്കെ ഉണ്ട്. ഞാൻ അതിന് മരുന്ന് കഴിക്കുവാണ്.
0: ആയിക്കോട്ടെ.
2: ആ കൂട്ടത്തിൽ ഞാൻ ഒരു വർഷം കൊണ്ട് നമ്മുടെ ആയുർവേദ മരുന്നും കഴിക്കുന്നുണ്ട്.
0: ഇതിനു വേണ്ടി തന്നെ
2: അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ ഡോക്ടർ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുന്നുണ്ട്. ഇപ്പോ എനിക്ക് ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് യൂറിൻ പിടിച്ചാ നിൽക്കുന്നില്ല.
0: എത്ര വയസ്സുണ്ടെന്ന്
2: ഡോക്ടർ സ്കാൻ ചെയ്ത്? എനിക്ക് 68.
0: ഡോക്ടർ സ്കാൻ ചെയ്തപ്പോ
2: അപ്പൊ യൂറിൻ പിടിച്ചാ എനിക്ക് സ്കാൻ ചെയ്തപ്പോ പ്രോസ്റ്റേറ്റിന്റെ ഇത്തിരി നല്ല ഹീക്കമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നെ ചികിത്സിക്കുന്ന ആയുർവേദ ഡോക്ടറോട് ചോദിച്ചപ്പോ ആദ്യം പ്രോസ്റ്റിലോൺ എന്നുള്ള ഒരു ഗുളിക തന്നു. ഞാൻ 2-3 മാസം കഴിച്ചിട്ട് എനിക്ക് വലിയ വ്യത്യാസം തോന്നിയില്ല. പിന്നെ സാറ് വേറൊരു ഗുളിയേക്ക് കുറിച്ച് അതൊന്നും തോന്നിയില്ല എനിക്ക്. അതിന് ശേഷം ഞാൻ ന്യൂറോളജി ഡോക്ടറെ സമീപിച്ചു. അപ്പൊ സാറ് ഇപ്പൊ 2 മാസം കൊണ്ട് എനിക്ക് ഗുളിക, വേറൊരു ഗുളിക തന്നിട്ട് ഒരു ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞിരിക്കുന്നു. എനിക്കാണെങ്കിൽ വേറെ ആരും ഇല്ല ഓപ്പറേഷൻ ചെയ്താൽ നോക്കാനൊക്കെ.
0: ഒരു കാര്യം ചെയ്യും, അദ്ദേഹം തന്ന ഗുളികയൊക്കെ പോവട്ടെ, ആ കൂട്ടത്തിൽ മലബന്ധം ഉണ്ടാവാതെ നോക്കണം, അതിനുള്ള ആഹാര ക്രമീകരണം.
2: മലത്തിന്റെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് മലബന്ധം ആയിട്ടില്ല, പക്ഷെ പോകാനുള്ള ആ ടെൻഡൻസി നഷ്ടപ്പെട്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. ഞാൻ നിർബന്ധിച്ച് അങ്ങ് പോവും, എന്റെ സമയമാകുമ്പോ ഞാൻ നിർബന്ധിച്ച് അങ്ങ് പോവും, പക്ഷെ അപ്പോൾ ഞാൻ വയറി പുതുക്കി നല്ല ഇതായിട്ട്, പക്ഷെ പിറ്റൊന്നുമല്ല, നമുക്ക് പോകാവുന്ന കണക്കിനാണ്. പക്ഷെ അതിനൊരു ആ ഒരു ക്രമം എന്ന് പറയുന്നത്, നമ്മൾ രാവിലെ ഞാൻ വെളിയിൽ ഒരു 4:30 ഉണക്കം എഴുന്നേക്കും, അപ്പോഴും എന്നെ കൊച്ചുകൂട് ചൂടാക്കി തണുപ്പിച്ചായിട്ട് വെള്ളം കുടിക്കും, ഒരു ഒരു കാൽക്കപ്പോളം വെള്ളം കുടിക്കും.
0: ഒരു ഗ്ലാസ് ചൂടുവെള്ളം, ഒരു ഗ്ലാസ് ചൂടുവെള്ളം തന്നെ കഴിക്കുക. പിന്നെ മുറിവെണ്ണ ഒരു 4 മടക്ക് തുണി, ഒരു കർച്ചീഫിൻ്റെ വലിയൊരു കർച്ചീഫ് എടുത്ത് അതൊരു 4 മടക്കി മുറിവെണ്ണ മുക്കി, ചെറു ചൂടാക്കിയ മുറിവെണ്ണ മുക്കി വയറിൻ്റെ അടിഭാഗത്ത് വയ്ക്കുക. നടുവിനും പുരട്ടുക, നടുവിനൊക്കെ പുരട്ടിയാൽ മതിയാവും. അങ്ങനെ വച്ചും കൊണ്ട് ഒരു 1.5 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞ് അങ്ങനെ ഒരു 41 ദിവസം ചെയ്യുമ്പോൾ നിങ്ങൾക്കിതിന് നല്ല വ്യത്യാസം വരും. ബാക്കി മരുന്നുകളൊന്നും നിർത്തണ്ട, മരുന്നുകൾ ചേർന്ന് പോയിക്കോട്ടെ. ആയുർവേദമായാലും
2: അലോപ്പതി
0: ഇപ്പം നിങ്ങൾ അത് ഓപ്പറേഷൻ ഉടനെ ചെയ്യണമെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഒരു 10-40 ദിവസം ഇത് ചെയ്ത് നോക്കൂ, പിന്നെ നോക്കുമ്പോൾ വേണ്ട അത് ചില മിക്കവാറും 90% വേണ്ടി വരില്ല. അതിപ്പോൾ ഇവിടെ ചോദിച്ച നമ്പർ കിട്ടും, ഞാൻ തന്നെ വേണമെന്നില്ല, എല്ലാ ആയുർവേദ ഡോക്ടർമാർക്കും ഇതൊക്കെ അറിയാം. ആയുർവേദ കോളേജിലുണ്ട്, ഞാൻ തിരുവനന്തപുരത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എവിടെയാ സ്ഥലം എന്ന് പറഞ്ഞാൽ മുക്കോലേക്കില്ലല്ലേ? ആ ഇവിടെ ഇവിടെ മുക്കന് മുക്കൻ ആയുർവേദ ഡോക്ടർമാരെ കിട്ടുമല്ലോ. ആരെ വേണമെങ്കിലും സമീപിക്കോ, കിട്ടും. ആരെ സമീപിച്ചാൽ ആ പിന്നെന്ത് വേണം. ശരി, അപ്പൊ
1: ശരി, വിളിച്ചതിന് നന്ദി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
2: എന്തോറ്റി
1: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
3: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
5: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
6: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
5: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ. 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. 000 ഫിനാൻസ് സ്കീമുകൾ.
3: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
6: എന്തോറ്റി?
5: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
7: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
8: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4,000 സ്വർണമോതിരങ്ങൾ.
9: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
8: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിള, കൊല്ലം.

0: ആ ആ അത് തന്നെ അത് തന്നെ അത് സ്ഥിരമായി ഇടണം. അത് ഉണങ്ങുന്നവരെ ദേഹത്ത് കിടക്കണം. അത് മാറ്റിക്കഴിഞ്ഞാൽ തൈലം പുരട്ടണം. ഏത് തൈലായാലും മതി അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ നിങ്ങൾ എള്ള് നിങ്ങളുടെ ആഹാരത്തിലൊരു ശീലമാക്കും. ഒരു ദിവസം ഒരു എള്ളുണ്ടയുടെ അത്രയും എള്ള് വറുത്ത് പൊടിച്ച് ചെറുതായിട്ടൊന്ന് പൊടിച്ച് ദോശയിലോ ചോറിലോ എങ്ങനെയാണ് കഴിച്ചാലും നിങ്ങൾക്ക് നന്നായിരിക്കും. അത് എള്ള് എള്ള് എള്ള് എള്ള് കറുത്ത എള്ള്, അല്ലെങ്കിൽ നല്ല വെളി എള്ളെണ്ണ കഴിക്കണം ഒരു സ്പൂൺ.
1: ഞാൻ എനിക്ക് ആദ്യം ഇതുപോലെ കാടിവെള്ളത്തിൽ കുറുക്ക് ഇടാനായിട്ടൊരു പൊടി തന്നായിരുന്നു. അപ്പൊ അത് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കര ചൊറിച്ചിലായിരുന്നു.
0: അത് പറഞ്ഞ അതന്നെ അതിനകത്ത് അതല്ലാത്ത വേറെ മരുന്ന് പൂച്ചകൾ ഒരുപാട് ഇനമുണ്ട്. നിങ്ങൾക്കത് പറ്റുന്നില്ലെങ്കിൽ വേറെ തരും.
1: അങ്ങനെ ചൊറിച്ചില് പറഞ്ഞ കാരണമാണ് അത് നിർത്തിയത്.
0: ആ അത് വേറെ എഴുതി തരാൻ പറഞ്ഞാൽ മതി, വേറെ ഡോക്ടറെ എഴുതി തരും. അതെ.
1: അതിന്റെ മുത്തിന്
0: അതാണ് അതിന് നിങ്ങൾ ഈ എള്ള് കഴിക്കും, വറുത്ത് ചെറുതായിട്ടൊന്ന് പൊടിച്ച് കഴിക്കും. ബാക്കി മരുന്നുകളും വേണം, അത് മാത്രം പോരാ, ഡോക്ടറെ കണ്ട് മറ്റ് മരുന്നുകളും കൂടെ വാങ്ങിച്ച് കഴിച്ചോളൂ. ആ കൂട്ടത്തിൽ ഇതും കൂടെ കഴിക്കും. അതൊക്കെ കണ്ടാലേ പറയാൻ പറ്റൂ. നിങ്ങൾ ആ ഡിസ്പെൻസറിയിലെ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറയും ചികിത്സ കൊണ്ട് പറ്റൂല്ലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾ ഈ മരുന്ന് തുടർന്നാൽ മതി. ഓക്കെ,
2: വിളിച്ചതിന് നന്ദി.
3: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. ആരോഗ്യവും ആയുർവേദവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി.

0: നിൽക്കുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയുന്നു. 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടി 9496596321.
1: ഇപ്പോൾ പരിപാടിയിലേക്ക് വീണ്ടും നമുക്ക് വരാം. മാഡം, ആയുർവേദം എന്ന് പറയുമ്പോൾ പല ആൾക്കാരുടെയും ധാരണ എന്തെങ്കിലും അസ്ഥിസംബന്ധമായ വേദന, നീരുണ്ടാവുക, അപ്പോൾ നമ്മൾ എണ്ണ ഇടുക, അങ്ങനെയൊക്കെയുള്ളതാണല്ലോ. അതിനപ്പുറത്തോട്ട് ഈ ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ആയുർവേദം എന്ന് പറഞ്ഞാൽ ബാക്കി നമുക്ക് ENT പ്രശ്നങ്ങൾക്ക് അതുപോലെ മാനസിക പ്രശ്നങ്ങൾക്കെല്ലാം ആയുർവേദത്തിൽ ചികിത്സയുണ്ടല്ലോ, അപ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാരുടെ ശ്രദ്ധ അതിലോട്ട് പോകാത്തത്, അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻ്റ് അവർക്ക് ഉണ്ട് എന്നറിയാത്തത്?
2: അത് കുറച്ചൊക്കെ ഞങ്ങളുടെയും കൂടെ കുറ്റമാണ്. നമ്മളതിൽ സ്ട്രെസ് ചെയ്യാത്തതിൻ്റെയും കൂടി ആയിരിക്കും. പക്ഷേ നേരത്തെയൊക്കെ എല്ലാം ഉണ്ടായിരുന്നല്ലോ, വിഷ ചികിത്സ, ബാലചികിത്സ, കണ്ണ് രോഗത്തിൻ്റെ ഡോക്ടർമാർ, ചെവിക്കുള്ള മരുന്നുകൾ ഒക്കെ ഉണ്ടായിരുന്നു. അതൊരു കാലത്ത് ലുപ്തമായിപ്പോയി. അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം ഞങ്ങൾ ആയുർവേദ ഡോക്ടർമാർക്ക് തന്നെയാണ്. അതിൻ്റെ ഞങ്ങൾക്ക് 8 വിഭാഗങ്ങളാണുള്ളത്. അതിൽ ഇതെല്ലാം ഉണ്ട്. ഗർഭിണിയെ പരിചര്യ, ഗർഭമാകാതിരിക്കുന്നതിനുള്ള ചികിത്സ. ഇപ്പം പക്ഷേ ഇതെല്ലാം നന്നായി വരുന്നുണ്ട് ആയുർവേദ കോളേജുകളിൽ. ഈ 8 വിങ്ങും അതിനെ വീണ്ടും വിഭജിച്ച് ഞങ്ങൾ പല പല ഡിപ്പാർട്ട്മെൻ്റ് ആക്കിയിട്ടുണ്ട് എല്ലാത്തിനും. പക്ഷേ ജനറലായിട്ട് ജനത്തിനിങ്ങനെ, പക്ഷേ അങ്ങനെയല്ല. കണ്ണിൻ്റെ ഡയബറ്റിക് റെറ്റിനോപ്പതിക്കായാലും കാറ്ററാക്റ്റിനായാലും പോള രോഗങ്ങൾ, അതായത് ലിഡിൻ്റെ രോഗങ്ങൾക്കായാലും വിശദമായ 94 രോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൂടാതെ പുതിയതായി ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. ദോഷത്തിൻ്റെ സ്ഥിതി നോക്കി ഇതെല്ലാം നമുക്ക് ചികിത്സിക്കാം എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഉപദേശം തന്നിരിക്കുന്നത്. ഉണ്ട് മൂക്കിൻ്റെ രോഗങ്ങൾക്ക്, നേസൽ പോളിപ്പ്, സൈനസൈറ്റിസ്, ചെവിയിലുള്ള പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും വിശദമായ ഫലപ്രദമായ രോഗം ചികിത്സയുണ്ട്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഡോക്ടറോട്. നമസ്കാരം ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: സ്വാഗതം. എന്റെ പേര് കാർത്തിക. കണ്ണൂർ ജില്ലയിലെ നെത്തന്നൂരിനടുത്താണ്.
1: ആ ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടർ ജയശ്രീ ഉണ്ട്.
2: ഹലോ പറയാം.
3: ഓക്കേ ഡോക്ടർ.
2: ആ പറയൂ.
3: ഞാൻ കണ്ണൂർ ജില്ലയിലാണ്, കാർത്തിക.
2: ആ പറയൂ, കേട്ടു.
3: ആ ഡോക്ടറെ, ഞാൻ പോളിയോ ബാധിച്ച ഒരാളാണ്. പക്ഷേ എങ്കിൽ അതിനെ കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ട്. ഞാൻ വടി കുത്തിയിട്ടല്ലോ പിന്നെ എപ്പോഴും നടക്കുന്ന ആളേനു. ഇപ്പോ വല്ലാതെ ശരീര വേദന, കാലരി പൊക്കാൻ വയ്യ. അതുകൊണ്ട് ഇങ്ങനെ ചുമരെല്ലാം പിടിച്ചിട്ട് ഒരു കഷ്ടപ്പെട്ടാണ് നടക്കുന്നത്. ആയുർവേദമാണ് കഴിച്ചോണ്ടിരിക്കുന്നത്. ഈ ഒരു മാസം മുന്നേ കണ്ണൂരി താണ ആശുപത്രി പോയരോ ഓറു പറഞ്ഞു. ഈ ഞവരെ കീഴ് വെച്ചാൽ ആശ്വാസം ഉണ്ടാവും, പോയാൽ ഈ ശരിയാവുമോ?
2: ഏതാണ്?
3: കണ്ണൂരില്ലേ?
2: ആ അതെ അതെ. എന്ത് ചികിത്സ ചെയ്താൽ ഗുണമുണ്ടാവുമെന്ന്? ഉണ്ടാവും. എനിക്ക് തോന്നുന്നു അവര് ഡോക്ടറെ കണ്ടിട്ട് പറഞ്ഞല്ലേ ഞവരക്കിഴി ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നല്ലതാണ്.
3: കണ്ടു, എന്നിട്ട് കുറച്ച് ഗുളികയൊക്കെ തന്നു. കാലിനൊരു പൊട്ടൊക്കെ വന്നിട്ട് ഒരു കറുത്ത കളറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അടുത്തുള്ള ഗുളിക കഴിച്ചപ്പോ ആ കളറെല്ലാം പോയി, നല്ല കളറായി. അപ്പോ ശരീരം വല്ലാത്തൊരു വേദന, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല.
2: അപ്പൊ അവര് പറഞ്ഞ ശരിയാണ്, അത് നോക്കി നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ ഞവരക്കിഴി ഉണ്ട്, നിങ്ങൾക്ക് പ്രയോജനം കിട്ടും എന്നാണ് എനിക്ക് ഇത്രയും കേട്ടതെന്ന് തോന്നുന്നത്. ഗവൺമെന്റ് ആശുപത്രി പോയാ മതി. ഗവൺമെന്റ് ആശുപത്രികളിൽ അതിനുള്ള സൗകര്യമുണ്ട്. കുറച്ച് പൈസ ചെലവുള്ള കാര്യമാണ്, അതുകൊണ്ട് ഗവൺമെന്റ് ആശുപത്രി പോയാ മതി.
3: നല്ല മഴയാകുമ്പോ നിങ്ങളെ വിളിച്ചാന്ന് പറഞ്ഞു.
2: ആ ഉണ്ടാവും ഉണ്ടാവും ഉണ്ടാവും.
3: പിന്നെ ഒരു കാര്യം കൂടി
2: പറയണ്ടേ,
3: അപ്പിടാൻ പോണെന്ന് തോന്നുമ്പോഴേക്കും പിന്നെ കക്കൂത്തുള്ളി എത്തൂല, പെട്ടെന്ന് തന്നെ അവിടെ തന്നെ ആയിപ്പോവും. അതെന്തുകൊണ്ടാ ഡോക്ടർ? പിന്നെ നടുവേദനയുണ്ടായി, നടക്കലിന്റെ കുഴപ്പം കൊണ്ടായിരിക്കും. ഇതെന്തുകൊണ്ടാ ഡോക്ടർ?
2: അത് അവിടെയുള്ള മസിലിനൊക്കെ ശക്തി കുറഞ്ഞിട്ടാണ്. പിന്നെ നിങ്ങളത് തോന്ന ഒരുപാട് തോന്നുന്നവരെ പിടിച്ചു വച്ചോണ്ടിരിക്കുകയും ചെയ്യരുത്. ഒരു വയസ്സാവും. അതിനും നല്ല ചികിത്സയുണ്ട്. ഞങ്ങൾ മാത്രാവസ്ഥ എന്നൊക്കെ പറയുന്നത് ആ മലദ്വാരത്തിലേക്ക് തൈലമൊക്കെ കയറ്റും. അങ്ങനെ കയറ്റിക്കഴിഞ്ഞാലൊക്കെ വ്യത്യാസം ഉണ്ടാവും, പുറമേ പെരട്ടിയ വ്യത്യാസം ഉണ്ടാകും. അവഗാഹസ്വേദം എന്നൊരു ചികിത്സയുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഈ അവരക്കിഴിക്ക് പോവുകയാണ്.

0: ണെങ്കിൽ ആ ഡോക്ടറോട് ഇതും കൂടെ വിശദമായിട്ട് പറഞ്ഞാൽ ഫലപ്രദമായ ചികിത്സയുണ്ട് ഇതിന്.
1: അല്ല പിന്നെ ഞാൻ ചെറുതിലെ ആയുർവേദ എണ്ണയും കുഴമ്പെല്ലാം ഇട്ട് തടവിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അത് അന്നേരാണ് പടിയെല്ലാം കുത്തിയിട്ട് നടക്കാൻ പറ്റിയത്.
0: അതിപ്പോ ഒന്നുകൂടെ ശ്രമിച്ചു നോക്കൂ. നല്ല പ്രത്യേകിച്ചും ഇപ്പൊ പറഞ്ഞ ഈ പ്രശ്നത്തിന് നല്ല വ്യത്യാസം ഉണ്ടാവും. അതാണ്, അത് ആർക്കായാലും പ്രയാസമുള്ള ഒരു കാര്യമല്ലേ. അതിന് നല്ല വ്യത്യാസം ഉണ്ടാവും, അതിനൊരുപാട് ചികിത്സയുണ്ട്. ഇങ്ങനെ ഒരു പ്രഭാഷണത്തിൽ കേട്ടു എന്ന് പറഞ്ഞാൽ മതി. വസ്തി മാത്ര വസ്തി എന്നൊരു കാര്യമുണ്ട്, അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല വ്യത്യാസം വരും.
1: പിന്നെ ഞാൻ എണ്ണയെല്ലാം കാച്ചിയതാണ് കേക്കാറ്, പച്ച വെളിച്ചെണ്ണ കേക്കാറില്ല, പച്ചവെള്ളം കുടിക്കാറില്ല. പിന്നെ ആഹാരത്തിനും മുന്നേ കുളിക്കൂ. പിന്നെ
0: അതുകൊണ്ടാണ് പോളിയോ വന്നിട്ട് ഇത്രയൊക്കെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്.
1: അങ്ങനെ ഇല്ലാത്ത കൂടെ പറയുന്നതെല്ലാം ഞാൻ കേൾക്കാൻ ശ്രമിച്ചു. അതുപോലെ
0: ഇപ്പൊ ഇതും ചെല്ലോ, ഇത് ഞാൻ ഒരു കിഴിയും അതിന്റെ കൂടത്തെ ഈ കാര്യങ്ങളും കൂടെ ഒക്കെ പറയുമ്പോ മാത്രാവസ്ഥ എന്നൊരു വസ്തു ഉണ്ട്, അത് ചെയ്യുമ്പോ നിങ്ങൾക്ക് നല്ല വ്യത്യാസം വരും. അവസ്ഥ എന്ന് പറഞ്ഞാ മതി ഡോക്ടറോട്, അവർക്കറിയാം എന്താ ചെയ്യേണ്ടത്. വസ്തി മലദ്വാരത്തിലേക്ക് എണ്ണയും കഷായവും ഒക്കെ കയറ്റുന്ന ഒരു പരിപാടി അത്. അതിൽ പല സൈസിലുണ്ട്, അത് ഏത് വേണമെന്ന് ആ ഡോക്ടർ നിങ്ങളെ നോക്കിയിട്ട് തീരുമാനിക്കും. അപ്പോ ഒന്നുകൂടെ പറയൂ, ഇത് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് ഇതങ്ങ് ബലിപ്പിച്ച് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്നും കൂടെ പറ.
2: മാഡം, അലർജി സംബന്ധമായിട്ടുള്ള പലവിധമായ കാരണങ്ങൾ കൊണ്ട് അലർജികൾ വരാമല്ലോ. അപ്പോൾ അലർജി ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളും അതിൽ ആയുർവേദം നിർദ്ദേശിക്കുന്ന ചികിത്സ എങ്ങനെയാണ്?
0: ഇപ്പോൾ അലർജി എന്നുള്ളതുകൊണ്ട് തുമ്മലോ ശ്വാസം മുട്ടലൊക്കെ ആണെങ്കിൽ അതിന് ഏതാണോ നോക്കേണ്ടതെന്നാണ് അലോപ്പതിയും പറയുന്നത്. പക്ഷേ ഏത് സാഹചര്യത്തിലും നമുക്ക് ജീവിക്കണ്ടേ, അപ്പോൾ അതിന് നമ്മുടെ ശരീരത്തെ ബലപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെയുള്ളവർക്ക് നമ്മൾ സാധാരണഗതി ചെയ്യുന്ന നസ്യമാണ്. ആ നസ്യവും അതിനനുസരിച്ചിട്ട് നമ്മുടെ ദേഹക്ഷമത അല്ലെങ്കിൽ ദേഹത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന മരുന്നുകളുമുണ്ട്, ലേഹ്യങ്ങളുണ്ട്, നെയ്യുണ്ട്. അതുമൊക്കെ വെച്ച് നസ്യത്തോടൊപ്പം ആ മരുന്നുകളും കൂടെ കഴിച്ചാൽ നല്ലതായിട്ട് വ്യത്യാസം വരും, ചികിത്സിച്ച് മാറ്റാനും പറ്റും.
2: ദീർഘനാൾ ചികിത്സ
0: കുറച്ച് അഞ്ചാറ് മാസമെങ്കിലും ചികിത്സിക്കേണ്ടി വരും.
2: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ,
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: കണ്ണനാണേ, കോട്ടയത്ത് നിന്ന്.
2: ഓക്കെ, ഡോക്ടർ ജയശ്രീ ഉണ്ട്, സംസാരിച്ചോളൂ.
0: ഹലോ,
3: നമസ്കാരം മാഡം.
0: നമസ്കാരം.
3: ഞാൻ ഇതിനകത്ത് മാനസിക സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചതാണേ.
0: അതായത്
3: നമ്മുടെ ഇന്നത്തെ ഒരു ചുറ്റുപാട് എനിക്ക് തീരെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ.
0: ഭയങ്കര
3: സ്ട്രെസ് ഉള്ള ഓഫീസിലാണെങ്കിലും പുറത്തു വല്ല ഒരു സ്പീഡായിട്ടുള്ള ലൈഫല്ലേ.
0: അതെ അതെ.
3: അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു
0: പിന്നെ തീർച്ചയായിട്ടും പരിഹാരണം. നല്ല എണ്ണ തേച്ച് തലയെ തേച്ച് കുളിക്കണം കറക്റ്റ് സമയം. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മുടെ ഉറക്കമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ഈ ഫോണിൻ്റെ ഉപയോഗം വർത്തമാനങ്ങളൊക്കെ ഒരു 9:30 ആകുമ്പോഴേ നിർത്തിയിട്ട് 10 മണിക്ക് കിടക്കാൻ നോക്കുക. രാവിലെ എണീക്കണം. എണീറ്റ് കഴിഞ്ഞാൽ തലയിൽ എണ്ണ വെച്ച് കുളിക്കണം. കാലിൻ്റെ അടിയിലും എണ്ണ പുരട്ടണം. പിന്നെ
3: മരുന്ന് തിരിച്ചു പറഞ്ഞോട്ടെ ഒരു കാര്യം. അതായത് ഞാനങ്ങനെ ഫോൺ അധികം ഉപയോഗിക്കുന്ന ആളല്ല, പക്ഷെങ്കിൽ 9:30 ആകുമ്പോൾ ഞങ്ങൾ കിടക്കുകയും ചെയ്യും. പക്ഷെ മിക്ക ദിവസവും എനിക്ക് ഉറങ്ങും, അതിനുശേഷം ഒരു മണി 2 മണി സമയം പോണിരുന്നു, പിന്നെ എനിക്ക് ഉറക്കം ഭയങ്കര പാടാണ്. ടെൻഷൻ ആണെന്ന് എനിക്ക് തന്നെ അറിയാം, നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ടെൻഷൻ അടിക്കുന്ന ആളാണ്. പിന്നെ എണ്ണ തേച്ച് കുളിക്കുന്നത്, എണ്ണയൊക്കെ തേക്കുമ്പോൾ മിക്കവാറും പനി പ്രശ്നം വരുന്നതുകൊണ്ടാണ്.
0: അത് നിങ്ങൾക്ക് ശരിയാവുന്ന എണ്ണ അല്ലാത്തത് കൊണ്ടാണ്. അത് കുളിക്കുന്നത് കൃത്യസമയത്തായിരിക്കണം. എണ്ണ തേച്ചത് കൊണ്ട് അസുഖം വരത്തില്ല, തേക്കുന്ന രീതിയിലുണ്ടായ തെറ്റുകുറ്റങ്ങൾ കൊണ്ടാണ് അസുഖം വരുന്നത്. അത് ഉച്ചയിൽ തന്നെ വളരെ കുറച്ച് എണ്ണ തേച്ചേ കുളിക്കാവൂ. സോപ്പ് തേക്കരുത്, ഷാമ്പു തേക്കരുത്. എണ്ണയുടെ അംശം കുറച്ച് നമ്മുടെ സ്കിന്നിൽ വേണം. അത് കംപ്ലീറ്റ് തേച്ച് കളഞ്ഞാൽ പ്രയോജനമില്ല.
3: അപ്പോൾ
0: അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾക്ക് പറ്റുന്ന പല പല എണ്ണ, ഈ മാനസിക രോഗ ഈ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് എണ്ണകളുണ്ട്. അത് നിങ്ങൾ കോട്ടയത്താണെന്നല്ലേ പറഞ്ഞേ, അവിടുത്തെ നിങ്ങളുടെ ആയുർവേദ ഡിസ്പെൻസറിയിലൊന്ന് സമീപിച്ചാൽ, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ആയുർവേദ ഡോക്ടറെ കണ്ടാൽ, നമ്മൾ ചന്ദനാദി എണ്ണ, നീലി ഭൃങ്ങാദി എണ്ണ, കയ്യുണ്യാദികാരി, ഇങ്ങനെ പലതുണ്ട്. പക്ഷെ അതിങ്ങനെ പറഞ്ഞുതരാൻ പറ്റില്ല. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് ഞങ്ങളൊരു

0: ആയുർവേദ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ കാലിലും തേക്കണം എണ്ണ, പിന്നെ നേരത്തെ ആഹാരം കഴിക്കണം. 9:30 ആഹാരം കഴിച്ചിട്ട് ഉടനെ കിടക്കരുത്. അപ്പൊ ഇതൊന്നും കണ്ടാല് നല്ല എണ്ണ തേച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിന്. പിന്നെ മരുന്നുണ്ട്, അത് അത്യാവശ്യം ഉണ്ടെങ്കിലും മരുന്ന് കഴിക്കേണ്ട ആവശ്യമുള്ളൂ. എണ്ണ തേച്ച് കൃത്യസമയത്ത് കുളിച്ച് പിന്നെ കുറച്ച് മനസ്സിനെ കൺട്രോൾ ചെയ്യത്തക്കണമുള്ള വിശ്വാസപരമോ എന്തെങ്കിലും അമ്പലത്തിൽ പോക്കോ ധ്യാനമോ യോഗയോ ഒക്കെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യാസം വരും.
1: ഓക്കെ, വിളിച്ചതിന് മാഡം. നേരത്തെ എണ്ണ തേക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അത് മുടിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ തേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം പക്ഷെ പ്രധാനമായിട്ട് ആൾക്കാർ തലമുടി വളരുമെന്നുള്ള ധാരണയിലാണല്ലോ ഒരുപാടധികം എണ്ണ തേക്കുന്നത്. അപ്പം തലമുടിക്കായിട്ട് നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കും?
0: തലമുടിക്കായിട്ട് ശരിക്കും തലമുടി എന്ന് പറയുന്നത് നമ്മുടെ അസ്ഥി പരിണമിക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്ട്സ്. എന്ത് വസ്തുവും പരിണമിക്കുമ്പോൾ രണ്ടുണ്ടാവുമല്ലോ, അതിൻ്റെ സാരാംശം ഉണ്ടാവും, കിട്ടാംശം ഉണ്ടാവും. വേസ്റ്റായിട്ടൊരു സാധനം ഉണ്ടാകും, നമുക്ക് വേണ്ടപ്പെട്ടൊരു, അങ്ങനെ ഉണ്ടാകുന്ന ഒന്നാണ് ഈ മുടി നഖം ഒക്കെ വരുന്നത്. അപ്പം നമ്മുടെ ആരോഗ്യം നല്ല ആരോഗ്യമാണെന്നുണ്ടെങ്കിൽ ഈ മുടി, പിന്നെ കുറച്ച് പാരമ്പര്യത്തിനും അതിന് സ്ഥാനമുണ്ട്. അപ്പോൾ എണ്ണ തേക്കുന്നത് മുടിക്ക് വേണ്ടി മാത്രമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മുടി വളരുന്ന എണ്ണകളും ഉണ്ട്, പക്ഷെ അപ്പോൾ അതിനോടൊപ്പം ആഹാരത്തിലും മരുന്നും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ രോഗാവസ്ഥ കൊണ്ടാണ് മുടി പോയതെങ്കിൽ അതിന് നല്ല മരുന്നുകൾ കഴിക്കാം. ജനറലായിട്ട് പോയതാണെന്നുണ്ടെങ്കിൽ അതിനും മരുന്നുകളുണ്ട്. കഴിക്കുകയും വേണം, കഴിക്കുന്നതിനോടൊപ്പം തന്നെ പ്രാധാന്യമുണ്ട് മുടിക്ക്, മുടിയിൽ എണ്ണ തേക്കുന്നതിനും.
1: നമുക്ക് അടുത്ത് ആരാണ് വിളിച്ചിരിക്കുന്നത് നോക്കാം. ഹലോ, ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: പേരിന്ദു.
1: എവിടെ നിന്നാണ്?
2: മാഡം, ഞാന് എനിക്ക് ഈ കാലിന് ഈ നടുവിൽ നിന്ന് താഴോട്ട് പെരുപ്പ് വന്നിട്ട് നിൽക്കുമ്പോ കാല് തടി പോലെ ആകും, പെട്ടെന്ന് അങ്ങനെ കാല് തടി പോലെ ആയിട്ട് പിന്നെ നടക്കാനൊക്കെ ബുദ്ധിമുട്ട്. അങ്ങനെ ഞാനൊരു ആയുർവേദ ആശുപത്രി പോയി, ഇപ്പം 12 ദിവസം അവിടെ കിടന്ന് തിരുമലിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം 3 മാസത്തോളം അതിന്റെ മരുന്ന് കഴിച്ചു, അത് കഴിഞ്ഞിട്ട് അത് നിർത്താൻ പറഞ്ഞു. അങ്ങനെ നിർത്തി, പിന്നെ വീണ്ടും ഇപ്പോഴത് വീണ്ടും ഉണ്ടാകുന്നുണ്ട്. വീണ്ടും അത് ഉച്ച കഴിയുമ്പോഴൊക്കെ നിൽക്കുമ്പം അങ്ങനെ കാലങ്ങ് തടി പോലെ ആകും.
0: വേറെ എന്തെങ്കിലും അസുഖം?
2: വേറെ ഒരു കാലിന് പോളിയോ വന്നിട്ടുള്ളതായിരുന്നു. വേറെ പ്രഷറുണ്ട്, കൊളസ്ട്രോളും ഉണ്ട്, അതിന് രണ്ടും മരുന്ന് കഴിക്കുന്നുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്.
0: അപ്പൊ ഈ ഒരു തവണത്തെ ചികിത്സ കൊണ്ട് മതിയാവില്ല. പോളിയോ വന്നതുകൊണ്ട് നിങ്ങൾ ഈ കാലിനായിരിക്കും കൂടുതൽ ബലം കൊടുക്കുന്നതും നടക്കുന്നതിലും കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്ന ഈ കാലമായിരിക്കും, അതുകൊണ്ടും കൂടെയാണ് അങ്ങനെ വരുന്നത്. പിന്നെ മലബന്ധം ഉണ്ടാവരുത്. അപ്പോൾ ഈ ഇപ്പം കിടന്ന് ചികിത്സിച്ച ആ ചികിത്സ 2-3 പ്രാവശ്യം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശാശ്വത പരിഹാരം കിട്ടും. അതാ ഡോക്ടറെ കണ്ടിട്ട്, ഡോക്ടറെ തന്നെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അവസ്ഥക്കനുസരിച്ച് ചിലപ്പോൾ 8 മാസത്തിലൊരിക്കൽ ചെയ്യും, ചിലപ്പോൾ 1 വർഷത്തിലൊരിക്കൽ ചെയ്താൽ മതിയാകും. അതുമല്ല, കുറച്ചുകൂടെ കണ്ടീഷൻ മോശമാണെന്നുണ്ടെങ്കിൽ 6 മാസത്തിലൊരിക്കൽ ചെയ്താലും കുഴപ്പമുണ്ടാവില്ല. അതവിടെ തന്നെ ഒന്നുകൂടെ കാണിച്ചിട്ട് അതാണ് അതിന്റെ ചികിത്സ. ദൂരപ്രാവശ്യം കൊണ്ട് മതിയാവില്ല, ആ വീണ്ടും ചെയ്യണ്ട, 2-3 പ്രാവശ്യം എങ്കിലും വീണ്ടും ചെയ്യണം.
2: ആയുർവേദം കൊണ്ട് മാറും.
0: മാറും.
1: വിളിച്ചത് നന്ദി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
2: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
3: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
5: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: ചായ
8: ഈ ഗ്ലാസ് എന്താ ചളുങ്ങിയിരിക്കുന്നത്?

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഈ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
2: എന്തുപറ്റി?
1: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണ് തള്ളിപ്പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിനേക്ക് 4000 സ്വർണ്ണ മോതിരങ്ങൾ.
3: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
5: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അവിടെയാണ് നിങ്ങളുടെ പ്രധാന പ്രശ്നം. നിങ്ങളുടെ വയറിനാണ് ആദ്യം ചികിത്സിക്കേണ്ടത്. ചികിത്സിച്ചു കഴിഞ്ഞാൽ മാറും, എന്നിട്ട് യോഗയും കൂടെ ചെയ്യാം. അല്ല, അത് നിങ്ങൾക്ക് പ്രയോജനം കിട്ടണമെങ്കിൽ നിങ്ങളുടെ അസുഖങ്ങൾ എന്താന്ന് കണ്ട് അതിനനുസരിച്ചിട്ടുള്ള യോഗ ചെയ്യണം. സമയം വേണം. എല്ലാ ജോലിയും കഴിഞ്ഞ് സമയം കിട്ടുമ്പോഴല്ല
2: പ്രയോഗിച്ചിട്ടുള്ളതൊന്നുമില്ല. ചെറുപ്പം നിന്നുകൊണ്ടൊക്കെ കയ്യും കാലും കുനിയ വലിയ കുനിച്ചിലും ഇല്ലാതെയൊക്കെ ചെയ്ത് കുനിയാനേ മേല, കസേരകളൊന്നും കുറച്ചു നേരം ഇരിക്കാൻ മേല.
1: അല്ലാതെ നിങ്ങളുടെ ചികിത്സയ്ക്ക് നിങ്ങൾ സമഗ്രമായിട്ടൊരു ഡോക്ടറെ കണ്ട് നിങ്ങളെ നല്ലോണം പരിശോധിച്ചിട്ട് ഇതെല്ലാം ചെയ്യാം. മരുന്നും യോഗയൊക്കെ അതിനനുസരിച്ച് ചെയ്താലേ പ്രയോജനം ഉണ്ടാവും. സമയവും ആഹാരം കഴിക്കാതെ ചെയ്യലും ഒക്കെയാണ് അതിനൊരു പ്രധാന ആവശ്യം. ശരി,
3: ഓക്കെ. വിളിച്ചതിനെ നന്ദി മേഡം. വിട്ടുമാറാത്ത താരൻ അല്ലെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന ചൊറിച്ചിലും അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതിന് ആയുർവേദം എന്താണ് അനുശാസിക്കുന്നത്?
1: ഞങ്ങൾ പറയുന്നത് അത് എണ്ണ തേക്കണം. എണ്ണ തേച്ചാലാണ് താരൻ വരുന്നതെന്നാണ് കുട്ടികൾ പറയുന്നത്. അങ്ങനെയല്ല, എണ്ണ തേക്കണം. പക്ഷെ ഏതെണ്ണ തേക്കണം എന്നുള്ളതുണ്ട്. പിന്നെ ആഹാരത്തിലും വേണം. നമ്മുടെ സ്കിൻ തന്നെ ഇളകിപ്പോകുന്നതാണ് ഇതിങ്ങനെ. അപ്പോൾ ആ സ്കിന്നിനുള്ള ചികിത്സകളെല്ലാം അവിടെ ആവശ്യമായിട്ട് വരും. ഷാമ്പുവും സോപ്പും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നല്ലതായിട്ടുള്ള എണ്ണ തേച്ച് കയ്യോണ്യാധികേരം, തത്വരപത്രാധികേരം, ഇങ്ങനെ പലവിധത്തിലുള്ള എണ്ണയുണ്ട്. പക്ഷെ തത്വരപത്രാധിക്കെ ചൂടാണ്. അപ്പോൾ ആളിനെ കണ്ടിട്ട് നമുക്കത് നിർദ്ദേശിക്കാൻ പറ്റൂ. പിന്നെ സാധാരണ ഉപയോഗിക്കുന്ന താളി, പണ്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറുന്തോട്ടി ഇലയോ ചെമ്പരത്തി ഇലയോ അതിൻ്റെയൊക്കെ താളി ആഴ്ചയിൽ ഒരു ദിവസം ഉപയോഗിക്കുന്നതും ഇതിന് വലിയൊരു നല്ലോണം എണ്ണ തേച്ചിട്ട് ഈ താളി തേച്ച് കുളിക്കാം. പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചീവയ്ക്കപ്പൊടി, കുറച്ച് കടലമാവ്, ഒരുപാടായാൽ പിന്നെ അത് കൂടലാവും. അങ്ങനെയുള്ളവരും കൂടെ ചേർത്ത് ചെയ്ത് കഴിഞ്ഞാൽ താരന് നല്ല വ്യത്യാസമുണ്ടാവും.
3: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ,
4: ഹലോ.
3: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
4: എന്റെ പേര് ലിനു, ഞാൻ കോട്ടയം പാലായിൽ നിന്ന് വിളിക്കുന്നത്.
3: നമ്മുടെ പരിപാടിയുടെ സമയം അവസാനിക്കാറായിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ചോദിക്കണേ.
1: ഹലോ, ഹലോ, പറയൂ.
4: ഹലോ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, പറയൂ.

0: ഡോക്ടർ, എന്റെ മമ്മിക്ക് വേണ്ടിയിട്ടായിരുന്നേ. മമ്മി നേരത്തെ ആയുർവേദ മെഡിസിൻ ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. ഇപ്പം പക്ഷെ കഴിക്കുന്നില്ല. ഇപ്പൊ ന്യൂറോയുടെയൊക്കെ പ്രശ്നം ഉള്ളത് കൊണ്ട് ആള് ഇംഗ്ലീഷ് മരുന്നാണ് കഴിക്കുന്നത്. പക്ഷെ ആൾക്ക് അത് കഴിച്ചിട്ടും അങ്ങ് അത്ര ബെറ്റർ ആവുന്നില്ല. അപ്പം ആയുർവേദത്തിലേക്ക് പോവുകയാണെങ്കിൽ ബെറ്റർ ആവുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ആൾക്ക് ഇങ്ങനെ ആൾക്ക് കൈകാലുകളൊക്കെ നമ്മള് കുറേ നേരം നിന്നൊക്കെ കഴിയുമ്പോഴത്തേക്കും കാല് ഭയങ്കരമായിട്ട് കഴിക്കുക, കാലിന് നീര് വെക്കുക, അതുപോലെ തന്നെ കൈ ആണെങ്കിൽ നമ്മള് എന്തെങ്കിലുമൊക്കെ അരിയാൻ പച്ചക്കറികളൊക്കെ അരിയാൻ എടുക്കുവാണെങ്കിൽ വെള്ളത്തിനകത്ത് മുക്കിയിട്ട് കൈ ഇങ്ങനെ അങ്ങ് എടുത്ത് അരിയാൻ അങ്ങ് തുടങ്ങുമ്പോഴേ ആ കൈ അങ്ങ് മരച്ച് അരിയാൻ
1: പറ്റാത്തില്ലാത്ത മരുന്നുണ്ട്. നല്ല മരുന്നുകൾ കിട്ടും, നിങ്ങൾ വീണ്ടും അതിലേക്ക് പോവാം. പിന്നെ കുറച്ച് വയസ്സായ ആളല്ലേ, അപ്പോൾ പച്ചക്കറി എടുത്ത് കഴുകി വെച്ചാൽ അതൊന്ന് തോർന്നിട്ട് എടുക്കുക. അതുപോലെ കയ്യിൽ വെള്ളമായി ആ കൈയൊന്ന് തുടച്ചിട്ടെടുക്കുക, അല്ലെങ്കിൽ ഒരു സ്വല്പം ചൂട് പിടിപ്പിച്ചിട്ടെടുക്കുക, കയ്യെ ചൂട് പിടിപ്പിച്ചിട്ടെടുക്കുക. മരുന്നുണ്ട്, ന്യൂറോയ്ക്ക് ഏറ്റവും നല്ല മരുന്നുകൾ ആയുർവേദത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആയുർവേദ ആശുപത്രിയിലോ ആയുർവേദ ഡോക്ടറെ സമീപിച്ചാൽ നിങ്ങൾക്ക് പ്രയോജനം കിട്ടും, 99% കിട്ടും. അല്ല, ആദ്യം നിങ്ങൾ എണ്ണ പുരട്ടുകയോ കഷായം കുടിക്കുകയോ മരുന്ന് കഴിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് പോരെങ്കിൽ ആ കാണുമ്പോൾ നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് ഉഴിച്ചിലോ പിഴിച്ചിലോ ഒക്കെ വേണമെന്ന് തീരുമാനിക്കാം.
0: അതുപോലെ തന്നെ ഡോക്ടർ, എനിക്ക് വേണ്ടിയിട്ടായിരുന്നേ. എനിക്കിപ്പം വയസ്സ് 33, പക്ഷേ എനിക്കാണെങ്കിൽ ഇപ്പൊ കാലിന്റെ മുട്ടിനകത്ത് ഭയങ്കരമായിട്ടുള്ള വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വേദന, ഈ സൂചിയൊക്കെ കുത്തുന്ന പോലത്തെ വേദന. കുറെ നേരം നിന്ന് കഴിഞ്ഞിട്ട് അന്നേരം വേദന സഹിക്കാൻ പറ്റില്ല. നമുക്ക് ഇരിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഇരിക്കുമ്പോഴും വേദന, കിടക്കുമ്പോഴും വേദന. ആ വേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദന. അത് വലത് കാലിന്റെ മുട്ടിന് മാത്രമായിട്ടാണ് ഉള്ളത്.
1: അതിന് തൈലം പുരട്ടുകയും പിന്നെ പൂച്ചിടു, നീരുണ്ടെങ്കിൽ പൂച്ചിടുകയും കഷായം കുടിക്കുകയും അരിഷ്ടം കുടിക്കുകയും ഒക്കെ ചെയ്താൽ നിശ്ചയമായിട്ടും നല്ല ഗുണം കിട്ടും. ഇത്ര വയസ്സല്ലേ ഉള്ളൂ, അപ്പൊ എന്തായാലും ഉടനെ പ്രയോജനം കിട്ടും.
2: മാഡം, നമുക്ക് രോഗപ്രതിരോധ ശേഷി സ്വാഭാവികമായി വർദ്ധിപ്പിച്ച് നിത്യ ജീവിതത്തിൽ നമുക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാതെ വളരെ ശാന്തമായി സമാധാനമായിട്ടും ജീവിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം.
1: ആ, അതിനാണ് ഞങ്ങൾക്ക് സ്വസ്ഥവൃത്തം തന്നെ ഒരു വിഭാഗമുണ്ട്. അതായത് എങ്ങനെ സുഖമായി ജീവിക്കാം, രോഗത്തിൻ്റെ ചികിത്സയല്ല, എങ്ങനെ സുഖമായി ജീവിക്കാം എന്ന്. അതിൽ ഉറക്കം ആഹാരം ഒക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇതിനൊരു കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്കത് സുഖമായിട്ട് ജീവിക്കാം. പിന്നെ ദിനചര്യ എന്നൊരു പ്രത്യേകത, അത് എങ്ങനെയാണ് ഒരു ദിവസം നമ്മൾ എണീക്കേണ്ടത്, എത്രയും നേരത്തെ എണീക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ തല തിരിഞ്ഞാണ് താമസിച്ചുറങ്ങി ഒരുപാട് താമസിച്ചെണീക്കുക, അതപ്പോൾ ശരീരത്തിന് ഒരുപാട് ദോഷം ഉണ്ടാക്കുന്നതാണ്. അത് നേരെയാക്കുക, രാവിലെ തന്നെ കുളിക്കുക, സമയത്തിന് കൃത്യസമയത്തിന് അത്യാവശ്യം വേണ്ട. ഇപ്പോൾ ആഹാരം കൂടിപ്പോയ പ്രശ്നങ്ങളാണ് കൂടുതലും, അപ്പോൾ അതിനൊക്കെ ഒരു ഇത് വരുത്തുക. പിന്നെ മനസ്സിൻ്റെ ആരോഗ്യം, മനസ്സിൻ്റെ ആരോഗ്യം കെടുക്കുന്നത് നമ്മുടെ അത്യാഗ്രഹം, പിന്നെ ദേഷ്യം, മറ്റുള്ളവരുള്ള അസൂയ, പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സില്ലായ്മ, ഇങ്ങനെ പല കാര്യങ്ങളും. അപ്പം നമ്മൾ എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും സഹായിക്കാനും ഉള്ള ഒരു മനസ്സ് വളർത്തിയെടുക്കുക. എങ്കിൽ പിന്നെ നമുക്ക് ദേഷ്യം വരാതിരിക്കുകയാണ്. ദേഷ്യമാണ്, അത് ഗീതയിലും പറയുന്നെങ്ങനെയാണ്, ആയുർവേദത്തിലും പറയുന്നെങ്ങനെയാണ്, ദേഷ്യം നമുക്ക് വളരെ ദോഷം ചെയ്യുന്ന ഒരു ഇതാണ്. അത് വരാതിരിക്കാനുള്ളത് കുഞ്ഞിലേ ശീലിക്കണം. കുഞ്ഞിലേ ശീലിച്ച് വന്നു കഴിഞ്ഞാൽ അതോ. പിന്നെ ദിനചര്യ, ഇതിലെല്ലാം പ്രധാനമാണ് ഋതുചര്യ. ഓരോ കാലാവസ്ഥയും മാറുമ്പോൾ നമ്മളതിനനുസരിച്ചിട്ട് ആഹാരത്തിലും നമ്മുടെ കുളി, പിന്നെ ഉറക്കം, ഇതിലൊക്കെ വ്യായാമം ചെയ്യുന്ന രീതി, ഇതിലൊക്കെയും വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും.
2: അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും സമയം ആരോഗ്യവും ആയുർവേദവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ കോളേജിലെ ശാലാക്യതന്ത്ര വിഭാഗം മുൻ പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ ജയശ്രീ എസ് ആണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടറിനും, പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
3: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ. സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം ഉണ്ടായിരുന്നത് എം എസ് ആശ. സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, ബി സുരേഷ് കുമാർ. സ്റ്റുഡിയോ സഹായം ശോഭ ബി ടി, ലതീഷ് എം ആർ.

0: അവിടെ എപ്പോഴും ഒരു ഫെസ്റ്റിവൽ മോഡാണ്. ക്ലാസ്സുകളുണ്ട്, പക്ഷേ എപ്പോഴും ആഘോഷമാണ്. ഹോളി, ഓണം, ഒരു ദിവസം രണ്ടു ദിവസമല്ല, ഒരുപാട് ദിവസത്തെ ആഘോഷം. അപ്പൊ എപ്പോഴും ഒരു ആക്റ്റീവ് മോഡലുള്ള ഒരു ക്യാമ്പസ് ആണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭ സമ്മേളിച്ച ഉടൻ നീറ്റ് വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച് ബഹളം വെച്ചതോടെ സ്പീക്കർ ഓം ബിർള സഭാ നടപടികൾ ഉച്ചവരെ നിർത്തിവച്ചു. ഫിലിപ്പീൻസിലെ മനിലയിൽ ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് ആസിയാൻ റീജിയണൽ ഫോറം യോഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലേക്ക് എത്തുന്നതിനെ അദ്ദേഹം സ്വാഗതം ചെയ്തു. ഓഫീസിൽ ആർക്കും വിലക്കേർപ്പെടുത്തിയിട്ടില്ലെന്നും കാണാൻ അനുമതി നിഷേധിച്ചെന്ന വാർത്ത തെറ്റാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആർക്കും എപ്പോഴും വന്നു കാണാമെന്നും ആരെയും കാണുന്നില്ലെന്ന വാർത്ത മാധ്യമങ്ങൾ നൽകരുതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്തെ മാരിടൈം മേഖലയിൽ 10,000 കോടി രൂപയുടെ നിക്ഷേപം വരുമെന്നും ടാറ്റ കമ്പനിയുമായി ഇക്കാര്യത്തിൽ ചർച്ച നടന്നിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. ഗവൺമെന്റ് പ്ലീഡർ നിയമനകാര്യത്തിൽ 2 പരാതികൾ വന്നെന്നും അതിലൊന്ന് പരിഹരിച്ചതായും മറ്റൊന്ന് പിൻവലിച്ചതായും വി ഡി സതീശൻ പറഞ്ഞു. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ പോലീസ് നടപടി നരനായാട്ടാണെന്നും വിദ്യാർത്ഥി പോരാട്ടത്തിന് പിന്തുണ നൽകുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്തുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ കേസിലെ പ്രതി ഡോക്ടർ റാമിനെ വിട്ടയച്ചതിൽ വീഴ്ച സംഭവിച്ചതായും മുഖ്യമന്ത്രി. കേസന്വേഷണത്തിന് പുതിയ സംഘത്തെ നിയോഗിച്ചതായും വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപക ദിനാഘോഷം നാളെ രാവിലെ മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല MEA സെമിനാർ കോംപ്ലക്സിൽ TV ഇബ്രാഹിം MLA മുഖ്യാതിഥിയാകും. വ്യാജ ഒറ്റ നമ്പർ ലോട്ടറി വിറ്റ ഒരാൾ കോഴിക്കോട്ട് അറസ്റ്റിൽ. മലപ്പുറം കാവന്നൂർ സ്വദേശി ജുനൈസിനെയാണ് പ്രത്യേക അന്വേഷക സംഘം പിടികൂടിയത്. FM ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി 1 മണിക്ക്.

0: കൂട്ടുകാരി. ഇന്ന് കൂട്ടുകാരിയിൽ വീഴ്ചകളിൽ തളരാതെ ഓരോ പ്രതിസന്ധിയെയും തന്റെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കി മാറ്റിയ സംരംഭക ബിന്ദു പള്ളിച്ചലുമായുള്ള അഭിമുഖം കേൾക്കാം.
1: കൂട്ടുകാരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് കൂട്ടുകാരിയിൽ നമ്മളോടൊപ്പമുള്ള അതിഥി സംരംഭകയായ ബിന്ദു പള്ളിച്ചലാണ്. നമസ്കാരം മാഡം.
2: നമസ്കാരം.
1: നമുക്കറിയാം, ഒരു സംരംഭം ആരംഭിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല.
2: അതെ.
1: ഏത് പ്രായത്തിലാണ് തുടങ്ങിയത്?
2: യഥാർത്ഥത്തിൽ ഞാനൊരു 15 വയസ്സിലെ ഒരു സംരംഭകയായ വ്യക്തിയാണ്. ഞാൻ പൂജപ്പുരയിലാണ് ജനിച്ചു വളർന്നത്. അച്ഛനും അമ്മയും നമ്മൾ 4 മക്കളുമായിരുന്നു. അച്ഛന് കൂലിപ്പണിയാണ്. നമ്മുടെ 4 പേരുടെയും വിദ്യാഭ്യാസവും ബാക്കിയുള്ള ചെലവുകളെല്ലാം കൊണ്ടുപോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 10ാം ക്ലാസ് പാസ്സായി നിന്ന സമയത്താണ് മുന്നോട്ട് പഠിക്കാനുള്ള ഒരു സാഹചര്യം വളരെ മോശമായതുകൊണ്ട് അപ്പോൾ ഞാൻ LKG മുതലുള്ള കുട്ടികൾക്ക് അക്ഷരം പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു ലെവൽ മുതൽ ഞാൻ ഒരു സംരംഭകയായിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും കിട്ടിയ വരുമാനം കൊണ്ടാണ് ഞാൻ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പൂർത്തിയാക്കിയത്. അത് സംസ്കൃതമാണ് ഞാൻ ഐച്ഛിക വിഷയമായി എടുത്തിട്ടുള്ളത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് വേണം തോന്നി. കാരണം ദാരിദ്ര്യ ദുഃഖങ്ങൾ വളരെയധികം അറിഞ്ഞു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ സ്വയം എടുത്ത തീരുമാനമാണ്, ആ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഒരിക്കലും എനിക്ക് താഴേക്ക് വരുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല.
1: സാഹചര്യം
2: തന്നെയാണ്. കാരണം എനിക്ക് 3 നേരത്തെ ആഹാരം കഴിച്ച ഒരു ലെവൽ എനിക്ക് പണ്ട് ഉണ്ടായിട്ടില്ല. എനിക്ക് ഇനി മുന്നോട്ട് വരണം എന്നുള്ളൊരു തീരുമാനം എന്റെ മനസ്സിലുണ്ടായിരുന്നു.
1: നമ്മുടെ ആ ഒരു ജീവിത സാഹചര്യം മാറണമെങ്കിൽ എന്താണെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുന്നോട്ട് വന്നാലേ പറ്റുള്ളൂ.
2: തീർച്ചയായിട്ടും അത് തന്നെയാണ്. അങ്ങനെ എനിക്ക് ഒരുപാട് ട്യൂഷൻ കിട്ടി. നമ്മുടെ വീടിനടുത്തുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ ആദ്യം അക്ഷരം പഠിപ്പിച്ചത്. എനിക്ക് 20 രൂപയാണ് ആദ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആ ഒരു 20 എന്നൊരു സംഖ്യ ഒരു ലക്കായിട്ടാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. കാരണം ഞാൻ ഏത് സാഹചര്യത്തിലേക്ക് വന്നിരുന്നാലും ആ 20 രൂപ എനിക്കൊരു വലിയൊരു നിമിത്തമാണ്. അപ്പം അങ്ങനെ ഒരുപാട് കുട്ടികളെ എനിക്ക് കിട്ടി. ഞാൻ പഠിച്ചിട്ടാണ് ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് അത് അറിയില്ല എങ്ങനെയാണ് കുട്ടികളെ ട്യൂഷൻ എടുക്കുക. എന്റെ മൂത്ത സഹോദരന് ട്യൂഷൻ എടുക്കായിരുന്നു ജോലി. ആ എന്റെ സഹോദരൻ തന്നെയാണ് എനിക്ക് 1-2 കുട്ടികളെ തന്നതും. അങ്ങനെ അപ്പോൾ തന്നെ എനിക്ക് നല്ല വരുമാനം ഉണ്ടായി തുടങ്ങി. അപ്പോൾ എനിക്ക് വീട്ടിലെ അമ്മയ്ക്കും സഹായിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രി ചേർന്നു. ഈ ട്യൂഷൻ ഫീസ് കൊണ്ട് തന്നെയാണ് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞതും ഡിഗ്രി പഠിച്ചതും അത് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ട്യൂഷനൊക്കെ കിട്ടി. അപ്പോൾ ഒരു ആത്മവിശ്വാസം ഉണ്ടായി.
1: ആദ്യമായിട്ട് എന്താണ് വാങ്ങിച്ചതെന്ന് ഓർമ്മയുള്ളൂ? സ്വന്തമായിട്ട്
2: ഒരു വാച്ച്, 450 രൂപ കൊടുത്ത് ഞാനൊരു വാച്ച് വാങ്ങി. ഇന്ത്യയിലെ കയ്യിൽ ഇപ്പോഴും അതുണ്ട്. അത് നിശ്ചലമായിട്ടുണ്ടെങ്കിലും ഞാനത് ഇപ്പോഴും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്.
1: കല്യാണമൊക്കെ കഴിച്ച് പുതിയതായിട്ടുള്ള സംരംഭങ്ങൾ എങ്ങനെയാണ് ആരംഭിക്കുന്നത്, അതിനെ കുറിച്ച് ഒന്ന് പറയാം.
2: പള്ളിച്ചൽ പഞ്ചായത്തില് ഇടയ്ക്കൂട് എന്നുള്ള സ്ഥലത്താണ് എന്നെ വിവാഹം കഴിച്ച് അയച്ചത്. ഇവിടെ നമുക്ക് വന്നപ്പോഴും നമ്മുടെ പോലെയുള്ള ഒരു സാഹചര്യമുള്ള ഒരു വീടായിരുന്നു. ഹസ്ബൻഡിന് വാച്ച് റിപ്പയറിങ്ങാണ് ജോലി, 2 മക്കളായി. അപ്പോൾ അവരെ നല്ല രീതിയിൽ പഠിപ്പിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരാളുടെ വരുമാനം വെച്ചിട്ട്
1: മുന്നോട്ട് പോകാൻ
2: സാഹചര്യങ്ങൾ അതൊന്നും നെഗറ്റീവ് തന്നെ ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ അമ്മയുടെ അടുത്ത് ഞാൻ സംസാരിച്ചു, അമ്മ എനിക്കിങ്ങനെ ഒരു ഹെയർ ഓയിൽ ചെയ്യാൻ അറിയാം, ഞാൻ ചെയ്യട്ടോ എന്ന് ചോദിച്ചപ്പം അമ്മ എനിക്ക് 1000 രൂപ എടുത്ത് തന്നിട്ട് പറഞ്ഞു, ചെയ്തോ, ഞാൻ നിനക്ക് സപ്പോർട്ട് ചെയ്യാം.
1: അമ്മയുടെ പേരെന്താ?
2: പുഷ്പാങ്കിനി അമ്മ എന്നാണ് ഹസ്ബൻഡിന്റെ അമ്മയുടെ പേര്.
1: കുറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു ട്രിഗർ എന്തെങ്കിലും വേണമല്ലോ. അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാണ് അപ്പോഴാരംഭിക്കുന്നത്?
2: ഇതിനെല്ലാം ഒരു നിമിത്തം എന്ന് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. കാരണം നമ്മൾ അവിടെ വന്നിട്ട് നാളെ നമുക്കൊരു ഹെയർ ഓയിൽ ചെയ്യാം എന്നുള്ളൊരു മനസ്സായിരുന്നില്ല എന്റേത്. ട്യൂഷനൊക്കെ അവിടെ ഫീസ് കുറവാണ്, നമ്മുടെ ഗ്രാമത്തിലൊക്കെ കുട്ടികൾക്ക് ഫീസായിരുന്നാലും വീട്ടു ചിലവുകളായിരുന്നാലും. വന്നപ്പോ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഒരാളുടെ വരുമാനം കൊണ്ട് എനിക്ക് സാധിക്കൂല എന്ന് ഉറപ്പായി. നമ്മളെ കുടുംബം വരെ കൈവിട്ടു പോകുമോ എന്നുള്ളൊരു സാഹചര്യം. പ്രകൃതി തന്നെ നമുക്ക് ഒരുപാട് സാഹചര്യങ്ങൾ ഒഴുക്കി വെച്ചിട്ടുണ്ട്, ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ. ആ സമയത്ത് ഞാൻ പ്രകൃതിയുടെ അടുത്ത് തന്നെയാണ് ഞാൻ ചോദിച്ചത്, ഞാൻ എന്ത് ചെയ്യട്ടെന്ന്. നമ്മുടെ ആ ഫോക്കസ് ജീവിക്കണം, മുന്നോട്ട് നീങ്ങണം എന്നുള്ളൊരു ചിന്ത വന്നതും അങ്ങനെയാണ് ഞാൻ ആ ഒരു കാച്ചെണ്ണയിലേക്ക് വന്നതും. അമ്മയടുത്ത് ചോദിച്ചതും അമ്മ എന്നെ സമ്മതിച്ചു, എനിക്ക് കൂട്ടായിട്ട് നിന്നു. അപ്പം ഞാൻ ഈ സംസ്കൃതം പഠിക്കുന്ന സമയത്തും നമുക്ക് കിട്ടുന്ന അറിവുകളെല്ലാം ഒരു ബുക്കിൽ കുറിച്ചു വെക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. ഒരുപാട് സംസ്കൃത ഭിഷഗുരന്മാരായിരുന്നു നമുക്ക് അവിടെ ക്ലാസ് എടുത്തു തന്നിരുന്നത്. നമ്മുടെ കോളേജിൽ തന്നെ നെല്ലിക്കയും കറ്റാർവാഴയും തെറ്റിയും ഇഷ്ടംമാതിരി ചെടികളുണ്ടായിരുന്നു. അപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാൻ അതിന്റെ ഗുണങ്ങളെല്ലാം എഴുതി വയ്ക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. മെയിൻ കണ്ടന്റ് നീലാമരിയാണ്. അതിന്റെ അളവുകളെല്ലാം ഞാൻ പബ്ലിക് ലൈബ്രറിയിൽ പോയി ഒരുപാട് താളിയോല ഗ്രന്ഥങ്ങൾ വരെ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള അളവുകളെല്ലാം നോക്കി എടുത്ത് 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് തുടങ്ങിയത്.
1: നന്നായിട്ട്
2: ഒന്ന് പഠിച്ചു അതിനെ കുറിച്ച്. അത് ചെയ്തു, നമ്മളെ ബന്ധുക്കൾക്ക് തന്നെ അത് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പം സ്വാഭാവികമായിട്ടും

0: ചോദിക്കുന്ന ഒരു ചോദ്യം എന്റെ അടുത്തും ചോദിച്ചു, നമുക്ക് ഉള്ള മുടി കൂടി പോകുമോ? പെട്ടെന്ന് ഇത് അവർ സ്വീകരിക്കുന്ന ഒരു ലെവൽ അല്ല. ഫ്രീ ആയിട്ട് കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ സ്വീകരിക്കും. അങ്ങനെ ഞാനത് കുഞ്ഞു കുഞ്ഞു സാക്ഷികളിലായിട്ട് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തു. അതൊരവർക്ക് ഇഷ്ടപ്പെട്ടു.
1: അമ്മ തന്ന പൈസ വെച്ചിട്ട്
0: 1000 രൂപ
1: എല്ലാം.
0: അതെ, സെക്കൻഡ് ഹാൻഡ് ബോട്ടിലായിരുന്നു നമ്മൾ ആദ്യം എടുത്തിരുന്നത്. അത് നന്നായിട്ട് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി റെഡിയാക്കി വെച്ചു. പിന്നെ ഞാനിത് നോക്കി, ഇത് ബന്ധുക്കൾക്ക് മാത്രം ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് വളരൂല്ലല്ലോ. അങ്ങനെ ഓരോരോ വീടുതോറും കയറി ഇറങ്ങി, ചിലവർ പറയും വേണം എന്ന്, ചിലവർ പറയും വേണ്ടെന്ന്. എനിക്ക് ഈ കുടുംബശ്രീയെ കുറിച്ചൊന്നും എനിക്ക് അത്ര ഒരു ഗ്രാഹ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഒരു ദിവസം വിറ്റപ്പോഴാണ് കുടുംബശ്രീയുടെ CDS ചെയർപേഴ്സൺ കാണാനിടയായത്. ആ മാഡം ഇത് കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്കിത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും, കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാലെന്ന് പറഞ്ഞു. അങ്ങനെ കുടുംബശ്രീ ജില്ലാ മിഷനിലാണ് പോകാനായിട്ട് പറഞ്ഞിരുന്നത്. അപ്പൊ എനിക്കറിയാൻ പാടില്ല, എന്റെ ഒരു സുഹൃത്തുമായിട്ട് നമ്മൾ നേരെ ഓട്ടോ പിടിച്ചിട്ട് കുടുംബശ്രീ ജില്ലാ മിഷനിൽ പോകട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിനും അതറിയാൻ പാടില്ല, നേരെ പോയത് സംസ്ഥാന മിഷനിലാണ്. അവിടെ പോയപ്പോ അന്ന് PR പാർവതി മാഡം ആയിരുന്നു. മാഡം എന്താണെന്ന് ചോദിച്ചു. മാഡം എനിക്ക് ജീവിത സാഹചര്യങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടി ഞാനൊരു ഹെയർ ഓയിൽ ചെയ്തു, ആ കയറി വരൂ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, നമ്മുടെ കുടുംബശ്രീയുടെ ഒരു 10th വാർഷികം നമ്മുടെ പട്ടം സെന്റ് മേരി സ്കൂളിൽ വെച്ച് നടത്തുന്നുണ്ട്, ബിന്ദു ഒരു കാര്യം ചെയ്യൂ, കുറച്ച് ഹെയർ ഓയിൽ വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ സെക്കൻഡ് ഹാൻഡ് കുപ്പിയിലെ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് മാത്രം വെച്ചിട്ട് ഹെയർ ഓയിൽ മാത്രം ചെയ്ത് നമ്മൾ പോയി. അന്ന് വാർഷികമായതുകൊണ്ടായിരിക്കാം ഒരുപാട് ആൾക്കാർ വന്നു. നമ്മുടെ ഹെയർ ഓയിൽ ഫുള്ളും വിറ്റു, 36 ബോട്ടിലാണ് ഞാൻ വെച്ചിരുന്നത്, അത് വിറ്റുപോയി. അപ്പൊ അതൊരു വലിയൊരു സന്തോഷമായിരുന്നു. അങ്ങനെ 1st പടി കയറി. ആ ഒരു നിമിത്തപരം എന്ന് പറയാം, നമുക്ക് അന്ന് ആ ഒരു എക്സിബിഷനിൽ പങ്കെടുക്കാൻ പറ്റിയത്. പക്ഷേ എനിക്ക് അന്ന് വന്ന് പാളിച്ച എന്ന് പറയുന്നത്, നമ്മുടെ ആ ഒരു ലേബലോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, കോണ്ടാക്ട് നമ്പർ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജില്ലാ മിഷനിൽ നിന്നും അന്നത്തെ DMC വിളിച്ചിട്ട് പറഞ്ഞു, ബിന്ദു ഒന്ന് ഇങ്ങോട്ട് വരണേ എന്ന് പറഞ്ഞു. ഞാൻ ചെന്നു, ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്ക് ആ ബോട്ടിലിൽ ലേബൽ വെക്കണം, അതിന്റെ പേരുണ്ടാവണം, ഫോൺ നമ്പർ വെക്കണം, എങ്കിലും നമുക്ക് കോണ്ടാക്ട് ഉണ്ടാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത സ്റ്റെപ്പിൽ ചെയ്തു. പിന്നെ നമുക്ക് എല്ലാ മാസവും 2 കുഞ്ഞ് ഒരു മേള പോലെ നടത്തുന്നുണ്ടായിരുന്നു. എനിക്ക് ആ 36 ബോട്ടിൽ പോയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു, ആ 36 ബോട്ടിൽ പോയി, അപ്പൊ ഒരു 50 ബോട്ടിൽ കൊണ്ടുപോകാം എന്ന് വിചാരിച്ചിട്ട് ജവഹർ ബാലഭവനിലായിരുന്നു അന്ന് നടത്തിയിരുന്നത്. അപ്പൊ ഞാനും എന്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെ രാമചന്ദ്രന്റെ ഒരു സ്ക്രബ്ബറും കൂടെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എനിക്ക് അനുകരിക്കുന്നതിനോട് താല്പര്യമില്ല. ആരും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്കത് വിജയിച്ചാൽ അതുപോലെ വീണ്ടും ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരു ടെൻഡൻസി ഇപ്പം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്നോട് താല്പര്യമില്ല, കാരണം അവര് കഷ്ടപ്പെട്ട് ചെയ്യുന്നതിനെ നമ്മൾ അനുകരിച്ചു കഴിഞ്ഞാല് അവർക്കും ഒരു പ്രയോജനം കിട്ടൂല, നമുക്കും ഒരു പ്രയോജനമുണ്ട്. അപ്പൊ എന്തും എനിക്ക് സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരിതായിരുന്നു. അപ്പൊ രാമചന്ദ്രന്റെ സ്ക്രബ്ബർ ധാരാളം ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടേതായിട്ടുള്ള കോട്ടൺ നെറ്റില് തന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള തയ്യലറിയാവുന്ന കുട്ടികൾക്ക് അവർക്ക് ഞാൻ നെറ്റ് കൊടുത്തു, ഒരു പാക്കറ്റ് പോലെ ചെയ്തു, അതിനകത്ത് നമ്മൾ രാമചന്ദ്രൻ നിറച്ച് നമ്മൾ കുത്തി തയ്ച്ച് ഒരു സ്ക്രബ്ബറാക്കി. ആദ്യത്തെ എക്സിബിഷനിൽ ഞാൻ ഈ സ്ക്രബ്ബറും നമ്മുടെ ഹെയർ ഓയിലും വെച്ചു. വെച്ചപ്പോഴത്തേക്കും ഒരു വ്യക്തി പോലും നമ്മുടെ ഒരു ഹെയർ ഓയിൽ എടുത്തിട്ടില്ല. അന്ന് 2 അന്ന് ഞാൻ ഒരു സ്ക്രബ്ബറിന് 10 ഞാൻ കൊടുത്തത്. അപ്പൊ എന്റെ കൂടെ വന്ന കുട്ടിക്ക് ഭയങ്കര വിഷമമായി, എന്റെ ഉള്ളിലും ഭയങ്കര വിഷമമായി. നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോൾ അത് വിൽപ്പന ഇല്ലെന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ഒരു പ്രയാസമായി.
1: നമ്മുടെ ആ പ്രതീക്ഷ മറ്റേ അത്രയും വെറ്റുപോയോണ്ട് ഇനി കൂടുതൽ വിൽക്കുമെന്നുള്ള പ്രതീക്ഷയിലാണല്ലോ കൊണ്ടുവച്ചത്.
0: അതെ, അന്ന് ഒരു ബോട്ടിൽ എണ്ണ പോയില്ല. അങ്ങനെ 2 20 എനിക്ക്, അതാ ഞാൻ പറഞ്ഞില്ലേ 20 എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ആദ്യം 15 എനിക്ക് കിട്ടിയ 20, ആദ്യത്തെ എക്സിബിഷനിൽ കിട്ടിയത് ഒരു 20. അന്ന് നല്ലൊരു നഷ്ടം വന്നു. അപ്പം വീട്ടിൽ നിന്നും വഴക്കായി, രാവിലെ മുതൽ വൈകുന്നേരം വരെ വന്നിരുന്നിട്ട് 20 വേണ്ടി പോയി ഇരുന്നു എന്നുള്ളത്. 1-2 ബന്ധുക്കളും പറഞ്ഞു വേറെ എന്തെങ്കിലും ചെയ്യ്, ഇതിനെ നിർത്തി മുന്നോട്ട് പോകുന്നുള്ള വർത്തമാനങ്ങളെല്ലാം കിട്ടി. പക്ഷെ എന്റെ മനസ്സിനകത്ത് ഒരിക്കലും എനിക്ക് ബാക്കിലോട്ട് നീങ്ങണം എന്നൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ അത്ര ജീവിതത്തിൽ ഫൈറ്റ് ചെയ്തൊരു വ്യക്തിയാണ്.
1: എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്തു വന്നത് ആ സമയത്ത്?
0: നമുക്കൊരു യൂണിവേഴ്സ് ഉണ്ട്, നമ്മൾ അത് വേണം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് ബാക്കിലേക്ക് ചിന്തിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവില്ല. എന്റെ അന്നത്തെ ഒരൊറ്റ ഒരു ചിന്തയിലൂടെ മാത്രമാണ് ഞാനിത് മുന്നോട്ട് വന്നത്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇത് വിജയിക്കും എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് അത് പിന്തുടർന്നു. അവന് എത്ര നഷ്ടം വന്നിരുന്നാലും ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ആ ചിന്ത വന്നു. അങ്ങനെ ഞാൻ ഇരുന്ന സാഹചര്യത്തിലാണ് എന്നെ ജില്ലാ മിഷൻ വീണ്ടും വിളിച്ചത്. ബിന്ദുവിന് ഔഷധ കഞ്ഞി എന്തെങ്കിലും ചെയ്യാൻ അറിയാമോ? യഥാർത്ഥത്തിൽ ഒന്നും അറിയാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അറിയാം മാഡം എന്ന് പറഞ്ഞു. ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞപ്പോ, ശരി 100% സപ്പോർട്ട് നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് പറഞ്ഞു. എനിക്ക് അന്ന് ഒരു 3 or 4 ഉണ്ടായിരുന്നുള്ളൂ. ചന്ദ്രശേഖരനായ സ്റ്റേഡിയത്തായിരുന്നു ഓപ്പണായിട്ട് കഞ്ഞി വെക്കുക. എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ ചെയ്തിട്ട് ജില്ലാ മിഷനിൽ കൊണ്ടുപോയി. അന്ന് ശാരദാ മാഡം ആയിരുന്നു എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടിരുന്നത്. മലതാങ്ങിയുടെ ഒരു കുറുക്ക, പൂവരശിന്റെ കുറുക്ക, അങ്ങനെയൊക്കെ എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ഔഷധക്കഞ്ഞിയടക്കം കൊണ്ടുപോയി. ഔഷധക്കഞ്ഞിക്ക് വേണ്ടി ഞാൻ ഒരുപാട് ആയുർവേദ കടകളിൽ പോയിട്ട് ഞാൻ പിന്നെ ഔഷധക്കഞ്ഞി വയ്ക്കേണ്ട കൂട്ട് എനിക്ക് വേണം. ഏകദേശം ഒരു 40 മരുന്നുകളാണ് എനിക്ക് എഴുതി തന്നത്. ഞാൻ അരിയിലാണ് അത് വയ്ക്കേണ്ടത്. ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചപ്പോ അത് ഭയങ്കര കയ്പ്പാണ്. ഇത്രയും എടുത്തു വെച്ച് കഴിക്കുമ്പോ അത് എങ്ങനെ ജനങ്ങൾ അത് കഴിക്കും ചിന്തിച്ചു നിൽക്കില്ല. പക്ഷെ 2 എനിക്കത് ചെയ്യണം. അങ്ങനെ ഞാൻ 2 കൽപ്പിച്ചിട്ട് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്കൊരു സംരംഭകയാവണം എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഓരോരോ ഐഡിയ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ കൂട്ടത്തിൽ വന്നതിലൂടെ ഞാൻ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഉലുവയും ജീരകം, തുളസിയില, കറിവേപ്പില ഇതെല്ലാം എടുത്തിട്ട് ഞാൻ എല്ലാ സാധനങ്ങളുമായിട്ട് പോയി. അപ്പൊ ഞാനിത് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. ശരി, ബിന്ദു ഒരു സ്റ്റോൾ അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സ്റ്റോൾ നമ്പർ അന്ന് 162 എനിക്കത് മറക്കാൻ പറ്റാത്ത ഒരു നമ്പറാണ്. ആ സ്റ്റോൾ നമ്പറിൽ ഔഷധക്കഞ്ഞി വിതരണം നടത്തുന്നുണ്ടെന്ന് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ 5 അന്ന ഫെസ്റ്റാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര വെപ്രാളം. കാരണം ആദ്യമായിട്ട് പബ്ലിക്കായിട്ട് നിന്ന് കഞ്ഞി വെക്കുക എന്ന് പറയുമ്പോൾ വലിയ പാത്രമാണ്. കഞ്ഞി വെച്ചു, 1-2 പ്രാവശ്യം എടുത്ത് കളഞ്ഞു. പിന്നെ ഞാൻ എന്തോ വരണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാ വെള്ളവും വാർത്ത് കളഞ്ഞിട്ട് ഒന്നേന്ന് വെള്ളം കയറ്റി ഞവരേലിയിട്ടു തിളപ്പിച്ചു. ഞാൻ കൊണ്ടുപോയിട്ടുള്ള എല്ലാം കൂടി ചേർത്തിട്ട് നല്ല കഞ്ഞി വെച്ചു. കുറുകി വന്നു. അപ്പൊ ആൾക്കാർ വന്നു തുടങ്ങി. ഞാൻ ഒരു കപ്പ് കഞ്ഞി 10 കൊടുത്തു. ആ 10 കൊടുത്തപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഔഷധക്കഞ്ഞിയിൽ ഉപ്പിടാനൊന്നും പാടില്ല. അവർ വന്ന് ചോദിച്ചു, നിങ്ങളിപ്പോ ഈ തന്ന കഞ്ഞി നമ്മൾ വാങ്ങി കഴിച്ചു, നമുക്ക് നാളെ ഇത് വച്ച് കഴിക്കണം, നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ഞാൻ പറഞ്ഞു, സർ നാളെ വന്നാൽ മതി, ഞാൻ അതിന്റെ കിറ്റ് തരാം. 20 നിന്ന് എനിക്ക് 20,000 എനിക്ക് ഇന്ന് 2 കൊണ്ട് കിട്ടി. വലിയൊരു തുക എന്റെ കയ്യിൽ ഒരുമിച്ച് കിട്ടിയ ഒരു ദിവസമായിരുന്നു ആ 20,000. ഇതിനിയും നല്ല രീതിയിൽ മുന്നോട്ട് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഞവരരി ഒരുപാടുണ്ടായിരുന്നു. ഞാൻ അതിനെ 1/2 വെച്ച് പാക്ക് ചെയ്തു.
1: ഇതൊക്കെ പാക്ക് ചെയ്യാൻ രാത്രി സഹായിക്കാറാണ്? അടുത്ത ദിവസം കൊടുക്കണല്ലോ.
0: ഹസ്ബൻഡും കുട്ടികളും എല്ലാവരും കൂടെ 1-2 വന്നു ഹെൽപ്പ് ചെയ്തു. ഒരു സീലിംഗ് മെഷീൻ ആയിരുന്നു ആദ്യം നമ്മൾ വാങ്ങിയത്. അതിലൊന്നും ലേബിളൊന്നും വെക്കാനായിട്ട് പറ്റിയില്ല. പറഞ്ഞ സാറ് വാങ്ങാൻ വന്നു. ഞാൻ കിറ്റ് അന്ന് 50 കൊടുത്തത് ഒരു കിറ്റ്. അതായത് 5 കഞ്ഞി അറക്കാനുള്ള ഞവരരി. അപ്പൊ പറഞ്ഞു, ഇതിന്റെ കൂടെ ഉള്ള, ഞാൻ പറഞ്ഞു സാർ തുളസിയില ഒരു 5 or 10 അതിലൂടെ ഇടണം, അതുപോലെ കറിവേപ്പില 5 ഇടണം, 1 ഉലുവ ഇടണം. അപ്പൊ നമുക്ക് അതെല്ലാം പാക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായിരുന്നാലും അത് ഇല്ലാണ്ടായി പോകും. അത് കഴിഞ്ഞു 3 ഒരുപാട് ആൾക്കാർ വന്നു. എനിക്ക് അരി ധാരാളം മിച്ചം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിതെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി. എനിക്ക് 5 50,000 കിട്ടി. 250,000 എന്റെ ജീവിതത്തിലെ ഒരു വലിയൊരു വഴിത്തിരിവായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇത് ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശല്ലേ, അപ്പൊ അതിന് എത്ര സുഖമാണ് നമുക്കത് കിട്ടിയപ്പോ. ഇനി ബാക്കിലോട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ഉള്ളിലുള്ള ആ ഓരോരോ കഴിവുകളെ പ്രചോദനം ചെയ്ത് കൊണ്ടുവന്ന വ്യക്തികളിൽ കുറെ പേര് ഉണ്ടാവും. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇന്ന് ഞാൻ അഭിമാനത്തോടു കൂടി ഞാൻ ഓർക്കേണ്ടതെല്ലാം. അത് കഴിഞ്ഞു തൊട്ടടുത്ത മാസം ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സിബിഷൻ വന്നപ്പോ എന്റെ അടുത്ത്, ഇനി അടുത്ത് എന്ത് ചെയ്യാൻ ബിന്ദു? ഞാനൊരു ബ്രഹ്മി പായസം വയ്ക്കാം. ബ്രഹ്മിയിൽ പായസം വയ്ക്കുമോ? ഞാൻ വയ്ക്കാം മാഡം എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മിയാ ഞാൻ അരച്ച് ഗ്രൈൻഡറിലിട്ടാണ് അരച്ചത്. അത് പതഞ്ഞ് പൊങ്ങി ഇല്ലാണ്ടായത്. എന്നിട്ട് ഞാൻ അതെല്ലാം നീരൊക്കെ എടുത്തിട്ട് അതും ഞവര അരി ആണ് ഞാൻ ചെയ്തത്. ചെയ്തു കഴിച്ചപ്പം ഭയങ്കര കയ്പ്. അതും ആദ്യത്തെ ദിവസം ഫ്ലോപ്പായി. പിന്നെ ഞാനത് വീണ്ടും അതിന് കുറച്ച് ശർക്കരയും നെയ്യും കിസ്മിസും ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ചെയ്തു കൊടുത്തു. അത് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. അതും കുഞ്ഞു കുഞ്ഞായിട്ട് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തു. പിന്നെ ഒരുപാട് പേര് ബ്രഹ്മി പായസത്തിന് വേണ്ടി ആൾ വന്നു, അത് കഴിച്ചു. അവരും ചോദിച്ചു, ഈ ബ്രഹ്മി പായസം നമ്മൾ എങ്ങനെ ഉണ്ടാക്കി കഴിക്കും എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിന്റെ കൂട്ട് ഞാൻ 2 ഇവിടെ. അപ്പൊ 10 എക്സിബിഷൻ ആയിരുന്നു. ഞാനിവിടെ വന്നു, ഈ ബ്രഹ്മിയും അവരെ അരിയും കൂടെ പച്ചയ്ക്ക് തന്നെ പൊടിച്ചു. പുറത്തു കൊണ്ടുപോയാണ് പൊടിച്ചത്. എന്നിട്ട് അതിനെ നമ്മുടെ അടുക്കളയില് ഒരു വലിയൊരു ചീനച്ചട്ടിയിലിട്ട് അതിനെ ഒന്ന് വറുത്തെടുത്ത് വീണ്ടും ഒന്ന് പൊടിച്ചു കൊടുത്തു. അപ്പം അത് ഞാൻ 100 ഇട്ട് കൊടുത്തു. അപ്പൊ ഞാൻ അത് വീണ്ടും ഞാൻ പഠിച്ചു. ഇത് എത്ര ഗ്രാം ബ്രഹ്മി ഒരു ദിവസം ഒരു വ്യക്തിക്ക് കഴിക്കാം എന്ന് എനിക്കൊരു ആയുർവേദ ഡോക്ടർ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചപ്പോ 5 മുതൽ 10 വരെ കഴിക്കാം. ആ അളവിൽ ഞാനത് ചെയ്തു. അല്ല, വെറുതെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. ചെയ്യുമ്പോൾ നമുക്കും ഒരു ബെനിഫിറ്റ് ഉണ്ടാവണം, വാങ്ങിക്കുന്ന ജനങ്ങൾക്കും അത് ഗുണമുണ്ടാവണം. അന്ന് എനിക്ക് ഏകദേശം 75,000 എനിക്ക് കിട്ടി. പിന്നെ എനിക്ക് ബ്രഹ്മിയിൽ കൈവച്ചപ്പോ അതിനുശേഷം പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ബ്രഹ്മിയിലേക്ക് കയറിയതിനു ശേഷം പിന്നെ ദാരിദ്ര്യ ദുഃഖങ്ങൾ എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. മക്കളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തന്നെ എനിക്ക് പഠിപ്പിക്കാനായിട്ട് സാധിച്ചു. ഒരു 2012 ആയപ്പോ സംസ്ഥാന സർക്കാർ എനിക്ക് മികച്ച സംരംഭകയ്ക്കുള്ള ഒരു അവാർഡ് തന്നു. അത് കഴിഞ്ഞ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇഷ്ടംമാതിരി എക്സിബിഷനിൽ പങ്കെടുത്തു. കേരളത്തിന് പുറത്തു പങ്കെടുത്തു. അപ്പൊ ഇതിൽ നിന്നെല്ലാം ഒരുപാട് വരുമാനം നമുക്ക് കിട്ടി. ബ്രഹ്മിയെല്ലാം നമ്മൾ പുറത്തു നിന്നാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഹസ്ബൻഡ് അപ്പം നല്ല രീതിയിൽ സഹായിക്കും. ഒരു ദിവസം ബ്രഹ്മി വാങ്ങിക്കൊണ്ടുവന്ന സമയത്തിന് കരമന ഭാഗത്ത് വെച്ചിട്ട് വലിയൊരു ആക്സിഡന്റ് ആയി. ബൈക്ക് ഓടിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ വലത് കാലിൽ തന്നെ അഞ്ച് പൊട്ടലുണ്ടായി. ഒരു ആറുമാസക്കാലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. അന്ന് മക്കളെല്ലാം കുഞ്ഞായിരുന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഞാനത് കരകയറാനായിട്ട്. ഒരു സന്തോഷം വരുമ്പോൾ നമുക്ക് തൊട്ടടുത്തൊരു ദുഃഖം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ഞാൻ അന്നാണ്. അപ്പം ഒന്നിൽ ഞാനിപ്പോൾ അമിതമായി സന്തോഷിക്കാറില്ല, അമിതമായി സങ്കടപ്പെടാറില്ല. 2014 ഡൽഹിയിൽ നിന്ന് നേരിട്ട് വിളിച്ചു, ഒരു നാഷണൽ അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞു. മികച്ച സംരംഭകയുള്ളതാണ് അത്. 1.5 ലക്ഷം അപേക്ഷകരിൽ നിന്നാണ് 10 പേരെ സെലക്ട് ചെയ്തതിൽ ഒന്ന് ഞാനായിരുന്നു. ഒരുപാട് കടബാധ്യതയുടെ നടുവിലായിരുന്നു. അപ്പൊ ഞാൻ ആ അവസരത്തില് എനിക്ക് പോയി വാങ്ങാനുള്ള ഒരു മനസ്സ് എനിക്കുണ്ടായില്ല. ജില്ലാ മിഷൻ തന്നെ വിളിച്ചു പറഞ്ഞു, ബിന്ദുത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് പൊയ്ക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞാൻ ആദ്യമായിട്ട് വിമാനത്തിൽ കയറി. എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു അനുഭവമാണത്. അവിടെ പോയപ്പോഴും ഒരു 5-സ്റ്റാർ ഹോട്ടലില് കുറെ കാലം ഞാനൊരു ഭിക്ഷക്കാരിയെ പോലെ ഞാൻ ജീവിച്ച സാഹചര്യം ഉണ്ടായിരുന്നിട്ടുണ്ട് പണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തി ആണ് ഇവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞു. പിന്നീട് എനിക്ക് വീണ്ടും അവിടെ പോകാനുള്ള സാഹചര്യം, ആജീവിക എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിരുന്നു. പിന്നെ ഇന്ത്യൻ പാർലമെന്റിൽ കയറാനൊരു അവസരം കിട്ടി. എനിക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളാണതെല്ലാം. നമുക്കൊരു ഗൈഡ് തന്നെ നമുക്ക് വന്നു, അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും കാണാൻ സാധിച്ചു. അങ്ങനെ തിരിച്ചു വന്നു. പിന്നീടുള്ള ആ ദിവസങ്ങളെല്ലാം ഒരുപാട് മാറ്റങ്ങളിലേക്കുള്ള ദിവസങ്ങളായിരുന്നു. പിന്നെ കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോഴത്തേക്ക് നമുക്ക് എല്ലാം താഴേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരു 4 വർഷത്തേക്ക് മുന്നേ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്താം എന്നുള്ള ചിന്ത. അപ്പൊ നമുക്കൊരു 21 പ്രോഡക്ട്സ് ആയി എല്ലാം കൂടി ചേർത്തിട്ട്, ബ്രഹ്മി അടക്കം 21 പ്രോഡക്ട്സ് ആയി. അപ്പൊ എന്റെ മനസ്സിൽ നമ്മുടെ ഈ ബ്രഹ്മി തന്നെ ഈ ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് അത് എത്തണം. അപ്പൊ 9-ാം സ്റ്റാൻഡേർഡിൽ മോള് പഠിക്കുന്ന സമയത്തിന്റെ ഒരു എക്സിബിഷനിൽ കൂടെ അന്നത്തെ ഡ്രഗ്സ് കൺട്രോളർ അവരുടെ കെയർ ഓഫിലുള്ള ഒരാൾ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇത് വിൽക്കാനായിട്ട് എന്താണ്, എങ്ങനെ വിൽക്കും എന്നുള്ളത്. ഞാനത് പറഞ്ഞു, ഞാനൊരു ഫുഡ് സപ്ലിമെന്റ് ചെയ്യുന്നതാണ്, ഇതൊരു രോഗത്തിന് നമ്മൾ കൊടുക്കുന്നതല്ല, ഒരു പോഷകാഹാരം എന്നുള്ള നിലയിൽ കൊടുക്കുന്നതാണ്. മാഡം എന്റെ അടുത്ത് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നതിനോട് ഇതില്ല, പക്ഷെ ഇങ്ങനെയുള്ളൊരു പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ഡ്രഗ് ലൈസൻസ് അത്യാവശ്യമാണ്. അപ്പം എന്തൊക്കെ വേണം എന്നുള്ളത് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കാണ് മാഡം പറഞ്ഞത്, ആയുർവേദ ഡോക്ടർ വേണം, 1500 സ്ക്വയർ ഫീറ്റ് കെട്ടിടം വേണം, പിന്നെ ലാബ് വേണം, ലാബ് ടെക്നീഷ്യൻ വേണം, അങ്ങനെ ഒരുപാട് ഇതൊക്കെ വേണം എന്നുള്ളത്. ഇതെന്റെ മോള് കേട്ടോണ്ട് നിന്നു. വീട്ടിൽ വന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചു. അപ്പൊ മോള് 10-ാം ക്ലാസ്സിൽ നല്ല മാർക്കോടുകൂടി വിജയിച്ചു. അപ്പൊ +2 കഴിഞ്ഞിട്ട് മോള് നീറ്റിന് കിട്ടി. അങ്ങനെ കർണാടകയിൽ പോയി. ഇപ്പൊ മോള് ആയുർവേദ ഡോക്ടറായി. മോന്റെ ഭാര്യയും ആയുർവേദ ഡോക്ടറാണ്. നമ്മളിപ്പോ ഡ്രഗ് ലൈസൻസിന് അപേക്ഷിച്ചിട്ടുണ്ട്. കുഞ്ഞു സംരംഭത്തിൽ നിന്ന് ഇന്ന് നമ്മൾ 2022 ഒരു കമ്പനി നമുക്ക് ഫോം ചെയ്യാനായിട്ട് സാധിച്ചു. ഇപ്പൊ നമുക്ക് 8 പേർക്ക് ജോലി കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.
1: അപ്പൊ ആദ്യം ജോലി കണ്ടെത്താൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരാൾ ഇപ്പൊ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയല്ലേ.
0: തീർച്ചയായിട്ടും ഞാനും PSC ടെസ്റ്റ് ഇഷ്ടംപോലെ ഞാനും എഴുതിയിട്ടുണ്ട്, അതിൽ കിട്ടിയിട്ടുണ്ട്. 3 വർഷം കഴിയുമ്പോൾ അത് മാറിപ്പോയിട്ടുണ്ട്. ദൈവമേ, എനിക്ക് ജീവിക്കാനൊരു മാർഗം എന്താണ് എന്നുള്ള ചിന്ത എന്നെ ഒരുപാട് അലട്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ടീച്ചർ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സാമ്പത്തിക നിലവാരം എന്നെ അനുവദിച്ചില്ല. പക്ഷെ എനിക്ക് ഇന്നത്തെ ഒരു സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ഞാൻ ഇതിൽ സംതൃപ്തിയാണ്. കാരണം ടീച്ചർ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് ഒരു ഭാഗത്ത് ഒതുങ്ങി കൂടി നിന്നേനെ ഞാൻ ജീവിതത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സ്ഥലത്തും പോകാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല, ഞാൻ പോയിട്ടില്ല. പക്ഷേ ഞാൻ ഈ സംരംഭത്തിലേക്ക് കടന്നതിന് ശേഷം ഒരുപാട് സംസ്ഥാനങ്ങളിൽ എനിക്ക് യാത്ര ചെയ്യാനുള്ള അവസരം കിട്ടി. പിന്നെ ഈ സംരംഭത്തിലേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഇതാണ് സുഖം. സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഉള്ള പരിപാടിയാണ്. എന്നിരുന്നാലും നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്, എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. ഇപ്പൊ 3 എംകോം ഫിനാൻസ് കഴിഞ്ഞു. ഒരു 3-ാം സ്റ്റാൻഡേർഡിൽ മുതലേ മോൻ ഇത് കണ്ട് വളർന്നതാണ്. എന്റെ വിഷമം കണ്ടിട്ട് ആൾക്കാരെല്ലാം പറയും, മോനെ നീ എവിടെയെങ്കിലും ഒരിടത്ത് പോയി ഒരു ജോലിക്ക് കയറി നിന്റെ അമ്മയെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്, ഒരുപാട് കഷ്ടപ്പെടുന്ന കണ്ടില്ലേ. അപ്പോ ഓടി വന്ന് എന്നോട് ചോദിച്ചു, അമ്മ ഞാൻ പോണോ, അമ്മ പ്രൈവറ്റ് ജോലിക്ക് ഞാൻ പോണോ, എനിക്ക് ബിസിനസ്സാണ് അമ്മ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്റെ ഇഷ്ടം അമ്മ, ഒരിക്കലും നീ അവിടെ പോയി നീ ചെയ്യ്, PSC നിനക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ നിന്റെ മനസ്സിൽ എന്താണോ ഇഷ്ടം അത് ചെയ്യാം, എനിക്ക് ബിസിനസ്സാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞു ശരി, എന്നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഒരുപാട് കടത്തിന്റെ പുറത്താണ് മുന്നോട്ട് നീങ്ങിയത്. എനിക്ക് പറയാം, ആ മോനെ നീ ഇവിടെ ചെന്ന് കയറാം, അമ്മയ്ക്ക് വയ്യ. എനിക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായി. 2 തവണ ഞാൻ മരണത്തിൽ നിന്ന് കയറി വന്നിട്ടുണ്ട്. സരസ് ഫെയർ നമുക്ക് കിട്ടും, IITF എക്സിബിഷന്, അതിനൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഒരിക്കൽ ഇതുപോലെ ഡൽഹിയിൽ പോയി പങ്കെടുത്തു, അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, എല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് ഘട്ടത്തിൽ എവിടെ നിന്നു നമ്മളൊരു ബോട്ടിൽ വെള്ളം എങ്ങോട്ടോ വാങ്ങി കുടിച്ചിട്ട് കയറിയതാണ്. അതിന് ശേഷം എനിക്ക് ടൈഫോയിഡ് ബാധിച്ചു. വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. ഡോക്ടർമാർക്ക് ആദ്യം പിടികിട്ടില്ല ടൈഫോയിഡ് ആണെന്ന്. ഞാൻ പറഞ്ഞ അസ്വസ്ഥതകൾ വെച്ചിട്ടുള്ള ഒരു മരുന്നാണ് എനിക്ക് തന്നുകൊണ്ടിരുന്നത്. ഒരുപാട് ഗുളിക ഞാൻ കഴിച്ചു. എനിക്കും മോനും വന്നു, എന്റെ കൂടെ മോനും ഉണ്ടായിരുന്നു. മോൻ ഒരുവിധം കയറി രക്ഷപ്പെട്ടു വന്നു. അപ്പൊ ഡോക്ടർമാര് പരസ്പരം പറഞ്ഞു, അമ്മയുടെ ജീവൻ പോക്കാണ്.

0: ആണ് അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിക്കൂല, ഇത്രയും വേഗം മെഡിക്കൽ കോളേജിൽ വിടാൻ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഘട്ടത്തിൽ ഒരു ടെസ്റ്റും കൂടെ ചെയ്തപ്പോഴാണ് അതിൽ തെളിഞ്ഞത് ടൈഫോയിഡാണ്. പിന്നെ അന്ന് മുതൽ ടൈഫോയിഡിനുള്ള ചികിത്സകളായിരുന്നു.
1: അങ്ങനെ മരണത്തിന് മുഖാമുഖം കണ്ട സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ടല്ലേ. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
0: എക്സ്പീരിയൻസിന് വേണ്ടി ആൾക്കാർ സംസാരിക്കാൻ വേണ്ടി ഒരുപാട് പേര് വിളിക്കും. അങ്ങനെ ഞാൻ ഇന്ന് ഏകദേശം ഒരു 300 വനിതകളെ സംരംഭകരാക്കിയിട്ടുണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അറിവ് മറ്റുള്ളവർക്കും കൂടെ ആവശ്യത്തിനനുസരിച്ച് പകർന്നു കൊടുക്കുക. അങ്ങനെ ഇന്ന് പത്തനംതിട്ട, കോന്നി ആ ഭാഗങ്ങളിലെല്ലാം ഞാൻ ഒരുപാട് പോയിട്ടുണ്ട്. കാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. കാടിനുള്ളിൽ തന്നെ ഒരുപാട് വീടുകളുണ്ടായിരുന്നു. എന്റെ മനസ്സിൽ മറക്കാത്തൊരു സംഭവമുണ്ട്, വനം വകുപ്പിന്റെ ഒരു ക്ലാസ്സിന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ഈ മൂട്ടിൽ പഴം എന്ന് പറഞ്ഞൊരു പഴം ഉണ്ടായിരുന്നു, ഇത് വച്ചിട്ട് അവർക്കൊരു ക്ലാസ് എടുത്തു കൊടുക്കണമെന്ന്. ഞാൻ മൂട്ടിൽ പഴം വെച്ചിട്ട് എന്ത് ചെയ്യാൻ? അപ്പൊ ഞാൻ പറഞ്ഞു, ശരി നമുക്ക് ഒരു അച്ചാർ ചെയ്യാം, വെറൈറ്റി അല്ലേ, അപ്പം ബാക്കിയുള്ള അച്ചാറുകൾ ചെയ്യുന്നവർ ചെയ്യട്ടെ, ഇത് വ്യത്യസ്തമായിട്ടുള്ളതായതുകൊണ്ട് അത് വിട്ട് ചെയ്യാം. ഞാൻ ആദ്യം ഒന്നെടുത്ത് കഴിച്ചു നോക്കി. അതിൽ നല്ല പഴുത്തതിനാണെങ്കിൽ ചെറിയൊരു മധുരം, പുളിപ്പ്, ഇതെല്ലാം അവിടെ ഉണ്ട്. അങ്ങനെ നമ്മളൊരു അച്ചാർ അവിടെ ചെയ്യിച്ചു. അതിന്റെ ലെവൽ എങ്ങനെയെന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ പഴുത്ത കുടംപുളി കൊണ്ടുവന്നു. അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വയറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കെല്ലാം അത് വളരെ നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ആരോഗ്യത്തിന് നല്ലതാണ്, എല്ലാം അമിതമായിട്ട് നമുക്ക് കഴിക്കാതിരുന്നാൽ മതിയല്ലോ, അളവിനനുസരിച്ച് എല്ലാം കഴിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിന് നമുക്കൊരു സിറപ്പ് ചെയ്യാന്ന് പറഞ്ഞു. എനിക്ക് ബ്രഹ്മി സിറപ്പ് ഉണ്ടല്ലോ, അതിന്റെ മെത്തേഡ് വെച്ചിട്ട് ഞാൻ ഇതിൽ സിറപ്പുണ്ടാക്കി. പിന്നെ ഞാൻ എന്റെ തന്നെ ഈഞ്ചിയുടെ ഒരു സ്ക്രബ്ബർ, അത് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഒരുപാട് പേർക്ക് ഞാൻ ക്ലാസ് എടുത്തു കൊടുത്തു. അതിലൊരു സംതൃപ്തിയുണ്ട്, നമ്മൾ വളരുന്നതിനോടൊപ്പം
1: മറ്റുള്ളവരെയും
0: കൂടെ വളർത്തിയെടുക്കാനായിട്ട് ഒരു 1% സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്.
1: ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ആ ഒരു ജേണി, പൂജ്യത്തിൽ നിന്ന് തുടങ്ങി നമ്മളൊരു നിലയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു, ഒപ്പം തന്നെ കൂടെ ഉള്ളവരെയും വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് മാം.
0: താങ്ക് യു, ഒരുപാട് നന്ദി.
2: സംരംഭക ബിന്ദു പള്ളിച്ചലുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.

0: കൂട്ടുകാരി. ഈ കേക്കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തോ
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6000 വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TV നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചക്കരമുത്ത് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഗിരീഷ് പുത്തഞ്ഞേരിയുടെ വരികൾ, MJ ചന്ദ്രന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മധുചന്ദ്രലേഖ എന്ന ചിത്രത്തിനുവേണ്ടി സുജാത പാടിയത് കാനേഷ് പുനൂരിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: AHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര.
2: പ്രായോജകർ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
3: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് അലർജി, മുടികൊഴിച്ചിൽ, തൂക്കരോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
4: കേരളത്തിലുടനീളം സെന്ററുകൾ.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
4: ഫോൺ 9633-86333.
5: അപസ്മാരവും ഹോമിയോപ്പതിയും ഡോക്ടർ യദു കൃഷ്ണൻ സംസാരിക്കുന്നു.
6: എപ്പിലെപ്സി അഥവാ അപസ്മാരം എന്നത് മസ്തിഷ്കത്തിൽ നിന്നുള്ള വൈദ്യുത പ്രവർത്തനത്തിലുണ്ടാകുന്ന അസാധാരണമായ മാറ്റങ്ങൾ മൂലമുള്ള പുനരാവൃതമായ കട്ടവിളക്കുകളാണ് എന്നുള്ളതാണ്. അതായത് ഒരാളെ 24 മണിക്കൂറിനകത്ത് അല്ലെങ്കിൽ 2 അതിലധികമോ തവണ അതിവേഗമായ അപ്രതീക്ഷിതമായ ഇലക്ട്രിക് പാസേജുകൾ പോലെ, കട്ടവിളക്കുകൾ പോലെ ഉണ്ടാകുന്നതാണ് എപ്പിലെപ്സി എന്ന അവസ്ഥ. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ശരീരത്തിന് ഒരു ഭാഗത്ത് അല്ലെങ്കിൽ മുഴുവൻ ഭാഗവും കമ്പനം കൊണ്ട് ചലിക്കുന്ന പോലെ അല്ലെങ്കിൽ ജെർക്കിംഗ് മൂവ്മെന്റ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. കുറെ സമയം ചെറുതായി നോക്കിയിരിക്കലോ, അതായത് എങ്ങും അനങ്ങാതെ പുറത്തുള്ള സംവേദനങ്ങളുമായിട്ടൊന്നും പ്രതികരിക്കാത്ത രീതിയിൽ നോക്കിയിരിക്കലോ, പ്രതികരണമില്ലായ്മയോ മറ്റൊരു ലക്ഷണമായി കാണുന്നു. പെട്ടെന്നുള്ള കുഴയൽ, തുമ്മൽ പോലുള്ള ശബ്ദങ്ങൾ ഇവയും മറ്റൊരു ലക്ഷണമാണ്. വായിൽ നിന്ന് നുരയും പതയും ഉണ്ടാവുക, ചുണ്ടുകൾക്ക് നിറമില്ലാത്ത അവസ്ഥ ഉണ്ടാവുക, ഓർമ്മക്കുറവ്, അസ്വാഭാവികമായ പെരുമാറ്റം എന്നിവ ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളായി പറയുന്നു. എന്നിരുന്നാലും പ്രകടമായ രീതിയിൽ ഒരു വ്യക്തി കാണിക്കുന്ന ലക്ഷണമെന്ന് പറയുന്നത് കമ്പനം ഉണ്ടാകുന്ന രീതിയിലുള്ള മൂവ്മെന്റ്സ്, അത് ശരീരത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമോ ശരീരം മുഴുവനായിട്ടോ അത് ഉണ്ടായെന്നിരിക്കാം. ചില ആൾക്കാരിൽ പ്രത്യേകിച്ച് സിംറ്റം ഒന്നും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒരു മയക്കം അനുഭവപ്പെട്ട് പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്ന രീതിയിലായിരിക്കും ഇവ ഉണ്ടാകുക. എപ്പിലെപ്സിയുടെ കാരണങ്ങളെപ്പറ്റി പഠിക്കുമ്പോൾ അതിലെ ചില കാരണങ്ങളെപ്പറ്റി വ്യക്തമാക്കാം. 1, ജന്മകാലത്തിൽ മസ്തിഷ്കം വളരുന്നതിലുള്ള തകരാറുണ്ടാവുക, അതായത് കൃത്യമായ രീതിയിലുള്ള ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാകാത്ത രീതി. മസ്തിഷ്കത്തിലെ രക്തസ്രാവം, ട്യൂമർ അഥവാ ക്യാൻസർ ഉണ്ടാകുന്ന അവസ്ഥ അല്ലെങ്കിൽ അണുബാധ, ഇവയെല്ലാം മറ്റൊരു കാരണമാണ്. തലയ്ക്കുണ്ടാകുന്ന പരിക്ക്, അത് തുടർച്ചയായി തലയ്ക്ക് പരിക്കുണ്ടാകുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റുകൾ കാരണം തലയ്ക്കുണ്ടാകുന്ന പരിക്കോ തലച്ചോറിനെ ബാധിക്കുകയും ചെയ്തെന്നിരിക്കാം, അതും മറ്റൊരു കാരണമാണ്. ജനിതക കാരണങ്ങളാലും എപ്പിലെപ്സി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകാം. ചില അവസ്ഥയിൽ പൂർവ്വ സൂചനകൾ ഒന്നും ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ വ്യക്തിപരമായ കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ എപ്പിലെപ്സി എന്ന് പറയുന്ന അവസ്ഥയിലേക്കും വന്നിരിക്കാം. അത് അൺനോൺ ഫാക്ടർ എന്ന രീതിയിൽ നമുക്ക് പറയാറുണ്ട്.

പൊതുവേ എപ്പിലെപ്സിയെ തിരിച്ചറിയാനായിട്ടുള്ള ചില ചികിത്സാ മാർഗങ്ങൾ എന്ന് പറയുന്നത് ഇഇജി അഥവാ ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന ഒരു ഉപാധിയാണ്. തലച്ചോറിന്റെ വൈദ്യുത പ്രവർത്തനങ്ങളെ പരിശോധിക്കുക എന്നുള്ളതാണ് ഇഇജിയിൽ ചെയ്യുന്നത്. തലച്ചോറിന് ചുറ്റുമുള്ള നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള ചാർജസുകളുടെ സംക്രമണം, അതിനുണ്ടാകുന്ന വേരിയേഷൻസ് എന്നിവ ഇഇജിയിലൂടെ നമുക്ക് പരിശോധിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന് MRI അഥവാ CT സ്കാൻ, ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ഉപയോഗിക്കാം. അത് കൂടുതലും ചികിത്സയ്ക്ക് മാത്രമായി എന്നുള്ളതിലുപരി തലയിലുണ്ടാകുന്ന എന്തെങ്കിലും അണുബാധയോ വളർച്ചയോ ട്യൂമറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരിച്ചറിയാനും മനസ്സിലാക്കാനുമാണ് കൂടുതലും ഉപകരിക്കാറുള്ളത്. അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരിച്ചറിയാനായി ബ്ലഡ് ടെസ്റ്റുകളും നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഈ അസുഖം മനസ്സിലാക്കാൻ കൂടുതൽ സഹായിക്കുന്നത് ഇഇജി എന്ന് പറയുന്ന പരിശോധന മാർഗം തന്നെയാണ്. ഇനി ചികിത്സാ മാർഗങ്ങളെപ്പറ്റി നമ്മൾ നോക്കുമ്പോൾ, ഏതൊരു വ്യക്തിയും ഈ പറഞ്ഞ രീതിയിലുള്ള ജെർക്കിംഗ് മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുള്ളവരോ, അതല്ലെങ്കിൽ പെട്ടെന്ന് മയങ്ങി വീഴുകയും അതിനുശേഷം തിരിച്ച് പ്രതികരണം ഇല്ലാതിരിക്കുന്ന രീതിയിലുള്ള അവസരങ്ങളിലൂടെയൊക്കെ പോയിട്ടുള്ള വ്യക്തികൾ, അത്തരം ആൾക്കാർ തൊട്ടടുത്തുള്ള ഡോക്ടറിനെ സമീപിച്ച് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ചികിത്സ തേടേണ്ടത് വളരെ ആവശ്യമാണ്. ചികിത്സാ രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മരുന്നുകൾ കഴിക്കുന്നത് വഴി നമുക്ക് ഇവയെ തടയാനായേക്കും, സർജറി കൊണ്ട് തടയാനായേക്കും, നെർവ് സ്റ്റിമുലേഷൻ വഴി ചെയ്യാൻ സാധിച്ചെന്നിരിക്കും. നമ്മുടെ ഭക്ഷണത്തിലുള്ള നിയന്ത്രണം പോലും നമുക്ക് ഇത്തരത്തിലുള്ള ആൾക്കാരിൽ എപ്പിലെപ്സി കണ്ടിന്യൂസ് ആയി വരുന്നതിനെ തടയാനും അതിൽ നിന്ന് മുക്തി നേടാനും ഒക്കെ സഹായിക്കുന്നു എന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ്. ഹോമിയോപ്പതിയിൽ രോഗിയുടെ സവിശേഷതകൾക്കും സ്വഭാവ രീതികൾക്കും രോഗാവസ്ഥയുടെ പ്രകടനത്തെയും നിർണയിച്ചിട്ടുള്ള ഇൻഡിവിജ്വലൈസ്ഡ് ചെയ്യപ്പെടുന്ന മരുന്നുകളാണ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇത് രോഗത്തിന് എന്നതിലുപരി വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്ന തരം മരുന്നുകളായിരിക്കും. അതുകൊണ്ട് തന്നെ രോഗിയുടെ ഡീറ്റെയിൽഡ് കേസ് ടേക്കിംഗ് വഴിയായിരിക്കും മരുന്നുകൾ നിശ്ചയിക്കപ്പെടുക. ഡോക്ടർ നിർദ്ദേശിക്കുന്ന രീതിയിൽ മാത്രം മരുന്നുകൾ കഴിക്കണം. അതിനോടൊപ്പം ജീവിത സാഹചര്യത്തിലെ ചില മാറ്റങ്ങൾ വരുത്തുന്നതിലോടുകൂടി ഉപസ്മാരം എന്ന് പറഞ്ഞ കണ്ടീഷനിൽ നിന്ന് വെളിയിലേക്ക് വരാനായി സാധിക്കും. ആ പേഷ്യന്റിൽ വീണ്ടും എപ്പിലെപ്സിക്കുള്ള സാധ്യതകൾ ഉള്ളതിനെ തടയാൻ അയാളുടെ ജീവിത ശൈലിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻസും വളരെയേറെ ഹെൽപ്പ് ചെയ്യും. ഇനി മറ്റൊന്ന്, എപ്പിലെപ്സിയുമായി ബന്ധപ്പെട്ട് ചില സർജറികൾ ചെയ്തുകൊണ്ട് അവരുടെ റിസ്ക് ഫാക്ടേഴ്സിനെ നമുക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഏതെങ്കിലും രീതിയിലുള്ള ബ്രെയിൻ ട്യൂമേഴ്സ് ഉണ്ടെങ്കിൽ, ബിനൈൻ ബ്രെയിൻ ട്യൂമേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ചികിത്സിക്കപ്പെടാവുന്ന രീതിയിലുള്ള മാലിഗ്നൻ ട്യൂമേഴ്സ് ആണെങ്കിൽ പോലും അത് കൃത്യമായി സർജറി ചെയ്ത് മാറ്റുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആൾക്കാരിൽ എപ്പിലെപ്സി ഉണ്ടാകുന്ന അവസ്ഥയെ നമുക്ക് തടയാൻ സാധിച്ചെന്നിരിക്കും. മറ്റൊന്ന്, വാഗസ് നെർവ് സ്റ്റിമുലേഷൻ. വാഗസ് നെർവ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ ക്രാനിയൽ നെർവ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട നെർവുകളിൽ ഒന്നാണ്. ശസ്ത്രക്രിയ വഴി ഒരു ചെറിയ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് വാഗസ് നാഡിയെ എപ്പോഴും സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും അങ്ങനെ എപ്പിലെപ്സി ഉണ്ടാകുന്ന അവസ്ഥയെ തടയാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇത് മസ്തിഷ്കത്തിൽ സിഗ്നലുകൾ കൃത്യമായി അയച്ചുകൊണ്ട് ഈ എപ്പിലെപ്സിയുള്ള സാധ്യതകളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് വാഗസ് നെർവ് സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന രീതിയിൽ സാധാരണയായി ചെയ്യുന്നത്. ഇനി ഡയറ്റിനെ പറ്റി നോക്കുമ്പോൾ, കൂടുതലുള്ള കൊഴുപ്പ് അടങ്ങിയ ഡയറ്റുകളെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് എപ്പിലെപ്സിയുടെ സാധ്യതകളെ ഒരു പരിധിവരെ മാറ്റി നിർത്തിയെന്നിരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഉറക്കം എന്നുള്ളതാണ്. ഉറക്കത്തിന്റെ അളവ് വളരെ കൃത്യമായ രീതിയിൽ പരിപാലിക്കപ്പെടേണ്ടത് ഈ അപസ്മാരമുള്ള ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായ ജോലികളൊക്കെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അമിതമായ ശാരീരിക അധ്വാനം ഒന്ന് നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം കൃത്യമായ ഉറക്കവും കൃത്യമായ സമയത്തുള്ള ഭക്ഷണം, കൃത്യമായ അളവിലുള്ള വെള്ളം, ഇവയെല്ലാം അത്തരം രോഗികൾ കണ്ടിന്യൂ ചെയ്ത് ജീവിതശൈലിയിൽ കൊണ്ടുപോകേണ്ടത് വളരെ ആവശ്യമാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് കൃത്യമായി മരുന്ന് കഴിച്ച് എപ്പിലെപ്സി മാറ്റി നിർത്തുന്നതിനോടൊപ്പം പിന്നീട് ഒരിക്കലും ലൈഫിലേക്ക് എപ്പിലെപ്സി എന്ന് പറയുന്ന ഒരു സാധ്യത ഉണ്ടാവാതിരിക്കാനും ഈ ജീവിതശൈലി കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. രോഗനിയന്ത്രണത്തിന് നിർബന്ധമായും മരുന്ന് കഴിച്ച് അവരുടെ മരുന്നിന്റെ സമയം കൃത്യമായി പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് പ്രധാനമാണ്. അമിതമായ ചിന്ത കുറയ്ക്കുക. അമിതമായ ചിന്ത രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, മെന്റൽ ടെൻഷൻ കൂട്ടും, ഉറക്കം കുറയ്ക്കും. അപ്പം ഇത്തരം കാര്യങ്ങളെ മാറ്റി നിർത്തിയാൽ അവരുടെ ജീവിതശൈലിയിൽ ഒരു പരിധിവരെ മെന്റൽ ഹെൽത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വാഹനം ഓടിക്കുന്നതിൽ ശ്രദ്ധയും നിയമാനുസൃതമായ നിയന്ത്രണങ്ങളും കൃത്യമായി പാലിച്ചിരിക്കണം. ഒരു കാരണവശാലും മദ്യമോ പുകവലിയോ ഇത്തരം ആൾക്കാർ ഉപയോഗിക്കരുത് എന്നുള്ളതും പ്രധാനമായി പറയട്ടെ. കുട്ടികളുടെ കാര്യം പറയുമ്പോൾ, ചില കുട്ടികളിൽ അവരുടെ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ നിയന്ത്രിക്കപ്പെടാതെ പോകുന്ന ചില പനികൾ അവിടെ നിന്നായിരിക്കാം ഒരുപക്ഷെ അപസ്മാരം തുടങ്ങുന്നത്. അത്തരം കുട്ടികളെ നമ്മൾ നിരീക്ഷിക്കുകയും പിന്നീട് ഇടവിട്ടിടവിട്ട് ഇതുപോലുള്ള അപസ്മാര ലക്ഷണങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ആ കുട്ടിക്ക് ഒരു എപ്പിലെപ്റ്റിക് ട്രീറ്റ്മെന്റ് എടുത്തിരിക്കണം. വീണ്ടും പനി വരുമ്പോൾ അത്തരം കുട്ടികളിൽ എപ്പിലെപ്സി വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന അവസരത്തിൽ ഡോക്ടറിനെ ആ കാര്യം ഓർമ്മപ്പെടുത്തുകയും മരുന്നുകൾ അതിനുതകുന്ന രീതിയിലുള്ളതാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്.
ഡോക്ടറെ കാണേണ്ട സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി.

0: ഡിപ്രഷനിൽ നിന്ന് ഒരുപക്ഷെ ആത്മഹത്യാ പ്രേരണ വരെ ഇത്തരം ആൾക്കാരിൽ ഉണ്ടായെന്നിരിക്കാം. അതുകൊണ്ട് ഇത്തരം ആൾക്കാരെ ഒരിക്കലും ഒറ്റപ്പെടുത്താതിരിക്കുക. അതുമല്ല, എപ്പിലപ്സി ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ മറ്റൊരാളുടെ സഹായം ഇത്തരം ആൾക്കാരിൽ ആവശ്യമുണ്ട്. കാരണം ബ്രീത്തിംഗ് ചെയ്യാനുള്ള എയർവേ, വായ്, നാക്ക്, മൂക്ക് എന്നിവ ഒബ്സ്ട്രക്ഷൻ വരാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നുണ്ട് എപ്പിലപ്സി ഉണ്ടാകുമ്പോൾ. അത്തരം സാധ്യതകളെ മാറ്റാൻ, എയർവേ ക്ലിയർ ആക്കി കൊടുക്കാനൊക്കെ മൂന്നാമതൊരാളുടെ സഹായം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലിയിലുള്ളതോ കൂടെ ജോലി ചെയ്യുന്നതോ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർക്കും ഇത്തരം കൌൺസിലിങ്ങുകളും ട്രെയിനിങ്ങുകളും ഉണ്ടാകുന്നത് അത് ഡോക്ടറെ കണ്ടുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതും വളരെ നന്നായിരിക്കും. ഹോമിയോപ്പതി മേഖലയെപ്പറ്റി നോക്കുമ്പോൾ പല എപ്പിലപ്റ്റിക് കേസുകളും ഫലപ്രദമായ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കേസുകൾ തീർച്ചയായും ഒരു ഹോമിയോപ്പതി ഡോക്ടറിനെ സമീപിച്ച് നിങ്ങൾക്ക് മരുന്നുകൾ സ്വീകരിക്കാവുന്നതാണ്.
1: അപസ്മാരവും ഹോമിയോപ്പതിയും ഡോക്ടർ യദു കൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പ്രയോജകർ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, നിയർ വെറൈറ്റി മോൾ, സ്റ്റാച്യു, തിരുവനന്തപുരം.
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര സമാപിക്കുന്നു.
4: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നോട്ടം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത് കൈതപ്രത്തിന്റെ വരികൾ, MJ ചന്ദ്രന്റെ സംഗീതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾ, വിനു തോമസിന്റെ സംഗീതം, നജീം അർഷാദും വിവേകാനന്ദനും പാടിയത് ചിത്രം ഡോക്ടർ ലൌ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് സംഘടിപ്പിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഇനി തൂഫാൻ വാരിയേഴ്സ് പരിപാടി മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് മന്ത്രി തൂഫാൻ വാരിയർ ബാഡ്ജ് നൽകി. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. നാളെയും മറ്റന്നാളുമായി പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗവും ചേരും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുപ്രീംകോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിലായി MR അഭിലാഷിനെ നിയമിച്ചു. നിലവിലെ കൌൺസിൽ MR രമേശ് ബാബു ഡൽഹി ഹൈക്കോടതി സീനിയർ അഡ്വക്കേറ്റായി നിയമിതനായ സാഹചര്യത്തിലാണ് പുതിയ നിയമനം. സാഹിത്യനഗരമെന്ന കോഴിക്കോടിന്റെ പെരുമ നിലനിർത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഇനി കില നേതൃത്വം നൽകും. ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനും കിലയും കരാറിൽ ഒപ്പുവച്ചു. കൊല്ലം ജില്ലയിൽ മഞ്ഞപ്പിത്ത വ്യാപനമുണ്ടായ തൃക്കരുവ പഞ്ചായത്തിലെ വാർഡുകളിൽ DMOയുടെ പരിശോധനയിൽ കുഴൽക്കിണറുകളിലെ വെള്ളത്തിൽ കോളിഫോം ഇക്കോളൈ ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തി. പ്രദേശവാസികൾ ജാഗ്രത പുലർത്തണമെന്നും ലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടണമെന്നും അധികൃതർ അറിയിച്ചു. കൊച്ചിയിൽ സ്വകാര്യ ആവശ്യങ്ങൾക്കായി രജിസ്റ്റർ ചെയ്ത ഇരുചക്രവാഹനങ്ങൾ അനധികൃതമായി യാത്രക്കാരെ കയറ്റിയ സംഭവത്തിൽ 36 വാഹനങ്ങൾക്കെതിരെ നടപടി. എറണാകുളം, കാക്കനാട്, കളമശ്ശേരി ഇൻഫോ പാർക്ക് മേഖലകൾ കേന്ദ്രീകരിച്ച് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിലാണ് അനധികൃത സർവീസിന് പിടിവീണത്. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. 13 ഇനങ്ങളിലായി 126 ഇന്ത്യൻ താരങ്ങൾ മത്സരത്തിനിറങ്ങും. FM ന്യൂസ് ഹെഡ്ലൈൻസ്, ഇനി 2 മണിക്ക്.

0: കൗതുകവും സംഗീതവും ഒത്തുചേരുന്ന ഇതാ ഒരു ചോദ്യവുമായി ഇന്ന് ശ്രോതാക്കളോടൊപ്പമുള്ളത് ധന്യ രാജ്,
1: റൂബി ബാബു.
0: ഇന്നത്തെ ഇതാ ഒരു ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ടല്ലേ?
1: അതെ, മാറ്റം ആരാണ് ആഗ്രഹിക്കാത്തത്?
0: തീർച്ചയായും. ചോദ്യം ഉത്തരം എന്ന പതിവ് രീതിയിൽ നിന്നെല്ലാം മാറി ഇന്നൊരു ചേഞ്ച് ആയാലോ?
1: ആവാം.
0: ഇന്ന് നേരിട്ട് ചോദ്യമില്ല, പകരം ചില സൂചനകൾ നൽകാം. ആ സൂചനകളെ കൂട്ടിച്ചേർത്താണ് ശരിയുത്തരം കണ്ടെത്തേണ്ടത്. ഓരോ സൂചനയും ശരിയുത്തരത്തിലേക്ക് നമ്മെ നയിക്കും. ആദ്യ സൂചനയിൽ തന്നെ ഉത്തരം കണ്ടെത്തുന്നവർ ഉണ്ടാകാം അല്ലേ?
1: അതെ.
0: ചിലർക്ക് അടുത്ത സൂചനകൾ വേണ്ടിവരും, ചിലപ്പോൾ അവസാന സൂചന വരെ കാത്തിരിക്കേണ്ടിയും വരും.
1: അങ്ങനെയുള്ള 8 സൂചനകളാണ് നമ്മൾ ഇവിടെ ഇന്ന് നൽകുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ട്, ആദ്യ സൂചന കേട്ട ഉടൻ തന്നെ ശരിയുത്തരം അയക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് അനന്തപുരി FM പരിപാടികളുടെ ഭാഗമാകാനുള്ള പ്രത്യേക അവസരവും ലഭിക്കും. അപ്പോൾ ഒരു ഗോൾഡൻ ചാൻസ് ആണ് നിങ്ങളെ അവെയിറ്റ് ചെയ്യുന്നത് അല്ലേ?
0: അതെ. ഓരോ ക്ലൂവും ശ്രദ്ധയോടെ കേൾക്കൂ, ഓരോ വാക്കും ഒരു വഴികാട്ടിയാണ്.
1: അതെ.
0: ഉത്തരം മനസ്സിലായ നിമിഷം തന്നെ 8281-4203-05 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ശരിയുത്തരം ടൈപ്പ് ചെയ്ത് അയച്ചോളൂ. ഉത്തരത്തിനൊപ്പം പേരും സ്ഥലവും കൂടി അയക്കാൻ മറക്കരുത്. ആദ്യം ഉത്തരം അയക്കുന്ന 5 ശ്രോതാക്കളുടെ പേരുകൾ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നതുമായിരിക്കും അല്ലേ?
1: അതെ. അതിനൊരു മാറ്റവുമില്ല. അപ്പൊ അതിൽ പേടിക്കൊന്നും വേണ്ട. നിങ്ങളുടെ പേരുകൾ ഓരോ ഉത്തരം കഴിയുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യും. ആ വെയിറ്റ് ചെയ്ത് നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ 5 പേരുടെ പേരുകൾ നമ്മൾ പറയും. പിന്നെ ശരിയുത്തരമാണ് ആദ്യം തന്നെ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം ഏറ്റവും അവസാനം 8-ാമത്തെ ക്ലൂവിന് ശേഷം മാത്രമേ പറയുള്ളൂ.
0: ആരാണ് ആദ്യം ഉത്തരം അയക്കുന്ന മിടുക്കർ എന്ന് അറിയണ്ടേ അല്ലേ?
1: അതെ അതെ.
0: ആദ്യ സൂചനയിൽ തന്നെ ആർക്കൊക്കെ ശരിയുത്തരം മനസ്സിലാവുന്നു എന്ന് നോക്കാനായിട്ട് ആദ്യത്തെ സൂചനയിലേക്ക് പോയാലോ?
1: പോവാം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഫുട്ബോളിന്റെ ആവേശത്തിന് ശേഷം ഇരിക്കുകയാണ് എല്ലാവരും അല്ലെ. നമ്മുടെ സംസ്ഥാനത്ത് ഫുട്ബോൾ ഫൈനലുമായി ബന്ധപ്പെട്ട് ഒരു ദിവസത്തെ അവധി വരെ കുട്ടികൾക്ക് ലഭിച്ചു.
0: തീർച്ചയായും.
1: അപ്പൊ എല്ലാവരും വളരെ ആവേശത്തിലിരിക്കുകയാണ്. ചിലരുടെ ഇഷ്ട ടീം ജയിച്ചു, ചിലരുടേത് തോറ്റു. പക്ഷെ എന്നാൽ പോലും ആ ഒരു
0: സ്പിരിറ്റ്,
1: അതെ, ആ ഒരു സ്പിരിറ്റ് നമ്മൾ കാത്തു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം, അതിന്റെ ആദ്യത്തെ ക്ലൂ.
0: ആദ്യ സൂചന ഒരു ഫുട്ബോൾ ടീമിനെ കുറിച്ചാണ്. ശ്രദ്ധിച്ചു കേട്ടോളൂ. ഈ അന്താരാഷ്ട്ര ഫുട്ബോൾ ടീമിന് ഒരു ഔദ്യോഗിക ചിഹ്നവും വിളിപ്പേരുമുണ്ട്. ഒരു പ്രത്യേക തരം പൂവൻ കോഴിയുടെ ചിത്രം ഇവരുടെ ജേഴ്സിയിൽ കാണാം.
1: ക്ലൂ ഒരിക്കൽ കൂടി പറയാം. ഈ അന്താരാഷ്ട്ര ഫുട്ബോൾ ടീമിന് ഒരു ഔദ്യോഗിക ചിഹ്നവും വിളിപ്പേരുമുണ്ട്. ഒരു പ്രത്യേക തരം പൂവൻ കോഴിയുടെ ചിത്രം ഇവരുടെ ജേഴ്സിയിൽ കാണാവുന്നതാണ്. അപ്പൊ പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോളൂ. ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്തോ
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
5: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
6: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
4: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
7: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്,

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്ലൂവിന് തന്നെ ശരി ഉത്തരം അയച്ച ആൾക്കാരാണ് നമുക്ക് ഇവിടെ ഇരിക്കുന്നത്. എന്നാലും ക്ലൂ നമുക്ക് ഒരിക്കൽ കൂടി പറയാം അല്ലേ?
2: അതെ, ആദ്യത്തെ സൂചന എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ ടീമിനെ കുറിച്ചാണ് അല്ലേ?
1: അതെ, അതിന്റെ ജേഴ്സിയിൽ ഒരു തരം പൂവൻകോഴിയുടെ ചിത്രമുണ്ടെന്നായിരുന്നു നമ്മുടെ ആദ്യത്തെ ക്ലൂ. ആ ക്ലൂവിൽ തന്നെ ശരി ഉത്തരം അയച്ച ആദ്യത്തെ അഞ്ചു പേരെ നമുക്കിവിടെ പറയാം. രാജേന്ദ്രനാഥ് ബി തളിയ,
2: ഗീത തൊഴുവൻകോട്,
1: ആശ അരുൺരാജ് കട്ടച്ചൽക്കുഴി,
2: നിതിൻ രാജ് വെട്ടറോഡ്,
1: ജസീല ആറ്റിങ്ങൽ. അപ്പൊ നമ്മുടെ ശ്രോതാക്കളൊക്കെ വളരെ പൊളിയാണ്
2: തീർച്ചയായും.
1: രണ്ടാമത്തെ എന്നാലും ഇതിൽ അവസരം കിട്ടാത്തവർക്ക് വേണ്ടി നമുക്ക് രണ്ടാമത്തെ ക്ലൂ കൊടുക്കാം.
2: അടുത്ത സൂചന ഇതാ വരുന്നു, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഫുട്ബോൾ ചരിത്രത്തിൽ ഫിഫ ലോകകപ്പിന്റെ തുടക്കത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഈ രാജ്യക്കാരനാണ്.
1: ഫിഫ ലോകകപ്പിന്റെ തുടക്കത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഈ രാജ്യക്കാരനാണ് എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ക്ലൂ. ആ ക്ലൂവിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ അയച്ചുകൊള്ളുക
2: എത്രയും വേഗം. 8281 4203 05 എന്ന നമ്പറിലേക്ക് ശരിയുത്തരം അയച്ചോളൂ.

0: ലൂവിന് ശേഷം നമുക്ക് ഒരു നാല് പേരാണ് നമുക്ക് ലഭിച്ച ആൾക്കാർ ശരി ഉത്തരം അയച്ചവർ. അവരുടെ പേരുകൾ പറയാമല്ലേ ആദ്യം?
1: അതെ.
0: പ്രഭ വിളവൂർക്കൽ,
1: ജിജി രതീഷ് കണിയാപുരം,
0: രാധാകൃഷ്ണൻ എസ് ഇടപ്പഴഞ്ഞി,
1: ജ്യോതിലക്ഷ്മി ഇടയ്ക്കോട്.
0: ഇതുവരെയും മനസ്സിലാകാത്തവർക്ക് വേണ്ടി നമ്മുടെ മൂന്നാമത്തെ ക്ലൂ ഇതാ.
1: മൂന്നാമത്തെ സൂചന ഇതാണ്: 2010 ദക്ഷിണാഫ്രിക്കൻ ലോകകപ്പിനിടെ അന്നത്തെ കോച്ചും സീനിയർ താരങ്ങളും തമ്മിലുണ്ടായ കടുത്ത തർക്കത്തെ തുടർന്ന് ഈ ടീമിലെ കളിക്കാരെല്ലാം ഒന്നിച്ച് പരിശീലനം ബഹിഷ്കരിക്കുകയും അത് ആ രാജ്യത്ത് വലിയൊരു രാഷ്ട്രീയ വിവാദമായി മാറുകയും ചെയ്തു.
0: അതെ, ഈ ടീമുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. 2010 ദക്ഷിണാഫ്രിക്കൻ ലോകകപ്പിനിടെ അന്നത്തെ കോച്ചും സീനിയർ താരങ്ങളും തമ്മിലുണ്ടായ കടുത്ത തർക്കത്തെ തുടർന്ന് ഈ ടീമിലെ കളിക്കാരെല്ലാം ഒന്നിച്ച് പരിശീലനം ബഹിഷ്കരിക്കുകയും അതൊരു വലിയ വിവാദമായി മാറുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ക്ലൂ ചിലപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ഒരു ക്ലാരിറ്റി ഇല്ലാത്തതിനെ ചിലപ്പോൾ ഒരു ക്ലാരിറ്റി തന്നേക്കാം.
1: തീർച്ചയായും.
0: അപ്പോൾ പെട്ടെന്ന് ആ ക്ലാരിറ്റിയിൽ വന്ന ഉത്തരം നമുക്ക് അയച്ചുകൊള്ളുക.
1: വാട്സപ്പ് നമ്പർ അറിയാമല്ലോ അല്ലേ? 8281 4203 05.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ഈ ആർപ്പ വില എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ MRC നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
6: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാലിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻ അപ്ലൈ.
7: അപ്പോൾ ഒരു ഫുട്ബോൾ ടീമിനെ കുറിച്ചുള്ള നമ്മുടെ ക്ലൂവിൽ, മൂന്നാമത്തെ ക്ലൂവിൽ ഉത്തരമയച്ച ആദ്യത്തെ അഞ്ചു പേര് നമുക്ക് അയച്ചിട്ടുണ്ട്. അവരുടെ പേര് പറയാം. വത്സല ജിനിൽ ചിറയൻകീഴ്,
8: ലീന ദേവി നാവായിക്കുളം,
7: വിമല തോമസ് പൂഴനാട്,
8: അശോക് ശങ്കർ പാരിപ്പള്ളി,
7: പൂജ അഖിൽ നെടുവേലി. പക്ഷെ ഇപ്പോഴും ക്ലാരിറ്റി കിട്ടാത്ത
9: ചിലർക്ക് വേണ്ടി അല്ലേ, ശ്രോതാക്കൾക്ക് വേണ്ടി,
7: അവരുടെ ഉത്തരങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം അവരുടെ ഉള്ളിൽ ഇപ്പോഴും എന്തോ ഒരു ആശയക്കുഴപ്പമുണ്ട്. അവർക്കായി അടുത്ത ക്ലൂ
8: സൂചന ഇതാണ്: ലോകകപ്പ് ചരിത്രത്തിൽ ഒരു ഫൈനൽ മത്സരത്തിൽ ഹാട്രിക് ഗോൾ നേടിയിട്ടും കിരീടമുയർത്താൻ കഴിയാതെ പോയ ഒരു നിർഭാഗ്യവാനായ സൂപ്പർ താരം ഈ ടീമിലാണുള്ളത്.
7: ക്ലൂ ഒരിക്കൽ കൂടി: ലോകകപ്പ് ചരിത്രത്തിൽ ഫൈനൽ മത്സരത്തിൽ ഹാട്രിക് ഗോൾ നേടിയിട്ടും കിരീടമുയർത്താൻ കഴിയാതെ പോയ ഒരു നിർഭാഗ്യവനായ സൂപ്പർ താരം ഈ ടീമിലാണുള്ളത്.
8: ഇപ്പോഴേ ഉത്തരം മനസ്സിൽ തെളിഞ്ഞിട്ടുണ്ടാവില്ലേ?
7: പെട്ടെന്ന് അയച്ചോളൂ,
8: വേഗം ഉറപ്പിച്ചോളൂ അല്ലേ. ഇനിയും അല്ലെങ്കിൽ ഇനിയും സൂചനകളുണ്ട്, എന്നാലും കഴിവതും വേഗം ഉത്തരങ്ങൾ അയക്കാൻ ശ്രദ്ധിക്കൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8281 4202 05.

0: ഫുട്ബോൾ ടീമിനെ കുറിച്ചുള്ള നാലാമത്തെ ക്ലൂവിൽ ഉത്തരം പറഞ്ഞവരെ മൂന്ന് പേരാണ് നമുക്ക് ലഭിച്ചിരുന്നത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആ സൂപ്പർ താരം എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കാം കൺഫ്യൂഷൻ കുറച്ച് കൂടിപ്പോയി. അപ്പൊ എന്തായാലും ആ നാലാമത്തെ ക്ലൂവിൽ ഉത്തരം പറഞ്ഞ ആൾക്കാരെ നോക്കാം. പ്രമോദ് കുമാർ താനൂർ,
1: പ്രസൂന വർക്കല,
0: ഷീല തൃക്കടവൂർ.
1: ഇനിയും സൂചനകൾ ആവശ്യമുണ്ടെന്നാണ്
0: തോന്നുന്നത്. ഈ ഉത്തരങ്ങൾ അതിലേക്കാണ് വിരൽ
1: ചൂണ്ടുന്നത്.
0: അപ്പോ അടുത്ത ചോദ്യം, അടുത്ത ക്ലൂവിലേക്ക് പോകാം.
1: അടുത്ത സൂചന ഇതാണ്: തങ്ങളുടെ രാജ്യത്തിന്റെ കോളനിവൽക്കരണ ചരിത്രവും കുടിയേറ്റവും കാരണം ആഫ്രിക്കൻ, അറബ്, യൂറോപ്യൻ വംശജരായ വ്യത്യസ്ത സംസ്കാരങ്ങളിലുള്ള കളിക്കാർ ഒന്നിച്ച് അണിനിരക്കുന്നതിലൂടെയാണ് ഈ ടീം ആഗോളതലത്തിൽ സാംസ്കാരിക വൈവിധ്യത്തിന്റെ പ്രതീകമായി മാറിയത്.
0: ഒരിക്കൽ കൂടി: തങ്ങളുടെ രാജ്യത്തിന്റെ കോളനിവൽക്കരണ ചരിത്രവും കുടിയേറ്റവും കാരണം ആഫ്രിക്കൻ, അറബ്, യൂറോപ്യൻ വംശജരായ വ്യത്യസ്ത സംസ്കാരങ്ങളിലുള്ള കളിക്കാർ ഒന്നിച്ച് അണിനിരക്കുന്നതിലൂടെയാണ് ഈ ടീം ആഗോളതലത്തിൽ സാംസ്കാരിക വൈവിധ്യത്തിന്റെ പ്രതീകമായി മാറിയത്.
1: അതെ. ഇനിയും ശരിയുത്തരം കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ?
0: ഉണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ചോളൂ.
1: 8281420305. ശരിയുത്തരം ടൈപ്പ് ചെയ്താണ് അയക്കേണ്ടത്. ശ്രോതാക്കൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വാട്സപ്പിലൂടെ ശരിയുത്തരങ്ങൾ ടൈപ്പ് ചെയ്ത് മാത്രം അയക്കുക.
0: കോള് ചെയ്താൽ ഈ ഒരു ലൈവിന്റെ ഇടയ്ക്ക് നമുക്ക് കോള് എടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോ ദയവ് ചെയ്ത് വാട്സപ്പിൽ ടൈപ്പ് ചെയ്ത് മെസ്സേജ് ആയിട്ട് ഉത്തരങ്ങൾ അയക്കാം.

0: നമ്മുടെ അഞ്ചാമത്തെ ക്ലൂവിന് ശേഷം ഉത്തരം പറഞ്ഞവരെ നോക്കാം. ദിവ്യനാഥ് മുക്കം പാലമൂട്,
1: നിഷ കാട്ടാക്കട,
0: ബെന്നി വയനാട്,
1: ഹർഷ ഷിബി ധനുവച്ചപുരം.
0: ഇപ്പോഴും ഉത്തരങ്ങൾ തരാത്തവരുണ്ട്,
1: കൺഫ്യൂഷൻ ഉണ്ടല്ലേ.
0: അതെ, വിവിധ തരം ടീമുകളെ കുറിച്ചുള്ള അവരുടെ വിവിധ തരം ടീമുകളുടെ പേരയക്കുന്നവരുണ്ട്. അവർക്കായി അടുത്ത ക്ലൂ, ആറാമത്തെ ക്ലൂ.
1: ആറാമത്തെ ക്ലൂ കൊടുക്കുന്നതിന് മുന്നേ നമുക്കൊരു ഇടവേളയ്ക്ക് പോയാലോ?
0: പോകാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഈ ഫുട്ബോൾ ടീമിനെ കുറിച്ചുള്ള 6ാമത്തെ ക്ലൂ,
2: 6ാമത്തെ സൂചന ഇതാണ്: ലോകകപ്പ് ചരിത്രത്തിൽ ഒരേയൊരു താരം മാത്രമേ ടൂർണമെന്റിലെ മികച്ച കൌമാര താരത്തിനുള്ള പുരസ്കാരവും പിൽക്കാലത്ത് മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരവും ഒരേപോലെ നേടിയിട്ടുള്ളൂ. ആ സൂപ്പർ താരം ഈ ടീമിന്റെ കരുത്തായിരുന്നു.
1: ഒരിക്കൽ കൂടി, ലോകകപ്പ് ചരിത്രത്തിൽ ഒരേയൊരു താരം മാത്രമേ ടൂർണമെന്റിലെ മികച്ച കൌമാര താരത്തിനുള്ള പുരസ്കാരവും പിൽക്കാലത്ത് മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരവും ഒരേപോലെ നേടിയിട്ടുള്ളൂ. ആ സൂപ്പർ താരം ഈ ടീമിന്റെ ഒരു കരുത്തായിരുന്നു.
2: കുറച്ചുകൂടി വ്യക്തമായൊരു സൂചനയാണിത്.
1: അതെ.
2: ഇപ്പോൾ എന്താ തോന്നുന്നതെന്ന് അറിയില്ല. ശരി ഉത്തരമാണ് ചിന്തിക്കുന്നതെങ്കിൽ 8281424205 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് വേഗം അയച്ചോളൂ.

0: ഒരു ഫുട്ബോൾ ടീമിനെ കുറിച്ചുള്ള നമ്മുടെ ആറാമത്തെ ക്ലൂവിൽ ഉത്തരം പറഞ്ഞവരെ നോക്കാം.
1: മൂന്ന് പേരുണ്ടല്ലേ?
0: അതെ, ചന്ദ്രിക കോച്ചിറ,
1: സന്തോഷ് ഇടിച്ചക്ക് പ്ലാമോട്,
0: രാജേശ്വരി എസ് പ്രശാന്ത് നഗർ തിരുവനന്തപുരം.
1: ഈ മൂന്ന് പേരാണ് ആറാമത്തെ ക്ലൂവിൽ ഉത്തരം കണ്ടെത്തിയത്.
0: അതെ, പക്ഷെ ഇപ്പോഴും ആ ഉത്തരങ്ങളിലേക്ക് എത്താൻ കുറച്ച്
1: സൂചനകളുണ്ട്.
0: അപ്പൊ സൂചന നിങ്ങൾക്കായി ഇനി വരുന്നു.
1: ഏഴാമത്തെ സൂചനയാണ്,
0: ഒരു പക്ഷെ ഈ സൂചനയിൽ ഒട്ടുമിക്കവർക്കും ഈ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ആ ഉത്തരത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് നമ്മൾ നല്ലൊരു പാട്ടും വെച്ച് തരും. അപ്പൊ സൂചന പറഞ്ഞോളൂ.
1: ഈ ടീമിന്റെ ചരിത്രത്തിലെ ഏറ്റവും സുവർണകാലമായിരുന്ന 1980s ഇവരുടെ മധ്യനിര ഭരിച്ചിരുന്ന 4 ഇതിഹാസ മിഡിൽമാർ ഫുട്ബോൾ ലോകം വിശേഷിപ്പിച്ചിരുന്നത് മാജിക് സ്ക്വയർ എന്നായിരുന്നു. മിഡ്ഫീൽഡർമാരാണ്. നമുക്ക് ഈ ടീം ആരാണെന്ന് എത്രയും വേഗം കണ്ടെത്താം.
0: അതുവരെ കൂടി പറയാം അല്ലേ?
1: അതെ,
0: ഈ ടീമിന്റെ ചരിത്രത്തിലെ ഏറ്റവും സുവർണകാലമായിരുന്ന 1980s ഇവരുടെ മധ്യനിര ഭരിച്ചിരുന്ന 4 ഇതിഹാസ മിഡ്ഫീൽഡർമാരെ ഫുട്ബോൾ ലോകം വിശേഷിപ്പിച്ചിരുന്നത് മാജിക് സ്ക്വയർ എന്നായിരുന്നു.
1: ശരി ഉത്തരം കിട്ടിക്കാണുമല്ലോ അല്ലേ? കിട്ടിയാൽ ഉടൻ തന്നെ 8281 4203 05 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചോളൂ.

0: പപ്പ, കോളേജ് ഫീസ് കൂടുതലാണ്.
1: മോളെ,
0: ഓർമ്മയുണ്ടോ ബോണസിൽ നിന്നും കുറച്ചു പൈസ അക്കൗണ്ടിലിട്ടിരുന്നില്ലേ?
1: രണ്ടു വർഷമായിട്ട് അക്കൗണ്ടിൽ ഒരു ഇടപാടും നടന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ടോ?
2: ഇപ്പൊ തന്നെ ബാങ്കിൽ ചെന്ന് വീഡിയോ KYC മുഖേന KYC അപ്ഡേറ്റ് ചെയ്യൂ, അക്കൗണ്ട് ആക്ടീവ് ആകും, തികച്ചും ഫ്രീ. വാ,
0: എങ്ങോട്ട്?
2: അഡ്മിഷൻ എടുക്കാൻ. അക്കൗണ്ട് ആക്ടീവ് ആയി.
0: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: നോക്കണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: അപ്പോ ഈ ഫുട്ബോൾ ടീമിനെ കുറിച്ചുള്ള നമ്മുടെ ഏഴാമത്തെ ക്ലൂവിനു ശേഷം ഉത്തരം നൽകിയ ആദ്യത്തെ അഞ്ചു പേരുടെ
3: പേരുകൾ
2: ഒറ്റ എത്രയോ നല്ലൊരു പാട്ട് കേട്ട് വളരെ ആലോചിച്ച് ആസ്വദിച്ച് ഉത്തരം തരാനുള്ള സമയമുണ്ടായിരുന്നു അവർക്ക്.
3: തീർച്ചയായും
2: പേരുകൾ പറയാം. സെലസ്റ്റീന മനോജ് ഇടുക്കി,
4: ശ്രീകുമാരി പൂജപ്പുര,
2: എലിസബത്ത് വെള്ളനാട്,
4: അലക്സ് ആൻഡ്രൂസ് പി ട്രിവാൻഡ്രം,
2: ആദ്യ എ നായർ വെള്ളായിനി.
4: അപ്പൊ ഇത്രയും പേരാണല്ലേ നമ്മുടെ ഏഴാമത്തെ സൂചന കേട്ടിട്ട് ശരിയുത്തരം അയച്ചത്.
2: എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഒരു ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട് ഉത്തരത്തിൽ. എന്നിരുന്നാലും
4: അവസാന
2: സൂചന എല്ലാവർക്കുമായിട്ട് ഇനിയും കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവസാന സൂചന
4: ഇടവേളയ്ക്ക് ശേഷം കൊടുക്കാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇതാ ഒരു ചോദ്യത്തിന്റെ ഇന്നത്തെ ചോദ്യം ഒരു ഫുട്ബോൾ ടീമിനെ കുറിച്ചായിരുന്നു. ആ ടീമിലേക്ക് എത്താനുള്ള എട്ടാമത്തെ ക്ലൂ ആണ് നമ്മളിപ്പോൾ തരാൻ പോകുന്നത്.
2: എട്ടാമത്തെ സൂചന ഇതാണ്: ഫുട്ബോൾ ചരിത്രത്തിൽ ഫിഫയുടെ കീഴിലുള്ള അന്താരാഷ്ട്ര പുരുഷ ടൂർണമെന്റുകളും, അതായത് ലോകകപ്പ്, കോൺഫെഡറേഷൻസ് കപ്പ് കൂടാതെ തങ്ങളുടെ സ്വന്തം കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പും ഒരേപോലെ സ്വന്തമാക്കിയ ലോകത്തിലെ ആദ്യത്തെ ടീം ഇവരാണ്. ഏതാണ്

0: യും ഒരു രാജ്യത്തിന്റെ തന്നെ ഫുട്ബോൾ ചരിത്രമാണ് നമ്മൾ അറിഞ്ഞത് അല്ലേ?
1: അതെ, ഈ ചരിത്രത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ ഈ ക്ലൂവിന് ശേഷം ഉത്തരം പറയുമ്പോൾ നമ്മൾ വിശദമാക്കും. അപ്പോ നമ്മളൊപ്പം തന്നെ തുടരുക. ഒപ്പം തന്നെ കിട്ടാത്തവർ എത്രയും വേഗം തങ്ങളുടെ ഉത്തരങ്ങൾ അയയ്ക്കുക. നിങ്ങളുടെ പേരുകൾ ഇതാ ഇതിനു ശേഷം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇന്നത്തെ ഇതാ ഒരു ചോദ്യത്തിന്റെ അവസാന ക്ലൂവിന് ശേഷം, ഒരു ഫുട്ബോൾ ടീമിനെ കുറിച്ചുള്ള അവസാന സൂചനയ്ക്ക് ശേഷം ശരിയുത്തരം അയച്ച് നമുക്ക് ലഭിച്ചവരുടെ പേര് പറയാം.
2: മൂന്ന് പേരാണ് ശരിയുത്തരം അയച്ചത് അല്ലേ?
1: അതെ.
2: കെ രാമചന്ദ്രൻ പിള്ള, പടപ്പറമ്പ് മലപ്പുറം.
1: നിഷ ഇന്ദ്രനഗർ പേരൂർക്കട.
2: കൃഷ്ണജി വെസ്ഫോർട്ട് ട്രിവാൻഡ്രം.
1: ഞാൻ വിചാരിച്ചത് ഈ സ്പെയിനെന്നും ഉറുഗ്വേന്നും ബ്രസീലിനും ഒക്കെ ഉള്ള ഒരു ഉത്തരങ്ങൾ മാറി ഫ്രാൻസിലേക്ക് വരും എന്നാണ്. പക്ഷേ 8 ചോദ്യങ്ങൾക്ക് ശേഷം വന്നില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഉത്തരം പറയാം അല്ലേ?
2: അതെ, ശരിയുത്തരം എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു അല്ലേ, ഒരു മണിക്കൂറായിട്ട്.
1: അതെ,
2: ശരിയുത്തരം പറഞ്ഞോളൂ.
1: ഫ്രാൻസ് ആണ് ശരിയുത്തരം. അപ്പൊ നമ്മുടെ ആദ്യത്തെ എന്തായിരുന്നു, ഈ അന്താരാഷ്ട്ര ഫുട്ബോൾ ടീമിന് ഒരു ഔദ്യോഗിക ചിഹ്നവും വിളിപ്പേരുമുണ്ട്. പൂവൻകുഴിയുടെ ചിത്രം ഇവരുടെ ജേഴ്സിയിൽ കാണാം എന്നുള്ളതായിരുന്നു
2: ആദ്യത്തെ
1: സൂചന. നമുക്കറിയാം ദേശീയ പ്രതീകമായ, ഫ്രാൻസിന്റെ ദേശീയ പ്രതീകമായ ഗാലിക് റൂസ്റ്റർ ആണ് ഇവരുടെ ഔദ്യോഗിക ചിഹ്നം. ഇത് ദ ബ്ലൂസ് എന്നും ഇവർ അറിയപ്പെടുന്നുണ്ട്.
2: രണ്ടാമത്തെ സൂചന ഒരു 2010 ലോകകപ്പ് വിവാദത്തിനെ കുറിച്ചായിരുന്നു.
1: ആ ദക്ഷിണാഫ്രിക്കൻ രണ്ടാമത്തെ സൂചന നമ്മുടെ ഫുട്ബോൾ ചരിത്രത്തിൽ ഫിഫ ലോകകപ്പിന്റെ തുടക്കത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഈ രാജ്യക്കാരൻ ആണ് എന്നുള്ളതായിരുന്നു. നമുക്കറിയാം ഫിഫയുടെ മൂന്നാമത്തെ പ്രസിഡന്റും ഫ്രഞ്ചുകാരനുമായ ജൂൾസ് റിമെറ്റ് ആണ് ലോകകപ്പ് എന്ന ആശയം യാഥാർത്ഥ്യമാക്കിയത്. മൂന്നാമത്തെ ചോദ്യം ധന്യ പറഞ്ഞതുപോലെ ആ ഒരു രാഷ്ട്രീയ വിവാദത്തെക്കുറിച്ചായിരുന്നു. ദക്ഷിണാഫ്രിക്കൻ ലോകകപ്പിൽ അന്നത്തെ കോച്ച് റെയ്മൺ ഡൊമിനിക്കും നിക്കോളസ് അനൽക്കയും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ടീം പരിശീലനം ബഹിഷ്കരിച്ചു. ഫുട്ബോൾ ചരിത്രത്തിൽ ഇത് നൈസ്ന മ്യൂട്ടിനി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി നാലാമത്തെ
2: ക്ലൂ ഇതായിരുന്നു അല്ലേ, ഒരു മത്സരത്തിലെ ഹാട്രിക് ഗോൾ നേടിയിട്ടും കിരീടമുയർത്താൻ കഴിയാതെ പോയ ഒരു നിർഭാഗ്യവാനായ സൂപ്പർ താരം ഈ ടീമിലുണ്ട്.
1: അതാണ് മിക്കവരും എനിക്ക് തോന്നുന്നു ലയണൽ മെസ്സി എന്ന് തെറ്റിദ്ധരിച്ചത്. പക്ഷേ 2022 ലോകകപ്പ് ഫൈനലിൽ ഫ്രാൻസിന്റെ കിലിയൻ എംബപ്പെ ഹാട്രിക് നേടിയിട്ടും അർജന്റീനയോട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെട്ടതായിരുന്നു ആ ക്ലൂവ്. അടുത്ത ക്ലൂ
2: നമ്മുടെ ഈ രാജ്യത്തിന്റെ സാംസ്കാരിക ടീമിലെ സാംസ്കാരിക വൈവിധ്യത്തെ കുറിച്ചായിരുന്നു അടുത്ത സൂചന.
1: കുടിയേറ്റക്കാരുടെ പശ്ചാത്തലമുള്ള വലിയൊരു നിര ഈ ഫ്രാൻസ് ടീമിലുണ്ട്. 1998 ഇവർ ലോകകപ്പ് ജയിച്ചപ്പോൾ ഫ്രഞ്ച് മാധ്യമങ്ങൾ ഇവരെ ബ്ലാക്ക് ബ്യൂ, അതായത് ബ്ലാക്ക് വൈറ്റ് അറബ് എന്നാണ് വിശേഷിപ്പിച്ചത്. അടുത്തത് നമ്മളുടെ ലോകകപ്പ് ചരിത്രത്തിൽ ഒരേ ഒരു താരം മാത്രമേ ടൂർണമെന്റിലെ മികച്ച കൌമാര താരത്തിനുള്ള ഈ ബെസ്റ്റ് യങ് പ്ലെയർ പുരസ്കാരവും പിന്നീട് മികച്ച കളിക്കാരനുള്ള പുരസ്കാരവും നേടിയിട്ടുള്ളൂ എന്നുള്ളതായിരുന്നു. അത് നമുക്കറിയാം ആരായിരിക്കും, അത് ഫ്രാൻസിന്റെ പോൾ പോഗ്ബ. 2014 ലോകകപ്പിൽ ബെസ്റ്റ് യങ് പ്ലെയർ പുരസ്കാരവും പിൽക്കാലത്ത് ഗോൾഡൻ ബോൾ പുരസ്കാരവും നേടിയിട്ടുണ്ട്. ഇനി ഏഴാമത്തെ ക്ലൂ.
2: ഫുട്ബോൾ ലോകം വിശേഷിപ്പിച്ചിരുന്ന മിഡ് ഫീൽഡർമാരെ മാജിക് സ്ക്വയർ എന്ന് വിശേഷിപ്പിച്ചതിനെ കുറിച്ചായിരുന്നു നമ്മുടെ അടുത്ത സൂചന.
1: അതെ, 1980 മിഷേൽ പ്ലാറ്റിനി, ജീൻ തിഗാന, അലൈൻ ഗിരസ്കെ, ലൂയിസ് ഫെർണാണ്ടസ് എന്നിവരടങ്ങിയ മധ്യനിര ദ മാജിക് സ്ക്വയർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി നമ്മുടെ അവസാനത്തെ സൂചന. ഫുട്ബോൾ ചരിത്രത്തിൽ ഫിഫയുടെ കീഴിലുള്ള അന്താരാഷ്ട്ര ഫിഫ ലോകകപ്പ് 1998, കോൺഫെഡറേഷൻസ് കപ്പ് 2001, യൂറോകപ്പ് 1984 എന്നിവയെല്ലാം ഒരേപോലെ സ്വന്തമായി

0: ആക്കിയ ആദ്യ രാജ്യം ഫ്രാൻസ് ആണ്. അപ്പോൾ ഈ സൂചനകളെല്ലാം നയിച്ച ആ ഒരു ടീമിന്റെ ഉത്തരം എനിക്ക് തോന്നുന്നു ആദ്യത്തെ ക്ലൂവിൽ തന്നെ കണ്ടുപിടിച്ചവരുണ്ട്. പക്ഷെ ഒന്നൊന്നായി ഒന്നൊന്നായി എട്ടാമത്തെ ക്ലൂ വരെ അതിന് ശ്രമിച്ച് നമ്മോടൊപ്പം നിന്ന എല്ലാ ശ്രോതാക്കളും ഇന്നത്തെ നമ്മുടെ പരിപാടികളുടെ വിജയികൾ ആണെന്ന് തന്നെ നമുക്ക് പറയാം.
1: ഇതാ ഒരു ചോദ്യം ഇന്ന് വ്യത്യസ്തമായിരുന്നു, അത് എല്ലാ ശ്രോതാക്കൾക്കും ഇഷ്ടമായി എന്ന് കരുതട്ടെ.
0: ഈ നമ്മൾ തുടക്കത്തിൽ ചോദിച്ചതുപോലെ ആദ്യ ക്ലൂവിൽ തന്നെ ഉത്തരം പറഞ്ഞ് അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലിക്ക് നമ്മുടെ പരിപാടികളുടെ ഭാഗമാകാൻ അവസരമുണ്ട്.
1: ശരിയുത്തരം അയച്ച ശ്രോതാക്കൾക്ക് അഭിനന്ദനങ്ങൾ. അത് മാത്രമല്ല, ഈ റൂബി പറഞ്ഞ പോലെ ആദ്യത്തെ സൂചനയിൽ തന്നെ ഉത്തരം കണ്ടെത്തിയ ശ്രോതാക്കൾക്ക് സന്തോഷ വാർത്തയുമുണ്ട്. ഇന്ന് ഇതാ ഒരു ചോദ്യവുമായി ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത്
0: റൂബി ബാബു,
1: ധന്യരാജ്.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. ലോക്സഭ പ്രതിപക്ഷ നേതാവ് മുന്നോട്ടുവച്ച ആവശ്യം ഗവൺമെന്റ് അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ അനുമതിയില്ലാതെ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി നടത്തിയ കുത്തിയിരുപ്പ് സമരത്തെ ബിജെപി അപലപിച്ചു. ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ ലജ്ജാകരമായ ഒരു ദിവസമാണിതെന്ന് ബിജെപി എംപി രവിശങ്കർ പ്രസാദ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി തീരദേശ അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ INS മാൽവൻ കമ്മീഷൻ ചെയ്തു. കർണാടകയിലെ കർവാറിൽ വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് മുഖ്യാതിഥിയായി. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. സംസ്ഥാനത്ത് ഓണക്കാല പൊതുവിപണിയിലെ ക്രമക്കേടുകൾ തടയാൻ കർശന പരിശോധന നടത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും തടയാൻ പൊതുകേന്ദ്രങ്ങൾ, മാർക്കറ്റുകൾ, LPG ഗോഡൌണുകൾ തുടങ്ങിയയിടങ്ങളിൽ പരിശോധന നടത്താൻ പ്രത്യേക സ്ക്വാഡുകളെ നിയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 90 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി റോജി എം ജോൺ. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ആധുനികവൽക്കരിക്കുന്നതിനും മികച്ച നിലവാരത്തിൽ സൌകര്യങ്ങൾ ഉറപ്പാക്കാനും സാധിക്കുന്ന പദ്ധതിയാണിതെന്നും മന്ത്രി അറിയിച്ചു. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ഡൽഹിയിലുണ്ടായ അതിക്രമത്തിൽ പാലക്കാട്ട് യൂത്ത് കോൺഗ്രസിന്റെ പോസ്റ്റ് ഓഫീസ് മാർച്ച്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റി. ലോക സ്ക്വാഷ് ജൂനിയർ ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ അനഹത് സിംഗും ആര്യവീർ ദേവാനും പ്രീ ക്വാർട്ടർ ഫൈനലിൽ. വനിതാ വിഭാഗത്തിൽ ഒന്നാം സീഡായ അനഹത് ഹോങ്കോങ്ങിന്റെ പുയിയിൻ ചോലോയെയാണ് പരാജയപ്പെടുത്തിയത്. FM ന്യൂസ് ഹെഡ്ലൈൻസ്, ഇനി 5 മണിക്ക്.

അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കൈത്താങ്ങ്. സമഗ്ര ശിശുബാല സ്വാസ്ഥ്യ കാര്യക്രമം അഥവാ SSBSK ചിത്രീകരണം കേൾക്കാം.

0: അമ്മേ, ഇവൻ കരച്ചിൽ നിർത്തുന്നില്ല, എനിക്ക് വയ്യ.
1: സാരമില്ല മോളെ, ചെറിയ വയറുവേദന ആയിരിക്കും. ഞാൻ കുറച്ച് ജീരക വെള്ളം കൊടുക്കട്ടെ?
0: വേണ്ടമ്മേ, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് 6 മാസം വരെ മുലപ്പാൽ മാത്രമേ കൊടുക്കാവൂ എന്ന്. ഇവന് തീരെ ഭാരമില്ല.

0: രാധ, നീ ഒന്ന് സമാധാനപ്പെട്. ഞാൻ നാളെ പണിക്ക് പോവാതെ ഇവനെ ആശുപത്രിയിൽ കൊണ്ടുപോവാ.
1: എല്ലാ ആഴ്ചയും പണി കളഞ്ഞ് എങ്ങനെ ആശുപത്രിയിൽ പോകും സുരേഷേട്ടാ? നമ്മുടെ കയ്യിൽ കാശുമില്ല.
0: എനിക്കറിയാം, കൂലിപ്പണിക്ക് പോയില്ലെങ്കിൽ പട്ടിണിയാകും. നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു, പക്ഷെ കിട്ടുന്നതൊക്കെ മരുന്നിനും ആശുപത്രിക്കും കൊടുക്കേണ്ടി വരുന്നു.
2: അവൻ ജനിച്ചപ്പോൾ തന്നെ തീരെ ചെറുതായിരുന്നു. എനിക്ക് പേടിയാകുന്നു.
1: എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഞാനൊരു നല്ല അമ്മയല്ലേ? എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുന്നു.
0: അങ്ങനെ പറയല്ലേ രാധ, നീ നല്ലൊരു അമ്മയാണ്.
2: പണ്ടൊക്കെ വീട്ടിൽ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ മാത്രം, ആരും ഒരു സഹായത്തിനില്ല.
1: ഇവന് പാല് കുടിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല.
0: നാളെ എന്തായാലും നമുക്ക് ഡോക്ടറെ കാണാം, വേറെ വഴിയില്ല.
2: ആശുപത്രിയിൽ പോയാൽ തന്നെ അവരെന്തെങ്കിലും മരുന്ന് തരും. അത് കഴിഞ്ഞാൽ പിന്നെ ആരും നോക്കും.
1: അതാണ് എന്റെയും പേടി. അവിടെ പോയി വന്നാലും വീട്ടിൽ നമുക്ക് യാതൊരു പിന്തുണയും ഇല്ല.
0: കുറച്ചുനാൾ കൂടി കഴിഞ്ഞാൽ എല്ലാം ശരിയാകും. നീ ഉറങ്ങാൻ നോക്ക്.
1: ഇവൻ കരയുമ്പോൾ എനിക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയും ചേട്ടാ?

0: എന്റെ മോൻ കരയാതെ ഉറങ്ങിക്കേ, മുത്തശ്ശി പാട്ടുപാടിത്തരാം.
1: അമ്മേ, പാട്ടുപാടിയാൽ ഇവന്റെ ഭാരം കൂടുവോ? ഇവന് വേണ്ടത്ര ആരോഗ്യമില്ല.
0: നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? എനിക്ക് വിഷമം ഉണ്ടായിട്ടല്ലേ.
2: നിർത്ത് രണ്ടുപേരും, രാധയ്ക്ക് ക്ഷീണം കൊണ്ടാണ്. അമ്മ അത് കാര്യമാക്കണ്ട.
1: അമ്മേ, എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നിയിട്ടല്ലേ.
0: ആ, സാരമില്ല മോളെ, പ്രസവം കഴിഞ്ഞാൽ അമ്മമാർക്ക് ഇങ്ങനെയൊക്കെ തോന്നും.
2: നമ്മുടെ വാർഡിലെ ആശാ വർക്കർ ലക്ഷ്മി ചേച്ചി ഒന്ന് വിളിച്ചാലോ?
1: അവർ എന്ത് ചെയ്യാനാണ്? അവർക്ക് തിരക്കല്ലേ.
0: ലക്ഷ്മി നല്ലൊരു കുട്ടിയാണ്, അവളോടൊന്ന് ചോദിക്കുന്നത് നല്ലതാ.
2: ഞാൻ നാളെ രാവിലെ തന്നെ ലക്ഷ്മി ചേച്ചിയെ കാണാം.
1: ആ

0: കുഞ്ഞിന്റെ ഈ അവസ്ഥ മാറിയാൽ മതിയായിരുന്നു. എനിക്ക് എന്റെ കുഞ്ഞിനെ ആരോഗ്യമുള്ളതായി കാണണം.
1: എല്ലാം ശരിയാകും രാധി, നമ്മൾ തനിച്ചല്ല.
2: രാധേ, രാധേ, സുരേഷേ, വാതില് തുറന്നേ, ഞാൻ ലക്ഷ്മിയാ.
1: ലക്ഷ്മി ചേച്ചിയോ ഈ സമയത്തോ? കയറി വാ ചേച്ചി.
2: ഞാൻ ഈ വഴി വന്നപ്പോൾ കുഞ്ഞിന്റെ കരച്ചില് കേട്ടു. എന്താ പ്രശ്നം?
0: ചേച്ചി ഇവ നിർത്താതെ കരയുകയാണ്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല.
2: ജനിച്ചപ്പോൾ തന്നെ ഭാരം കുറവായിരുന്നല്ലോ ഇവന്.
0: അതെ ചേച്ചി, എനിക്ക് വല്ലാതെ പേടിയാകുന്നു.
2: നിങ്ങൾ പേടിക്കേണ്ടെന്നേ, ഇനി മുതൽ നിങ്ങളെ സഹായിക്കാൻ ഞാനുണ്ട്. അതിനായിട്ട് സർക്കാർ പുതിയൊരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്.
3: എന്ത് പദ്ധതിയാ ലക്ഷ്മി?
2: സമഗ്ര ശിശുബാല സ്വാസ്ഥ്യ കാര്യക്രം അഥവാ SSBSK എന്ന് പറയും.
1: അതെന്താ ചേച്ചി, പുതിയ എന്തെങ്കിലും സ്കീമാണോ?
2: ആ അതെ സുരേഷേ, ജനനം മുതല് 36 മാസം വരെയുള്ള ഓരോ കുട്ടിക്കും വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നുമുള്ള പരിചരണം തടസ്സമില്ലാതെ തുടർച്ചയായി നൽകുന്ന ഒരു ഏകീകൃത ദേശീയ പരിപാടിയാണ് ഇത്.
0: അപ്പോ ഞങ്ങൾക്ക് വീട്ടിൽ തന്നെ സഹായം കിട്ടുമോ?
2: തീർച്ചയായും. ആദ്യത്തെ 3 വർഷങ്ങളിൽ സമഗ്ര പരിചരണം എന്ന ദർശനം ഈ പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്.
3: പണ്ടും ഇതുപോലെ എന്തൊക്കെ ഉണ്ടായിരുന്നില്ലേ?
2: അതെ അതെ, ഉണ്ടായിരുന്നമ്മേ. നിലവിലുള്ള ഹോം ബേസ്ഡ് ന്യൂബോൺ കെയർ, ഹോം ബേസ്ഡ് കെയർ ഫോർ യങ് ചൈൽഡ് എന്നീ പ്രോഗ്രാമുകളെ ഇത് ഒരു സമഗ്ര ചട്ടക്കൂടിലേക്ക് സംയോജിപ്പിക്കുന്നു.
1: അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എന്ത് ഗുണമാണ് കിട്ടുക?
2: ഇതാ നോക്കിയേ, രാധയുടെ കുഞ്ഞിനെ പോലെ കുറഞ്ഞ ജനനഭാരം, അകാല ജനനം, മുലയൂട്ടൽ ആരംഭിക്കുന്നതിൽ കാലതാമസം തുടങ്ങിയ അവസ്ഥകൾ കാരണം അപകട സാധ്യതയുള്ളവർ എന്ന് തിരിച്ചറിഞ്ഞ കുട്ടികളെ തീവ്രമായ ഫോളോ അപ്പ് നൽകി ശ്രദ്ധിക്കുന്ന ഒരു റിസ്ക് സ്ട്രാറ്റൈഫൈഡ് സമീപനം ഇത് അവതരിപ്പിക്കുന്നു.
0: അപ്പോൾ ഇവനെ അപകട സാധ്യതയുള്ള കുട്ടിയായിട്ടാണോ കാണുന്നത്?
2: ആ അതെ രാധെ, ഭാരം കുറവായതുകൊണ്ട് ഇവന് പ്രത്യേകം ശ്രദ്ധ വേണം. ഈ പരിപാടി പ്രകാരം അപകട സാധ്യതയുള്ള നവജാത ശിശുക്കൾക്ക് ജീവിതത്തിന്റെ ആദ്യ 42 ദിവസങ്ങളിൽ 9 തവണ വരെ ഭവന സന്ദർശനം ലഭിക്കുന്നതാണ്.
3: അപ്പോൾ 9 തവണ നീ ഇവിടെ വരുമോ?
2: ആ അതെ അതെ അതെ അമ്മേ. അതുമാത്രമല്ല, അപകട സാധ്യതയുള്ള കുട്ടികൾക്ക് 36 മാസം വരെ 8 തവണയോളം ഭവന സന്ദർശനം ലഭിക്കും.
1: അപ്പോൾ ഞാൻ പണി കളഞ്ഞ് എപ്പോഴും ആശുപത്രിയിൽ പോകേണ്ടി വരില്ലേ?
2: ഇല്ലില്ല ഇല്ല സുരേഷേ, ആവശ്യമുള്ളപ്പോൾ മാത്രം പോയാൽ മതി. പിന്നെ എല്ലാ ഗ്രാമ ആരോഗ്യ ശുചിത്വ പോഷകാഹാര ദിനത്തിലും വെൽ ബേബി സെഷനുകളും ആയുഷ്മാൻ ആരോഗ്യമന്ത്രികളിൽ പ്രതിമാസ ശിശു ശിവറും ഇത് അവതരിപ്പിക്കുന്നുണ്ട്.
0: അതൊക്കെ എവിടെയാ നടക്കുന്നത്?
2: അത് നമ്മുടെ അടുത്തുള്ള ഹെൽത്ത് സെന്ററിൽ തന്നെ. അവിടെ കൊണ്ടുപോയി കുഞ്ഞിന്റെ വളർച്ച കൃത്യമായിട്ട് നമുക്ക് അളക്കാവുന്നതാണ്.
3: ഇതൊക്കെ വലിയ ഉപകാരമാണല്ലോ, ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു.
2: രാധേ, കുഞ്ഞിന്റെ കാര്യം മാത്രമല്ല നിന്റെ ആരോഗ്യവും പ്രധാനമാണ്.
0: അമ്മമാരുടെ കാര്യവും ശ്രദ്ധിക്കുമോ? എനിക്കെപ്പോഴും വിഷമവും സങ്കടവുമാണ്.
2: എന്താ രാധ ഇത്, അതൊക്കെ സാധാരണമാണെന്നേ. ആശമാര് നേരത്തെ തന്നെ സ്ക്രീനിംഗ് നടത്തുകയും ആവശ്യമുള്ളപ്പോഴെല്ലാം കൂടുതൽ വിലയിരുത്തലിനും പിന്തുണയ്ക്കും വേണ്ടി സമയബന്ധിതമായ റഫറൽ സൗകര്യം ഒരുക്കുകയും ചെയ്യും.
1: ഇത് വളരെ നല്ല കാര്യമാണ്. രാധ എപ്പോഴും കരച്ചിലാണ്.
2: ആ രാധേ, എനിക്ക് ചില ചോദ്യങ്ങളൊക്കെ നിന്നോട് ചോദിക്കാനുണ്ട്. നീ സത്യസന്ധമായിട്ട് തന്നെ ഉത്തരം പറയണം.
0: ചോദിച്ചോളൂ ചേച്ചി.
2: നീ വിഷമിക്കണ്ട രാധേ, ഇത് പ്രസവശേഷം ഉണ്ടാകുന്ന ചെറിയ മാനസിക ബുദ്ധിമുട്ടാണ്. നമ്മൾക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ.
3: ഇനി കുഞ്ഞിന്റെ ബുദ്ധിവികാസത്തിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ?
2: ഉണ്ട്. അമ്മ ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രതികരണശേഷിയുള്ള പരിചരണം, ആദ്യകാല പഠനാവസരങ്ങൾ, പ്രായത്തിനനുസരിച്ചുള്ള കളി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇത് നെർച്ചറിംഗ് കെയർ ഫോർ ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റിനെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നു.
1: ചേച്ചി, ഇതൊക്കെ എങ്ങനെ ഓർത്തുവെക്കും? പേപ്പറുകൾ വല്ലതും സൂക്ഷിക്കണോ?
2: പേപ്പറൊന്നും വേണ്ട സുരേഷേ. സേവന വിതരണം, നിരീക്ഷണം, പരിചരണത്തിന്റെ തുടർച്ച എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ വിപുലമായ ഉപയോഗം ഇത് വിഭാവനം ചെയ്യുന്നുണ്ട്.
0: ഡിജിറ്റൽ സാങ്കേതിക വിദ്യയോ? അതെന്താ?
2: നമ്മുടെ മൊബൈൽ ഫോണില്ലേ? അപകട സാധ്യതയുള്ള നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും

0: യും തുടർ നടപടികളും കേസ് മാനേജ്മെന്റും ശക്തിപ്പെടുത്തുന്നതിന് തീരുമാനങ്ങൾ, പിന്തുണാ സംവിധാനങ്ങൾ, റഫറൽ സംവിധാനങ്ങൾ, ജാഗ്രതാ സംവിധാനങ്ങൾ എന്നിവയെല്ലാം കൃത്യമായി നടപ്പിലാക്കുന്നതിന് നമ്മുടെ മൊബൈൽ ഫോണിലൂടെ തന്നെ എല്ലാ കാര്യങ്ങളും സഹായിക്കും.
1: ഇതൊക്കെ മൊബൈലിലാണോ?
0: ആ അതെ അതെ അതെ അമ്മേ. ഈ ഡിജിറ്റൽ സംവിധാനങ്ങൾ ജനനി പോർട്ടൽ, യുവിൻ പോർട്ടൽ, MBCD SR പോർട്ടൽ, RBSK 2.0 പോർട്ടൽ, പോഷാൻ ട്രാക്കർ എന്നിവയുമായി സംയോജിപ്പിച്ചിരിക്കുന്നു.
2: അപ്പോൾ കുഞ്ഞിന്റെ വിവരങ്ങൾ എവിടെയും നഷ്ടപ്പെടില്ല അല്ലേ?
0: ഇല്ലില്ല, ഒരിക്കലുമില്ല. കൂടാതെ ആഭ ബാൽ ആഭ ഐഡികൾ വഴി തടസ്സമില്ലാത്ത ഡാറ്റ കൈമാറ്റം സാധ്യമാക്കും.
3: ഒരുപാട് ഭാരം ഇറക്കി വെച്ചതുപോലെ തോന്നുന്നു ചേച്ചി.

0: ആഹാ, ഇവിടെ എന്താ ഒരു വലിയ മീറ്റിംഗ്? കുഞ്ഞുറങ്ങിയോ രാധ?
1: ആ ഗീതേച്ചി, കുഞ്ഞുറങ്ങി. ലക്ഷ്മി ചേച്ചി പുതിയൊരു പദ്ധതിയെ കുറിച്ച് പറയുകയായിരുന്നു.
0: അതെ, സമഗ്ര ശിശുബാല സ്വാസ്ഥ്യ കാര്യക്രമല്ലേ, എനിക്കും ചേച്ചി പറഞ്ഞു തന്നിരുന്നു.
2: അപ്പോൾ ഗീതയുടെ കുട്ടിക്കും ഈ സ്കീമിൽ നിന്നുള്ള ഗുണം കിട്ടുന്നുണ്ടോ?
0: പിന്നെ ഇല്ലാതെ, എന്റെ മോൾക്കും ഭാരം കുറവായിരുന്നു. ഈ പദ്ധതി വന്നതുകൊണ്ട് ലക്ഷ്മി ചേച്ചി കൃത്യമായി വീട്ടിൽ വന്ന് നോക്കും, എന്റെ സങ്കടങ്ങൾ കേൾക്കും.
3: സത്യമാണോ ഗീതേ, നിനക്കിതിൽ നിന്നും ശരിക്കും ഗുണം കിട്ടിയോ?
0: അതെ അമ്മായി, നഗരപ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ചേരികളിലും കുടിയേറ്റ വാസസ്ഥലങ്ങളിലും മറ്റ് പിന്നോക്ക സമൂഹങ്ങളിലും താമസിക്കുന്ന കുട്ടികൾക്കായി ഗാർഹിക പരിചരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രത്യേകം തയ്യാറാക്കിയ മാർഗങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. എന്റെ അനിയത്തി നഗരത്തിലാണ്, അവൾക്കും ഇതിന്റെ പ്രയോജനം കിട്ടുന്നുണ്ട്.
4: കണ്ടോ രാധേ, ഗീത പറയുന്നത് നീ കേട്ടോ? നീ തനിച്ചല്ല, നമ്മളെല്ലാവരും നിന്റെ കൂടെയുണ്ട്.
1: ആ, എനിക്കിപ്പോ വളരെ ആശ്വാസം തോന്നുന്നു ചേച്ചി. നാളെ മുതൽ ഞാൻ കുഞ്ഞിന്റെ കാര്യങ്ങൾ ചേച്ചി പറയുന്നത് പോലെ ചെയ്യാം.
4: ഓ ശരി രാധേ, ഞാൻ നാളെ വന്ന് കുഞ്ഞിനെ ഒന്നുകൂടി നോക്കാം. ഇപ്പോൾ നിങ്ങൾ സമാധാനമായിട്ട് ഉറങ്ങുക.

0: നോക്ക് രാധേ, ഇവൻ എത്ര ഉഷാറായിട്ടാണ് ചിരിക്കുന്നത്.
1: അതെ സുരേഷേട്ടാ, ഈ പ്രതിമാസ ശിശു ശിവർ വളരെ ഉപകാരമായി. ഇവന് മറ്റു കുട്ടികളോടൊപ്പം കളിക്കാൻ നല്ല ഇഷ്ടമാണെന്നേ.
2: എന്റെ കൊച്ചുമോന്റെ ഭാരമൊക്കെ ഇപ്പൊ കൃത്യമായി. ലക്ഷ്മി അന്ന് വീട്ടിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞു തന്നത് നന്നായി.
3: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? രാധ, നീ ഇപ്പോൾ വളരെ സന്തോഷത്തിലാണല്ലോ.
1: എല്ലാം ചേച്ചിയുടെ സഹായം കൊണ്ടാണ്. പ്രസവാനന്തര മാനസികാരോഗ്യ പരിശോധന എനിക്ക് വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത്. ഞാൻ എന്റെ വിഷമങ്ങളെല്ലാം മറന്നു.
4: അതെ ലക്ഷ്മി ചേച്ചി, ഞങ്ങളുടെ വാർഡിലെ എല്ലാ അമ്മമാർക്കും ഇപ്പോൾ വലിയ സമാധാനമുണ്ട്.
0: ചേച്ചി, ഗ്രാമ ആരോഗ്യ ശുചിത്വ പോഷകാഹാര ദിനത്തിലെ വെൽ ബേബി സെഷനുകൾ അടുത്ത ആഴ്ച ഉണ്ടാവില്ലേ?
3: ആ, തീർച്ചയായും ഉണ്ട് സുരേഷ്. കുഞ്ഞിന്റെ വളർച്ച കൃത്യമായി ട്രാക്ക് ചെയ്യാൻ അതൊക്കെ നമ്മൾ മുടങ്ങാതെ ചെയ്യണം.
2: ജനനം മുതൽ 36 മാസം വരെയുള്ള കുട്ടികൾക്ക് സർക്കാർ ഇങ്ങനെ ഒരു കരുതൽ കൊടുക്കുന്നത് വളരെ വലിയ കാര്യമാണ്.
3: അതെ അതെ, അതുകൊണ്ടാണ് ഈ പദ്ധതിയുടെ പേര് സമഗ്ര ശിശുബാല സ്വാസ്ഥ്യ കാര്യക്രമം എന്ന് നൽകിയിരിക്കുന്നത്. ആദ്യത്തെ 3 വർഷങ്ങളിൽ സമഗ്ര പരിചരണം ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. നിങ്ങളുടെ കുഞ്ഞിന് 36 മാസം താഴെയാണോ പ്രായം? ഉടൻ തന്നെ അടുത്തുള്ള ആയുഷ്മാൻ ആരോഗ്യ മന്ദിറിലോ നിങ്ങളുടെ വാർഡിലെ ആശാ വർക്കറുമായോ ബന്ധപ്പെടുക.
4: അതെ, ഇത് പൂർണ്ണമായും സൗജന്യമാണ്. നിങ്ങളുടെ കുഞ്ഞിന്റെ ജനനം യുവിൻ പോർട്ടലിലും മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും കൃത്യമായി രജിസ്റ്റർ ചെയ്യുക.
0: കുട്ടികളുടെ ആരോഗ്യം ഒരു പ്രതിസന്ധിയാകരുത്. ഈ സർക്കാർ സഹായം നമ്മൾ കൃത്യമായി ഉപയോഗിക്കണം.
3: നിങ്ങളുടെ കുഞ്ഞിന്റെ ആരോഗ്യവും ബുദ്ധിവികാസവും ഉറപ്പാക്കാൻ സമഗ്ര ശിശുബാല സ്വാസ്ഥ്യ കാര്യക്രം പദ്ധതിയുടെ ഭാഗമാകുക. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള ഹെൽത്ത് സെന്ററുമായി ബന്ധപ്പെടുക. ഓർക്കുക, ആദ്യത്തെ 3 വർഷം കുഞ്ഞിന്റെ ജീവിതത്തിന്റെ അടിത്തറയാണ്.

സമഗ്ര ശിശുബാല സ്വാസ്ഥ്യ കാര്യക്രമം അഥവാ SSBSK ചിത്രീകരണം സമാപിക്കുന്നു. നിർവഹണം സെവിൽ ജിഹാർ. നിർവഹണ സഹായം അജിത അരവിന്ദ്. ശബ്ദം നൽകിയവർ കുരിപ്പുഴ സജീവ്, അജിത അരവിന്ദ്, സുമ, സന്ധ്യ, മഞ്ജു.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964 4321, 9495655631, മറ്റൊരു നമ്പർ 9496596321.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ക്വീൻ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിശങ്കർ, സൂരജ് സന്തോഷ്, സിയ ഉൽഹക്ക് എന്നിവർ പാടിയത്, രചന ജ്യോതിഷ് ടി കാശി, സംഗീതം ജേക്സ് ബിജോയ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റഫീഖ് അഹമ്മദിന്റെ വരികൾ, അരുൺ മുരളീധരന്റെ സംഗീതം, ഹരിശങ്കർ പാടിയത്, ചിത്രം കക്ഷി അമ്മിണിപ്പിള്ള.

0: പട്ടണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന ചിത്രത്തിനുവേണ്ടി വിനീ ശ്രീനിവാസനും മൃദുല വാര്യരും പാടിയത്, ഹരിനാരായണന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഇപ്പോൾ തിരയിപ്പൂക്കൾ. തിരയിപ്പൂക്കളിൽ ആദ്യം കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിനുവേണ്ടി ദേവൻ, ക്ലിൻഡൻ, ഡൊമിനിക് എന്നിവർ പാടിയ ഗാനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: തിരപ്പുക്കളിൽ അടുത്ത ഗാനം ഡ്യുവറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി SP ബാലസുബ്രഹ്മണ്യവും എൻ ജെയിംസും പാടിയത്.

മലയാളിയുടെ ഗൃഹാതുര പ്രൗഢിയുടെ കാഴ്ചയാണ് നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ. മറ്റു മൃഗങ്ങളെ പോലെയല്ല, എത്ര കണ്ടാലും മതിവരാത്തതാണ് കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയുടെ കാഴ്ചകൾ. ഇങ്ങനെയൊരു ആനക്കാര്യത്തിലേക്കാണ് ഇന്ന് സഞ്ചാരിയുടെ ടീം എല്ലാ സഞ്ചാരികളെയും കൂട്ടിക്കൊണ്ടു പോകുന്നത്. എവിടെയാണെന്നല്ലേ, കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രം. തിരുവനന്തപുരം ജില്ലയിലെ കാപ്പുകാടിന് സമീപമാണ് കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യൻ ആനകളുടെ സുരക്ഷിത താവളമാണ് കോട്ടൂർ. ഗാംഭീര്യമുള്ള ആന വിശേഷങ്ങളുമായി സഞ്ചാരി ടീം യാത്ര തുടങ്ങുന്നു.

0: അഗസ്ത്യകൂടം മലനിരകളുടെ അടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടൂർ വിശാലമായ സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. ഉയരമുള്ള വനമരങ്ങൾ നിരവധി അരുവികളും കൊണ്ട് അടയാളപ്പെടുത്തിയ ഒരു വനപ്രദേശം. പ്രകൃതി മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന കോട്ടൂരിലെ അല്പം ആനക്കാര്യത്തിലേക്ക് പേര് പറയാമോ?
1: എന്റെ പേര് ഷിജു, ഞാനിവിടെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറാണ്.
0: ഇവിടെ സഞ്ചാരികൾക്ക് വരുമ്പോൾ എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് കൊടുക്കുന്നതെന്ന് പറയാമോ?
1: വന്നു കഴിഞ്ഞാൽ സഞ്ചാരികൾക്ക് ആനയെ കാണുന്നതിനും ആനയെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ആനകളുമായിട്ട് അടുത്ത് ഇടപഴകുന്നതിനും സാധിക്കും. ആനയെ കുളിപ്പിക്കുന്നതും ആനയ്ക്ക് ഫീഡ് ചെയ്യുന്നതും അതെല്ലാം തന്നെ നേരിൽ കാണാൻ കഴിയും. ഇവിടെ വരുന്ന സഞ്ചാരികൾക്കായി ഈവനിങ് സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർക്ക് സ്റ്റേ ചെയ്യുന്നതിനും സൗകര്യം ഉണ്ടായിരിക്കും. നമ്മുടെ ഇവിടെ ബൗൾ ബോട്ട്, കൊട്ടവഞ്ചി സവാരി, ബാംബു റാഫ്റ്റ് തുടങ്ങിയ നമ്മുടെ ബോട്ടിംഗ് സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ട്രക്കിങ്ങിന് വേണ്ടി ആൾക്കാർക്ക് നമ്മുടെ ട്രക്കിംഗ് പാക്കേജ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കതിർമുടി, കിഴക്കമലപ്പാറ എന്നീ സ്ഥലങ്ങളിലേക്ക് ട്രക്കിംഗ് റൂട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫോറസ്റ്റിനെ കുറിച്ച് അറിയുന്നതിനും ഫോറസ്റ്റിലെ നമ്മുടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും നമുക്ക് ട്രക്കിംഗ് നല്ലൊരു അനുഭവമായിരിക്കും.
0: ഇനി കോട്ടൂരിന്റെ ഭാവി വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാമോ?
1: ആനകളുടെ സംരക്ഷണത്തിനും പരിപാലനത്തിനും സർക്കാർ പ്രത്യേക പരിഗണന നൽകുന്നതിന്റെ ഭാഗമായിട്ട് കോട്ടൂരിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ആന പുനരധിവാസ കേന്ദ്രം നിർമ്മിക്കുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിക്കുകയും അതിനുവേണ്ടി കോട്ടൂർ വനമേഖലയിൽ 56 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുകയും ചെയ്തു. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ആന പുനരധിവാസ കേന്ദ്രം ആക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ഇവിടെ നടന്നു വരുന്നത്. നിലവിൽ ഇവിടെ നമുക്ക് 16 ആനകളെയാണ് സംരക്ഷിച്ചു വരുന്നത്. എന്നാൽ ഒരേ സമയം 50 ആനകളെ വരെ പ്രകൃതിയോട് ഇണങ്ങി സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ പാർപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള സംവിധാനമാണ് ഇവിടെ തയ്യാറാക്കി വരുന്നത്. പ്രതിവർഷം 400,000 സഞ്ചാരികളെ സ്വീകരിക്കാൻ പ്രാപ്തമായ നിലയ്ക്കാണ് കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അണിഞ്ഞൊരുങ്ങുന്നത്. ആന പരിപാലനത്തോടൊപ്പം തന്നെ ഈ മേഖലയിലുള്ള ഗവേഷകർക്കും വഴിയൊരുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിലേക്കായി അത്യാധുനിക സൌകര്യങ്ങളുള്ള ഒരു ഗവേഷണ കേന്ദ്രം കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സന്ദർശകർക്കായി ആന മ്യൂസിയം, ആനകളുടെ ചികിത്സയ്ക്കായി സൂപ്പർ സ്പെഷ്യാലിറ്റി വെറ്ററിനറി ആശുപത്രി, മുഴുവൻ സമയ വെറ്ററിനറി ഡോക്ടറുടെ സേവനം, പ്രകൃതി സ്നേഹികൾക്കും വിദ്യാർത്ഥികൾക്കും പഠന ഗവേഷണത്തിനുള്ള സൌകര്യം, നേച്ചർ ക്യാമ്പുകൾ നടത്തുന്നതിനായി സാങ്കേതിക സജ്ജീകരണങ്ങളുള്ള സെമിനാർ ഹാളും, ആനപ്പാപ്പാന്മാർക്കുള്ള പരിശീലന കേന്ദ്രം, ആംഫി തിയേറ്റർ, കുട്ടിയാനകളെ നേരിൽ കാണുന്നതിനും അതിന്റെ പരിപാലനം വീക്ഷിക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ, നാട്ടാനകൾ അടക്കമുള്ള ജഡങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനുള്ള സംവിധാനവും അതിനുവേണ്ട ശ്മശാനവും, അതോടൊപ്പം തന്നെ ആനപ്പിണ്ടം ഉപയോഗിച്ച് പേപ്പർ നിർമ്മിക്കുന്ന പ്രത്യേക യൂണിറ്റ്, പുതുതായി ക്യാമ്പിലെത്തി ആനകളെ നിരീക്ഷിക്കുന്നതിനുള്ള ക്വാറന്റൈൻ സെന്റർ, ആനകളെ ഇവിടെ നിന്ന് മറ്റു സ്ഥലത്തേക്ക് എത്തിക്കുന്നതിനും തിരികെ കൊണ്ടുവരുന്നതിനും വേണ്ട ആംബുലൻസ് സൌകര്യം തുടങ്ങിയ സൌകര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ചെയ്തു വരുന്ന പദ്ധതിയിലുണ്ട്.
0: കോട്ടൂരിലെ പ്രവേശന ഫീസിനെ കുറിച്ചൊന്ന് പറയാമോ?
1: പ്രവേശന ഫീസായി ഇന്ത്യക്കാർക്കാണെങ്കിൽ 40 രൂപ, കുട്ടികൾക്കാണെങ്കിൽ 25 രൂപ, വിദേശികൾക്ക് 85 രൂപ, അഡൽട്ടിനും കുട്ടികൾക്ക് 50 രൂപ. അതുപോലെ നമ്മുടെ സ്റ്റിൽ ക്യാമറയ്ക്ക് 45 രൂപയാണ് ഇവിടെ ഈടാക്കുന്നത്. വീഡിയോ ക്യാമറയ്ക്ക് 300

35 രൂപ. കൂടാതെ നമ്മുടെ ഇവിടെ കൊട്ടോഞ്ചി സവാരിയുണ്ട്, അതിന് ഒരാൾക്ക് 100 രൂപയാണ്. അതിൽ 4 പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാൻ കഴിയും. ബാംബൂ റാഫ്റ്റ് ഉണ്ട്, മുളച്ചങ്ങാടം, ഒരാൾക്ക് 100 രൂപയാണ് നമ്മൾ ഈടാക്കുന്നത്. 8 പേരോളം അതിൽ യാത്ര ചെയ്യാൻ കഴിയും. അതുകൂടാതെ നമ്മുടെ ഇവിടെ ട്രക്കിംഗ് പാക്കേജ് എന്ന് പറയുന്നത് കതിർമുടി എന്ന് പറയുന്ന ട്രക്കിംഗ് സ്പോട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 10 പേർക്ക് 5000 രൂപയും 5 പേർക്ക് 2500 രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ട്രക്കിംഗ് സ്പോട്ടായ കിഴക്കമലപ്പാറ 10 പേർക്ക് 2600 രൂപയും 5 പേർക്ക് 1300 രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈവനിംഗ് സ്റ്റേ നമ്മുടെ കോട്ടേജുകളുണ്ട്. ഹോളിഡേയ്സിലാണെങ്കിൽ ഒരു കോട്ടേജിന് 2100 രൂപയാണ് നമ്മൾ ഈടാക്കുന്നത്. വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ അത് 1600 രൂപയായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്.

0: കരയിലെ ഏറ്റവും വലിയ ജീവി, വലിയ ചെവികൾ വീശി തുമ്പിക്കൈ ഇളക്കി തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഗജവീരന്മാർ, അതൊരു കാഴ്ച തന്നെയാണ്. കോട്ടൂര് ഞങ്ങൾ എത്തിയപ്പോ തന്നെ പുഞ്ചിരിയോട് സ്വീകരിച്ചത് ഇവിടുത്തെ ഗൈഡായ സുലോചന ചേച്ചിയാണ്. നമുക്ക് ഈ ചേച്ചിയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം.
1: രാവിലെ 8 മണിക്ക് ഇവിടെ ഓപ്പൺ ആവും. 8:30 ആന നടക്കാൻ പോകും. 9 മണിക്ക് ആനയെ കുളിപ്പിക്കും. 10 മണിക്ക് ചോറ് കൊടുക്കും. ആ സമയത്തിന് വന്നാലേ ഇതെല്ലാം കാണാൻ പറ്റുള്ളൂ.
0: ആനകളെ കുളിപ്പിക്കുന്ന പ്രത്യേക സമയമുണ്ടോ?
1: 9:30 കുളിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മള് ബോട്ടിംഗ് സ്ഥലത്ത് പോകും. അവിടെ കുട്ടവഞ്ചിയും ചങ്ങാടവും ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് ഏറ്റവും പ്രായം കൂടിയ ആന സോമൻ, അതാണ് ഇവിടുത്തെ ആനകളുടെ ഏറ്റവും പ്രായം കൂടിയ അപ്പപ്പനാന. കോന്നി സോമൻ എന്ന് പറയും. ആദ്യം ആര്യങ്കാവിലായിരുന്ന ആന, അവിടെ നിന്ന് കോന്നിയിൽ കൊണ്ടുവന്നു. കോന്നിയിൽ നിന്നാണ് ഇവിടെ കൊണ്ടുവന്നത്. നല്ല കൊമ്പെല്ലാം നല്ല നീളമുണ്ട്, കാണാനൊക്കെ ഭംഗിയുണ്ട്. ഹരികൃഷ്ണൻ, അവന് 30 വയസ്സ് പ്രായമുണ്ട്. ഹരിപ്പാടുന്ന് കൊണ്ടുവന്നതാണ്. ഒരു വീട്ടിൽ ലൈസൻസ് ഇല്ലാതെ വളർത്തിയ ആനയാണ്. അപ്പൊ അത് ഫോറസ്റ്റ് അറിഞ്ഞ് അങ്ങനെ ലൈസൻസ് ഇല്ലാതെ ഒരു വീടുകളിലും മൃഗങ്ങളെ വളർത്താൻ പാടില്ല. അങ്ങനെ ഫോറസ്റ്റ് ഏറ്റെടുത്ത് ഇവിടെ കൊണ്ടുവന്നതാണ് ഹരികൃഷ്ണൻ. രാജ്കുമാർ ആന തിരുവനന്തപുരം മ്യൂസിയത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പൊ അതിന് 47 വയസ്സുണ്ട്. അതും മദപ്പാടിന്റെ ഭാഗത്ത് നിൽക്കുകയാണ്. അതിനെ കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. അത് കുളിച്ചിട്ട് നടന്ന് വരുന്നതൊക്കെ കാണാനാണ് നല്ല ഭംഗിയുള്ളത്. അതിന് കൊമ്പില്ല, മോഴ ഇനത്തിൽപ്പെട്ടതാണ്. അമ്മുവിന് 23 വയസ്സുണ്ട്. മിന്നയ്ക്ക് 22 വയസ്സുണ്ട്. നല്ല കറുപ്പ് കളറിലുള്ളയാണ് അമ്മു. നല്ല പൊക്കമുണ്ട് മിന്ന. 22 വയസ്സ്, ഇത്തിരി വണ്ണമുണ്ട്. കണ്ട ഗർഭിണി എന്നേ പറയുള്ളൂ. എന്നാ ഗർഭമൊന്നും കല്യാണം ആയില്ല ഇതുവരെയ്ക്കും ആർക്കും.
0: അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു സംശയം, ആന കല്യാണങ്ങൾ ഇവിടെ നടക്കാറുണ്ടോ?
1: ഇല്ല ഇല്ല ഇല്ല, നമ്മൾ ഈ വളർത്തുന്ന ആനകള് 30 വയസ്സാകുമ്പോഴാണ് വിവാഹം നടക്കുന്നത്.
0: നമ്മൾ കൂടുതലായിട്ട് എപ്പോഴും കേൾക്കുന്നതാണ് കുങ്കി ആനകളെ കുറിച്ച്. ഇവിടെ കുങ്കി ആനകളുണ്ടോ?
1: കുങ്കി ആനകളെന്ന് പറയണത് കാട്ടിലെ ആനകളെയൊക്കെ നാട്ടിലിറങ്ങുമ്പോ അങ്ങനെ വിരട്ടി ഓടിക്കുന്നതാണ് കുങ്കി ആനകള്. അപ്പൊ ആ കുങ്കി ആനകളിൽ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ണികൃഷ്ണന് അഗസ്റ്റീൻ എന്ന് പറഞ്ഞ 2 ആനകളുണ്ടായിരുന്നു. അവര് നല്ല തന്റെയിടം തയ്യാറെടുപ്പുള്ള ആനയായിരുന്നു. അവരെ ഇവിടെ നിന്ന് കൊണ്ടുപോയി വയനാട് ഭാഗത്ത് കൊണ്ടുപോയി. അങ്ങനെ ആ ആനകള് പോയി. പിന്നെ അത് ഈ പിന്നീട് ഉള്ളതാണ് ഈ അമ്മുവും പിന്നെ അവരൊക്കെ. പിന്നെ പൊടിച്ചി എന്ന് പറയുന്ന ഒരു കുട്ടി ആനയുണ്ട്. വലിയ ആന ഒരു കൂട്ടത്താണ് നിർത്തിക്കുന്നത്. പൊടിച്ചിയാണ് അവളെ പേര്. വിതിര പേപ്പറ വനത്തിൽ നിന്നാണ് ആന കിട്ടിയത്.
0: ആനകളെ കാണാൻ വരുന്നവർക്ക് മറ്റൊരു പ്രധാന ആകർഷണമാണ് ഇവിടത്തെ ജലസവാരി.
1: വനം കണ്ടിട്ടില്ലാത്തവർക്ക് ഈ കുട്ടവഞ്ചിയൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. കാട് കാണാൻ പറ്റും. പിന്നെ മാനുകളെല്ലാം വന്ന് നിൽക്കും. അങ്ങനെയാണ് ഈ കുട്ടവഞ്ചി പോകുമ്പോ ചിലപ്പോ കുരങ്ങന്മാര് വെള്ളത്തിലിറങ്ങി അങ്ങ് നീന്തി ഈ മറുകരയിലേക്ക് കയറുന്നത് അതെല്ലാം കാണാൻ പറ്റും. പിന്നെ ചങ്ങാടത്തിലാവുമ്പോ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ചാരി ഇരുന്ന് വിശാലമായിട്ട് കാണാൻ പറ്റും. അങ്ങനെയാണ് ഈ ചങ്ങാടത്തിന്റെയും കുട്ടവഞ്ചിയിലും. ഒരു ദിവസം നിങ്ങൾ വരണം, വന്ന് ഇതെല്ലാം സഞ്ചരിക്കുമ്പോഴേ ഇതിനെപ്പറ്റി അറിയാൻ പറ്റുള്ളൂ.
0: കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിന്റെ പ്രവർത്തന സമയം 3:00 തൊട്ട് 3:00 വരെയാണ്?
1: രാവിലെ 8:00 ഇവിടെ ഓപ്പൺ ആവും. 4:30 ആവുമ്പോ ആനകളെ കൂടുകളിൽ കൊണ്ടുപോകും. 5:00 ആൾക്കാരെ എല്ലാം പുറത്തിറക്കും.
0: വനവിഭവങ്ങളൊക്കെ വാങ്ങാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ഇക്കോ ഷോപ്പ് ഉണ്ട്. ഈ ഷോപ്പില് എന്തൊക്കെയാണ് കിട്ടുന്നത്?
1: ആനയുണ്ട്, വള്ളമുണ്ട്, ബോട്ടുണ്ട്, തേനുണ്ട്, കുരുമുളകുണ്ട്, സാധനങ്ങളുണ്ട്. വന്ന് വാങ്ങിക്കാൻ നല്ല സാധനങ്ങളാണ്. പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുന്നതിനും കാട്ടി നല്ല സാധനങ്ങളാണ് ഇക്കോ ഷോപ്പിലുള്ളത്.
0: ഏത് ദിവസമാണ് ഇവിടെ അവധി?
1: തിങ്കളാഴ്ച അവധിയാണ്.

0: കോട്ടൂര് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ കണ്ടത് ആനയും പാപ്പാനും തമ്മിലുള്ള ഒരു ആത്മബന്ധമാണ്. ഇതിനെക്കുറിച്ച് പറയാനായിട്ട് നമ്മുടെ അടുത്ത് ഒരു പാപ്പാനുണ്ട്. നമുക്ക് പേര് ചോദിക്കാം. ചേട്ടന്റെ പേരൊന്ന് പറയാമോ?
1: ശശിധരൻ.
0: ഇവിടെ എത്ര നാളായിട്ടുണ്ട്?
1: 15 വർഷമായി.
0: ഇവിടെ വന്നപ്പോൾ ഏറ്റവും രസകരമായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ ഓരോ ആനകൾക്കും ഓരോ പേരുകളാണ്. അമ്മു, ആമിന, അങ്ങനെ എല്ലാ ആനകൾക്കും ഇവര് പേര് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ആനകൾക്ക് പേരിടുന്നത്?
1: പേര് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാണ്.
0: പേരുകൾ തെരഞ്ഞെടുക്കുമ്പോ അതിന് എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണോ ഈ പേര് സെലക്ട് ചെയ്യുന്നത്?
1: ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുമല്ലോ, അങ്ങനെ അത് ഉദ്ദേശിച്ചുള്ള പേരുകൾ കൊടുക്കും. പൊടിയക്കാലയിൽ നിന്ന് കിട്ടിയതിനെ പൊടിച്ചു തന്നിട്ട് പിന്നെ ആമിന, ഇത് അവസരത്തിന്റെ ആടിവാരത്തിൽ നിന്ന് കിട്ടിയത്. അതിന് ആരണ്യെന്ന്, ആരണ്യെന്ന് വെച്ചാൽ വനം എന്നുള്ള അർത്ഥമായാലും വരും.
0: കുട്ടികളെ നോക്കുന്ന പോലെയാണ് ഓരോ പാപ്പാന്മാരും ആനകളെ നോക്കുന്നത്. ചേട്ടൻ ഏത് ആനയാ നോക്കുന്നത്? ആനയുടെ പേരൊന്ന് പറയാമോ?
1: ഞാൻ നോക്കുന്നത് മായ.
0: മായ എന്താണ് അതിന്റെ പ്രത്യേകത?
1: പ്രത്യേകത അത് കൂടുതൽ ഉദ്രവാരിയൊന്നും അല്ല.
0: അല്ല
1: അല്ല, വേറൊരു ആനയോട് ഞാൻ 8 വർഷം വരെ നിന്ന്, രാജ്കുമാർ എന്ന് പറയും, മോഴ ആനയാണ്. ഇപ്പൊ നീലിരിക്കുന്നു.
0: ഈ മോഴ ആനകളുടെ പ്രത്യേകത എന്താ? അത് കൂടുതല് നമ്മൾ ആക്രമിക്കോ അങ്ങനെയൊക്കെ ഉണ്ടോ?
1: ആക്രമശക്ത കൂടുതലാണ്.
0: ആണോ? ചേട്ടൻ അങ്ങനത്തെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ?
1: എനിക്ക് പറ്റിയ എന്റെ കൂടെ ഇന്ന് ഒരാണെടുത്ത് ദൂരെ കളയൊക്കെ ചെയ്തു. എനിക്കങ്ങനെ അതിൽ നിന്നും ഒരു അപകടം പറ്റിയിട്ടില്ല.
0: ജീവൻ പണയം വെച്ച് തന്നെയാണ് ഈ ആനകളെ എല്ലാവരെയും നോക്കുന്നത്.
1: എപ്പോഴാണ് ഒരു അപകടം വരണമെന്ന് പറയാൻ നോക്കില്ല.
2: സ്വന്തം വീട് പോലെ തന്നെ സുരക്ഷിതവും സന്തോഷവും ഉള്ളൊരിടം ഏതൊരു ജീവിയുടെയും ആഗ്രഹമായിരിക്കും. ആഗ്രഹത്തെക്കാൾ അതൊരാവശ്യമാണെന്ന് മനസ്സിലാക്കി തരുന്നതാണ് പുനരധിവാസ കേന്ദ്രങ്ങൾ. ഉപേക്ഷിക്കപ്പെട്ടതും പരിക്കുപറ്റിയതുമായ ആനകൾക്കുള്ള കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിന്റെ വിശേഷങ്ങളാണ് സഞ്ചാരി ടീം നിങ്ങളോട് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. പേര് പറയാമോ?
3: പേര് രവീന്ദ്രൻ.
2: എത്ര വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു?
3: 8 വർഷമായി.
2: ഇവിടെ വ്യത്യസ്ത പ്രായത്തിലുള്ള ഒത്തിരി ആനകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
3: ഇവിടെ ഇപ്പൊ 3.5 വയസ്സ് മുതൽ 82 വയസ്സ് വരെയുള്ള ആനയുണ്ട്. പിന്നെ നേരത്തെ അതിലും ചെറുതുണ്ടായിരുന്നു, 2 കുഞ്ഞുങ്ങൾ മരിച്ചുപോയി. ഇപ്പൊ നമുക്കിവിടെ നിൽക്കുന്നതൊക്കെ 8 മാസം 6 മാസം പ്രായമുള്ളപ്പോ കിട്ടിയതുവരെയുണ്ട്.
2: ഇതൊരു പുനരധിവാസ കേന്ദ്രമാണല്ലോ, അപ്പൊ പരിക്കേറ്റവരെയൊക്കെ ഇവിടെ കൊണ്ടുവരാറില്ലേ?
3: മിക്കവാറും കിട്ടുന്ന ആനകളെല്ലാം പരിക്ക് പറ്റി വയ്യാത്ത രീതിയിൽ കിട്ടുന്ന ആനകളാണ് ഇവിടെ വന്നിട്ടുള്ളത്.
2: ആനയുടെ ഭക്ഷണ രീതി ഒന്ന് പറയാമോ?
3: ഭക്ഷണ രീതി എന്ന് പറയുമ്പം ഒരു ആനയുടെ സൈസ് അനുസരിച്ചിട്ടാണ്, പ്രായം അനുസരിച്ചിട്ടാണ്. ഇപ്പൊ ഞാൻ നോക്കണ ആനയ്ക്ക് 7 വയസ്സുണ്ട്. അതിന് ഇപ്പം 2 കിലോ അരി, 1/2 കിലോ ചെറുപയർ, 1/2 കിലോ മുതിര, 1 കിലോ ബാഹി, 1 കിലോ ഗോതമ്പ്, അങ്ങനെയാണ് ഇപ്പം ഇതുള്ളത്. പിന്നെ അല്ലാതെ തന്നെ 90 കിലോ പുല്ലുണ്ട് ഒരു ദിവസം.
2: ഇത്രയും ആനകൾക്കുള്ള ഭക്ഷണം എവിടെ നിന്നാണ് എത്തിക്കുന്നത്?
3: ഓരോ വർഷം കോണ്ടാക്ട് കൊടുത്തിട്ട് അവരാണ് കൊണ്ടുവരുന്നത്.
2: ഓരോ ആനയ്ക്കും ഓരോ പ്രത്യേകതയില്ലേ? പാപ്പാനായി ഇത്രയും വർഷത്തെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് പറയാമോ?
3: ആനകള് ഇപ്പൊ മനുഷ്യരെ പോലെ തന്നെ ഓരോന്നിനും പ്രത്യേക സ്വഭാവ രീതികളും മറ്റിതൊക്കെ ഉണ്ട്.
2: ചേട്ടൻ നോക്കുന്ന ആനയുടെ പേരെന്താണ്?
3: ഇപ്പൊ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണ മനു എന്നൊരാണ് ആനയാണ്, പാലക്കാട് നിന്ന് വന്നതാണ്.
2: എത്ര വയസ്സ് പ്രായമുണ്ട്?
3: 7 വയസ്സായി. മോഴയാണ്. മോഴ എന്ന് പറയുമ്പം കൊമ്പ് വളരില്ല, ബാക്കിയെല്ലാം നോർമലാണ്. ആണാന കുട്ടിയാണ്. പിന്നെ അടുത്ത കാലത്ത് സുഖമില്ലാതായി. പുള്ളി ഒരു ഒറ്റനാനയുടെ ഒരു സ്വഭാവമുള്ളവരാണ്. ആരുമായിട്ടും വലിയ ബന്ധങ്ങളൊന്നുമില്ല. ഇപ്പൊ കൂട്ടത്തിൽ പോയാലും പുള്ളി മാറി ഒരു ഗ്രൗണ്ടിൽ വിട്ടു കഴിഞ്ഞാൽ മാറി നിന്ന് അവന്റെ സ്വന്തം കാര്യം നോക്കണ ആ ഒരു സ്വഭാവത്തിലാണ്. അതുപോലെ തന്നെ മിന്നെ എന്ന് പറയുന്ന ഒരു പിടിയാന കുട്ടിയുണ്ട്.
2: മൊത്തം ഇവിടെ എത്ര ആനകളുണ്ട്?
3: മൊത്തം 16. 16 ഇപ്പം ഒരു വൈറസ് വന്നതുകൊണ്ട് 2 ആനകളെ നേരിടാൻ മാൻ പാർക്കിന്റെ ഭാഗത്തോട്ട് മാറ്റിയിരിക്കും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
2: പഠിക്കൂ ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്, കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
1: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
2: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: अरे मोहन भाई, काफी बिजी लग रहे हो.
4: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
3: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
4: सच
3: सीधा

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സഞ്ചാരി തുടരുന്നു.
2: ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് രാജുവിന്റെ അടുത്താണ്. രാജു എന്ന് പറയുമ്പോൾ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും, ഒരു ആളാണെന്ന്. ആളല്ല, ഒരു ആനയാണ്. ഇവിടെ കോട്ടൂർ ആനസങ്കേതത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കുട്ടിക്കുറുമ്പൻ, അതിന്റെ പേരാണ് രാജു. നമുക്ക് രാജുവിന്റെ വിശേഷങ്ങൾ ചോദിച്ചാലോ? പേര് പറയാമോ?
3: എന്റെ പേര് ബിനു കുമാർ എന്നാണ്. ഞാൻ ഇവിടുത്തെ വാച്ചറാണ്. രാജു നമുക്ക് 6 മാസം പ്രായമായപ്പോ കിട്ടിയതാണ്. മൂന്നാറിന്ന് കിട്ടി കൊണ്ടുവന്നതാണ്. കടയുടെ ആക്രമത്തിൽ തള്ള കരിഞ്ഞു പോയി. അങ്ങനെ കിട്ടി. കടയുടെ ആക്രമത്തിൽ ഇതിന് മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കൊണ്ടുവരുമ്പോൾ നല്ല പരിക്കൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കൊണ്ട് സിനിച്ച് അതെല്ലാം മാറി. പിന്നെ പാലാണ് നമ്മൾ ലാക്ടോജൻ ബിപ്പോട്ടിക്കസ് എല്ലാം കൊടുത്തോണ്ടിരുന്നു. അതെല്ലാം മാറി ഇപ്പൊ നല്ലൊരു കുറുമ്പനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഒരു ഐശ്വര്യമുള്ള ഒരു ആനക്കുട്ടിയാണ്. അതായത് നമ്മുടെ പഴയ മിനിസ്റ്ററെ പേരാണ് രാജു എന്ന് ഇട്ടിട്ടുള്ളത്.
2: എന്തുകൊണ്ടാണ് മിനിസ്റ്ററുടെ പേരെന്ന് പറഞ്ഞല്ലോ, ആ പേരിടാൻ കാരണം?
3: കാരണം മൂന്നാറിന്ന് കിട്ടിയാണ്. സാറ് ആ സമയമായപ്പോ ഭരണത്തിൽ നിന്ന് ഇറങ്ങാൻ ആ സമയമായപ്പോ കിട്ടിയ ആനക്കുട്ടിയ. അങ്ങനെയാണ് സാറിന്റെ പേര് അതിൽ ഇടാൻ കാരണം. ഇപ്പൊ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓടി അളിഞ്ഞ് വരും. പുള്ളി ചങ്ങരയൊന്നും ഇടില്ല. ഫ്രീ ആയിട്ട് ഇതിനകത്ത് മാത്രം പുള്ളിയിലെ ഇഷ്ടത്തിന് തന്നെയാണ് നടക്കുന്നത്. അതുപോലെ പാപ്പമാരെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോഴും അവരെ കൂടെ എൻജോയ് ചെയ്തപ്പോൾ വെള്ളത്തിൽ കാട്ടിലൊക്കെ പോയി നല്ല കറങ്ങി വെള്ളത്തിലെ ചെന്ന് മറിഞ്ഞ് കുളിച്ചിട്ട് അവിടുന്ന് അവരെ കൂടെ അവര് പറയണ കേട്ട് നല്ല രീതിയിൽ വരുന്ന ഒരു ആനക്കുട്ടിയാണ്.
2: അപ്പൊ നല്ല അനുസരണയുള്ള ഒരു കുട്ടിക്കുറുമ്പനാണ് ഈ രാജു അല്ലേ?
3: അതെ അതെ, നല്ല ഒരു ആനയാണ്. കാരണം വെച്ചാൽ ആൾക്കാർ വന്നാലേ രാജുവിനെ കാണാനാണ് മെയിനാ വന്ന് തിരക്കുന്നത്. പാപ്പാമാര് തന്നെ ഓരോ ആനയ്ക്ക് 2 പേരുണ്ട്. 16 ആനകളുണ്ട്. അതിൽ 32 പാപ്പന്മാര് തന്നെ നമുക്ക് നല്ല ഡിപ്പോ ഇവിടെ നമുക്ക് ഉണ്ട്. പിന്നെ അനുസരിച്ച് സ്റ്റാഫുകൾ എല്ലാവരും ഉണ്ട്. ഞാനിവിടെ നോക്കാൻ ഡോക്ടർമാരും ഉള്ള സ്റ്റാഫുകൾ എല്ലാവരും കണ്ടിന്യൂ ആയിട്ട് എപ്പോഴും അവര് കണ്ടിന്യൂ ആയിട്ട് എല്ലാ എന്ത് വന്നാലും ആനകളും എന്ത് വിഷയം വന്നാലും ഡോക്ടർമാരെല്ലാം കണ്ടിന്യൂ ആയിട്ട് എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്.
2: എനിക്ക് ഒരു രസകരമായിട്ട് തോന്നിയത് കൊച്ചുകുട്ടികളെ കാണുമ്പോൾ അവരുടെ ഓമനത്വം കൊണ്ടും അവരുടെ ഓരോരോ ചേഷ്ടകൾ കൊണ്ടും നമുക്ക് അവരെ പല പേരുകൾ ഇട്ട് വിളിക്കാൻ തോന്നും. അതുപോലെ തന്നെയാണ് ഇവിടെ കോട്ടൂരും. എല്ലാ പാപ്പാന്മാരും അവരെ സ്വന്തം മക്കളെ പോലെയാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്കും ഓരോരോ ഓമനത്വമുള്ള ഓരോരോ പേരിട്ടും ഇവർ വിളിക്കാറുണ്ട് അല്ലേ?
3: അതെ അതെ, എല്ലാരും പേരെടുത്ത് വിളിക്കാൻ കേൾക്കും. കാരണം നമ്മുടെ ഏറ്റവും കൂടുതൽ അപ്പുപനായ ഒരു ആനയുണ്ട്, സോമൻ. സോമനെ തന്നെയാണ് ഇപ്പൊ നല്ലൊരു പാവാണ്. ആർക്ക് വേണം എന്റെ അടുത്ത് പോവാൻ? അത്ര ഒരു പാവന്റെ ഒരു ആനയാണ് സോമൻ തന്നെയാണ്.
2: എത്രാമത്തെ വയസ്സിലാണ് രാജുവിനെ കിട്ടിയത്?
3: 6 മാസം പ്രായപ്പം കിട്ടിയത്.
2: രാജുവിന് ഇപ്പോൾ എത്ര വയസ്സായി?
3: ഇപ്പോ 3.5 വയസ്സാകാൻ പോകുന്നു.
2: രാജുവിനെ രാവിലെ തന്നെ കുളിപ്പിച്ച് കൊച്ചുകുട്ടികൾക്ക് പൊട്ടൊക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ പൊട്ടൊക്കെ ഇട്ട് കൊടുത്ത് ഇവിടെ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇവിടെ നിർത്തിയിരിക്കുവാണ് അല്ലേ?
3: അതെ അതെ.
2: ഈ ആന പരിശീലനം എന്ന് പറഞ്ഞല്ലോ, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
3: നമ്മൾ കിട്ടുന്ന ആനക്കുട്ടികളെ എവർക്ക് ഒന്ന് കാണാം. പാപ്പാമാരെ തന്നെയാണ് അവരെ ഓരോ ചട്ടങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് ഇരിക്കാനും കിടക്കാനും നടക്കാനും എല്ലാ കാര്യങ്ങളും അവര് പാപ്പാമാരെ തന്നെയാണ്. ഡോക്ടർ നിയന്ത്രണത്തില് ഡോക്ടർ ഓരോ കാര്യങ്ങൾ പാപ്പാമാരെ പറയാം. അവര് ആ രീതിയിൽ പാപ്പാമാര് അതിനെ ചട്ടങ്ങൾ പഠിപ്പിച്ച് കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്.
2: രാജുവിനെ നോക്കാനായിട്ട് എത്ര പാപ്പാന്മാരുണ്ട്?
3: രാജുവൊക്കെ തന്നെ ഒരു സമയം അവര് 2 പാപ്പാന്മാരുണ്ട്. അവരെ കാണാതെ ഒരിക്കലും ഇരിക്കില്ല. കാരണം അവര് ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ ഭയങ്കര വിളി തുടങ്ങും രാജു. അങ്ങനെ ഒരു ആണ്. അവര് രണ്ടുപേരെയും എപ്പോഴും 24 മണിക്കൂർ എപ്പോഴും അവരെ കൂടെ വേണം. അവരെ വിട്ട് മാറൂല. അവര് കിടക്കുന്ന ഭാഗത്ത് ചെന്ന് തന്നെയാണ് അവരെ കണ്ടുകൊണ്ട് തന്നെ അവിടെ കിടക്കുന്നത്.
2: ഇപ്പോൾ സഞ്ചാരിയുടെ ടീം നിൽക്കുന്നത് രാജ എന്നു പേരുള്ള ഒരു ആനയുടെ അടുത്താണ്. ഈ ആന കുറച്ച് കുറുമ്പനാണെന്നാണ് പറഞ്ഞത്. മദപ്പാടിന്റെ ആരംഭം ഉള്ളതുകൊണ്ട് ഇതിനെ കെട്ടിയിട്ടിരിക്കുവാണ്. വയലന്റ് ആണ്. നമുക്ക് രാജയുടെ വിശേഷങ്ങൾ ചോദിക്കാം.
3: രാജയെ നമുക്ക് ഇവിടെ കോട്ടൂർ വരുന്ന കിട്ടിയതാണ്. ഒരു 6 മാസം പ്രായമായപ്പം കിട്ടിയ. കുഴിക്കകത്തകപ്പെട്ട് പോയി. അങ്ങനെ കിട്ടിയ രാജയാണ്. ഇപ്പം തന്നെ 11 വയസ്സോളായി. ഇവിടെ വന്ന ശേഷം നല്ല ഇതായി. ചെറിയൊരു കുട്ടി കുറുമ്പനാ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ 2 പാപ്പാന്മാരുണ്ട്. അവര് നോക്കുന്നു, നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. നമ്മൾ രാവിലെ ആറ്റിൽ കുളിപ്പിക്കാനൊക്കെ കൊണ്ടുപോകും. ഇപ്പൊ മദപ്പാടിന്റെ ഇത് ആരംഭമായോണ്ട് മാത്രം കൊണ്ടുപോകുന്നില്ല. ഇവിടെ കൂട്ടി നിർത്തിയിരിക്കുന്നതാണ്.
2: എങ്ങനെയാണ് ആനകൾക്ക് മദപ്പാടുണ്ടാകുന്നത്?
3: ഈ ആനകളെ മദപ്പാടിന്റെ ഇതെന്ന് പറയുന്നത് അത് ഈ വർഷത്തിലൊരിക്കുന്നുണ്ട്. അത് പാപ്പാമാർക്ക് തന്നെ അറിയാം. ആ ഡേറ്റ് അവർ ഓർമ്മിച്ചു വയ്ക്കുക ആ സമയം.

0: ദിവസമാകുമ്പോൾ അവർ നോക്കും. അപ്പോൾ ഒന്നാം പാപ്പന് ആന ഓട്ടിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് ആന വെന്തസ്സാക്കും. വെന്തസ്സാക്കിയ ശേഷം പിന്നെ ഒലിക്കാൻ തുടങ്ങുമ്പോൾ രണ്ടാം പാപ്പനെ ഓട്ടിക്കും. അതിന് ഒരു 3 മാസത്തോളം ഒലിവിൽ തന്നെ മദപ്പാടി തന്നെ നിൽക്കും. 3 മാസം കഴിഞ്ഞാൽ മാത്രമേ മദപ്പാടി നിന്ന് നല്ല ക്ലിയർ ആയി വരുള്ളൂ. അപ്പോഴേ പിന്നെ ആന എന്ത് ചെയ്യുന്നൊന്നും ആരെ അടുത്തടിപ്പിക്കില്ല. പിന്നെ ഫുഡും കാര്യങ്ങളും കുറച്ച് ദിവസം കഴിക്കും. പിന്നെ കുറച്ച് ദിവസം ആഹാരം എടുക്കാതെ നിൽക്കും. ആ ഒരു അവസ്ഥയിൽ പിന്നെ വെള്ളവും കാര്യങ്ങളും ആഹാരം എല്ലാം ഇട്ടു കൊടുക്കും. എല്ലാ ആഹാരം എല്ലാം കൊടുക്കും. ദൂരെ നിന്നുള്ള കാര്യങ്ങളാണ് എല്ലാ പാപ്പന്മാരും കൂടെ നിന്ന് ചെയ്തു കൊടുക്കുന്നത്.
1: രാജയെ കുറിച്ചുള്ള വിശേഷങ്ങൾ പറയുമ്പോൾ രാജ നമ്മളെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നെ കുറിച്ചാണോ നിങ്ങൾ ഈ പറയുന്നത് എന്ന ഭാവത്തില് കാണാൻ ഭംഗിയുള്ള നല്ലൊരു കുട്ടിക്കുറുമ്പൻ.

0: തെറ്റും ശരിയും മനസ്സിലാക്കി കൊടുക്കുന്ന ഗുരുക്കന്മാരെ പോലെയാണ് ഓരോ പാപ്പാനും. പരിശീലനം കൊണ്ടും സ്നേഹം കൊണ്ടുമൊക്കെ നല്ല അനുസരണയുള്ള കുട്ടികളാക്കി മാറ്റുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നത് ഇവര് തന്നെയാണ്. തീർച്ചയായിട്ടും ഓരോ ആനയ്ക്കും ഇവിടെ എത്തിപ്പെട്ടതിന്റെ ഓരോ കഥകളുണ്ടാവും. നമ്മളിപ്പോ നിൽക്കുന്നത് കുറുമ്പിയായ ആമനക്കുട്ടിയുടെ അടുത്താണ്. ഇവൾക്ക് ഒരു കണ്ണീരിന്റെ കഥയാണ് ഉള്ളത്. അത് നമുക്ക് പാപ്പാനോട് തന്നെ ചോദിക്കാം. പേര് പറയാമോ?
1: എന്റെ പേര് നിസാറുദ്ദീൻ എന്നാണ്.
0: എത്ര വർഷം കൊണ്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്?
1: 8 വർഷം. ഇതേ

0: പിതിര കല്ലാറെന്നാണ് നമുക്ക് കിട്ടിയത്. തള്ള ഷോക്കടിച്ച് ചരിഞ്ഞുപോയി. അങ്ങനെയാണ് ഇതിനെ കിട്ടുന്നത്. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞു. ഇപ്പൊ കൊണ്ടുവരുന്ന വലിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു, കുസൃതിയൊക്കെ ആയിരുന്നു. ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നുണ്ട്.
1: ഏതൊരു ജീവജാലങ്ങൾക്കും അതിന്റെ അമ്മ നഷ്ടപ്പെടുമ്പോ ആ കുഞ്ഞിനെ നോക്കാൻ ശരിക്കും പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് നമുക്കറിയാം.
0: നമ്മളിപ്പോ ഇത് കുട്ടിയല്ലേ, കുട്ടിയായിട്ട് ഇവിടെ കൊണ്ടുവരുന്നത്. നമ്മള് തള്ള മരിച്ച് നമ്മള് മക്കളെ വളർത്തുന്ന അതേ ബുദ്ധിമുട്ട്, അതിനേക്കാളും ബുദ്ധിമുട്ടുണ്ട്. ഇതിന് കുപ്പിപ്പാൽ കൊടുക്കണം, പിന്നെ ഇതിന് നമ്മള് ഫുൾ ടൈം ആളുണ്ടാവണം. ഏത് സമയത്ത് ഇതിനെ കെയർ ചെയ്ത് ഒന്നിന് ഒരാൾ രണ്ടുപേരുണ്ടാവും, പിന്നെ അതിന്റെ കുപ്പിയിൽ പാൽ കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. തള്ള മരിച്ച ഒരു കൊച്ചിനെ നമ്മൾ ഏത് രീതിയിൽ സംരക്ഷിക്കണം, അതിനേക്കാളും ഇരട്ടി പണിയാണ് ഇതിന്.
1: നമ്മൾ ആമിനയുടെ കഥ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. വളരെ പണിപ്പെട്ടാണ് അമ്മയുടെ അടുക്കൽ നിന്ന് കൊണ്ടുവരാൻ പറ്റിയതെന്ന്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: തള്ള മരിച്ചു കിടന്നപ്പോൾ പിറ്റന്ന ആയിട്ടും ഇത് പാൽ കുടിച്ചുകൊണ്ട് നിന്നൊരു രംഗമാണ്. ഇതിനവിടെ നിന്ന് എടുത്തുകൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ആൾക്കാരെയൊക്കെ ഓട്ടിക്കുമായിരുന്നു ആ സമയത്ത്. വളരെ കുഞ്ഞായിരുന്നു, ഒന്നര വയസ്സ് പ്രായത്തിൽ. ഇപ്പൊ 4 വയസ്സായി. അന്ന് നല്ല രീതിയിൽ ആൾക്കാർ ഓട്ടിക്കുമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മളിതിന് അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിറയ്ക്കിയപ്പോഴും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു.
1: ഈ സംഭവം എങ്ങനെയാണ് അറിഞ്ഞത്?
0: ഇവിടെയുള്ള ആദിവാസികൾ ആണ് അറിയുന്നത്. അവര് വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ നിന്ന് ആള് പോയി കൊണ്ടുവരുന്നത്.
1: ഇപ്പോ ആമിനക്കുട്ടി ശരിക്കും കുറുമ്പുള്ള ആനക്കുട്ടി തന്നെയാണ് അല്ലേ?
0: ഇപ്പൊ അത്യാവശ്യം ഇതിനിടയ്ക്ക് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഡോക്യുമെന്ററിയിലൊക്കെ സത്യദാസിന്റെ കൂടെ 2 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു.
1: അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു സെലിബ്രിറ്റിയുടെ കൂടെയാണ് അല്ലേ?
0: അതെ, സെലിബ്രിറ്റിയാണ്.
1: ആമിനക്കുട്ടി അഭിനയിച്ചു എന്ന് പറഞ്ഞല്ലോ, എന്തായിട്ടായിരുന്നു ആ ഒരു റോള്?
0: ഇത് അദ്ദേഹം ഇതിന്റെ ആനക്കാരൻ എന്നുള്ള രീതിയിൽ ഇത് കൊണ്ടു നടക്കുന്നതായിട്ടും പുല്ലു കൊടുക്കുന്നതായിട്ടും കാറ്റി കൊണ്ടു കുളിപ്പിക്കുന്നതായിട്ടും അതുള്ള രീതിയിലൊക്കെ ആയിരുന്നു. പിന്നെ ചില ആൾക്കാരെ മാത്രമേ അത് ഓട്ടിക്കുന്നുള്ളൂ, എല്ലാവരും ഇല്ല. ചില ആൾക്കാരെ സ്മെല്ല് അതിന് പിടിക്കാത്ത, എന്താണെന്നറിയില്ല.
1: കൂടെയുള്ള മറ്റു പാപ്പാന്മാരെയൊക്കെ ഓടിക്കാറുണ്ടോ?
0: ഇല്ല ഇല്ല, അങ്ങനെ ആരും വരൂല്ല ഇതിനടുത്ത്. കാരണം ഇതിന് വൈറസ് വന്നതാണ്, ഇതിനൊരു ഹെർപെക്സ് എന്ന് പറഞ്ഞൊരു വൈറസ് വന്നതാണ്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നിൽക്കുന്നതാണ്. വേറെ പാപ്പന്മാരൊന്നും ഇതിന്റെ അടുത്ത് വരൂല്ല. ഞാൻ വേറെ ആനയുടെ അടുത്ത് പോവുകയില്ല. ഒറ്റപ്പെട്ട് കെട്ടിയിരിക്കുന്നതും.
1: ആ അസുഖത്തെ കുറിച്ചൊന്ന് പറയാമോ, എന്താണ് അസുഖം?
0: അത് നമ്മളെ കൊറോണയൊക്കെ വന്നതുപോലത്തെ ഒരിതാണ്. ചെറിയ കുട്ടിയൊക്കെ വന്നാലാണ് ബുദ്ധിമുട്ട്. 18 മണിക്കൂർ താണ്ടിയാൽ രക്ഷപ്പെട്ടു. 18 മണിക്കൂറിനകത്ത് നമ്മൾ അറിഞ്ഞില്ല എങ്കിൽ നമുക്കൊന്നും കിട്ടൂല എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്.
1: അപ്പൊ ആ അസുഖമൊക്കെ അതിജീവിച്ച ഒരു ആനക്കുട്ടിയാണ് ആമിന. ഏത് മൃഗങ്ങളെ സ്നേഹിച്ചാലും ആ മൃഗങ്ങൾ സ്നേഹിക്കുന്നവരെ എത്ര വർഷം കഴിഞ്ഞാലും മറക്കില്ല എന്നാണ്. അതുപോലെ ആന ഓർമ്മശക്തി കൂടുതലുള്ള ജീവിയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോ കുറെ വർഷം കഴിഞ്ഞാലും പാപ്പന്മാരെ മറക്കാതിരിക്കുന്ന കുറെ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ അത്തരം അനുഭവങ്ങൾ ഉണ്ടോ?
0: നമ്മൾ ആഹാരം കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. നമ്മളിനി എത്ര വർഷം കഴിഞ്ഞു വന്നാലും അതിനറിയാം, നമ്മളെ അറിയാൻ കഴിയും. നമ്മുടെ സ്മെല്ല് അതിനുണ്ടാവും. നമ്മൾ ഒരു 25 മീറ്റർ അകലെ വരുമ്പോഴേ അത് നമ്മുടെ സ്മെല്ല് പിടിച്ചിരിക്കും. അതിന് പ്രത്യേക കഴിവുള്ളതാ.
1: ഈ സഖ്യന്റെ മക്കളുടെ മനസ്സിൽ ചിലപ്പോൾ വേർപിരിയലിന്റെയോ അല്ലെങ്കിൽ കണ്ണീരിന്റെയോ ഒക്കെ ഓർമ്മകളുടെ ഒരു കാട് ഇരമ്പുന്നുണ്ടാവണം. അതെല്ലാം മറക്കാൻ അവരെ മക്കളെപ്പോലെ പരിപാലിക്കുന്ന പാപ്പാന്മാരുടെ സ്നേഹ ചങ്ങലയുള്ളപ്പോൾ അവർ തീർച്ചയായും ഈ പരിപാലന കേന്ദ്രത്തിൽ സന്തോഷമുള്ളവർ തന്നെയാണ്.
2: സഞ്ചാരികൾക്ക് സ്വന്തം വാഹനങ്ങളിൽ മാത്രമല്ല കോട്ടൂർ സന്ദർശിക്കാൻ പറ്റുന്നത്. ഇവിടെ KSRTC സേവനവും ലഭ്യമാണ്. നമ്മുടെ കൂടെ കാട്ടാക്കട ഡിപ്പോയിലെ ഒരു ഡ്രൈവർ ഉണ്ട്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം.
3: പേര് ബിജു ആറാണ്, കാട്ടാക്കട ഡിപ്പോയിലെ ഡ്രൈവറാണ്. ഇവിടെ സ്ഥിരവും KSRTC സർവീസ് വരുന്നതാണ്. ഞങ്ങളുടെ സർവീസ് അവിടെ നിന്ന് 1:20 എടുക്കുന്ന സർവീസ്. ഇവിടെ 2 മണിക്ക് എത്തി, 2:10 ഇവിടെ തിരുവനന്തപുരത്തേക്കാണ് നടത്തു പോകുന്നത്. സ്ഥിരമായിട്ട് യാത്രക്കാർക്ക് വരാറുണ്ട്. ഇനിയും വരുന്ന ആൾക്കാർക്ക് ഇവിടെ എത്താൻ ദോഷമായ കാര്യങ്ങളാണ്. എല്ലാവർക്കും വന്നു പോകുന്ന സ്ഥലമാണ്.
2: കോട്ടൂർ വരാൻ KSRTC സേവനം എപ്പോഴും കിട്ടുമോ?
3: തുടർച്ചയായിട്ട് സർവീസ് ഉണ്ട്. രാവിലെ 6 മണി തൊട്ട് കാട്ടാക്കട ഭാഗത്തു നിന്നും തിരുവനന്തപുരം ഭാഗത്തു നിന്നും കോട്ടൂർ ആനപ്പാർക്കിലേക്ക് സർവീസ് സ്ഥിരമായി ഉള്ളതാണ്. 1.5 മണിക്കൂർ ഇടവിട്ട് സർവീസ് ഉള്ളതാണ്.

ചരിത്രത്തിലും സംസ്കാരത്തിലും ആനകൾക്ക് പ്രധാന സ്ഥാനമുണ്ട്. ഈ ആനകളുമായി അടുത്തിടപഴകാനും കൂടുതൽ ആനക്കാര്യങ്ങളും അറിയാനായി ആഗ്രഹമില്ലാത്തവർ ആരും തന്നെ കാണില്ല. അങ്ങനെയുള്ള സഞ്ചാരികൾക്ക് നിസംശയം വരാവുന്ന ഒരു സ്ഥലമാണ് കോട്ടു. പരിസ്ഥിതി സൗഹൃദ വിനോദസഞ്ചാര കേന്ദ്രമായ കോട്ടു ലോകത്തെ ഏറ്റവും വലിയ ആനപരിപാലന കേന്ദ്രമാക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ് തിരുവനന്തപുരത്തെ കോട്ടൂർ ആനപരിപാലന കേന്ദ്രം. കൗതുകത്തോടും പേടിയോടും കൂടി ആനയെ കണ്ടിരുന്ന ഞങ്ങൾ ഒരു വലിയ ആനപ്രേമിയായിട്ടാണ് സഞ്ചാരിയുടെ ടീം കോട്ടൂരിൽ നിന്നും വിടവാങ്ങുന്നത്. എല്ലാ സഞ്ചാരികൾക്കും ഞങ്ങളുടെ ഈ യാത്രയിലെ അറിവും പുതിയൊരു അനുഭവമാവട്ടെ എന്ന് ഞങ്ങളും ആശിക്കുന്നു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ബ്രെയിൻ ട്യൂമർ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സാ രീതിയെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. എന്താണ് ഈ ബ്രെയിൻ ട്യൂമർ എന്ന രോഗാവസ്ഥ?
2: ബ്രെയിൻ ട്യൂമർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തലയോട്ടിക്കുള്ളിലുള്ള ഏതുതരം കോശങ്ങളുടെ വളർച്ചയെയും നമ്മൾ ബ്രോഡായി ബ്രെയിൻ ട്യൂമർ എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് കോശങ്ങളുടെ അനിയന്ത്രിതമായിട്ടുള്ള അസാധാരണമായ വളർച്ച മൂലം ഒരു മുഴയുണ്ടാകുമ്പോൾ. അത് തന്നെയും രണ്ട് തരത്തിലുണ്ട്. അതായത് തലച്ചോറിനുള്ളിലുള്ള കോശങ്ങൾ, അതായത് ഈ തലച്ചോറിലെ നാഡീകോശങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്ലയൽ സെൽസിൽ നിന്നും വരുന്ന ഗ്ലയൽ ട്യൂമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ കോശങ്ങൾക്കുള്ളിലുള്ള ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന തലച്ചോറിനുള്ളിൽ ഫ്ലൂയിഡ് ഉണ്ടാക്കുന്ന കൊറോയിഡ് പ്ലെക്സസിലെ ട്യൂമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണമായ മെനിഞ്ചസിൽ നിന്ന് വരുന്ന മെനിഞ്ചിയോമയായിരിക്കാം, തലച്ചോറിനുള്ളിലുള്ള പിനിയൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി, ഇത്തരം ഗ്രന്ഥികളിൽ നിന്നും മുഴകളുണ്ടാകാം. ഇതെല്ലാം തന്നെ ബ്രെയിൻ ട്യൂമേഴ്സ് ആയിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൂടാതെ ശരീരത്തിന്റെ മറ്റവയവങ്ങൾ, ഉദാഹരണത്തിന് ശ്വാസകോശം, വൻകുടൽ, വൃക്ക, സ്തനങ്ങൾ, ഇവയിൽ നിന്നുമെല്ലാം ഉള്ള അർബുദങ്ങൾ രക്തത്തിലൂടെ നമ്മുടെ തലച്ചോറിലും വരാം. ഇതിനെ നമ്മൾ സെക്കൻഡറി ബ്രെയിൻ ട്യൂമേഴ്സ് അല്ലെങ്കിൽ മെറ്റാസ്റ്റാറ്റിക് ട്യൂമേഴ്സ് എന്നും പറയുന്നു. ഇങ്ങനെ തലച്ചോറിലുള്ള പലതരം കോശ വളർച്ചകളെ മൊത്തത്തിൽ ബ്രെയിൻ ട്യൂമർ എന്നാണ് പൊതുവെ നമ്മൾ വിശ്വസിക്കുന്നത്.
1: മാഡം, ഈ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
2: ബ്രെയിൻ ട്യൂമർ ഉണ്ടാകാൻ നമുക്ക് മറ്റ് രോഗങ്ങളെ പോലെ ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ പ്രായം പലപ്പോഴും ഒരു കാരണമാണ്. മുതിർന്നവരിൽ കൂടുതലും ഈ മെറ്റാസ്റ്റാറ്റിക്, അതായത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ട്യൂമേഴ്സ് ആകാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലും തലച്ചോറിനുള്ളിൽ നിന്ന് തന്നെയുള്ള വളർച്ചകളാകാനുള്ള സാധ്യതയാണുള്ളത്. മറ്റൊന്ന് റേസ്, അതായത് നമ്മുടെ വംശം. അത് കൂടുതലും വെസ്റ്റേൺ, നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവരിൽ ഈ തലച്ചോറിൽ നിന്നുള്ള ഗ്ലയൽ ട്യൂമേഴ്സിന്റെ സാധ്യത കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. മറ്റു കാരണങ്ങൾ പറയാവുന്നത് ഒന്ന് അയണൈസിങ് റേഡിയേഷൻ, അതായത് നമ്മൾ പ്രധാനമായിട്ട് ഈ ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി മറ്റ് ശരീരഭാഗങ്ങളിൽ റേഡിയേഷൻ ചികിത്സ ചെയ്യുമ്പോൾ തലച്ചോറിനേൽക്കുന്ന റേഡിയേഷനും ഈ തലച്ചോറിലെ കോശങ്ങളിലെ ഡി എൻ എയിൽ ചില മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ കോശങ്ങൾ അനിയന്ത്രിതമായിട്ട് വളരാം, അത് ബ്രെയിൻ ട്യൂമറിന് കാരണമാകാം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ പാരമ്പര്യമായിട്ടും ഈ ട്യൂമർ വളർച്ച ഉണ്ടാകാതിരിക്കാനുള്ള ചിലതരം ജീനുകളുണ്ട്. P53 എന്നൊക്കെ പറയുന്ന ചിലതരം ജീനുകളുടെ മ്യൂട്ടേഷൻ മൂലവും ചില പാരമ്പര്യമായിട്ട് വരാവുന്ന തരം ട്യൂമർ ഉണ്ടാകുന്ന രോഗങ്ങൾ, അതായത് ന്യൂറോഫൈബ്രോമെറ്റോസിസ്, Type 1, Type 2, ട്യൂബറസ് ക്ലീറോസിസ്, ഇങ്ങനെ ചില സിൻഡ്രോമുകളായിട്ട് നമ്മൾ പറയും. അത്തരം ചില പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളുമുണ്ട്. കൂടാതെ ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ചില വൈറൽ ഇൻഫെക്ഷൻസ്, ലൈക്ക് എപ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസിന്റെ ബാധ ലിംഫോമ തുടങ്ങിയ ട്യൂമേഴ്സ് ഉണ്ടാക്കാം. അതുപോലെ നമ്മുടെ പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിട്ടുള്ള വിനൈൽ ക്ലോറൈഡ്, അത് കരളിൽ അർബുദം ഉണ്ടാക്കാം, ല്യൂക്കീമിയ, ലിംഫോമ, അതുപോലെ ബ്രെയിൻ ട്യൂമറും ഉണ്ടാക്കാം എന്ന് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. മറ്റൊരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കൃത്യമായി വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഇത്തരം കുറച്ച് കാര്യങ്ങളെ ലഭ്യമായിട്ടുള്ളൂ.
1: ബ്രെയിൻ ട്യൂമർ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ മാഡം?
2: നമുക്ക് ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും ഏത് തരം ബ്രെയിൻ ട്യൂമറാണ്, അത് എത്രത്തോളം വളർന്ന് എത്ര വലിപ്പം ആർജിച്ചിട്ടുണ്ട്, അത് തലച്ചോറിന്റെ ഏത് ഭാഗത്തിനെയാണ് ബാധിച്ചിരിക്കുന്നത്, ഇതനുസരിച്ച് ഈ ലക്ഷണങ്ങൾക്ക് വ്യത്യാസം.

0: ത്തിനാണ് വരുന്നത്, ട്യൂമർ വരുന്നതെങ്കിൽ ആദ്യമേ നടക്കുമ്പോഴൊക്കെയുള്ള ബാലൻസ് നഷ്ടമാവും. ഇത്തരം ലക്ഷണങ്ങൾ ട്യൂമർ ഒരു ചെറിയ സൈസിലാണെങ്കിൽ പോലും ആദ്യമേ കാണപ്പെടാം. പക്ഷേ തലച്ചോറിന്റെ ഉൾഭാഗത്തിലേക്കുള്ള ട്യൂമേഴ്സ് പലപ്പോഴും നല്ല വളർച്ച എത്തിയതിന് ശേഷമായിരിക്കാം പലപ്പോഴും അതിന്റെ രോഗലക്ഷണങ്ങൾ പ്രകടമായിട്ട് വരിക. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും തലച്ചോറിനുള്ളിലുള്ള ഫ്ലൂയിഡിന്റെ, അതായത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ദ്രാവകമുണ്ട്, അതിന്റെ ചലനത്തിന് ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിൽ തടസ്സം വരുമ്പോൾ തലയോട്ടിക്കുള്ളിലുള്ള മർദ്ദം ക്രമാതീതമായിട്ട് വർദ്ധിക്കാം. അത് തലവേദനയ്ക്ക് കാരണമാകാം. സാധാരണ ഒരാൾക്കുണ്ടാകുന്ന, സാധാരണഗതിയിൽ സ്ഥിരം തലവേദന വരുന്ന ഒരാൾക്ക് പോലും വരുന്നതിനേക്കാൾ തുടർച്ചയായിട്ടും അതിതീവ്രമായിട്ടും വരുന്ന തരം തലവേദനകൾ, ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കഠിനമായിട്ടുള്ള തലവേദന, പ്രത്യേകിച്ചും രാവിലെ ഈ തലവേദന കാരണം എണീക്കേണ്ടി വരിക, അതുപോലെ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ കൂടുതലായിട്ടുണ്ടാകുന്ന തലവേദന, തലവേദനയോടൊത്ത് ജന്നി ഉണ്ടാകുക, ബോധക്ഷയം ഉണ്ടാവുക, വശം തളർച്ച ഉണ്ടാകുക, ഇത്തരം ലക്ഷണങ്ങളോടുകൂടി ബ്രെയിൻ ട്യൂമർ വരാം. ചിലപ്പോൾ ഒരു വശം കാഴ്ച പോകുന്നതായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കേൾവിക്കുറവായിരിക്കാം. പക്ഷേ കൂടുതൽ തീവ്രമായിട്ടുള്ള ടൈപ്പ് ബ്രെയിൻ ട്യൂമേഴ്സ് ആണെങ്കിൽ ഇതിന്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ കൂടുന്ന ആഴ്ചകൾക്കും മാസങ്ങൾക്കുള്ളിൽ കൂടുന്നതായിട്ടും കാണാം.
1: മാഡം, അതുപോലെ തന്നെ പലർക്കും ഉണ്ടാകുന്ന ഒരു ഉത്കണ്ഠയാണ് ഈ ബ്രെയിൻ ട്യൂമറുകളെല്ലാം ക്യാൻസർ ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ശക്തമായ തലവേദന വരുമ്പോൾ അത് ബ്രെയിൻ ട്യൂമർ ആണോ എന്നുള്ള ഒരു ഉത്കണ്ഠ, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: എല്ലാത്തരം തലവേദനയും ബ്രെയിൻ ട്യൂമർ ആകണമെന്നില്ല. സ്ഥിരമായിട്ട് തലവേദന വരുന്ന ആൾക്കാരിൽ ഒരു 1.5% ആൾക്കാർക്ക് മാത്രമേ അത് ബ്രെയിൻ ട്യൂമർ കൊണ്ടാണ് എന്ന് നമ്മൾ കണ്ടെത്തുന്നുള്ളൂ. പക്ഷേ ഈ ബ്രെയിൻ ട്യൂമർ ഉള്ളവരിൽ ഒരു 40 മുതൽ 70% ആൾക്കാർക്കും തലവേദന ഉണ്ടാകാം. അത് പലപ്പോഴും കുറച്ചുനാൾ കഴിഞ്ഞായിരിക്കും, ട്യൂമർ ഉണ്ടായി തുടങ്ങി കുറച്ചുനാൾ കഴിഞ്ഞായിരിക്കും ഇതിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിട്ട് പലപ്പോഴും അറിയാൻ കഴിയുക. അതുപോലെ നമുക്ക് ഈ ബ്രെയിൻ ട്യൂമർ എത്ര പേർക്ക് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷത്തിൽ 4 മുതൽ 10 വരെ ആൾക്കാർക്ക് മാത്രമേ ബ്രെയിൻ ട്യൂമർ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ തലവേദനയും ബ്രെയിൻ ട്യൂമർ ആകണമെന്നില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മുൻപൊന്നും ഇല്ലാത്ത രീതിയിൽ തുടർച്ചയായിട്ട് തലവേദന വരിക, മുമ്പുണ്ടായിരുന്ന തലവേദനയുടെ ആ സ്വഭാവത്തിൽ നിന്ന് മാറി ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള തലവേദന, ഉറക്കം നഷ്ടപ്പെടുത്തുന്ന തലവേദന, തലവേദനയോടത്തുള്ള ബോധക്ഷയം, ജന്നി, ഇവയെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധ വേണ്ട തരം തലവേദനയായിരിക്കും. അതുപോലെ എല്ലാ ബ്രെയിൻ ട്യൂമറും ക്യാൻസറസ് ആകണമെന്നില്ല. പ്രത്യേകിച്ചും കൂടുതലും പലപ്പോഴും ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും തലച്ചോറിലേക്ക് പടർന്ന തരമായിരിക്കാം, അല്ലെങ്കിൽ തലച്ചോറിലെ കോശങ്ങൾക്ക് ചുറ്റുമുള്ള ഈ ഗ്ലയൽ ട്യൂമേഴ്സ്, ഗ്ലയൽ സെൽസ് എന്ന് വരുന്ന ഗ്ലയൽ ട്യൂമേഴ്സ് ഉണ്ട്, അത് പലപ്പോഴും ക്യാൻസറസ് ആയിരിക്കാം. അത് ഓരോ ഗ്രേഡ് അനുസരിച്ച് ഗ്ലയോബ്ലാസ്റ്റോമ, മൾട്ടിഫോമി പോലുള്ളവർ വളരെ തീവ്രമായിട്ടുള്ള ക്യാൻസറസ് ട്യൂമേഴ്സ് ആയിരിക്കാം. പക്ഷെ തലച്ചോറിന്റെ പാളിയിൽ വരുന്ന മെനിഞ്ചിയോമയെല്ലാം അത്ര ക്യാൻസറസ് അല്ലാത്ത തരമായിരിക്കാം. അതെല്ലാം കുറച്ചുകൂടെ നല്ല ചികിത്സ രീതികളും നല്ല രീതിയിൽ ട്രീറ്റ്മെന്റിന് റെസ്പോണ്ട് ചെയ്യുന്നവയാണ്.
1: മാഡം, പലർക്കും ഉണ്ടാകാറുള്ള ഒരു സംശയമാണ് ഈ ബ്രെയിൻ ട്യൂമറിന്റെ പരിശോധനാ രീതി എങ്ങനെയാണ്, അത് എപ്പോഴാണ് നടത്തേണ്ടത് എന്നുള്ളത്, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: നേരത്തെ പറഞ്ഞതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള തരം തലവേദന വരികയും മറ്റു പുതിയ രോഗലക്ഷണങ്ങൾ, അതായത് പെട്ടെന്ന് വശം തളർച്ച, കുറച്ച് ആഴ്ചകളോ ദിവസങ്ങളായിട്ടുള്ള തളർച്ച, മരവിപ്പ്, പുതിയതായിട്ട് വരുന്ന ജന്നി, ഇങ്ങനെയൊക്കെ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഒരു ന്യൂറോളജിസ്റ്റിനെയോ ന്യൂറോ സർജനെയോ സമീപിക്കുക. അപ്പം ആദ്യമായിട്ട് തന്നെ വിശദമായിട്ടുള്ള പരിശോധനകൾ, നാഡി പരിശോധനകൾ നടത്തുമ്പോൾ ഒരു സാധാരണ നോർമൽ അല്ലാത്ത ഫൈൻഡിങ്സ്, എന്തെങ്കിലും തളർച്ച അല്ലെങ്കിൽ ബലക്കുറവ്, അത് ഒരു ന്യൂറോളജിസ്റ്റിന് തിരിച്ചറിയാൻ കഴിയും. ഇത്തരം ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്ന തലച്ചോറിന്റെ ഒരു ഭാഗത്ത് ഒരു തകരാറുണ്ടെന്നുള്ളതാണ്. അത് ആഴ്ചകളോ മാസങ്ങളോ കൊണ്ടുള്ളതാണെങ്കിൽ അതൊരു മുഴയാകാനുള്ള സാധ്യത ഏറെയാണ്. ഇത് കണ്ടെത്തിയതിന് ശേഷം അടുത്തതായിട്ട് വേണ്ടത് MRI സ്കാനാണ്. CT സ്കാനിനേക്കാൾ ഏറെ ഏത് തരം മുഴയാണെന്നുള്ളത് നമുക്ക് കൂടുതൽ അറിവ് കിട്ടുന്നത് MRI സ്കാൻ, പ്രത്യേകിച്ചും കോൺട്രാസ്റ്റ് MRI സ്കാനിലൂടെയാണ്. അതിന് തന്നെയും പലതരമുണ്ട്. നമ്മുടെ MR സ്പെക്ട്രോസ്കോപ്പി, പെർഫ്യൂഷൻ, അങ്ങനെ പലതരം സ്റ്റഡീസ് കൂടെ കിട്ടുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു നേച്ചർ, ഏത് തരത്തിലുള്ളതാണ്, അത് എത്ര പെട്ടെന്ന് പടരും, അത് ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് ബാധിച്ചിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് അറിയാൻ കഴിയും. അതുകൂടാതെ ഇപ്പൊ PET സ്കാൻ, ഫങ്ഷണൽ MRI അങ്ങനെയുള്ള പലതരം പരിശോധനകളും സ്കാനിങ് രീതികളും നമുക്ക് ട്യൂമറിനെ കുറിച്ച് അറിയാനുണ്ട്. അത് കൂടാതെ ഏത് തരം കോശങ്ങളാണെന്നുള്ളത് അറിയുന്നത് തുടർന്നുള്ള ചികിത്സയെ പല രീതിയിലും അത് നിർണ്ണയിക്കുന്ന ഒരു നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ്. അത് സർജറിയുടെ സമയത്ത് എടുക്കുന്ന കോശങ്ങളടുത്തുള്ള ബയോപ്സി പരിശോധന, അല്ലെങ്കിൽ സ്റ്റീരിയോടാക്റ്റിക് ബയോപ്സിയിലൂടെയും ഈ കോശങ്ങളുടെ മൈക്രോസ്കോപ്പിക് പരിശോധനകളും നമുക്ക് ബ്രെയിൻ ട്യൂമറിന്റെ തരം ഏതാണെന്നുള്ള അറിയാൻ സഹായിക്കും.
1: മാഡം, ഈ രോഗത്തിന്റെ ചികിത്സാ രീതിയെ കുറിച്ചൊന്ന് പറയാമോ?
0: ഈ രോഗത്തിന്

0: ചികിത്സാ രീതി എന്തെന്നുള്ളത് പ്രധാനമായിട്ടും ഏത് തരമാണ്, അതിനെത്ര വലിപ്പമുണ്ട്, അതെത്ര എണ്ണമുണ്ട്, തലച്ചോറിന്റെ ഏത് ഭാഗത്താണ്, ഇവ ഏറ്റവും പ്രധാനമാണ് ഈ ചികിത്സാ രീതി നിർണ്ണയിക്കുന്ന കാര്യത്തിൽ. മറ്റൊന്ന് രോഗിയുടെ പ്രായം, അതുപോലെ രോഗിയുടെ മൊത്തത്തിലുള്ള ഒരു ആരോഗ്യസ്ഥിതി. വളരെ പ്രായമേറി ഒരാൾ ഒരുപാട് അസുഖങ്ങളായിട്ട് കിടപ്പായ ഒരാൾക്ക് വളരെ അഗ്രസീവായിട്ടുള്ള വളരെ തീവ്രമായ ചികിത്സകളിലേക്ക് ഒരുപക്ഷെ പോകേണ്ട എന്നുള്ളത് ഫാമിലിയുമായിട്ട് തീരുമാനിച്ച് ചിലപ്പോൾ തീരുമാനിച്ചിരിക്കാം, ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിരിക്കാം. അല്ലാതെ പ്രധാനമായിട്ടുള്ള ചികിത്സ മെയിൻലി സർജറിയാണ്, അതൊരു ന്യൂറോ സർജനാണ് ഈ ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സ ചെയ്യുക. അപ്പോൾ ഒരു മാറ്റേണ്ട ഒരു മുഴയാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള അളവിൽ അതിന്റെ ചുറ്റളവ് നിന്ന് ക്യാൻസർ സെൽസ് എല്ലാം മാറ്റുന്ന രീതിയിലുള്ള സർജിക്കലി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും അതിന്റെ ആദ്യത്തെ പടി. രണ്ടാമതായിട്ട് കീമോതെറാപ്പി ചിലതരം ബ്രെയിൻ ട്യൂമേഴ്സിൽ ഉപയോഗിക്കാറുണ്ട്, അതായത് ടെമസോളമൈഡ്, അതും അല്ലെങ്കിൽ ചിലതരം ജീൻസ്, ഈ നമ്മുടെ ഈ ഗ്ലയൽ സെൽസിലുള്ള ജീനുകളെ നിയന്ത്രിക്കുന്ന ചിലതരം തെറാപ്പിയും ഇപ്പോൾ ലഭ്യമാണ്. മറ്റൊന്ന് റേഡിയേഷനാണ്, കൃത്യമായിട്ട് ഈ ബ്രെയിൻ ട്യൂമർ ഉള്ള സ്ഥാനത്തേക്ക് ആ സ്ഥലത്തേക്ക് മാത്രമുള്ള റേഡിയേഷൻ, അല്ലെങ്കിൽ ഗാമ നൈഫ് സർജറി, റേഡിയേഷൻ ഉപയോഗിച്ച് ആ ഭാഗത്ത് മാത്രം കോശങ്ങളെ കരിച്ചു കളയുന്ന റേഡിയോ തെറാപ്പി, അത്തരം ചികിത്സകളും നമുക്ക് ഈ ബ്രെയിൻ ട്യൂമറിന് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാം. അതുകൂടാതെ മറ്റ് ചില രോഗലക്ഷണങ്ങൾ, തലച്ചോറിലെ മർദ്ദം കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള കോർട്ടിക്കോസ്റ്റിറോയിഡ് തുടങ്ങിയ മരുന്നുകൾ, ജെന്നിയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആ ജെന്നി കുറയ്ക്കാനുള്ള മരുന്നുകൾ എന്നിവയും ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാം. പിന്നെ അത് കൂടാതെ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇമ്യൂണോതെറാപ്പി തുടങ്ങിയവയും ഇപ്പോൾ കഴിഞ്ഞ വർഷം USA അംഗീകരിച്ചിട്ടുണ്ട്. ഒരുപാട് പഠനങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ്.
1: മാഡം, അതുപോലെ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ്, ഒരിക്കൽ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ ഒരു വ്യക്തിക്ക് വീണ്ടും ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ടോ?
0: ചിലപ്പോഴെങ്കിലും ഒരു തവണ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ ഒരാളിൽ, പ്രത്യേകിച്ചും ഈ തീവ്രമായിട്ടുള്ള ടൈപ്പ്, പ്രത്യേകിച്ച് Grade 4 പോയിട്ടുള്ള തരം ഗ്ലയൽ ട്യൂമേഴ്സ് വീണ്ടും വരാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ പാരമ്പര്യമായിട്ട് ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുള്ള ബ്രെയിൻ ട്യൂമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതും വീണ്ടും വരാനുള്ള ചാൻസ് ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഈ ട്യൂമർ കണ്ടെത്തി അതിന് ചികിത്സ കഴിഞ്ഞാലും കൃത്യമായി ഡോക്ടറുടെ ഫോളോ അപ്പിൽ ഇരിക്കേണ്ടതും, പുതിയ ലക്ഷണങ്ങൾ വരുന്നുണ്ടോ, പുതിയ തരം തലവേദന വരുന്നുണ്ടോ, ഇവയെല്ലാം ശ്രദ്ധിക്കുകയും എത്രയും നേരത്തെ അതിന് ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ്.
1: ബ്രെയിൻ ട്യൂമർ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സാ രീതിയെക്കുറിച്ചും ഇതുവരെ വിശദീകരിച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: മഴക്കാലത്തുണ്ടാകാൻ സാധ്യതയുള്ള പകർച്ചവ്യാധികളിൽ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് എലിപ്പനി. എലിപ്പനി പടരാതിരിക്കുവാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എലി, പട്ടി, പൂച്ച, കന്നുകാലികൾ തുടങ്ങിയവയുടെ മൂത്രം വഴിയാണ് എലിപ്പനി പകരുന്നത്. മൂത്രം വഴി മണ്ണിലും വെള്ളത്തിലും എത്തുന്ന രോഗാണുക്കൾ മുറിവുകൾ വഴി ശരീരത്തിലെത്തിയാണ് രോഗമുണ്ടാക്കുന്നത്. ക്ഷീണത്തോടെയുള്ള പനിയും തലവേദനയും പേശിവേദനയുമാണ് എലിപ്പനിയിൽ സാധാരണ കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ. കണ്ണിൽ ചുവപ്പ്, മൂത്രക്കുറവ്, മഞ്ഞപ്പിത്ത ലക്ഷണങ്ങൾ എന്നിവയും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളായി കണ്ടേക്കാം. വയലിൽ പണിയെടുക്കുന്നവർ, ഓട, തോട്, കനാൽ, കുളങ്ങൾ, വെള്ളക്കെട്ടുകൾ എന്നിവ വൃത്തിയാക്കുന്നവരിലും ഈ രോഗമുണ്ടാകാൻ സാധ്യതയേറെയാണ്. ഇത്തരം ജോലിയിലേർപ്പെടുന്നവർ ആ കാലയളവിൽ എലിപ്പനിക്കെതിരെയുള്ള പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിൻ ഗുളിക ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം കഴിക്കേണ്ടതാണ്. കെട്ടിനിൽക്കുന്ന ജലത്തിൽ കുട്ടികൾ വിനോദത്തിനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങുന്നത് കഴിവതും ഒഴിവാക്കുക. ആഹാര സാധനങ്ങളും കുടിവെള്ളവും എലിയുടെ വിസർജ്യ വസ്തുക്കൾ വീണ് മലിനമാകാതിരിക്കുവാൻ എപ്പോഴും മൂടിവെക്കുക. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കുക. ഈ മഴക്കാലം ജാഗ്രതയോടെ ജീവിക്കാം. ചെറുക്കാം എലിപ്പനിയെ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: आप सुन रही हैं पिटारा. इस कार्यक्रम के इस भाग के प्रायोजक हैं EISSMS पुणे.

0: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തോ പറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിനേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിറം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ശബ്നവും സംഘവും പാടിയത്, ഗാനമെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണം നൽകിയത് വിദ്യാസാഗർ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
2: എന്തോ
1: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളിപ്പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
3: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
5: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
6: LED ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
5: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
1: എസ് രമേശൻ നായരുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം, MG ശ്രീകുമാറും സുജാതയും പാടിയത് ചിത്രം ദൈവത്തിന്റെ മകൻ.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അടുത്ത ഗാനം ഹർത്താൽ എന്ന ചിത്രത്തിനു വേണ്ടി ഭരണിക്കാവ് ശിവകുമാർ രചിച്ച് മോഹൻ സീതാര സംഗീതം നൽകി യേശുദാസ് പാടിയത്.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ

0: OTT പ്ലാറ്റ്ഫോം വേവ്സിലും മൻ കി ബാത്.
1: സാഫല്യം എന്ന ചിത്രത്തിനു വേണ്ടി രവിശങ്കറും സുജാതയും പാടിയത് കൈതപ്രത്തിന്റെ വരികൾ, MG രാധാകൃഷ്ണന്റെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്തെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയുന്നതിനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പരമ്പരാഗത കയർ മേഖലയെ സംരക്ഷിക്കുന്നതിനായി ഓണക്കാലത്ത് സംസ്ഥാനതലത്തിൽ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കും. കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് മേഖലയെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്ത് വൈദ്യുതി മേഖലയിലെ വെല്ലുവിളി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചു. കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും ലഭ്യമാക്കുന്നതിനുള്ള ഓൺലൈൻ ഫയലിംഗ് സംവിധാനം മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റാർട്ടപ്പുകൾക്കുള്ള ആദ്യഘട്ട ധനസഹായ വിതരണവും 1 മാസത്തെ സൌജന്യ കാർഷിക സംരംഭകത്വ വികസന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനവും കൃഷിമന്ത്രി TE സിദ്ദിഖ് നിർവഹിച്ചു. പാലക്കാട് മലമ്പുഴയിലെ ഇമേജ് ആശുപത്രി മാലിന്യ പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളുടെ സംസ്കരണം വേഗത്തിലാക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതത്തിൽ എം ജി ശ്രീകുമാർ, രാധിക തിലക് എന്നിവർ പാടിയ ഗാനം ചിത്രം മിസ്റ്റർ ബ്രഹ്മചാരി.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തോറ്റി
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
4: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
5: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
6: അനിൽ പനച്ചൂരാൻ രചിച്ച രതീഷ് വേഗ ഈണം പകർന്ന ഗാനം. കോക്ടെയ്ൽ എന്ന ചിത്രത്തിനുവേണ്ടി വിജയ് യേശുദാസ്, തുളസി യതീന്ദ്രൻ എന്നിവർ പാടിയത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
2: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ. 10:30 AM ലോക്കൽ കോൾ എന്ന ചിത്രത്തിനു വേണ്ടി സച്ചിൻ വാര്യർ ആലപിച്ച ഗാനമാണ് ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്, അവിടെ ടാപ്പുകളുടെ

0: ഡിഫറെന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
1: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
5: ചെമ്പട എന്ന ചിത്രത്തിലെ ഗാനം, റോബിൻ തിരുമലയുടെ വരികൾക്ക് മുസാഫിറിന്റെ സംഗീതം, നജീം അർഷാദ്, ജോൽസ്ന എന്നിവരാണ് ഈ ഗാനം ആലപിച്ചത്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്. സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
1: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
2: സ്വിംഗറിൽ
3: പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
1: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
4: പിഎം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് സംഗീതം നൽകിയത് വിദ്യാസാഗർ. പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും ഈ ചിത്രത്തിനുവേണ്ടി ശങ്കർ മഹാദേവൻ, ചിത്ര എന്നിവർ പാടിയ ഗാനമാണ് ഇത്.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്തോ
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
4: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
4: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
6: 82 സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
7: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
6: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
8: കൈതപ്രം രചിച്ച MJയചന്ദ്രന്റെ സംഗീതത്തിൽ ചിത്ര, കാർത്തിക് എന്നിവർ പാടിയ ഗാനമാണിനി ചിത്രം സത്യം.

0: നോക്കണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ കേൾക്കാം
1: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472283856.
3: മനോയാനം.
4: മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം സന്തോഷമാണെന്ന് നാം പറയാറുണ്ട്. എന്നാൽ സന്തോഷം എന്നത് കേവലം ഒരു നല്ല തോന്നൽ മാത്രമല്ല, അത് നമ്മുടെ അതിജീവനത്തിനായി പ്രകൃതി തലച്ചോറിൽ ഒരുക്കി വച്ചിട്ടുള്ള സങ്കീർണമായ ഒരു വഴികാട്ടിയാണ്. നമുക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തലച്ചോർ നൽകുന്ന ഒരു പ്രതിഫലമാണ് സന്തോഷം. നല്ല ആഹാരം

0: കഴിക്കുമ്പോഴോ സ്നേഹമുള്ളവരോട് സംസാരിക്കുമ്പോഴോ ഉണ്ടാകുന്ന ആനന്ദം, അത്തരം പ്രവൃത്തികൾ ആവർത്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. പരിണാമപരമായ ഈ തന്ത്രമാണ് മനുഷ്യവംശത്തെ ഇത്രത്തോളം വളരാൻ സഹായിച്ചത്. സന്തോഷത്തെ പല തലങ്ങളിൽ വ്യാഖ്യാനിക്കാം. പെട്ടെന്നുണ്ടാകുന്ന ഒരു സുഖാനുഭൂതി മുതൽ ജീവിതത്തെക്കുറിച്ചുള്ള ആകെത്തുകയായ തൃപ്തി വരെ ഇതിലുൾപ്പെടുന്നു. മനഃശാസ്ത്രജ്ഞർ ഇതിനെ ഹെഡോണിക്, യൂഡൈമോണിക് എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളായി തിരിക്കുന്നു. ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ് ആദ്യത്തേതെങ്കിൽ, അർത്ഥപൂർണമായ ജീവിതത്തിൽ നിന്നും മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളിൽ നിന്നും ലഭിക്കുന്നതാണ് രണ്ടാമത്തേത്. സന്തോഷം എന്നത് തലച്ചോറിലെ ഒരു ഹാർഡ്വെയർ പോലെ ജനിതകമായി നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. എന്നാൽ അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ നിരന്തരം പുതുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതിന് ജൈവ തന്മാത്രാപരമായ ഒരു അടിസ്ഥാനമുണ്ട്. സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ നമ്മുടെ തലച്ചോറിലും രക്തത്തിലും പ്രകടമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഈ മാറ്റങ്ങളെ ശാസ്ത്രീയമായി അളന്നെടുക്കാൻ സാധിക്കും. ഇത് സൂചിപ്പിക്കുന്നത് സന്തോഷം എന്നത് വെറുമൊരു മാനസികാവസ്ഥ മാത്രമല്ല, മറിച്ച് ഒരു ശാരീരികാവസ്ഥ കൂടിയാണ് എന്നാണ്. സൈക്കോളജിയുടെ തന്ത്രങ്ങളാലോ ധ്യാനത്താലോ തലച്ചോറിനെ പരിശീലിപ്പിച്ചെടുത്ത് ഈ സന്തോഷാവസ്ഥകൾ സൃഷ്ടിക്കാൻ സാധിക്കും എന്നത് ഇന്ന് ശാസ്ത്രം അംഗീകരിക്കുന്ന വസ്തുതയാണ്. നമ്മുടെ തലച്ചോറിൽ സന്തോഷത്തിന്റെ ഇരിപ്പിടങ്ങൾ കൃത്യമായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. നെറ്റിയുടെ ഇടതുഭാഗത്തിന് തൊട്ടു പിന്നിലുള്ള പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സാണ് പോസിറ്റീവ് ചിന്തകളുടെയും സന്തോഷത്തിന്റെയും കേന്ദ്രം. നാം സന്തുഷ്ടരായിരിക്കുമ്പോൾ ഇവിടുത്തെ ന്യൂറോണുകൾ അതീവ സജീവമാകുന്നു. കൂടാതെ തലച്ചോറിന്റെ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂക്ലിയസ് അക്കുംബൻസ് എന്ന ചെറിയ ഭാഗം നമ്മുടെ അതിസുഖ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോഴോ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴോ ഈ കേന്ദ്രം ഉണരുന്നു. വികാരങ്ങളുടെ കേന്ദ്രമായ അമിഗ്ദലയും ഓർമ്മകളുടെ കേന്ദ്രമായ ഹിപ്പോകാമ്പസും ഈ പ്രക്രിയയിൽ പങ്കാളികളാകുന്നു. തലച്ചോറിലെ ഈ കേന്ദ്രങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ നടക്കുന്നത് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്ന രാസവസ്തുക്കൾ വഴിയാണ്. ഇതിലേറ്റവും പ്രധാനി ഡോപ്പമിൻ ആണ്. ഇതിനെ സുഖാനുഭൂതിയുടെ രാസവസ്തു എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. ഒരു പ്രതിഫലം പ്രതീക്ഷിക്കുമ്പോഴും അത് ലഭിക്കുമ്പോഴും ഡോപ്പമിൻ സ്രവിക്കപ്പെടുന്നു. എന്നാൽ നമ്മുടെ മാനസികമായ സന്തുലിതാവസ്ഥയും തൃപ്തിയും ഉറപ്പാക്കുന്നത് സെറോട്ടോണിൻ ആണ്. സാമൂഹിക ബന്ധങ്ങൾ വഴി ലഭിക്കുന്ന സന്തോഷത്തിനു പിന്നിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോണാണ്. ഇത്തരം രാസവസ്തുക്കളുടെ കൃത്യമായ അളവിലുള്ള പ്രവർത്തനമാണ് നമ്മെ പ്രസന്നമായി നിലനിർത്തുന്നത്. സന്തോഷമെന്നത് വെറുമൊരു ലക്ഷ്യമല്ല, മറിച്ച് നമ്മുടെ ജൈവപരമായ യാത്രയിലെ മനോഹരമായ ഒരു അനുഭവമാണ്. ഉള്ളിലെ ഈ രസതന്ത്രത്തെ സ്നേഹത്തോടെയും അറിവോടെയും സമീപിക്കുമ്പോൾ ശാശ്വതമായ സമാധാനവും സംതൃപ്തിയും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും എന്നു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ.
2: കരുണാസായി മനോയാനം, പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
3: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
4: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: ഞാറ്റുവേല.
4: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
5: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
4: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം.
6: ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. കാർഷിക മേഖലയിൽ ഡ്രോണുകളുടെ പ്രാധാന്യം, ഈ വിഷയത്തെ അധികരിച്ചുള്ള ഒരു പ്രഭാഷണമാണ് ഇന്ന് ഞാറ്റുവേലയിൽ. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്ര ജി.
7: മാറിവരുന്ന കാലാവസ്ഥാ വ്യതിയാനം കർഷകരെ ആശങ്കപ്പെടുത്തുന്നതോടൊപ്പം കൃത്യമായ കൃഷിപ്പണികൾ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തുന്നതിൽ ബുദ്ധിമുട്ടും ഉളവാക്കാറുണ്ട്. കാർഷിക മേഖലയിൽ നിരമൊരുക്കൽ പൂർണമായും പ്രത്യേകിച്ച് നെൽകൃഷിയിൽ യന്ത്രവൽകൃത പാതയിലാണ്. ട്രാക്ടറും ടില്ലറും ഉപയോഗിച്ച് പാടങ്ങൾ ചെളിപൂട്ടുന്നു. നടീൽ യന്ത്രങ്ങളും മിക്ക വയലുകളിലും സജീവമാണ്. കമ്പൈൻ ഹാർവെസ്റ്ററുകൾ ഉപയോഗിച്ച് കൊയ്ത്തുമേതി പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കപ്പെടുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലാണ് 2020 മുതൽ കേരളത്തിലെ നെൽപ്പാടങ്ങളിൽ ഡ്രോണുകൾ അഥവാ അൺമാൻഡ് ഏരിയൽ വെഹിക്കിളുകൾ പറന്നു തുടങ്ങുന്നത്. കരഭൂമിയിൽ ഒരു പൈലറ്റ് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഡ്രോണുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകളുടെയും GPSന്റെയും സഹായത്താൽ കണ്ണത്താ ദൂരത്തോളം ഓട്ടോമാറ്റിക്കായി പാടങ്ങളിൽ മരുന്നുകൾ സ്പ്രേ ചെയ്യുക എന്നുള്ളതാണ് ഡ്രോണുകളുടെ പ്രധാനമായിട്ട് കൃഷി മേഖലയിലുള്ള പ്രവർത്തനം. നമുക്കറിയാം, പരമ്പരാഗത സ്പ്രേ രീതിയിൽ കർഷകർ നാപ്സാക് സ്പ്രേയറുകൾ, പവർ സ്പ്രേയർ, മിസ്റ്റ് ബ്ലോവർ എന്നിവയിലേതെങ്കിലും സ്പ്രേയറുകളാണ് സാധാരണഗതിയിൽ മരുന്ന് തളിക്കുന്നതിനായിട്ട് ഉപയോഗിച്ചു വരുന്നത്. അപ്പോൾ ഇത്തരം രീതികളിൽ മിസ്റ്റ് ബ്ലോവറുകൾ അഥവാ അൾട്രാ ലോ വോളിയം പ്രധാനം ചെയ്യുന്നു. അതായത് വളരെ കുറഞ്ഞ രീതിയിലുള്ള മരുന്നുകൾ മാത്രമായിരിക്കും സ്പ്രേ ചെയ്യപ്പെടുന്നത്. എന്നാൽ നാപ്സാക് സ്പ്രേയറുകളിൽ ഹൈ വോളിയം, അതായത് അധികമായിട്ടുള്ള ലായനിയായിരിക്കും വിളകളിൽ പ്രദാനം ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവയുടെ പ്രവർത്തനശേഷിയും കാര്യക്ഷമതയും ഡ്രോണുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അഗ്രികൾച്ചറൽ ഡ്രോണിന്റെ ഫീൽഡ് കപ്പാസിറ്റി, ക്ഷമത എന്ന് പറയുന്നത് നാപ്സാക് സ്പ്രേയറുകൾ, പവർ സ്പ്രേയറുകൾ എന്നിവയെ അപേക്ഷിച്ച് 10 മടങ്ങ് കൂടുതലാണ്. മാത്രമല്ല നമുക്കിവിടെ തൊഴിലാളികളുടെ എണ്ണം ഗണ്യേന കുറയ്ക്കാൻ സാധിക്കും. ഇത് പ്രവർത്തിക്കുന്നതിന് ഒരു പൈലറ്റിന്റെ സഹായം മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പൊ ഇത്തരം സാധാരണ രീതികളിലെ സ്പ്രേ ചെയ്യുമ്പോൾ അതിന്റെ ക്ഷമത എന്ന് പറയുന്നത് വെറും 0.12 ഹെക്ടർ മാത്രമാണ്. അതായത് ഒരു ദിവസം നമുക്ക് വളരെ കുറഞ്ഞ കൃഷിസ്ഥലത്തിൽ മാത്രമേ സ്പ്രേ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതായത് പ്രവർത്തനശേഷി കുറവാണെന്ന് മാത്രമല്ല അധ്വാനമേറിയുമാണ്. ചെളിയിൽ നടന്നുകൊണ്ട് പോകുന്ന ബുദ്ധിമുട്ടും കർഷകനുണ്ടാകുന്നു. ആയതിനാൽ ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് ഡ്രോണുകളുടെ സഹായത്താൽ തരണം ചെയ്യാൻ സാധിക്കുന്ന മാത്രമല്ല ഡ്രോണിന്റെ പ്രസക്തി ഇപ്പോൾ ഏറി വരുന്നു. ഡ്രോണുകൾ നമുക്ക് 2 വിധത്തിലുണ്ട്. ഹെക്സാകോപ്റ്റർ ഡ്രോണുകൾ, ക്വാഡ് കോപ്റ്റർ ഡ്രോണുകൾ. ഇപ്പോൾ ഹെക്സാകോപ്റ്റർ എന്ന് പറഞ്ഞാൽ പേരുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവയ്ക്ക് 6 പ്രൊപ്പല്ലറുകളാണ് ഉള്ളത്. ക്വാഡ് കോപ്റ്ററിന് നമുക്ക് 4 പ്രൊപ്പല്ലറുകളാണ് ഉള്ളത്. പിന്നെ നമുക്ക് സ്മോൾ ഡ്രോൺ എന്ന വിഭാഗത്തിൽപ്പെടുത്താനായിട്ട് സാധിക്കും. ഇത്തരം ഡ്രോണുകളാണ് കാർഷിക മേഖലയിൽ ഏറിയ പങ്കും പ്രചാരത്തിലുള്ളത്. ഇനി നമുക്ക് ഇത്തരം ഡ്രോണുകളുടെ നെൽ വയലുകളിലെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 25 കിലോഗ്രാം ഭാരമുള്ള സ്മോൾ കാറ്റഗറി ഡ്രോണുകൾ ആണ് ഉപയോഗിക്കപ്പെടുന്നത് കാർഷിക മേഖലയിൽ. അതായത് നെൽച്ചെടികളുടെ മുകളിൽ കൂടി കാറ്റിന്റെ പ്രവേഗത്തിനനുസരിച്ച് 1 മീറ്റർ മുതൽ 2 മീറ്റർ ഉയരത്തിലാണ് ഡ്രോണുകൾ പറക്കുന്നത്. പേലോഡ് അഥവാ മരുന്നു ടാങ്കിന്റെ സംഭരണ ശേഷി വെറും 10 ലിറ്റർ മാത്രമാണ്. അപ്പോൾ ഒരിക്കൽ ഡ്രോണുകൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് 10 ലിറ്റർ ദ്രാവകമാണ് കൃഷിസ്ഥലത്ത് നമ്മൾ മരുന്ന് തളിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. സെക്കൻഡിൽ 3 മുതൽ 9 മീറ്റർ വരെ വേഗതയിൽ ഡ്രോണുകൾ സഞ്ചരിക്കപ്പെടുന്നു. അതായത് ഇത്തരം വേഗതയിലൂടെ സഞ്ചരിക്കുന്ന ഡ്രോണുകൾ 1 ഏക്കർ പാടം 10 ലിറ്റർ ലായനി 4 മുതൽ 7 മിനിറ്റ് കൊണ്ട് തളിച്ചു തീർക്കാനായിട്ട് സാധിക്കുന്നു. നോക്കൂ, നമുക്ക് സാധാരണ രീതിയിൽ പവർ സ്പ്രേയറുകൾ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും ക്ഷമത വളരെ കൂടുതലാണ് ഡ്രോൺ സ്പ്രേയിങ്ങിനെന്ന് മാത്രവുമല്ല ലോ വോളിയം സ്പ്രേ ഇതിലൂടെ സാധ്യമാകുന്നു. അതായത് നമുക്ക് 1 ഹെക്ടറിലേക്ക് വെറും 25 ലിറ്റർ ലായനി മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ. 150 മുതൽ 220 മൈക്രോൺ സൈസുള്ള ചെറിയ ജലകണികകളായിട്ടാണ് ഇലകളിൽ ഇത്തരം ഡ്രോണുകൾ വഴി മരുന്നുകൾ തളിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ സ്പ്രേ വിസ്തൃതി, അതായത് ഡ്രോണുകളിൽ നിന്നും ഇലകളിൽ വന്ന് പതിക്കുന്ന ജലകണികകൾ എത്രമാത്രം വീതിയിലാണ് ചെടികൾക്ക് ലഭ്യമാകുന്നതെന്നുള്ളതിന്റെ കണക്ക് നമുക്ക് 3 മുതൽ 6 മീറ്റർ എന്നുള്ളതായിട്ട് പരീക്ഷണത്തിൽ നിന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്.

0: ചെടിയുടെ അതിസൂക്ഷ്മ ചിത്രങ്ങൾ പകർത്തി മൂലകങ്ങളുടെ നിലവിലെ അവസ്ഥ വിശകലനം ചെയ്ത ശേഷം ആവശ്യമുള്ള വളക്കൂട്ടുകൾ സ്പ്രേ ചെയ്ത് നെല്ലിന്റെ വിളവ് മെച്ചപ്പെടുത്താനാകും. ഡ്രോൺ മാപ്പിംഗിലൂടെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നെൽവിളകളുടെ മൂലകങ്ങളുടെ കുറവുകൾ കണ്ടുപിടിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഡ്രോണുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകൾ മൾട്ടി സ്പെക്ട്രൽ ക്യാമറ ഉപയോഗിച്ചാണ് അതിസൂക്ഷ്മ ചിത്രങ്ങൾ അത്യന്തം വ്യക്തതയോടുകൂടി എടുക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, സാധാരണ രീതിയിൽ കർഷകൻ നെൽവയലുകളിൽ നടന്ന് അവയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് മൂലകങ്ങൾ കുറവുള്ളത്, അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള മണ്ണുകൾ എടുത്ത് മണ്ണ് പരിശോധന നടത്തി അതിൽ നിന്നും മണ്ണിന്റെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മൂലകങ്ങളുടെ സ്പ്രേ ആണ് നമ്മൾ ചെയ്തു വരുന്നത്. അതിൽ നിന്നും വിഭിന്നമായിട്ട് നമുക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങളിലൂടെ പ്രശ്നങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സർവേലൻസ് ഡ്രോൺ ഉപയോഗിച്ചുള്ള മാപ്പിംഗ് സംവിധാനത്തിന്റെ ഗുണം. ഇനി ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്മോൾ കാറ്റഗറി ഡ്രോണുകളുടെ വിഭാഗത്തിലുള്ള സർവേലൻസ് ഡ്രോണുകളുടെ ഭാരം വെറും 2 കിലോഗ്രാം മാത്രമാണ്. ഇവ 30 മീറ്റർ ഉയരത്തിൽ പറന്നിട്ടാണ് സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നത്. 1 ഹെക്ടർ കൃഷിഭൂമി മാപ്പിംഗിനായിട്ട് വെറും 5 മിനിറ്റ് മാത്രം മതി. ഇനി അഗ്രികൾച്ചറൽ ഡ്രോണുകളുടെ അനന്ത സാധ്യതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ലൈനുകൾ സ്പ്രേ ചെയ്യാം, വിത്തുകൾ വിതറാം, പൊടിവളങ്ങൾ വിതറാം, ജലസേചനം സാധ്യമാക്കാം, പരാഗണം നടത്താം. വരുംകാലങ്ങളിൽ കൃഷിക്കാർക്ക് സഹായിക്കുന്നതിനായി കർഷകരുടെ മിത്രമായി അഗ്രികൾച്ചറൽ ഡ്രോണുകൾ നിലകൊള്ളുന്നതാണ്. കാർഷിക മേഖലയിൽ എന്ന പോലെ തന്നെ ഡ്രോണുകളെ നമുക്ക് മറ്റ് പ്രവർത്തനങ്ങളിലേക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ്. 1, മനുഷ്യർക്ക് നമുക്ക് അപ്രാപ്യമായ വിദൂര പ്രദേശങ്ങളിലേക്ക് ഡ്രോണുകൾ പറത്തി ഭൂപ്രദേശങ്ങളുടെ സവിശേഷതയും മറ്റ് അന്വേഷണങ്ങൾക്കായിരിക്കും പ്രയോജനപ്പെടുത്താം. നമുക്കൊരു പ്രദേശം സർവേ ചെയ്യുന്നതിന് നമുക്ക് മനുഷ്യർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത സ്ഥലത്തിലോട്ട് ഡ്രോണുകളെ പറത്തിവിട്ട് അതിന്റെ ഭൂപ്രകൃതി മനസ്സിലാക്കുന്നതിനും അതിന്റെ ഏരിയ സർവേ ചെയ്യുന്നതിനും ഡ്രോണുകൾ സഹായിക്കുന്നു. ഈ മത്സ്യബന്ധന മേഖലകളിൽ കടൽക്ഷോഭത്തിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തുന്നതിന് അത്തരം പ്രദേശങ്ങളിലേക്ക് നമുക്ക് മനുഷ്യർക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ഇത്തരം ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് തൊഴിലാളികളുടെ തിരച്ചിലിനായിട്ടും നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അഗ്നി സുരക്ഷാ മേഖലകളിൽ ഫയർ ഫൈറ്റിംഗിലേക്ക് ഡ്രോണുകൾ ഇപ്പോൾ സാധ്യതകളിലൂടെ പ്രയോജനപ്പെടുത്തി വരുന്നൊരു മേഖലയാണ്. അവശ്യ വസ്തുക്കൾ ഡ്രോണുകളിൽ കയറ്റി കൊണ്ടുപോകുന്നതിന് നമുക്ക് സാധിക്കും. പ്രളയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മരുന്നുകളും മറ്റും അവശ്യ സാധനങ്ങളും ഫുഡ് മെറ്റീരിയൽസും ഒക്കെ എത്തിക്കുന്നതിനും ഡ്രോണുകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ഇവ ഉപയോഗിക്കുന്നുണ്ട്. രാജ്യസുരക്ഷാ മേഖലകളിൽ വളരെ സജീവമാണ്. ആദ്യകാലങ്ങളിൽ രാജ്യസുരക്ഷാ മേഖലകളിൽ മാത്രമായിരുന്നു ഡ്രോണുകൾ കൂടുതലായിട്ടും പ്രവർത്തിച്ചു വന്നിരുന്നത്. ആഘോഷവേളകളിലും ഉത്സവങ്ങളിലും ചിത്രങ്ങളും വീഡിയോഗ്രാഫി എടുക്കുന്നതിനും ഡ്രോണുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ഡ്രോണുകൾ എല്ലാ മേഖലകളിലും സുപ്രധാന പങ്കുവഹിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി കൃഷി വിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളിലൂടെ കർഷകർക്ക് ഡ്രോൺ കൊണ്ട് ലഭ്യമായ നേട്ടങ്ങൾ, അതായത് കേരളത്തിലെ നെൽകർഷകർ അഭിമുഖീകരിക്കുന്ന തൊഴിലാളി പ്രശ്നത്തിന് പരിഹാരമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന ഡ്രോണുകൾ. ഡ്രോണുകളുടെ പ്രവർത്തനം സ്പ്രേയറുകളെ അപേക്ഷിച്ച് 10 മടങ്ങാണ്. ഉയർന്ന പ്രവർത്തന ശേഷിയുണ്ട്, അതായത് മണിക്കൂറിൽ നമുക്ക് 3 ഹെക്ടർ കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉയർന്ന കാര്യക്ഷമതയുണ്ട്, ഏകദേശം 99%ത്തിലധികം ക്ഷമതയാണ് ഡ്രോണുകൾക്ക് ഉള്ളത്. ലോ വോളിയം സ്പ്രേ സംവിധാനമാണ് ഇവയിൽ ഉപയോഗിക്കപ്പെടുന്നത്. 1 ഹെക്ടറിലേക്ക് നമുക്ക് 25 ലിറ്റർ മാത്രം മരുന്ന് ലായനി ഉപയോഗിച്ചാൽ മതി. അതേപോലെ ഉയർന്ന ജലനിർഗമന ശേഷിയുണ്ട്, 3 മുതൽ 4 ലിറ്റർ വെള്ളം അഥവാ ലായനി നമ്മൾ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത് 1 മിനിറ്റിൽ. ഇനി ഡ്രോൺ സ്പ്രേയിലൂടെ ഉണ്ടാകുന്ന നനവിന്റെ വിസ്തൃതി 3 മുതൽ 4 മീറ്ററാണ്. ഇത്തരം ഉപകരണം പ്രവർത്തിക്കുന്നതിനുള്ള ഊർജം ബാറ്ററിയാണ്. ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്നതിനാൽ നമുക്ക് ഇന്ധന ചെലവ് ഒഴിവാക്കാനായിട്ടും സാധിക്കുന്നു. അഗ്രികൾച്ചറൽ ഡ്രോണുകളുടെ പ്രവർത്തനം കൃഷി വിജ്ഞാന കേന്ദ്രം മനസ്സിലാക്കിയ പഠനത്തിൽ നിന്നും കർഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തെന്നാൽ മനുഷ്യ സഹായമില്ലാതെ വളരെ പെട്ടെന്ന് ഞൊടിയിടയിൽ തന്നെ ജോലികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നു. അതോടൊപ്പം കാർഷിക മേഖലയിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ച് കൃഷി ചെലവ് കുറച്ച് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിൽ കിസാൻ ഡ്രോണുകൾ കർഷകന്റെ സഹായിയായി ഇനിയെന്നും നിലകൊള്ളുമെന്ന് പ്രതീക്ഷിക്കാം.
1: കാർഷിക മേഖലയിൽ ഡ്രോണുകളുടെ പ്രാധാന്യം, ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മിത്രനികേതൻ.

0: കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്രജി. ഇനി ഒരറിയിപ്പ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഓഗസ്റ്റ് 4 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിവിധ പഴം പച്ചക്കറികളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വിവിധ പാക്കേജിംഗ് സംസ്കരണ യന്ത്രങ്ങൾ, പോഷക ഘടക വിശകലനം, ന്യൂട്രീഷൻ ലേബൽ തയ്യാറാക്കൽ, വിപണനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ഉണ്ടായിരിക്കും. നിലവിൽ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് ഉള്ളവർക്കും പുതുതായി ആരംഭിക്കാൻ താൽപര്യമുള്ളവർക്കും പങ്കെടുക്കാം. ഫീസ് 1000 രൂപ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് പ്രവേശനം. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതായിരിക്കും. താൽപര്യമുള്ളവർ ഓഫീസ് സമയങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 വരെ 8089076698 എന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8089076698.
1: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
2: കേരള കർഷകൻ,
1: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
2: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
1: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
2: കേരള കർഷകൻ,
1: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷിമാസിക.
3: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിതമായി ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്ര സർക്കാരിനോടും ഡൽഹി പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. ആധുനിക സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൌകര്യ വികസനം, കൃത്യമായ അറ്റകുറ്റപ്പണികൾ എന്നിവയിലൂടെ രാജ്യത്തെ റെയിൽവേ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്തെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയുന്നതിനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഈ മാസം 30 മുതൽ ഓഗസ്റ്റ് 2 വരെ കോഴിക്കോട് നടക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം കോഴിക്കോട് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തും വനം വകുപ്പും തിരുവമ്പാടി അൽഫോൺസ കോളേജും ചേർന്ന് തുഷാരഗിരിയിൽ ട്രക്കിംഗ് സംഘടിപ്പിച്ചു. സീനിയർ വനിതകൾക്കായുള്ള സീച്ചം ട്രോഫിയിൽ പോണ്ടിച്ചേരിയെ 5 വിക്കറ്റിന് കേരളം പരാജയപ്പെടുത്തി. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി

ആകാശവാണി അനന്തപുരി FM 101.9. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം ആറാം ദിവസം ശ്രീവത്സൻ ജയമേനോൻ പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. സുരക്ഷിതവും ഗുണമേന്മയുമുള്ളതുമായ പാലുൽപാദനം, ഡോക്ടർ രജീഷ് ആറുമായി അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 മൊഴിയാമൊരു കഥ, വി കെ എൻ എഴുതിയ കഥ കുടിയേറ്റം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ, ജി സീതാലക്ഷ്മി പാടിയ കൃതികൾ, എൽ മഞ്ജുള രാജേഷ് വയലിൻ, നാഞ്ചുലയാർ അരുൾ മൃദംഗം. 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, തോംസൺ ആന്റണി അവതരിപ്പിച്ചത്. 11:05 വിവിധ് ഭാരതി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ വി എൻ ശ്രീകരൻ പിള്ള അവതരിപ്പിക്കുന്നു. രാവിലെ 6:00, 8:00, 10:00, 11:00, ഉച്ചയ്ക്ക് 12:00, 1:00, 2:00, വൈകിട്ട് 5:00, 6:00, രാത്രി 8:00 എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി. വയലാർ എഴുതിയ സർഗസംഗീതം എന്ന കവിത, ആലാപനം ജിതേന്ദ്രവർമ്മ. അധ്യാത്മ രാമായണ പാരായണം ഏഴാം ദിവസം ഡോക്ടർ ബി അരുന്ധതി പാരായണം ചെയ്തത്. തുടർന്ന് ഉദയഗീതം, ജി വേണുഗോപാൽ പാടിയത്. പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഇന്നത്തെ ചോദ്യം, രാമായണ പൊരുൾ, പ്രൊഫസർ വി മധുസൂദനൻ നായർ അവതരിപ്പിച്ചത്. കാർഷിക മേഖലാ വാർത്തകൾ. 7:15 ആരണ്യകം, ആയുരാരോഗ്യം, ചരിത്രത്തിൽ ഇന്ന് തൊഴിൽ ദർശനം, ഗുഡ് ഇംഗ്ലീഷ് ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജ്വലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 87-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഹലോ സന്ദേശഗാനം. 10:30 റീഗൽ ജ്വലേഴ്സ് ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഹലോ സന്ദേശഗാനം. 11:02 ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകുന്നു. 12:02 ശാസ്ത്രലോകം. വിസ്മയം തീർക്കുന്ന ശാസ്ത്രലോകം, ശാസ്ത്ര പ്രചാരകൻ വലിയശാല രാജു നടത്തുന്ന പ്രഭാഷണം. 12:40 പ്രകാശധാരയിൽ മരുന്നുകളോടുള്ള അലർജി, ഡോക്ടർ ആരതിയാർ സംസാരിക്കുന്നു. 1:02 ഒരു വട്ടം കൂടി. 2:02 നാടകം കുഞ്ഞമ്മയും കൂട്ടുകാരും ഒന്നാം ഭാഗം. ഉറൂബ് എഴുതിയ നോവലിന്റെ റേഡിയോ രൂപം, റേഡിയോ ആവിഷ്കാരം, സംവിധാനം എസ് ചന്ദ്രിക, നിർവഹണം എം രാജീവ് കുമാർ, ശബ്ദം നൽകിയവർ അണ്ടൂർക്കോണം മുബാറക്, രവി കെ പപ്പാട്, കെ എസ് ആനന്ദൻ, എം വി ശശികുമാർ, മണികണ്ഠൻ മടവൂർ, എം എസ് രാകേഷ്, ഭരതന്നൂർ ശാന്ത, എൻ സുനിത, പന്തളം രാധാമണി, ഒ ശ്രീധരി എന്നിവർ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരയ്പൂക്കൾ. 3:00 ഹലോ പ്രിയ ഗീതം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 4:00 കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം ഏഴാം ദിവസം ഡോക്ടർ ബി അരുന്ധതി പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. കൃഷിയിലൂടെ സംരംഭകത്വം, വെന്നി മുണ്ടക്കമണിയുമായി അഭിമുഖം. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 8:45 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ തുടരും. 9:30 സംഗീതസുധ, രാമനാട് കൃഷ്ണൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം ഡോക്ടർ വി എൻ ശ്രീകരൻ പിള്ള അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 വിവിധ് ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും.

രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8°C, കുറഞ്ഞ താപനില 24.6°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.8°C, കുറഞ്ഞ താപനില 24.6°C. ഇതോടെ അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം ചിത്രം നമ്മൾ.

0: ഈ ആർപ്പവിളി എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ MRC നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
1: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRC മെറ്റൽ മാർട്ട്, ചാലിയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻ അപ്ലൈ.
2: നാളെ ശാസ്ത്രലോകത്തിൽ വിസ്മയം തീർക്കുന്ന ശാസ്ത്രലോകം വലിയ ശാല രാജു സംസാരിക്കുന്നു.
3: സെക്കൻഡിൽ 300,000 കിലോമീറ്റർ വേഗതയിൽ പായുന്ന പ്രകാശത്തെ പിടിച്ചു നിർത്താൻ ആർക്കെങ്കിലും കഴിയുമോ? ശാസ്ത്രം അത് സാധ്യമാക്കി. അതിശൈത്യത്തിലുള്ള ചില വാതകങ്ങളിലേക്ക് ലേസർ പ്രകാശം കടത്തിവിട്ട് പ്രകാശത്തിന്റെ വേഗത പൂർണ്ണമായും പൂജ്യമാക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞു.
2: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
2: രാമായണ പാരായണം ആറാം ദിവസമായ ഇന്ന് നാരദ രാഘവ സംവാദം, ശ്രീരാമാഭിഷേകാരംഭം എന്നീ കഥാഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ശ്രീ ശ്രീവത്സൻ ജയമേനോൻ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. മലബാർ മേഖലയിലെ പ്ലസ് വൺ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡ്

0: നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യോത്തരവേള ആരംഭിച്ചതു മുതൽ ലോക്സഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയെ അറിയിച്ചു. പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാകാതെ തടസ്സങ്ങൾ ഉന്നയിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. അതിനിടെ സഭയിലെ മോശം പെരുമാറ്റത്തിന് തൃണമൂൽ എംപി കല്യാൺ ബാനർജിയെ സസ്പെൻഡ് ചെയ്യുന്ന പ്രമേയം ലോക്സഭ പാസാക്കി. രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. യുവജനങ്ങളുടെ ആശങ്കകളോട് അനുഭാവപൂർണമായ സമീപനമാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്നും പരാതികൾ കേൾക്കാനും പരിഹരിക്കാനും തയ്യാറാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രതികരണം. രാഷ്ട്രീയ താൽപര്യത്തിനായി ചിലർ യുവാക്കളെ ഉപയോഗിക്കുകയാണെന്നും യുവജനക്ഷേമത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: സർക്കാർ വിദ്യാർത്ഥിയോ ഓർ നൌജവാനോ കി ആകാംക്ഷാ കോ പൂരാ കർനെ ഓർ ഉൻകെ കല്യാൺ കെ പ്രതി പൂരി തരഹ സേ പ്രതിബദ്ധ ഹൈ. ഹമാരെ ഛാത്രോ കി ഹർ ചിന്ത കോ സുന്ന ഉസ്കാ സമാധാൻ കർന യേ ഹം സബ് കി ജിമ്മേദാരി ഹൈ.
0: പാർലമെന്റിലേക്ക് തിങ്കളാഴ്ച മാർച്ച് നടത്തിയ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന ആരോപണത്തിൽ കേന്ദ്ര സർക്കാരിനോടും പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. സിസിടിവി ദൃശ്യങ്ങളും വീഡിയോ റെക്കോർഡിംഗുകളും അടക്കം സുരക്ഷിതമായി സൂക്ഷിക്കാൻ ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായ ഉൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിച്ചു. സെപ്റ്റംബർ 11-നാണ് കോടതി വീണ്ടും വാദം കേൾക്കുക. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: വയനാട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ പേരിലാണ് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. റാഗിംഗ് സംബന്ധിച്ച പരാതികൾ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ അധികൃതരെ അറിയിക്കാൻ സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പരമ്പരാഗത കയർ മേഖലയെ സംരക്ഷിക്കുന്നതിനായി ഓണക്കാലത്ത് സംസ്ഥാന തലത്തിൽ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് വ്യവസായ അടിസ്ഥാന സൗകര്യ വികസന മേഖലകളിൽ 10,000 കോടി രൂപയുടെ പുതിയ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും ദീർഘകാല പരിഹാരത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കി വരികയാണെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി.
0: മലബാർ മേഖലയിലെ പ്ലസ് വൺ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഇതുപ്രകാരം 7,200 വിദ്യാർത്ഥികൾക്ക് അധികമായി പ്രവേശനം ലഭിക്കും. പാലക്കാട് 30, മലപ്പുറത്ത് 60, കോഴിക്കോട് 20, കാസർഗോഡ് 10 താൽക്കാലിക അധിക ബാച്ചുകളാണ് അനുവദിച്ചത്. ഒരു ബാച്ചിൽ 60 വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം ലഭിക്കുക. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ലോൺ ആപ്പ് അധികൃതരുടെ ഇടപെടൽ പരിശോധിക്കുമെന്നും എസ് പി മോഹനചന്ദ്രൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഡിവൈഎസ്പി ജീവൻ ജോർജിനാണ് അന്വേഷണ ചുമതല. ഡോക്ടർ റാമിന്റെ അറസ്റ്റ് ഉടനുണ്ടാകും. റീ അറസ്റ്റിനുള്ള അപേക്ഷ കോടതിയിൽ കൊടുത്തതായും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായാൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വരിക. വഖഫ് ബോർഡിലെ അമുസ്ലീം നിയമനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ തെറ്റിദ്ധാരണ പരത്തുന്നതായി മുൻ നിയമമന്ത്രി പി രാജീവ്. ഇക്കാര്യത്തിൽ BJPക്ക് അനുകൂലമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. വഖഫ് വിഷയത്തിൽ സംസ്ഥാനം നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ഇതുവരെ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. സംസ്ഥാന വഖഫ് ബോർഡിലെ ബാക്കിയുള്ള 2 അംഗങ്ങളെ ഉടൻ തീരുമാനിക്കുമെന്നാണ് LDF സർക്കാർ കോടതിയെ അറിയിച്ചതെന്നും അമുസ്ലീങ്ങളെ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും ശ്രീ പി രാജീവ് പറഞ്ഞു. തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്തേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിനെതിരെയായിരുന്നു BJP മാർച്ച്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാലക്കാട് മലമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഇമേജ് ആശുപത്രി മാലിന്യ പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളുടെ സംസ്കരണം വേഗത്തിലാക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. ജലസ്രോതസ്സുകളിലേക്കും അന്തരീക്ഷത്തിലേക്കും മാലിന്യം വ്യാപിക്കാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: ഇമേജ് പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന ആശുപത്രി മാലിന്യം 180 ദിവസത്തിനകം സംസ്കരിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്ലാന്റിനെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ കെ സുധീർ സ്ഥലം സന്ദർശിച്ചിരുന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശുപത്രി മാലിന്യം ഇവിടെ എത്തിച്ചാണ് സംസ്കരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്ലാന്റിന്റെ നിയന്ത്രിത ശേഷിയിൽ കൂടുതൽ മാലിന്യം എത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്കരണം വേഗത്തിലാക്കാൻ ഒരു ഇൻസിനേറ്റർ കൂടി സ്ഥാപിക്കണമെന്നും മാലിന്യം പ്ലാന്റിന്റെ അതിർത്തിക്ക് പുറത്തേക്ക് പോകുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: എറണാകുളം കാലടി പാലത്തിൽ നാളെ മുതൽ രാത്രികാല ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പാലത്തിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ഈ മാസം 25 വരെ രാത്രി 10 മുതൽ രാവിലെ 6 മണിവരെയാണ് ഗതാഗത നിരോധനം. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം കോർപ്പറേഷൻ കൌൺസിലർ കുരീപ്പുഴ സ്വദേശി ബി അജിത് കുമാറിന്റെ 5 അവയവങ്ങൾ ദാനം ചെയ്യും. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കം. 13 ഇനങ്ങളിലായി 120 താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി 4 സ്ഥാനത്ത് എത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 715 പോയിന്റ് നഷ്ടത്തിൽ 76,755, നിഫ്റ്റി 191 പോയിന്റ് നഷ്ടത്തിൽ 23,996 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ വർധന. പവന് 1,680 രൂപ കൂടി 1,07,440 രൂപയും ഗ്രാമിന് 13,430 രൂപയുമാണ് ഇന്നത്തെ വില. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. മലബാർ മേഖലയിലെ +1 പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സന്ധ്യാഗീതം. സന്ധ്യാഗീതത്തിൽ ഇന്ന് ആദ്യം കേൾക്കാം ചിത്ര പാടിയ ഗാനം.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ
1: വയലും വേടും.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കുക. കാരണം സ്നേഹത്തെക്കാൾ വലിയൊരായുധം ഈ ഭൂമിയിലില്ല. നല്ല വാക്കുകളും ആത്മാർത്ഥമായ കരുതലുമുണ്ടെങ്കിൽ നമുക്ക് ഏത് ഹൃദയത്തെയും നേടിയെടുക്കാനാകും. നാം മറ്റുള്ളവർക്ക് നൽകുന്ന ബഹുമാനവും സ്നേഹവുമാണ് പതിന്മടങ്ങായി നമ്മിലേക്ക് തന്നെ തിരിച്ചെത്തുന്നത്. ബന്ധങ്ങളെ മനോഹരമാക്കുന്നത് വാക്കുകളല്ല, പരസ്പരമുള്ള വിശ്വാസവും വിട്ടുവീഴ്ചയില്ലാത്ത സ്നേഹവുമാണ്. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ പാലുൽപാദനത്തെക്കുറിച്ചാണ് ഇന്നത്തെ പ്രധാന പരിപാടി. അതിനു മുൻപ് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: വാഴക്കുലകൾ പാകമായി തുടങ്ങുമ്പോൾ കായ്കളിൽ കറുത്ത പാടുകളും കുഴികളും കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ചോദ്യം കേട്ടല്ലോ. വാഴകൃഷി ചെയ്യുന്നവർക്കെല്ലാം ഇതറിയാമായിരിക്കും.

0: പേശികളുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി കുട്ടികളുടെയും മുതിർന്നവരുടെയും ദൈനംദിന ഭക്ഷണത്തിൽ മിതമായ അളവിൽ പാൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. പശുവിന്റെ അകിടിൽ നിന്നും വളരെ ശ്രദ്ധയോടെ വേണം പാൽ കറന്നെടുക്കാൻ. രോഗാണുക്കളിൽ നിന്നും മറ്റും പാലിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. എത്ര ശ്രദ്ധയോടെ വേണം പാൽ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഈ പ്രഭാഷണം കേൾക്കുമ്പോൾ മനസ്സിലാകും. തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസസ് ആന്റ് ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രജീഷ് ആറുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ രജീഷ്, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ഡോക്ടർ രജീഷ്, ശുദ്ധവും സുരക്ഷിതവുമായ പാലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുവാണ് ഉദ്ദേശിക്കുന്നത്?
2: ശുദ്ധമായ പാല് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ പൊടിപടലങ്ങളും മറ്റും ഇല്ലാത്ത പാൽ, അല്ലെങ്കിൽ അത് ഉണ്ടായിരുന്നു അതിനെ അരിച്ചു മാറ്റി വൃത്തിയാക്കിയ പാൽ എന്നല്ല അർത്ഥമാക്കുന്നത്. പൊതുവെ വൃത്തിയുള്ള സാഹചര്യങ്ങളിൽ ആരോഗ്യമുള്ള പശുക്കളിൽ നിന്നോ എരുമകളിൽ നിന്നോ കറന്നെടുക്കുന്നതും അതിൽ വളരെ കുറച്ച് മാത്രം സൂക്ഷ്മാണുക്കൾ ഉള്ളതുമായ പാല്, അത് ചൂടാക്കാതെ തന്നെ നമുക്ക് സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ കുറേ നേരം സൂക്ഷിക്കാനാവുമെങ്കിൽ അത്തരം പാലിനെയാണ് നമ്മൾ ശുദ്ധമായ പാൽ എന്ന് പറയുന്നത്. അപ്പം രണ്ട് അടിസ്ഥാന തത്വങ്ങളാണ് ഈ ശുദ്ധമായ പാലുൽപാദനത്തിൽ പൊതുവെ നമ്മൾ അവലംബിക്കുന്നത്. ഒന്ന്, ഈ പറയുന്ന സൂക്ഷ്മാണുക്കൾ പാല് നമ്മൾ കറക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പാൽ പ്രൊക്യൂർമെന്റ് സമയത്ത് ഒരു തരത്തിലും കടന്നുകൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് കടന്നുകൂടുന്ന അളവിനെ കുറയ്ക്കുക. രണ്ടാമത്തേത്, അഥവാ കടന്നുകൂടിയാൽ അതിന് വളരാതിരിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് ശുദ്ധമായ പാലുൽപാദനം അവലംബിക്കുന്ന രണ്ട് പൊതു പ്രധാന തത്വങ്ങൾ. അപ്പം ഇതിൽ ഒരുപാട് ഘടകങ്ങൾ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. പശുവിൻ്റെ ആരോഗ്യം മുതൽ, അല്ലെങ്കിൽ കറവ രീതി, കറക്കുന്ന ആളിൻ്റെ ആരോഗ്യം, ചുറ്റുപാടിൻ്റെ ശുചിത്വം, ഇങ്ങനെ പല കാര്യങ്ങളും ഇതിൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ പാലിൽ ബാക്ടീരിയകളുടെ എണ്ണം കൂടുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ പാല് പെട്ടെന്ന് കേടാവുകയും അത് കർഷകനെ സാമ്പത്തികമായി ബാധിക്കുകയും ചെയ്യും.
1: അപ്പം നമ്മൾ സാധാരണമായി കാണുന്ന ഈ കണ്ടാമിനേഷൻ, അല്ലെങ്കിൽ നമ്മൾ പാൽ അശുദ്ധമാവുന്ന ഏതൊക്കെ കാരണം കൊണ്ടാണ്?
2: ഒരു സൂക്ഷ്മ ആണു ക്വാളിറ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, പൊതുവെ അകിട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അകിടിൻ്റെ അകത്തുള്ള പാല് 100% ശുദ്ധം എന്ന് നമുക്ക് പറയാം. പക്ഷെ അകിടിൽ നിന്ന് പാല് കറന്ന് പാത്രത്തിലേക്ക് വീഴുന്ന സാഹചര്യത്തിൽ പൊതുവെ ഗവേഷണങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ പാലിൻ്റെ അകത്തുള്ള ബാക്ടീരിയകളുടെ എണ്ണം 500 മുതൽ 8000 വരെയൊക്കെ എത്തും എന്നാണ്. കാരണം നമ്മൾ അന്തരീക്ഷത്തിൽ ഒരുപാട് ബാക്ടീരിയകളുണ്ട്, നല്ലതും ചീത്തയുമായിട്ടുള്ള. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് മൈക്രോ കോക്കേ ഇനത്തിൽപ്പെടുന്ന ബാക്ടീരിയ. അപ്പോൾ പാലിൽ ഈ റോ മിൽക്കിൽ, പച്ചപ്പാലിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ബാക്ടീരിയയും മൈക്രോ കോക്കയാണ്. പിന്നെ സ്ട്രെപ്റ്റോ കോക്കൈ എന്ന് പറയുന്ന മറ്റൊരു ബാക്ടീരിയ വരുന്നുണ്ട്. പിന്നെ പശുവിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസുഖങ്ങളുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ബാക്ടീരിയകൾ പാൽ നിർമ്മിക്കുന്ന സമയം അകിടിൽ തന്നെ ചിലപ്പം വരാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ ഇത് പറയുന്നത് നോർമൽ ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ്. കൂടാതെ നമ്മുടെ ചില പ്രാക്ടീസസ്, നമ്മുടെ ചില രീതികൾ അനുസരിച്ച്, ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ആണെങ്കിൽ അവർ ഈ തണുപ്പൊക്കെ ഉള്ള സമയത്ത് വൈക്യോൾ, സൈലേജ് ഒക്കെ ബെഡിങ് മെറ്റീരിയൽ ആയിട്ടൊക്കെ ഉപയോഗിക്കും. അപ്പോൾ അതിൽ നിന്ന് ഈ ക്ലോസ്ട്രിഡിയം പോലെയുള്ള അപകടകാരിയായിട്ടുള്ള ബാക്ടീരിയകളും പാലിൽ വന്നിട്ടുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ അന്തരീക്ഷത്തിലുള്ള ബാസിലസ് പോലെയുള്ള ഇങ്ങനെയുള്ള ബാക്ടീരിയകളാണ് പൊതുവെ പാലിൽ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കറന്നെടുത്ത ഉടനെ തന്നെ പാലിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്, തണുപ്പിച്ച് സൂക്ഷിക്കുക. ഇല്ലെങ്കിൽ ഈ ബാക്ടീരിയകൾ അപകടകരമായ തോതിൽ വളരുകയും അത് നമ്മൾ പണ്ട് പറയുന്ന പോലെ ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് പോലെ, അതായത് ഒരു നല്ല ക്വാളിറ്റി ഇല്ലാത്ത പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ആ ക്വാളിറ്റി ഉണ്ടാകത്തില്ല. അത് രണ്ട് തരത്തിൽ, ഇപ്പോൾ കർഷകന് നഷ്ടമുണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനും അവരുടെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി നിലനിർത്താൻ പറ്റാത്തൊരവസ്ഥയും ഉണ്ടാക്കും. അതുകൊണ്ട് പാലിൻ്റെ നിർമ്മാണ സമയത്തുള്ള, അല്ലെങ്കിൽ പാലുൽപാദന സമയത്തുള്ള ഈ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുക, നല്ല ശുദ്ധമായ പാൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്.
1: പിന്നെ പാല് എല്ലാ സൂക്ഷ്മാണുക്കളും വളരാൻ വേണ്ടി നല്ലൊരു റിച്ച് മീഡിയം കൂടെ ആണല്ലോ.
2: അതെ, നമുക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് പാൽ, അതേപോലെ തന്നെ ബാക്ടീരിയകൾക്കും അത്രയും പ്രിയപ്പെട്ടതാണ് പാൽ. കാരണം എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയ ഒരു ആഹാര പദാർത്ഥമാണ് പാൽ. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ അത് അപകടകരമായ രീതിയിൽ അതിൽ
1: മാറാനുള്ള സാധ്യത,
2: സൂക്ഷ്മാണുക്കൾ വളരാനുള്ള സാധ്യതയുണ്ട്.
1: ഡോക്ടർ രജീഷ്, ഇതിന്റെ ഒരു തുടക്കം തന്നെ സാർ ആദ്യം സൂചിപ്പിച്ച് കറവ സമയം, ശുചിത്വം അവിടെ തന്നെ തുടങ്ങണം, അല്ലെങ്കിൽ നമ്മുടെ കെയർ അവിടെ തന്നെ തുടങ്ങണം. ഏതൊക്കെ കാര്യങ്ങളാണ് ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്?
2: ഇപ്പം രണ്ട് രീതിയിലുണ്ട്. കേരളത്തിൽ പൊതുവെ നോക്കുന്നെങ്കിൽ 1-2 പശുക്കളുള്ള ചെറു കർഷകർ, അല്ലെങ്കിൽ 5 മുതൽ 10 പശു, അല്ലെങ്കിൽ 10-ൽ അൻപത് 100 പശുക്കളുള്ള ഫാം മുതലാളികൾ അല്ലെങ്കിൽ കർഷകർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം പല തരത്തിലാണ് കേരളത്തിലെ പാലുൽപാദനം പോകുന്നത്. അപ്പം നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പാദിപ്പിക്കുന്ന പാലിന്റെ ഏറിയ പങ്കും ലോക്കൽ സെയിലായിട്ട് തന്നെ സംഘം വഴിയോ അല്ലെങ്കിൽ കർഷകരുടെ വീട്ടിൽ നിന്നോ ഒക്കെ പോകുന്നുണ്ട്. ബാക്കി ഒരു 20% നമ്മുടെ സഹകരണ പ്രസ്ഥാനമായ മിൽമ വഴി കളക്ട് കളക്ട് ചെയ്ത് നഗരങ്ങളിലൊക്കെ വിതരണം ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇതില് നമ്മൾ കറക്കുന്ന അല്ലെങ്കിൽ ആ പാല് ഉൽപാദന സമയത്ത് അല്ലെങ്കിൽ ആ കറക്കുന്ന

0: സമയത്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് പശു എന്ന് പറയുന്ന ആ മൃഗത്തിന്റെ ആരോഗ്യം. ഇപ്പം വളരെ അടുത്തിടപഴകുന്ന ഒരാൾക്ക് പശുവിന്റെ കണ്ണ് അല്ലെങ്കിൽ അതിന്റെ മൂക്ക് മസിൽ ആ ഭാഗങ്ങളിൽ നിന്ന് തന്നെ പശുവിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകതകളുണ്ടോ, രോഗമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവശതയുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. കറക്കുന്ന സമയത്ത് ഏകദേശം 1 മണിക്കൂർ മുമ്പ് തന്നെ പശുവിനെ നന്നായിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കി നിർത്തുക. കറക്കുന്നതിന് മുമ്പ് തന്നെ അകിട് മുലക്കാമ്പുകളെല്ലാം കഴുകി ഈ ചെറിയ വീര്യം കുറഞ്ഞ അണുനാശിനികൾ ഉപയോഗിച്ച് കഴുകി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ കറക്കാവൂ. സാംക്രമിക രോഗങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൽ നിന്നും ഈ രോഗാണുക്കൾ പാലിലേക്ക് കയറാനുള്ള അവസ്ഥകളുണ്ട്. ആ രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളവും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഇപ്പം പൊതുവെ നമ്മളെ കേരളത്തിൽ പ്രശ്നമില്ലെങ്കിലും ഉത്തരേന്ത്യയിലൊക്കെ ഈ കനാലിലുള്ള വെള്ളമൊക്കെ വെച്ച് പശുവിനെ കുളിപ്പിക്കുന്നുണ്ട്. അപ്പം ആ വെള്ളത്തിൽ നിന്ന് ഈ പറയുന്ന കോളിഫോം പോലെയുള്ള ബാക്ടീരിയങ്ങളും പാലിലേക്ക് കടക്കാനുള്ള ചാൻസ് ഉണ്ട്. ചില ആളുകൾക്കൊരു ഇതുണ്ട്, ഈ പശുവിന് കറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പശുവിന് തലോടുന്ന ഒരു ഇതുണ്ട്, സ്നേഹം കൂടിയിട്ടാ. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പശുവിന്റെ രോമം അല്ലെങ്കിൽ ഉണങ്ങിയ ചാണകത്തിന്റെ അംശങ്ങളൊക്കെ പാലിലേക്ക് വീഴാനുള്ള ഇതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു തലോടലൊന്നും കറക്കുന്ന സമയത്ത് പാടില്ല. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്.
1: പിന്നെ കറവക്കാരന്റെ കൈയൊക്കെ നമ്മളൊന്ന്,
0: അതെ, പൊതുവെ നമ്മള് ബുക്കുകളിലൊക്കെ പറയുന്ന പോലെ തന്നെ നഖം ഉണ്ടാവാൻ പാടില്ല, നല്ല രീതിയിൽ കഴുകണം. കറവക്കാരന് ഒരു പ്രത്യേകം സോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിരിക്കണം. പൊതുവെ ഈ കൊറോണയായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യണമെങ്കിൽ കൊറോണ സമയത്ത് പാലിന്റെ ഗുണമേന്മ കൂടി എന്ന് റിപ്പോർട്ട് വന്നു. കാരണം എല്ലാവരും സ്വാഭാവികമായിട്ട് സാനിറ്റൈസറൊക്കെ ഉപയോഗിക്കുന്നതിന്റെ ഫലമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു ഇത് പാലിന്റെ ഗുണമേന്മയിലും അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ നമ്മൾ എത്രമാത്രം നമ്മുടെ ഒരു ശുചിത്വം അല്ലെങ്കിൽ ഹൈജീൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അത്രയും തന്നെ എൻവയോൺമെന്റൽ ഹൈജീനും വ്യക്തി ശുചിത്വവും പാലിന്റെ ക്വാളിറ്റിയും നല്ല രീതിയിൽ തന്നെ.
1: പിന്നെ കറക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എന്താ,
0: പാത്രങ്ങൾ അത് പറയാൻ പറ്റും. പിന്നെ മിൽക്കിംഗ് മെഷീൻ ആണ് ഉപയോഗിച്ച് കറക്കുന്നുണ്ടെങ്കിൽ തന്നെ കറവയ്ക്ക് ശേഷം അത് നല്ല രീതിയിൽ കഴുകി അതിന് ക്ലീനിങ് മെറ്റീരിയൽസ് ഒക്കെ സംഘങ്ങൾ വഴിയൊക്കെ കൊടുക്കുന്നുണ്ട്, കർഷകർക്ക് എത്തിക്കുന്നുണ്ട്. അത് കഴുകിയതിന് ശേഷം നന്നായിട്ട് ഉണക്കുക, അതിനെ അപ്സൈഡ് ഡൗൺ വെച്ച് നന്നായിട്ട് ഉണക്കണം. ജലാംശം പാടില്ല, കാരണം ജലാംശം ഉണ്ടെങ്കിൽ അത് പിന്നെയും ബാക്ടീരിയയുടെ മൾട്ടിപ്ലിക്കേഷന് സഹായിക്കണം. ഈ പാത്രങ്ങൾ നല്ല രീതിയിൽ കഴുകി കമിഴ്ത്തി വെച്ച് ഉണക്കി എടുക്കണം. കാരണം ഈ പാത്രങ്ങളിൽ നിന്ന് വരുന്നതാണ് സ്യൂഡോമോണാസ് ിന്റെ ഇനത്തിൽപ്പെട്ട ബാക്ടീരിയങ്ങളൊക്കെ ഈ പാത്രം കഴുകുന്ന വെള്ളത്തിൽ നിന്നൊക്കെ വരാം. നോർമലി അത് ഫീക്കൽ കണ്ടാമിനേഷൻ വരുമ്പോഴാണ് കോളിഫോം വരുന്നത്, അല്ല നോർമലി സ്യൂഡോമോണാസ് ഒക്കെ വെള്ളത്തിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു, അതുകൊണ്ട് അതിനെ കഴുകി നന്നായിട്ട് ഉണക്കിയ പാത്രങ്ങൾ വേണം ഉപയോഗിക്കാൻ.
1: പിന്നെ കറന്ന് കഴിഞ്ഞിട്ട് സർദന ആദ്യം സൂചിപ്പിച്ച് പാല് നമ്മള് കണ്ടെയ്നറിലോട്ട് എടുത്തു കഴിയുമ്പോഴാണ് അതിൻ്റെ അകത്ത് പിന്നെ പുറത്തുനിന്ന് സൂക്ഷ്മാണുക്കളൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുന്നത്. ഇപ്പം എല്ലാ കർഷകർക്കും അത് ഇമീഡിയറ്റ്ലി തണുപ്പിച്ച് വെക്കാനുള്ള സാഹചര്യം കാണത്തില്ല, അവർ ചിലപ്പം മിൽമ മാതിരിയുള്ള സംഘങ്ങളിലായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കറന്നു കഴിഞ്ഞിട്ട് പാല് കൊടുക്കുന്നിടം വരെയുള്ള ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: പണ്ട് ഒരു ഇതുണ്ടായിരുന്നു, കറക്കുന്ന സമയത്ത് പശുവിന് ആഹാരം കൊടുക്കുന്ന അല്ലെങ്കിൽ പുല്ലിട്ട് കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷെ ഇപ്പോൾ അത് മാറി, ഈ ശാസ്ത്രീയ പശു പാലനം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ചില ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ പോസ്റ്ററൊക്കെ മിക്കവാറും എല്ലാ സംഘങ്ങളിലൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡു ഓർ നോട്ട് ഡു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതിൽ ഈ കറന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പശുവിന് ആഹാരം കൊടുക്കുക. കാരണം കറന്നുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ആയാസം കാരണം കഴിഞ്ഞു ഉടനെ തന്നെ പശു കിടക്കാനുള്ള ഒരു പ്രവണത കാണിക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി കറന്നു കഴിഞ്ഞിട്ട് ആഹാരം കൊടുക്കുമ്പോൾ അത് നിന്നുകൊണ്ട് ആ ആഹാരം കഴിക്കും. കറക്കുന്ന സമയത്ത് മുലക്കാമ്പ് തുറന്നിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും. അപ്പൊ അത് പെട്ടെന്ന് തന്നെ തറയിൽ കിടക്കുകയാണെങ്കിൽ തൊഴുത്തിന്റെ തറയിൽ നിന്ന് ഒരുപാട് ബാക്ടീരിയങ്ങൾ മുലക്കാമ്പ് വഴി അകത്തോട്ട് കയറി പാലിനെ കണ്ടാമിനേറ്റ് ചെയ്യാനും അത് മൾട്ടിപ്ലൈ ചെയ്ത് ചില സമയത്ത് അസുഖങ്ങൾ വരെ പശുവിനുണ്ടാക്കും. അപ്പൊ ആ ഒരു സാഹചര്യം കറന്നു കഴിഞ്ഞിട്ട് ആഹാരം കൊടുക്കുക. അപ്പോൾ ഒരു 15-20 മിനിറ്റ് പശു നിന്ന് ആഹാരം കഴിക്കുകയും മുലക്കാമ്പ് അടയുകയും പിന്നെ തറയിൽ കടന്നു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല. രണ്ടാമത് കറന്നെടുത്ത പാല് നല്ല രീതിയിൽ തന്നെ അരിച്ച് ഒരുപാട് പതയൊന്നും വരാത്ത രീതിയിൽ നല്ലൊരു കണ്ടെയ്നറിലോട്ടാക്കുക, എത്രയും പെട്ടെന്ന് സംഘത്തിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. മിക്കവാറും എല്ലാ കർഷകരും ഏതെങ്കിലും ഒരു സംഘവുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കും. വളരെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന്
1: വീടുകളിൽ കൊടുക്കുന്ന ആൾക്കാരും,
0: അതെ. അപ്പം ഈ പാലിന്റെ അകത്ത് കുറച്ച് നാച്ചുറലായിട്ട് കാണുന്ന കുറെ ആന്റി മൈക്രോബിയൽ സബ്സ്റ്റൻസസ് ഉണ്ട്. അപ്പൊ ഇതുവഴി പാലിന്റെ ഗുണമേന്മ നമുക്കൊരു 4-5 മണിക്കൂർ വരെ പിടിച്ചു നിർത്താൻ പറ്റും. പക്ഷേ ഇത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബാക്ടീരിയൽ മൾട്ടിപ്ലിക്കേഷൻ വരികയും പാല് പിരിയാനുള്ള ഒരു അവസ്ഥ സംജാതമാകും. അപ്പൊ എത്രയും പെട്ടെന്ന് തണുപ്പിച്ച് സൂക്ഷിക്കാനുള്ള ഒരു അവസരം ഒരുക്കുക. കറന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സംഘത്തിലോട്ട് എത്തിക്കുക. സംഘം അത് ബൾക്ക് മിൽക്ക് കൂളർ സിസ്റ്റം വഴിയൊക്കെ അത് തണുപ്പിക്കും. ഇനി വലിയ ഫാമുകളിലൊക്കെ ആണെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് ഉള്ളതുപോലെ ഇപ്പം കേരളത്തിലും ചില ഫാമുകളിലൊക്കെ ഉണ്ട് ഇൻസ്റ്റന്റ് മിൽക്ക് കൂളർ എന്നൊക്കെ പറയുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ വളരെ കുറച്ച് പാലാണെങ്കിലും അത് തന്നെ നമുക്ക് തണുപ്പിച്ച് വളരെ പെട്ടെന്ന് തന്നെ 4 ഡിഗ്രിയിലോട്ട് തണുപ്പിച്ച് സൂക്ഷിക്കാൻ പറ്റും. 4 ഡിഗ്രിയിൽ തണുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 24 മണിക്കൂറത്തേക്കൊന്നും ഒരു കുഴപ്പവും പാലിന് ഉണ്ടാവത്തില്ല,
1: ഒരു കണ്ടാമിനേഷൻ ആവേണ്ട ചാൻസസ്
0: ബാറ്റിലേക്ക് വളരാൻ പറ്റത്തില്ല.
1: സർ, ചില അസുഖങ്ങൾ സർ സൂചിപ്പിച്ചായിരുന്നു, നമ്മുടെ അകിട് വീക്കമൊക്കെ ഉണ്ട്, ഒരു അകിട് അതിനകത്ത് അസുഖം ഉണ്ടെങ്കിൽ അതിൽ

0: നിന്ന് കിട്ടുന്ന പാല് ചിലപ്പം പിരിഞ്ഞതായിരിക്കും. അപ്പൊ അതും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണല്ലേ.
1: അതെ, അകിടവീക്കം മൂന്ന് തരത്തിലാണ് പൊതുവെ പറയുന്നത്. ദീർഘനാളായി നിലനിൽക്കുന്ന അകിടവീക്കം, പിന്നെ വരുന്നത് സബ് ക്ലിനിക്കൽ അകിടവീക്കം, അതായത് നിശബ്ദ അകിടവീക്കം. ഇതാണ് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അതായത് പശുവിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ അതിന്റെ പാലിന്റെ നോർമൽ രീതിയിൽ നോക്കുമ്പോഴോ ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷെ അതിന്റെ കോമ്പോസിഷനിൽ ചെറിയ വേരിയേഷൻ വരാം, അതിന്റെ അകത്തുള്ള പാത്തോജനിക്ക് രോഗാണുക്കളിൽ ഒരുപാട് ഇത് വരാം. രണ്ടാമത് വരുന്നത് ക്ലിനിക്കൽ മസിൽ. അത് പശുവിനെ കാണുമ്പോൾ തന്നെ അതിന്റെ അടറൊക്കെ വളരെയധികം ചുമന്ന് പശു ഒരു വളരെ ഒരു ഇറിറ്റേഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നേരിട്ട് ഇടപെടുമ്പോൾ ഒരു വ്യക്തിക്ക്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പശുവിന്റെ അനക്കവും അതിന്റെ കണ്ണിന്റെ തിളക്കവും ഒക്കെ നോക്കുമ്പോൾ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖം ഉള്ള, ഈ അസുഖം മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഈ പശുപരിപാലനത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ പൈസ വരുന്നതും ഈ ട്രീറ്റ്മെന്റ് കോസ്റ്റ് ആയിട്ടൊക്കെയാണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പാല് പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കണം. ഇനി അതിന് ഇൻട്രാമാമറി ഇഞ്ചെക്ഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ മൂന്ന് ദിവസത്തേക്ക് ആ പാല് ഉപയോഗിക്കാനേ പാടില്ല, അത് കറന്ന് കളയണം എന്നാണ് പറയുന്നത്.
0: പിന്നെ അങ്ങനത്തെ ഉള്ളെങ്കിൽ നമ്മൾ എല്ലാ പാലിന്റെ കൂടെ അത്
1: അത് ഉപയോഗിക്കാനേ പാടില്ല, അത് സംഘത്തിലേക്ക് എത്തിക്കാനേ പാടില്ല, കാരണം അത് മറ്റുള്ള ബൾക്കിനെയും അത് അഫക്ട് ചെയ്യും.
0: പിന്നെ ഈ പ്രധാനമായിട്ട് നമ്മുടെ കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഒരു സുരക്ഷിത പാൽ ഉൽപാദനത്തിന് വേണ്ടി?
1: പ്രധാനമായും ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അഫ്ലാടോക്സിൻ എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അത് ഒരു തരത്തിൽ നമുക്ക് ആരും ചേർക്കുന്നത് ഒന്നുമല്ല, അത് ഈ പറയുന്ന പോലെ ഫംഗൽ വിഷബാധയാണ്, പൂപ്പൽ വിഷബാധ എന്ന് പറയും. നമ്മൾ കൊടുക്കുന്ന കാലിത്തീറ്റയുടെ ഗുണമേന്മല്ല, കാലിത്തീറ്റ എപ്രകാരം സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. നമ്മളിപ്പോൾ ഒരു നനവുള്ള അല്ലെങ്കിൽ പ്രകാശമില്ലാത്ത വളരെ ഹ്യൂമിഡായിട്ടുള്ളൊരു സ്ഥലത്ത് കാലിത്തീറ്റയൊക്കെ എടുക്കുകയാണെങ്കിൽ ആ ബാഗിൽ പൂപ്പൽ വിഷബാധ വരും. നമുക്ക് പൊതുവെ അറിയാം, പിണ്ണാക്ക് അല്ലെങ്കിൽ എണ്ണക്കുരുക്കളൊക്കെ സൂക്ഷിക്കുമ്പോൾ പൊതുവെ പൂപ്പൽ വരും. ആസ്പർഗില്ലസ് ഇനത്തിൽപ്പെടുന്ന ഫംഗസുകളാണ്, മോൾഡുകളാണ് പൊതുവെ ഈ പറയുന്ന ടോക്സിൻ ഉൽപാദനം. അതുകൊണ്ടാണ് അതിൻ്റെ പേര് തന്നെ അഫ്ലാ ടോക്സിൻ എന്ന് പറയുന്നത്. ഈ ടോക്സിൻ ഈ പറയുന്ന ധാന്യവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന എണ്ണക്കുരുക്കളിൽ ഉണ്ടാക്കുന്നത് B1, B2, G1, G2 എന്നുള്ള നാല് ഇനങ്ങളാണ്. പിന്നെ അതിൻ്റെ കുറച്ച് ഡെറിവേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അതിൽ B1 ഏറ്റവും ടോക്സിക് ആയിട്ട് പറയുന്നത്, ഏറ്റവും കൂടുതൽ ഒരു കാർസിനോജൻ എന്നുള്ള കാറ്റഗറിയിൽ തന്നെ അതിനെ കൊണ്ടുവരാൻ പറ്റും. ഈ B1 അടങ്ങിയ ഈ കാലിത്തീറ്റയോ അല്ലെങ്കിൽ എണ്ണക്കുരുക്കളോ മറ്റോ പിണ്ണാക്കോ പശു കഴിക്കുകയാണെങ്കിൽ പശുവിന്റെ ദേഹത്ത് വെച്ച് അതിന്റെ റൂമിലുള്ള ദഹന വ്യവസ്ഥയുടെ ഭാഗമായിട്ട് അത് M1 ആയിട്ട് കണ്ണോട്ട് ചെയ്യും. അങ്ങനെ M1 ആയിട്ടാണ് പാലിൽ കൂടി അത് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഈ M1 പൊതുവെ നമ്മളത് B1 കമ്പയർ ചെയ്യുമ്പോൾ അത്രയും അപകടകാരിയല്ല. പക്ഷേ FSSAI പറയുന്ന ലിമിറ്റിന് മുകളിൽ ഇപ്പോൾ അത് കണ്ടുവരുന്നു, കാരണം കാലിത്തീറ്റയുടെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതും ഒഴിവാക്കാനായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. കാലിത്തീറ്റയിൽ ബൈൻഡർ ആഡ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ പ്രോബയോട്ടിക് ആയിട്ടുള്ള മോൾഡ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബാക്ടീരിയ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന അഫ്ലാടോക്സിനെ പ്രിവെന്റ് ചെയ്യുക. അതേപോലെ തന്നെ മിൽമ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഈ ഫീഡ് പെല്ലറ്റുകൾ കർഷകർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. കാരണം നല്ല രീതിയിൽ പ്രതലവുമായി ചേർന്ന് ഫീഡ് വയ്ക്കാതെ കുറച്ച് ഉയരത്തിൽ വയ്ക്കാൻ വേണ്ടി പെല്ലറ്റുകൾ അവർ സൗജന്യ നിരക്കിൽ തന്നെ കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു നല്ലൊരു മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു പരുവത്തിൽ ഈ പറയുന്ന അഫ്ലാടോക്സിന്റെ ഒരു ഇതിനെ ഉറയ്ക്കാൻ പറ്റും. പിന്നെ സാർ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ അനുബന്ധമായിട്ട് വരുന്നതാണ് ആന്റിമൈക്രോബിയൽ സബ്സ്റ്റൻസിന്റെ ഇത്. ഈ ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ പെൻസിലിൻ പോലുള്ള ബീറ്റാലാക്ടമൈസ് ഇഞ്ചക്ഷൻസ് ഒക്കെയാണ് കൊടുക്കുന്നത് ആന്റിബയോട്ടിക്. അപ്പം ഈ 72 മണിക്കൂറിനകം തന്നെ പാല് നമ്മൾ കളയാതെ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഇഞ്ചക്ഷന്റെ ഭാഗമായിട്ടുള്ള ആന്റിബയോട്ടിക്സ് പാലിൽ വരാം. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മനുഷ്യൻ അത് എടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഒരു പ്രവണതയാണ് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ്. നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള രോഗാണുക്കള് ദിവസവും ഈ ആന്റിമൈക്രോബിയൽ സബ്സ്റ്റൻസ് കഴിക്കുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു ദൂരം. ഇപ്പം സൂപ്പർ ബഗ്സ് പോലെയുള്ള അല്ലെങ്കിൽ ഈ മെത്തിസിലിൻ റെസിസ്റ്റൻസ് സ്റ്റെഫിലോകോക്കോസോറിയസ് പോലെയുള്ള പുതിയ ഇത്ര മരുന്ന് കഴിച്ചാലും അസുഖം മാറാത്ത രീതിയിലൊക്കെ വരാം. അപ്പം ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.
0: ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് ഇതൊന്ന് സമ്മപ്പ് ചെയ്താൽ സർ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്?
1: അക്കാഡമിക്കലി നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പൊതുവെ പറയുന്നത് 4 H ആണ് ഹൈജീൻ. അപ്പൊ ഇത് നമ്മൾ പാലിന്റെ വിതരണവും ഇതും കൂടെ ചേർക്കാൻ നോക്കുകയാണെങ്കിൽ 5 H, അതായത് ഹൈജീൻ ഓഫ് അനിമൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു. പൂർണ്ണമായി നല്ല ആരോഗ്യമുള്ള പശുവായിരിക്കണം, ഈ അടറിലൊന്നും മുറിവുകളോ ഒന്നും തന്നെ പാടില്ല. രണ്ടാമത് ഹൈജീൻ ഓഫ് മിൽക്കർ, കറവക്കാരന്റെ ആരോഗ്യം, അദ്ദേഹത്തിന് കണ്ടേജിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ പാടില്ല. അദ്ദേഹത്തിന്റെ വ്യക്തി ശുചിത്വം വളരെ നല്ലതായിരിക്കണം, കറക്കുമ്പോൾ പാട്ട് പാടാനോ പുക വലിക്കാനോ ഒന്നും തന്നെ പാടില്ല. പിന്നെ വരുന്നത് ഹൈജീൻ ഓഫ് യൂട്ടൻസിൽസ് ആണ്, മിൽക്കിംഗ് മെഷീൻ അല്ലെങ്കിൽ പാത്രങ്ങൾ, ഇതെല്ലാം നല്ല പോലെ കഴുകി വൃത്തിയാക്കി ഉണക്കിയ പാത്രങ്ങൾ വേണം ഉപയോഗിക്കാൻ. കൂടുതൽ ഓപ്പൺ ആയിട്ടുള്ള പാത്രങ്ങൾക്ക് പകരം വാവട്ടം കുറഞ്ഞ പാത്രങ്ങളാണ് ഉപയോഗിക്കാനുള്ളത്. പിന്നെ വരുന്നത് ഹൈജീൻ ഓഫ് എൻവയോൺമെന്റ്, ചുറ്റുപാടിന്റെ, ഈ കാലിത്തൊഴുത്തിന്റെ സ്ലോപ്പ്, പെട്ടെന്ന് തന്നെ മൂത്രവും ചാണകവും നമുക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള സ്പേസ് വേണം. പിന്നെ ഈ ചാണകക്കുഴിയൊക്കെ ദൂരത്തിലായിരിക്കണം, അവിടെ നിന്നൊക്കെ ഒരുപാട് ഫ്ലൈസ് ഈച്ചകളൊക്കെ വന്നിട്ട് ഈ ബാക്ടീരിയങ്ങളുടെ വാഹകരായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം ആ രീതിയിലുള്ള ഇത് വരും. പിന്നെ വരുന്നത്

0: ഹൈജീൻ ഓഫ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, എത്രയും പെട്ടെന്ന് തണുപ്പിച്ച് സൂക്ഷിക്കുക എന്നുള്ളത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, പണ്ട് PFA പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് ഉണ്ടായിരുന്ന സമയത്ത് പാല് തണുപ്പിക്കുന്ന ഉഷ്ണാവ് 10 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഇപ്പോൾ അത് FSSAയിലോട്ട് വന്നപ്പോൾ അത് 4 ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഈ 10-ൽ നിന്ന് 4 മാറിയത് വഴി വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ശാസ്ത്രീയമായി നമ്മൾ പറയുകയാണെങ്കിൽ 10 ഡിഗ്രി സെൽഷ്യസ് സൂക്ഷിക്കുമ്പോൾ 18 മണിക്കൂർ നേരെ നമ്മൾ ആ ടെമ്പറേച്ചർ വെക്കുകയാണെങ്കിൽ ഈ ബാക്ടീരിയങ്ങളുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 2 ആണ്. അതായത് 100 ബാക്ടീരിയ ഉണ്ടെങ്കിൽ അത് 200 ആയി മാറും 18 മണിക്കൂർ കൊണ്ട്. അതേസമയം 4 ഡിഗ്രി സൂക്ഷിക്കുകയാണെങ്കിൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 1.02 ആണ്. അതായത് 100 ബാക്ടീരിയ ഉണ്ടെങ്കിൽ 102 ആകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് 4 ഡിഗ്രിയിലോട്ട് തണുപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബാക്ടീരിയയുടെ വളർച്ച പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും. അപ്പം പഴയതുപോലെ നമ്മൾ ഡയറികളിൽ ചെന്നാൽ കാനിൽ പാല് വരുന്നില്ല. പാല് കൂടുതലും ബൾക്ക് മിൽക്ക് കൂളറുകളിൽ നിന്ന് തണുപ്പിച്ച് ദിവസം 2 നേരം മിൽമ അത് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ റിമോട്ടായിട്ടുള്ള ഏരിയകളുണ്ടെങ്കിൽ അവിടെ നമ്മൾ ക്യാൻ കൂളർ ഫെസിലിറ്റിയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം പൊതുവേ ഈ പറയുന്ന ഇഷ്യൂസ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഈ കവർ പാല് പണ്ട് ആളുകൾക്ക് പേടിയായിരുന്നു പിരിഞ്ഞു പോകും. പക്ഷെ ഇപ്പം കഴിഞ്ഞ 10 വർഷത്തോളമായി കവർ പാലിന് പിരിയുന്ന ഒരു പ്രശ്നമില്ലാത്തതും ഈ പാല് പെട്ടെന്ന് തന്നെ തണുപ്പിച്ച് അതിന്റെ ടെമ്പറേച്ചർ 4 ഡിഗ്രിയിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്.
1: ഡോക്ടർ രജീഷ്, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇന്ന് നമ്മളൊരു സുരക്ഷിതവും ഗുണമേന്മ ഉള്ള പാൽ ഉൽപാദനം എങ്ങനെയാണ് ചെയ്യേണ്ടത്, കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ വിഷയത്തിൽ നല്ലൊരു ചർച്ച ചെയ്ത് വളരെ നന്ദി.
0: താങ്ക് യു സർ.
2: പാൽ എത്രത്തോളം വൃത്തിയായി സൂക്ഷിക്കണമെന്ന് മനസ്സിലായില്ലേ? പാലിലെ വൃത്തിയില്ലായ്മ പല രോഗങ്ങൾക്കും കാരണമാകും. അതിനാൽ കറവ മുതൽ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്നും അതിന് എന്തൊക്കെ കാര്യങ്ങൾ അനുവർത്തിക്കണമെന്നും പറഞ്ഞു തന്നത് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രജീഷ് ആർ. ഡോക്ടർ രജീഷുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഡോക്ടർ രജീഷിന്റെ ഫോൺ നമ്പർ 9497849625. ഇനി ഒരു മനോഹരമായ ഗാനം കേട്ടിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകാം.

0: ഇനി രാഷ്ട്രീയ കൃഷി വികാസ് യോജന എന്താണെന്ന് കേൾക്കാം.
1: കൃഷി മേഖലയുടെ സമഗ്ര വികാസമാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിത്തറ. ഈ ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന, ചുരുക്കത്തിൽ RKVY. കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, കർഷകരുടെ വരുമാനം ഉയർത്തുക, കൃഷിയെ ആധുനികവും ലാഭകരവുമായ മേഖലയാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, തോട്ടവിളകൾ, കൃഷി യന്ത്രവൽക്കരണം, കാർഷിക വിപണനം തുടങ്ങിയ മേഖലകളിൽ ഈ പദ്ധതി പിന്തുണ നൽകുന്നു. RKVY യുടെ പ്രധാന പ്രത്യേകതകളിലൊന്ന് നവീകരണത്തിനും സംരംഭകത്വത്തിനും നൽകുന്ന പ്രാധാന്യമാണ്. കാർഷിക ഗവേഷണം, സ്റ്റാർട്ടപ്പുകൾ, മൂല്യവർദ്ധന, വിളശേഷിപ്പുകളുടെ പ്രയോജനപ്പെടുത്തൽ, കാർഷിക സംരംഭങ്ങൾ എന്നിവയെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിലൂടെ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും കഴിയും. കർഷകർക്ക് പരിശീലനം, സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയും RKVY വഴി ലഭിക്കുന്നു. കൃഷിയെ ശാസ്ത്രീയവും കാലാവസ്ഥാ സൌഹൃദവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലൂടെ സ്ഥിരതയുള്ള കാർഷിക വളർച്ച കൈവരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്.
0: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്ക് വേണ്ടി ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകുന്ന കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിനാണ്. വരുന്ന ഒരാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇനി കാലാവസ്ഥാ അധിഷ്ഠിത കാർഷിക നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പൊതുനിർദ്ദേശങ്ങളാണ്. സാധ്യമാകുന്നിടത്തോളം മഴയില്ലാത്ത സമയങ്ങളിൽ കളനീക്കവും മറ്റിടവിള പരിപാലന പ്രവർത്തനങ്ങളും നടത്തുക. ഉയർന്ന അന്തരീക്ഷ ഈർപ്പം

0: രൂക്ഷമായ ആക്രമണത്തിൽ വാഴയിലകൾ വാടിത്തൂങ്ങുകയും കുലകൾ പൂർണ്ണ വളർച്ചയും പാകവും എത്തുന്നതിനു മുൻപ് ഒടിഞ്ഞു വീഴുകയോ തൂങ്ങിക്കിടക്കുകയോ ചെയ്യാം. പ്രതിരോധത്തിനായി 3 മുതൽ 5 മാസം പ്രായമാകുമ്പോൾ ഓരോ വാഴയുടെയും ഇലപ്പോളകൾക്കിടയിൽ 50 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് നൽകുക. ഉണങ്ങി തൂങ്ങി നിൽക്കുന്ന ഇലകൾ മുറിച്ചുമാറ്റി നശിപ്പിക്കുക. കൂടാതെ ബ്യുവേറിയ ബാസിയാന ഉപയോഗിച്ച് കെണികൾ സ്ഥാപിക്കുകയോ ബ്യുവേറിയ ബാസിയാന 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി വാഴത്തടയിലും ഇലപ്പോളകൾക്കിടയിലും തളിക്കുകയോ ചെയ്യുക. ഇനി തെങ്ങ് കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. തെങ്ങിൽ കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം രൂക്ഷമായി കണ്ടുവരുന്നു. ആക്രമണത്തിന്റെ ഫലമായി വിരിഞ്ഞുവരുന്ന കൂമ്പോലകളിൽ ത്രികോണാകൃതിയിലുള്ള മുറിവുകൾ കാണപ്പെടുന്നു. കൊമ്പൻ ചെല്ലിയെ നിയന്ത്രിക്കുന്നതിനായി തെങ്ങിന്റെ മണ്ട നന്നായി വൃത്തിയാക്കിയ ശേഷം കാർട്ടാപ് ഹൈഡ്രോക്ലോറൈഡ് 20 ഗ്രാം അല്ലെങ്കിൽ ഫിപ്രോനിൽ 0.3 g 25 ഗ്രാം 200 ഗ്രാം മണലുമായി ചേർത്ത് മണ്ടയുടെ ഉൾഭാഗത്തുള്ള 2-3 മടലുകളുടെ കവിളുകളിൽ ഇട്ടുകൊടുക്കുക. കൊമ്പൻ ചെല്ലിയുടെ പുഴുക്കളെ നിയന്ത്രിക്കുന്നതിനായി ചാണകക്കുഴികൾ, കമ്പോസ്റ്റ് കുഴികൾ, മറ്റ് പ്രജനന കേന്ദ്രങ്ങൾ എന്നിവയിൽ മെറ്റാറൈസിയ അനിസോപ്ലിയെ പ്രയോഗിക്കുക. 1 ക്യൂബിക് മീറ്റർ ജൈവ വസ്തുവിന് 250 ഗ്രാം മെറ്റാറൈസിയം കൾച്ചർ 750 മില്ലി വെള്ളത്തിൽ കലക്കി വളക്കുഴികളിലും ചാണകക്കുഴികളിലും ഒഴിച്ചുകൊടുക്കുക. കൊമ്പൻ ചെല്ലിയുടെ ആക്രമണമേറ്റ തെങ്ങുകളിൽ മഴക്കാലത്ത് കൂമ്പുചീൽ രോഗം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രതിരോധ നടപടിയായി 1% ബോഡോ മിശ്രിതം തെങ്ങിന്റെ മണ്ടയിലും ഇലകളിലും നന്നായി തളിക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സമർത്ത് 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തയ്യാറാക്കിയ ലായനിയിൽ നിന്ന് ഒരു തെങ്ങിന് 300 മില്ലി വീതം മണ്ടയിലും ഇലകളിലും നന്നായി തളിച്ച് രോഗം നിയന്ത്രിക്കുക. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി ദക്ഷിണമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകിയ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിനാണ് കേട്ടത്. ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു: വാഴക്കുലകൾ പാകമായി തുടങ്ങുമ്പോൾ കായ്കളിൽ കറുത്ത പാടുകളും കുഴികളും കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം: ഒരുതരം കുമിൾ രോഗമാണ്. കുഴിപ്പുള്ളി അഥവാ പിറ്റിംഗ് ഡിസീസ് എന്നാണ് ഈ രോഗം അറിയപ്പെടുന്നത്. ഗ്രാനൈൻ, പൂവൻ, ഞാലിപ്പൂവൻ എന്നീ ഇനങ്ങളെയാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത്. പാകമായി തുടങ്ങുന്ന കുലകളിലെ കായ്കളിൽ സൂചി കുത്തിയതുപോലെയുള്ള കറുത്ത പാടുകളാണ് ആദ്യ ലക്ഷണം. പിന്നീട് ഈ പുള്ളികൾ അധികം താഴ്ചയില്ലാത്ത കുഴികളായി മാറുന്നു. രോഗം കൂടുന്നതോടെ കുഴികളോടുകൂടിയ പുള്ളികൾ കൂടിച്ചേർന്ന് കായ്കളിൽ വിണ്ടുകീറൽ ഉണ്ടാകുന്നു. ഇത്തരം വിണ്ടുകീറലിലൂടെ കായ്ച്ചകൾ മുട്ടയിടുന്നതോടെ പുഴുക്കളുടെ സാന്നിധ്യവും ഉണ്ടാകും. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
1: വയലും വീടും സമാപിക്കുന്നു.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ദീപക് തേവ് സംഗീതം പകർന്ന് ശങ്കർ മഹാദേവൻ പാടിയ ഗാനമാണ് ആദ്യം ചിത്രം ബൈസൈക്കിൾ തേവ്സ്.

ഒരു കൊച്ചുകഥ, ആരും പറയാത്ത കഥ. ഈ ചിത്രത്തിന് വേണ്ടി ചിത്രയും സംഘവും പാടിയ ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് എ.ടി. ഉമ്മറിന്റെ സംഗീതം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

രക്ഷകൾ ഇവരുടെ തെരുക്കൂത്തല്ലേ, വെടിക്കൊപ്പും മുളവടി ഘടകവും മുഴുപ്രാന്തല്ലേ. കുട്ടിക്കരണമിതാ പല മട്ടിൽ പകിടയിതാ, കെട്ടിപ്പിടിയളിയാ ഇടിവെട്ടിപ്പിളരളിയ, ആരും കേൾക്കാത്ത വേദാള കഥ പറയാം. പടപ്പാണ്ടി പരീക്ഷകൾ ഇവരുടെ തെരുക്കൂത്തല്ലേ, വെടിക്കൊപ്പും മുളവടി ഘടകവും മുഴുപ്രാന്തല്ലേ. കുട്ടിക്കരണമിതാ പല മട്ടിൽ പകിടയിതാ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മാണിക്യക്കല്ല് എന്ന ചിത്രത്തിന് വേണ്ടി രവിശങ്കർ, ശ്രേയാ ഘോഷാൽ എന്നിവർ ആലപിച്ച ഗാനമാണിനി. അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് സംഗീതം നൽകിയത് എം ജയചന്ദ്രൻ.

പൊറിഞ്ചു മറിയം ജോസ് എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ്, സച്ചിൻ രാജ് എന്നിവർ പാടിയത്. രചന ജ്യോതിഷ് ടി കാശി, സംഗീതം ജേക്സ് ബിജോയ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കൈതപ്രം രചിച്ച് ഭാരതൻ സംഗീതം പകർന്ന ഗാനം ചിത്ര പാടിയത് ചിത്രം കേളി.

0: വിനീത് ശ്രീനിവാസൻ, ശ്വേത എന്നിവർ ആലപിച്ച ഗാനമാണ് കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ വാർത്തകൾക്ക് ശേഷം തുടരും. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടെ സ്കോപ്പി സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർത്ഥകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പോലീസ് ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്രത്തോടും ഡൽഹി പോലീസിനോടും വിശദീകരണം തേടി ഡൽഹി ഹൈക്കോടതി. കേരളത്തിലെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയാനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാന ഭൂജല വകുപ്പ് പുതുതായി വാങ്ങിയ അത്യാധുനിക കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റിന്റെയും 16 വാഹനങ്ങളുടെയും ഫ്ളാഗ് ഓഫ് തിരുവനന്തപുരം അമ്പലമുക്ക് ജലവിജ്ഞാന ഭവനിൽ മന്ത്രി മോൻസ് ജോസഫ് നിർവഹിച്ചു. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷനിൽ ലഭിച്ച പരാതികൾ തീർപ്പാക്കുന്നതിനായി ഈ മാസം 29-30 തീയതികളിൽ തിരുവനന്തപുരത്ത് അദാലത്ത് നടത്തും. മലബാർ മേഖലയിലെ +1 പ്രതിസന്ധി പരിഹരിക്കുന്നതിന് 120 അധിക ബാച്ച് അനുവദിച്ചു. പാലക്കാട് 30, മലപ്പുറം 60, കോഴിക്കോട് 20, കാസർഗോഡ് 10 എന്നിങ്ങനെയാണ് താൽക്കാലിക അധിക ബാച്ചുകൾ അനുവദിച്ചത്. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. FM ന്യൂസ് ഹെഡ്ലൈൻസിനെ നാളെ രാവിലെ 6 മണിക്ക്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി സുജാത, നജീം അർഷാദ് എന്നിവർ പാടിയ ഗാനം, രചന റഫി.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അത്ഭുത ദ്വീപ് എന്ന ചിത്രത്തിന് വേണ്ടി അലക്സും സംഘവും ആലപിച്ച ഗാനം, രചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം വെള്ളി നക്ഷത്രം എന്ന ചിത്രത്തിന് വേണ്ടി ഫ്രാങ്കോ ജോൽസ്ന എന്നിവർ പാടിയ ഗാനം. രചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ.

0: നാളെ ശാസ്ത്രലോകത്തിൽ വിസ്മയം തീർക്കുന്ന ശാസ്ത്രലോകം വലിയ ശാല രാജു സംസാരിക്കുന്നു.
1: സെക്കൻഡിൽ 300,000 കിലോമീറ്റർ വേഗതയിൽ പായുന്ന പ്രകാശത്തെ പിടിച്ചു നിർത്താൻ ആർക്കെങ്കിലും കഴിയുമോ? ശാസ്ത്രം അത് സാധ്യമാക്കി. അതിശൈത്യത്തിലുള്ള ചില വാതകങ്ങളിലേക്ക് ലേസർ പ്രകാശം കടത്തിവിട്ട് പ്രകാശത്തിന്റെ

0: ഏകത പൂർണമായും പൂജ്യമാക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞു.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇനി കേൾക്കാം മേക്കപ്പ് മാൻ എന്ന ചിത്രത്തിലെ ഗാനം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച്, വിദ്യാസാഗർ സംഗീതം പകർന്ന്, കാർത്തിക് കല്യാണി എന്നിവർ പാടിയത്.

കുരുക്ഷേത്ര എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണം പകർന്നത് സിദ്ധാർത്ഥ് വിപിൻ, എം ജി ശ്രീകുമാർ പാടിയത്.

ചന്ദ്രീടൻ എവിടെയാ എന്ന ചിത്രത്തിന് വേണ്ടി ഹരിശരൺ, പ്രീതി പിള്ളൈ എന്നിവർ പാടിയ ഗാനം. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് സംഗീതം നൽകിയത് പ്രശാന്ത് പിള്ളൈ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ആനന്ദ് മധുസൂദനൻ സ്വന്തം വരികൾക്ക് സംഗീതം പകർന്ന് മിഥുൻ ജയരാജ് ആൻഡ് ആമി എന്നിവർ പാടിയ ഗാനം ചിത്രം വിശേഷം.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇനി കേൾക്കാം ഇൻഡിപെൻഡൻസ് എന്ന ചിത്രത്തിൽ സ്വർണലതയും സംഘവും ആലപിച്ച ഗാനം. രചന എസ് രമേശൻ നായർ, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ
1: മൊഴിയാം ഒരു കഥ.
2: മൊഴിയാം ഒരു കഥയിൽ VK എഴുതിയ കഥ കുടിയേറ്റം, അവതരിപ്പിക്കുന്നത് ഐശ്വര്യ.
3: പിറ്റേന്ന് വൈകുന്നേരം തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി വീശാനിടയുണ്ട് എന്ന് റേഡിയോവിൽ കാലാവസ്ഥാ പ്രവചനമുണ്ടായി. കിഴക്കേ വാ എന്ന് നാലയലത്ത് വിഷുപക്ഷിയും പാടി. അപ്പോൾ കാലവർഷം പതിവിലും നേരത്തെ സമാഗതമാവുകയാണ്. പറഞ്ഞ സമയത്തിന് കാറ്റടിച്ചു. ഗോപിച്ചേട്ടനും അദ്ദേഹത്തിന്റെ ധർമ്മപത്നി മണിച്ചേച്ചിയും ഒരു കൊടുങ്കാറ്റുപോലാണ് പിറന്ന മണ്ണിൽ തിരിച്ചെത്തിയത്. അവരെ കയറ്റി ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പറന്ന വിമാനത്തിന്റെ അലർച്ച ഇന്ത്യാ സമുദ്രത്തിൽ ഒരു ന്യൂനസമ്മർദ്ദം സൃഷ്ടിച്ചിരിക്കണം. കൂറ്റൻ രണ്ട് ടൂറിസ്റ്റ് കാറുകളിലാണ് വിദേശികൾ മലയോരത്തെ തറവാട്ട് വീട്ടിൽ ചീറിയലച്ചെത്തിയത്. ആദ്യത്തേതിൽ ഗോപിച്ചേട്ടനും മണിച്ചേച്ചിയും, അടുത്തതിൽ വിലമതിക്കാൻ കഴിയാത്ത ജംഗമ വസ്തുക്കളും. അവശേഷിക്കുന്ന ഉരുപ്പടികൾ റെയിൽവഴിയാണത്രെ വരുന്നത്. വിശിഷ്ട വസ്തുക്കൾ വഹിച്ചു വരാൻ ചരക്കു തീവണ്ടിയിൽ നല്ലൊരു പെട്ടി നോക്കി തിരുവനന്തപുരത്ത് സംവരണം ചെയ്തിട്ടുണ്ട്. അതിഥികൾ വന്ന ചുടുകാറ്റിൽ മലയോരത്തുകാർ മഴയെ മറന്നു. 55 കഴിഞ്ഞ ഗോപിച്ചേട്ടൻ അടുത്തൂൺ പറ്റിയാണ് വന്നിരിക്കുന്നത്. ഇനിമേൽ ചത്തും കൊന്നും അടക്കിക്കൊള്ളോളം ഊണിവിടെ തന്നെ. അതുവരേക്കും തന്റെ ഭാര്യാപദം നിലനിർത്തിക്കൊള്ളാമെന്ന് മണിച്ചേച്ചിയും ഏറ്റിട്ടുണ്ട്. മലയോരത്തെ അനാദി വ്യാപാരിയായ രാമചന്ദ്രൻ പ്രശസ്തരുടെ സാന്നിധ്യത്തിന്റെ സാമ്പത്തിക വശത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ പഞ്ചായത്ത് ഇനി അങ്ങോട്ടൊന്ന് കനക്കും. കൈത്തൊഴിലും കുടിൽ വ്യവസായവും വളരും. ഖനയുരു വ്യവസായശാലകളും സ്ഥാപിതമാവും. അതെല്ലാം മലയോരത്തെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യവാഹിനിയിലേക്ക് വരും. പിന്നെ ആരെ കാണാനാണ്? കണ്ടാൽ തിരിച്ചറിയാനാണ്. ചരക്കു തീവണ്ടിയിലെത്തിയ വാസ്തുശില്പങ്ങളിൽ ഗോപിച്ചേട്ടന്റെ കാറുമുണ്ടായിരുന്നു. പോന്ന വർഷത്തെ മോഡൽ മെഴ്സിഡസ് ബെൻസ്. ഇങ്ങു നിന്നങ്ങോളം നീളമുള്ള ആ ജന്തു കടന്നുപോയപ്പോൾ പഞ്ചായത്ത് നിരത്തിൽ പൊടി പൂരമുയർന്നു. വെടിക്കെട്ടുമുണ്ടായിരുന്നു. സംഭവം പൊടി പാറിയത് ഗോപിച്ചേട്ടന് പിടിച്ചില്ല. ജലദോഷം പിടിപെട്ട അദ്ദേഹം നിയോജക മണ്ഡലത്തെ തലയിലേറ്റി നിൽക്കുന്ന നിയമസഭാ സാമാജികനെ അടിയന്തരമായും ആളയച്ചു വരുത്തി. നിരത്ത് താറിടേണ്ടതിലേക്കായി വേണ്ട കാശു കൊടുത്തു. 6 മാസം മാത്രമേ ഗോപിച്ചേട്ടനും മണിച്ചേച്ചിയും തറവാട്ടിൽ കൊടികുത്തി വാണതുള്ളൂ. കാടാറുമാസം എന്നാണ് അജ്ഞാതവാസത്തെ വിശേഷിപ്പിച്ചതും. അപ്പോഴേ ഇൻകാമായ സംസ്കാരം ഉൾക്കൊണ്ട ഒരു തച്ചന്റെ മേൽനോട്ടത്തിൽ പുഴയോരത്ത് ഒരു ഇരുനില മട്ടുപ്പാവ് ഉയർന്നു. സുഖവാസം അടിമുടി അങ്ങോട്ടാക്കി. കുടുംബാംഗങ്ങൾക്കൊക്കെ യഥാർഹം സമ്പത്തിദാനം നിർവഹിച്ച ശേഷമായിരുന്നു പുരമാറ്റം. പുത്തൻ പണത്തിനു പുറമെ ഒരു പുത്തൻ സംസ്കാരത്തിന്റെ ഉപജ്ഞാതാക്കളുമായിരുന്നല്ലോ ദമ്പതികൾ. പ്രിയേ, ഗോപിച്ചേട്ടൻ പറഞ്ഞു, 10-40 വർഷം മുൻപ് തുലാത്തിലെ ഒരു വർഷകാല സന്ധ്യയ്ക്കല്ലേ നമ്മുടെ പങ്കീപരിണയം നടന്നത്? ശരി തന്നെ. പ്രിയ തലയ്ക്ക് കൈവച്ചു. എത്ര വേഗമാണ് തുലാവർഷങ്ങൾ കടന്നുപോകുന്നത്! എന്നാൽ പദ്ധതി ആസൂത്രണം ചെയ്യുകയല്ലേ? തീർച്ചയായും. കടലാസും പെൻസിലും റൂൾ തടിയും കോമ്പസും വടക്കുനോക്കിയ യന്ത്രവും ഉപയോഗിച്ച് അവർ ഒരു രേഖയ്ക്ക് രൂപം കൊടുത്തു. കൺട്രിയിൽ വച്ചു വേണ്ട, അടുത്ത പട്ടണത്തിലെ ഒരു 3 നക്ഷത്രത്തിലെ ഹോട്ടലിലാക്കി കളയാം രംഗവേദി. വൈകിട്ട് 7 തുടങ്ങി അർദ്ധരാത്രി വരെ ആഘോഷം. ക്ഷണിക്ക

ഉൾപ്പെടേണ്ടവർ ജില്ലയ്ക്ക് ആശാൻ കളക്ടർ, 51 ഡെപ്യൂട്ടി കളക്ടർമാർ, വിൽപ്പന നികുതി ആശാന്മാർ, ഒരു ടിൻ മണ്ണെണ്ണയ്ക്ക് ചോദിച്ചാൽ ഇല്ലെന്ന് കൽപ്പിക്കുന്ന സപ്ലൈ ഓഫീസർ, ഗൾഫിൽ നിന്നും മെഡിറ്ററേനിയനിൽ നിന്നും മലയയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും കടയോടെ കുറ്റിപുഴക്കി നാടേറിയ പഴയ സുഹൃത്തുക്കൾ, ഇംഗ്ലീഷ് മാനേഴ്സ് അറിയാവുന്ന മലയോരത്തെ ഏക മാന്യ വ്യക്തി മേജർ PC മേനോക്കി.

കഴിഞ്ഞ് കാലും മുഖവും കഴുകി ഒരുമ്പെട്ട ദമ്പതികളായി ഗോപിച്ചേട്ടനും മണിച്ചേച്ചിയും ഉടുത്തൊരുങ്ങി. ക്ഷണിച്ചവരെല്ലാം വന്നെത്തി ഹാജർ പുസ്തകത്തിൽ ഒപ്പുവെച്ചിരുന്നു. രാവിനു പ്രായം വയ്ക്കെ ആഘോഷം കൊടുമ്പിരി കൊൽകെ ക്ഷണിച്ചവരിലും ഇരട്ടി മാന്യാതിഥികൾ ഹോട്ടലിനെ കീഴ്മേൽ മറിച്ചു. ഇരുകാലിൽ നിൽക്കാൻ ഇനി ഒട്ടും വയ്യെന്നായപ്പോൾ ആതിഥേയൻ ഉച്ചഭാഷണിയിലൂടെ ഉറക്കം തൂങ്ങി പരക്കെ ഒരു നമസ്തേ പറഞ്ഞ് തിരികെ കാറേറി. മട്ടുപ്പാവിന്റെ മുഖ്യ കവാടത്തിലെത്തിയതും യുവദമ്പതികളുടെ ഉറക്കവും ലഹരിയും പുഴകടന്നു. പടിവാതിൽ മലർക്കെ തുറന്നുകിടക്കുന്നു. കൂട്ടമായി നിലവിളിച്ച് ഭരദേവതയ്ക്കൊരു പണപ്പായസവും നേർന്ന് ഒരു ഭാര്യയും നായരും അകത്തേക്ക് കുതിച്ചു. ഡ്രോയിംഗ് റൂം ഉഴുതുമറിച്ചിരിക്കുന്നു. സമസ്തവും കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. ടെലിഫോണില്ല, കോളിംഗ് ബെല്ലില്ല, ചുമരോട് ചുമർ ചേർന്ന് വിരിച്ചിരുന്ന പേർഷ്യൻ പരവതാനിയില്ല. 5 ടൺ വരുന്ന എയർ കണ്ടീഷണർ ആകട്ടെ ക്ലീനായി സാവകാശം പൊക്കിയെടുക്കപ്പെട്ട് പോയുമിരിക്കുന്നു. ദുഃഖത്തിനും ഭീതിക്കും വഴങ്ങി കരച്ചിൽ പുറത്തു വരുത്താനാവാതെ മണിച്ചേച്ചി തറയിൽ കുഴഞ്ഞു വീണു. 12 കോണിപ്പടികൾ 3 മൂച്ചിന് കുതിച്ച് ഗോപിച്ചേട്ടൻ ബെഡ്റൂമിലെത്തി. വാൾസേഫിലാണ് ആദ്യം നോക്കിയത്. അവൻ വാ പൊളിച്ചിരിക്കുന്നു. വസ്തുവകകൾ ക്ലീനായി മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സേഫിനകത്തെ സേഫിൽ നോക്കി. അവയിലെ 2 ബ്രീഫ് കേസുകളുടെ മേൽവിലാസവുമില്ല. ഓരോന്നിലും 1 മില്യൺ വീതം കുവൈത്തി ദിനാർ സമം 40 കോടി ഇന്ത്യൻ രൂപ എന്ന ആഘാതത്തിനു പുറത്ത് ഗോപിച്ചേട്ടൻ പ്രജ്ഞയേറ്റ് നിലം പതിച്ചു. ശബ്ദം കേട്ട് മണിച്ചേച്ചി ഞെട്ടിയുണർന്നു. അടുക്കളയിലേക്കോടി. ഭാഗ്യത്തിന് കറിമസാലകളൊന്നും അപഹരിക്കപ്പെട്ടിട്ടില്ല. പുഴയ്ക്കക്കരെ റെയിലിന്മേൽ പുലർച്ചെ വണ്ടി പൂവൻ കോഴി കൂവി. യുക്തിവാദം തുടങ്ങിവച്ചത് മണിച്ചേച്ചിയാണ്. ഇത്രയധികം വിലപിടിപ്പുള്ള സാധനങ്ങൾ കളവുപോയതുകൊണ്ട് അവ തിരികെ കിട്ടാനുള്ള സാധ്യത വർദ്ധിച്ചു വരികയാണ് എന്ന് അവർ പറഞ്ഞു. പോലീസിൽ വിവരമറിയിക്കണ്ടേ? ഫോണിലോ? യന്ത്രവും കളവുപോയിരിക്കുകയല്ലേ. ശരി തന്നെ, ഇനി എന്നാ മാർഗം? ഗോപിച്ചേട്ടൻ കാലത്ത് നേരിട്ട് സ്റ്റേഷനിൽ ഹാജരായാൽ മതി. മണിയുടെ ഉന്നതമായ ഇന്റലിജന്റ് കോഷ്യന്റിനു മുന്നിൽ നാം തലകുനിക്കുന്നു. കൃത്യം 9 മണിക്ക് ഇരുവരും ഒന്നിച്ചുണർന്നു. പിന്നെയും അരമണി നേരത്തിനകം ഉടുപ്പും തൊപ്പിയുമിട്ട് ഗോപിച്ചേട്ടൻ പോലീസ് സ്റ്റേഷനിലേക്ക് കാർ ഓടിച്ചുപോയി. 6 മൈലീസ് തെക്കുമാറിയായിരുന്നു തട്ടകത്തെ പോലീസ് സ്റ്റേഷൻ. പോലീസ് മുറകളിൽ കൺകണ്ടവൻ എന്നതിനു പുറമെ ഒരു വിഷഹാരിയുമായിരുന്നു ചെറുപ്പക്കാരനായ സബ് ഇൻസ്പെക്ടർ. അതിനാൽ അന്ന് രാവിലെ കലശലായ ദംശനമേറ്റ ഒരാൾ തന്നെ കാണാൻ വരുമെന്ന് നിമിത്തമുണ്ടായി. അന്നേരമാണ് ഗോപിച്ചേട്ടൻ കാറിറങ്ങി സ്റ്റേഷൻ കയറുന്നത്. പാമ്പല്ലല്ലോ കടിച്ചത്? ഇൻസ്പെക്ടർ ചോദിച്ചു. അല്ല, ഗോപിച്ചേട്ടൻ പറഞ്ഞു. പിന്നാര്? കണ്ടാലറിയാത്ത ഒരു പറ്റം തസ്കര മൂർഖന്മാർ. ഇൻസ്പെക്ടർക്ക് സന്തോഷമായി. ശാസ്ത്രം പിഴച്ചില്ലല്ലോ, ദംശനമുണ്ടായല്ലോ. കള്ളനും ഒരു കരിമൂർഖൻ തന്നെയാണല്ലോ. എന്നാൽ മോഷണം പോയ ആസ്തികളുടെ ബാധ്യതകളെക്കുറിച്ച് കേട്ടപ്പോൾ ഇൻസ്പെക്ടർ അന്തിച്ചു. വിശിഷ്ട ഭോജ്യങ്ങളെല്ലാം ചുങ്കം തീരുവ കൊടുത്തു തന്നെയാണല്ലോ കൊണ്ടുവന്നിരുന്നത്. അതെ, ഗോപിച്ചേട്ടൻ പറഞ്ഞു. രേഖയുണ്ടോ? അതും കളവുപോയി. കേസന്വേഷണം വഷളാവുകയാണല്ലോ. തുലാത്തിലെ വാവും പുഴയിലെ ബലിയിടലും പുഴക്കരയിലെ ആഴ്ചചന്തയും കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാം. അത്ര ദീർഘിപ്പിക്കണോ? ഗോപിച്ചേട്ടൻ ചോദിച്ചു. അത് വേണ്ടി വരുമെന്നാണ് തോന്നുന്നത്, ഇൻസ്പെക്ടർ പറഞ്ഞു. അമാവാസിക്ക് മുമ്പ് നല്ല മുഹൂർത്തമില്ല. കറുത്ത വാവാം കാമിനി തന്നെയുടെ വരവിന് പിന്നെയും ഉണ്ട് 10 നാൾ. ഗോപിച്ചേട്ടൻ അക്ഷമനാവുകയായിരുന്നു. എല്ലാം പോയാലും കുവൈത്തി ദിനാറിന്റെ ആ പെട്ടികൾ 2 എണ്ണം മാത്രം കിട്ടിയാൽ മതി.

0: മുതൽ ക്രോക്കറി വരെയും കുടിൽ തൊട്ട് കൊട്ടാരം വരെയും സ്വർണ്ണ നാണയം തൊട്ട് കുവൈത്തി ദിനാർ വരെയും ഏതാണ്ട് ചിലതൊക്കെ കാണണമെന്ന് രാമചന്ദ്രൻ പറഞ്ഞു. മണിച്ചേച്ചി തുറന്നൊരടി. അപ്പോൾ താനാണോ മോഷ്ടാവ്? എവിടുന്ന്? എന്ത്? ഇവിടുന്ന് എല്ലാം എല്ലാം. അതിന് തെളിവെന്തെന്നായി രാമചന്ദ്രൻ. രാമചന്ദ്രൻ സത്യം പറഞ്ഞേക്കൂ, ഗോപിച്ചേട്ടൻ പറഞ്ഞു. സാധനങ്ങൾ മോഷ്ടിച്ചത് ഞാനല്ല. പിന്നെ ആരും മോഷ്ടിച്ചു? മണിച്ചേച്ചി ചോദിച്ചു. അത് ചോദിക്കരുത്. മെയ്ഡിൻ സാമഗ്രികൾ നിങ്ങളുടേതെങ്കിൽ വിട്ടുതരാം. എപ്പോൾ? ഇപ്പോൾ തന്നെ. കാറെടുത്ത് ഹെഡ്ലൈറ്റ് ഇല്ലാതെ ഓടിച്ചുപോയി അവ പരിശോധിച്ച ശേഷം. ആരും പിന്നോട്ട് അമാന്തിച്ചില്ല. മൂവരും കറുത്ത മുഖം മൂടി ധരിച്ചു. കാറേറി ചില്ലുകൾ ഉയർത്തി. താണ ഗിയറിൽ വണ്ടി വിട്ടു. പുഴകടന്ന് കരിമ്പനക്കാടുകൾക്കിടയിൽ ഊടുപൂഴിയിലൂടെ രണ്ട് യോജന ചെന്നപ്പോൾ രാമചന്ദ്രൻ നടത്തുന്ന ഗ്ലോബൽ ഡിറ്റക്ടീവ് ഏജൻസി ലിമിറ്റഡ് എന്ന ബോർഡും അത് വഹിച്ചു നിൽക്കുന്ന കെട്ടിടവും കണ്ടു. പ്രതികൾ കാറിറങ്ങി. വൈദ്യുതിയുടെ പ്രകാശത്തിൽ അകത്ത് ചെമ്പുകുട്ടകങ്ങൾ, വില്ലമ്പുകൾ, ടെലിഫോൺ തുടങ്ങി തൊണ്ടിമണ്ഡലങ്ങൾ ഒന്നൊഴിയാതെ കണ്ടപ്പോൾ ഗോപിച്ചേട്ടന്റെയും മണിച്ചേച്ചിയുടെയും മനം കുളിർത്തു, മഞ്ഞു പെയ്തു. ഇതെല്ലാം ഞങ്ങളുടെ ബ്രഹ്മസ്വമല്ലേ രാമചന്ദ്ര? ഗോപിച്ചേട്ടൻ ചോദിച്ചു. സാറു പറ. എങ്കിൽ സാധന സാമഗ്രികൾ പല ട്രിപ്പുകളിലായി സാറന്മാർ കാറിൽ കൊണ്ടുപോ എന്ന് രാമചന്ദ്രൻ ഉത്തരവായി. ആ രണ്ടു പെട്ടി നിറയെ കാണുന്ന കുവൈത്തി ദിനാർ ഒഴിച്ച്. അതെന്താണ് അങ്ങനെ രാമചന്ദ്ര? ഗോപിച്ചേട്ടൻ ചോദിച്ചു. രാമചന്ദ്രൻ എന്തിനാണ് ദിനാർ? രാമചന്ദ്രൻ ചിരിച്ചു. ഒരാളിന് പണം എന്തിനെന്ന ചോദ്യത്തിന് തൃപ്തികരമായ ഒരു മറുപടി ലോകത്ത് ഒരാൾക്കും ഇന്നേ വരെ പറയാൻ കഴിഞ്ഞിട്ടില്ലെന്ന വസ്തുത വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചന്ദ്രൻ എന്ത് കമ്മീഷൻ വേണം? ഗോപിച്ചേട്ടൻ ഏജൻസി വ്യവസ്ഥകളിലേക്ക് കടന്നു. തുലോം തുച്ഛം 40 കോടി ഇന്ത്യൻ രൂപയ്ക്ക്, അതിന്റെ രൂപഭദ്രതയ്ക്ക് വെറും 2 ലക്ഷം. ബമ്പർ ഓഫർ. അയ്യോ! ഗോപിച്ചേട്ടൻ തലയ്ക്ക് കൈവച്ചു. അവൻ ചോദിച്ചത് കൊടുത്തേക്കു ഗോപിച്ചേട്ട, മണിച്ചേച്ചി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. 2 ലക്ഷം തന്ന ശേഷം പെട്ടികൾ വിട്ടുതരുമല്ലേ? ഗോപിച്ചേട്ടൻ ചോദിച്ചു. വേണ്ട, സാർ ഇപ്പോൾ തന്നെ കൊണ്ടുപോയിക്കോ. ഗോപിയാരുടെ വാക്കിലും വലിയ 2 ലക്ഷം രാമചന്ദ്രനില്ല. പെരുത്ത നന്ദി. ഇനി ഈ ദിനാറുകളുമായി ഞാൻ വീണ്ടും വിദേശം തെണ്ടണം, അത് രൂപകളാക്കാൻ. ഗോപിച്ചേട്ടൻ ഒരു പരാതി എന്നോണം പറഞ്ഞു. അത് വേണ്ടെന്ന് രാമചന്ദ്രൻ. പിന്നെ എപ്പടിയെന്ന് ഗോപിച്ചേട്ടൻ. ചാരുദത്തന്റെ ഒരു സ്ഥാപനം മലയോരത്ത് നല്ല നിലയിൽ നടന്നുവരുന്നതായി ഗോപിയാര് കേട്ടിരിക്കും. ദത്തനെ നേരിൽ പോയി കാണുക. ചാരുദത്തനെ ഞാൻ എന്ന് കാണണം? ഗോപിച്ചേട്ടൻ ചോദിച്ചു. എന്റെ 2 ലക്ഷം തരുന്ന പിറ്റേന്ന്. പിന്നീട് പുലരും വരെ മൂവരും ചേർന്ന് കാർ പലതവണ ഓടിച്ച് വസ്തുക്കൾ സമ്പൂർണമായും മട്ടുപ്പാവിൽ എത്തിച്ചു. പുലർന്നപ്പോൾ ഭൂമിഭാഗം പഴയപടി, ഒന്നും കളവു പോകാത്ത പോലെ. 2 ലക്ഷത്തിന്റെ കറൻസി നോട്ടുകളാൽ രാമചന്ദ്രനെയും മൂടി സമാധിയിരുത്തി. പിറ്റേന്ന് പോയെന്നാൾ പകൽ 10 മണിക്കുമേൽ ദിനാറുകളത്രയും ഒരു പഴയ തുകൽപ്പെട്ടിയിലാക്കി ഗോപിച്ചേട്ടൻ ചാരുദത്തനിലേക്ക് നടന്നു. രാമചന്ദ്രൻ പറഞ്ഞു. എന്നാൽ നോട്ടുകെട്ടുകൾ എണ്ണിത്തുടങ്ങുകയല്ലേ ഗോപിനായർ? അങ്ങനെ തന്നെ. ഗോപിച്ചേട്ടൻ പെട്ടി തുറന്ന് ഒരു കുത്ത് ദിനാറെടുത്ത് ദത്തന് നീട്ടി. അതിൽ നിന്നൊരു നോട്ടെടുത്ത് ദത്തൻ വെളിച്ചത്തിനെതിരെ പിടിച്ച് വളരെ നേരം പരിശോധിച്ചു. എന്നിട്ട് പ്രശ്നത്തിന്റെ പല ഭാഗത്തിലേക്ക് പ്രവേശിച്ചു. ഗോചരവശാൽ ഞാൻ ശങ്കിച്ചത് തന്നെ. കടലാസിന്റെ മേനിയും അച്ചടിത്തെറ്റും ശുദ്ധിപത്രവും കൂടിയാകുമ്പോൾ ഇവ ചാവക്കാട് കുന്നംകുളം മേഖലയിൽ നിർമ്മിച്ചവയാണെന്ന് സിദ്ധിക്കുന്നു.
1: ഇതുവരെ കേട്ടത് വി കെ എൻ എഴുതിയ കഥ കുടിയേറ്റം. അവതരിപ്പിച്ചത് ഐശ്വര്യ.

ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ, റേഡിയോ പ്രോഗ്രാം തയ്യാറാക്കി നൽകാൻ താൽപര്യമുള്ളവരിൽ നിന്ന് പ്രസാർ ഭാരതി അപേക്ഷ ക്ഷണിക്കുന്നു. ആകർഷകമായ സംഗീതാധിഷ്ഠിത പരിപാടികൾ, റേഡിയോ നാടകങ്ങൾ, ഡോക്യുമെന്ററികൾ, കഥാവതരണം, ക്വിസ്, വിവിധ പോഡ്കാസ്റ്റ് സീരീസുകൾ എന്നിവ തയ്യാറാക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. 14 അല്ലെങ്കിൽ 28 മിനിറ്റ് ദൈർഘ്യമുള്ള പരിപാടികൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സമർപ്പിക്കാം. പരമ്പരകളായും സമർപ്പിക്കാം. ഇതിന് ചില പ്രത്യേക വ്യവസ്ഥകളുണ്ട്. റവന്യൂ ഷെയറിംഗ്, സ്പോൺസേർഡ് അല്ലെങ്കിൽ ഗ്രാറ്റസ് മോഡുകളിലാണ് പ്രപ്പോസലുകൾ സ്വീകരിക്കുന്നത്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 31. അപേക്ഷിക്കുന്നതിന് മുൻപായി പൂർണ്ണമായ മാർഗനിർദ്ദേശങ്ങൾ, ആവശ്യമായ രേഖകൾ, പ്രത്യേക ഇമെയിൽ വിലാസങ്ങൾ എന്നിവ അറിയുന്നതിനായി പ്രസാർ ഭാരതിയുടെയും ആകാശവാണിയുടെയും വെബ്സൈറ്റുകളിലെ ഔദ്യോഗിക കണ്ടന്റ് സോഴ്സിംഗ് പോളിസി 2024 പരിശോധിക്കുക. വെബ്സൈറ്റ് വിലാസങ്ങൾ ഇനി പറയാം. പ്രസാർ ഭാരതി

www.gov.in/nipp. ആകാശവാണി.gov.in/files/nipp. അറിയിപ്പ് കഴിഞ്ഞു.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. സൈമൺ പീറ്റർ നിനക്ക് വേണ്ടി എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ ആലപിച്ച ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് സംഗീതം നൽകിയത് എ. ടി. ഉമ്മർ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: എസ് രമേശൻ നായർ രചിച്ച ഔസേപ്പച്ചൻ സംഗീതം പകർന്ന ഗാനം ചിത്ര പാടിയത് ചിത്രം അനിയത്തിപ്രാവ്.

0: അവിടെ എപ്പോഴും ഒരു ഫെസ്റ്റിവൽ മോഡാണ്. ക്ലാസ്സുകളുണ്ട്, പക്ഷേ എപ്പോഴും ആഘോഷമാണ്. ഹോളി, ഓണം, ഒരു ദിവസം രണ്ടു ദിവസം അല്ല, ഒരുപാട് ദിവസത്തെ ആഘോഷം. അപ്പൊ എപ്പോഴും ഒരു ആക്റ്റീവ് മോഡലുള്ള ഒരു ക്യാമ്പസ് ആണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: രചന ഷിബു ചക്രവർത്തി, സംഗീതം ശ്യാം. മനു അങ്കിൾ എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 നിഷ സുരഭിയിൽ കേൾക്കാം.
1: ആകാശവാണി. ഇപ്പോൾ ശ്രീമതി ജി സീതാലക്ഷ്മിയുടെ സംഗീത കച്ചേരി കേൾക്കാം. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. പൂർവി കല്യാണി രാഗത്തിൽ ശിവനന്ദന ഗജാനന എന്ന കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു. ആദിതാളം പ്രൊഫസർ ശ്രീനിവാസൻ രചിച്ചത്.

ശ്രീമതി ജി സീതാലക്ഷ്മിയുടെ സംഗീത കച്ചേരിയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. അടുത്തതായി കല്യാണി രാഗത്തിൽ അദ്രി സുതാവര എന്ന സ്വാതി തിരുനാൾ കൃതി ആദ്യതാളം.

0: ശ്രീമതി ജി സീതാലക്ഷ്മിയുടെ സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം.
1: സംഗീതസുധ സമാപിച്ചു.

ഏവർക്കും നിശ സുരഭിയിലേക്ക് സ്വാഗതം. നിശ സുരഭിയിൽ ഇന്നാദ്യം പാച്ചുവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിലെ ഗാനം മനു മഞ്ജിത്, രാജശേഖർ എന്നിവർ രചിച്ച് ജസ്റ്റിൻ പ്രഭാകരന്റെ സംഗീതത്തിൽ ആൻ ആമി വാഴപ്പള്ളി പാടിയത്.

ഇനി കേൾക്കാം കാണാ കൺമണി എന്ന ചിത്രത്തിൽ സുജാത, ശ്യാം ധർമ്മൻ എന്നിവർ പാടിയ ഗാനം. വയലാർ ശരത്ചന്ദ്രവർമ്മ രചിച്ച, ശ്യാം ധർമ്മൻ സംഗീതം നൽകിയത്.

നിശസുരഭിൽ ഒരു ഗാനം കൂടി. അതിരൻ എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രൻ പാടിയത്. രചന വിനായക് ശശികുമാർ, സംഗീതം PS ജയഹരി.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. തോംസൺ ആന്റണി അവതരിപ്പിച്ചത്.
1: യാതൊരു ഉത്സാഹവും ഇല്ലാതെ അറുമടിയന്മാരുമായി കഴിയുന്നവരെ ചിലപ്പോൾ നാം കണ്ടിട്ടുണ്ടാവും. ജീവിതത്തിന്റെ ഗതി അടഞ്ഞിരിക്കുന്നു, ഇനി എനിക്ക് രക്ഷയില്ല എന്ന് ചിന്തിക്കുന്നവരാണ് ഇവരിൽ പലരും. ജീവിത പ്രശ്നങ്ങളെ നേരിടാൻ ഇവർക്ക് കഴിയുന്നില്ല. പ്രത്യാശയുടെ നീരുറ്റി കുടിക്കുന്ന ഇത്തിൽ കണ്ണികളാണ് നിഷേധാത്മക ചിന്തകൾ. ഈ മനോഭാവത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാത്തിടത്തോളം കാലം ഇവരെ രക്ഷിക്കാൻ ആർക്കും സാധ്യമല്ല. പരാജയം സംഭവിക്കുമോ എന്ന ഭയം വെച്ചു പുലർത്തുന്നതിൻ്റെ ഫലമായി മുന്നോട്ട് ചുവടുകൾ വയ്ക്കാൻ മടിച്ചു നിൽക്കുന്നവരുണ്ട്. അമിതമായ ഉത്കണ്ഠ അവരെ നിഷ്ക്രിയരാകുന്നു. ജിജ്ഞാസയും ഉത്കണ്ഠയും ഒക്കെ ഒരളവ് വരെ നമുക്കെല്ലാം ഉണ്ടാവും. അത് ആവശ്യമാണ്, ആരോഗ്യകരവുമാണ്. പക്ഷേ ഉത്കണ്ഠ അമിതമായാൽ അത് അസ്വസ്ഥതയും ആകുലതയുമാകും നമ്മിൽ സൃഷ്ടിക്കുന്നത്. ആകുലതകളെ അതിജീവിക്കാനും പരാജയഭീതിയും അമിതോത്കണ്ഠയും മറികടക്കാനും മനസ്സിന് നാം പരിശീലനം നൽകണം. ആദിയും ആകുലതയും നമ്മെ രോഗികളാക്കി മാറ്റുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ആകുലതകളും അസ്വസ്ഥതകളും ഉളവാക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. പ്രശ്നരഹിതമായ ജീവിതം എന്നൊന്നുണ്ടോ? തീർച്ചയായും ഇല്ല. മാത്രമല്ല, ജീവിതം പലപ്പോഴും പ്രശ്ന സങ്കീർണമാണ്. വിപരീത സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും സമചിത്തതയോടും യാഥാർത്ഥ്യബോധത്തോടും നേരിടാനും അവയെ അതിജീവിച്ച് മുന്നേറാനും നമുക്ക് കഴിയണം. പരാജയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. പരാജയങ്ങളിലും പരാജയപ്പെടാത്ത മനസ്സാണ് നമ്മുടെ ജീവിത വിജയത്തിന് ആവശ്യം വേണ്ടത്. പരാജയങ്ങൾ, പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായവ, പലരുടെയും ജീവിതത്തെ തകർത്തിക്കളയുന്നു. ആഘാതത്തിൽ നിന്ന് ചിലർ എഴുന്നേൽക്കാറേയില്ല. സ്വന്തം പരാജയത്തിലേക്കും തളർന്ന സ്വത്വത്തിലേക്കുമാണ് ഇവർ നോക്കുന്നത്. സ്വയം പരിതപിക്കുകയും ചുറ്റുപാടുകളെ പഴിക്കുകയുമാണ് ഇവർ ചെയ്യാറുള്ളത്. തത്ഫലമായി അപകർഷബോധം, സംശയബുദ്ധി തുടങ്ങിയവയുടെ വിളനിലമായി ഇവർ മാറുന്നു. നിരുന്മേഷവാന്മാരും നിരാശരുമായിത്തീരുന്നു. നിരാശ ഒന്നിനും പ്രതിവിധിയല്ല. സ്വന്തം പരാജയത്തെക്കുറിച്ച് ഓർത്തോർത്ത് നിരാശയപ്പെട്ടു ജീവിതം പാഴാക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ജീവിതത്തിൽ നിന്നുള്ള ഒരുതരം ഒളിച്ചോട്ടമാണിത്. ആകയാൽ ഇത് ഭീരുത്വമാണ്. ഭീരു പലവട്ടം മരിക്കുന്നു, ധീരനോ ഒരിക്കൽ മാത്രവും. കവാഷ് ഡൈ മെനി ടൈംസ് ബിഫോർ ദർ ഡെത്ത്. ദ വേലിയൻ നെവർ ടേസ്റ്റ് ഓഫ് ഡെത്ത് ബട്ട് വൺസ്. ഷേക്സ്പിയർ ജൂലിയസ് സീസർ എന്ന വിശ്വപ്രസിദ്ധ നാടകത്തിൽ കുറിച്ചത് എത്ര വലിയ സത്യമാണ്. സ്വന്തം പരാജയം അംഗീകരിക്കാനും അതിൻ്റെ കാരണം കണ്ടെത്തി പരിഹരിച്ച് മുന്നേറാനും കഴിയണമെങ്കിൽ നമുക്ക് എളിമയുണ്ടായിരിക്കണം. യാഥാർത്ഥ്യബോധത്തോടെ സ്വന്തം പരാജയം നാം അംഗീകരിക്കണം. ജ്ഞാനികൾ പരാജയത്തിൽ നിന്ന് കരകയറാനുള്ള മാർഗം അന്വേഷിക്കുന്നു. പരാജയങ്ങളെ ഓർത്ത് ജ്ഞാനികൾ കരയാറില്ല. അവയ്ക്കുള്ള പരിഹാരത്തെപ്പറ്റി അവർ ശരിയായി ആലോചിക്കുന്നു. പ്രശ്ന പരിഹാരത്തിന് ആവശ്യം യാഥാർത്ഥ്യബോധവും മനഃശക്തിയുമാണ്. ആത്മബലവും ഉറച്ച ഇച്ഛാശക്തിയും പ്രത്യാശയുമാണ് വേണ്ടത്. യഥാർത്ഥ പൗരുഷം ആത്മശക്തിയിലാണ്. സ്ഥിരപ്രജ്ഞത, ത്യാഗം, വിശ്വാസം, വിനയം എന്നിവ കൂടാതെ അത് സാധ്യമാവില്ല എന്ന് ഗാന്ധിജി പറയുന്നു. നശ്വരമായവയിൽ പരമമായ ആശ അർപ്പിച്ചാൽ നാം നിരാശരാകും. ആശയാണ് നിരാശയ്ക്ക് കാരണം എന്ന് ശ്രീബുദ്ധൻ പഠിപ്പിക്കുന്നു. ഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്യണമെന്ന് ഭഗവത്ഗീത ഉപദേശിക്കുന്നു. നമുക്ക് നാമേ പണിപൊതു നാഗം, നരകവും അതുപോലെ എന്ന് മഹാകവി ഉള്ളൂർ പാടുന്നു. ദ മൈൻഡ് ഈസ് ഇറ്റ്സ് ഓൺ പ്ലേസ് ആൻഡ് ഇൻ ഇറ്റ് സെൽഫ് ക്യാൻ മേക്ക് എ ഹെവൻ ഓഫ് ഹെൽ ഓർ എ ഹെൽ ഓഫ് ഹെവൻ. മനസ്സ് അതിൻ്റേതായ ഒരു ലോകമാണ്. നരകത്തെ സ്വർഗമാക്കാനും സ്വർഗത്തെ നരകമാക്കാനും അതിന് കഴിയും എന്നും മിൽട്ടൺ തൻ്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന വിഖ്യാത കാവ്യത്തിൽ പാടുന്നത് എത്ര അർത്ഥവത്താണ്. നമ്മെ പ്രത്യാശാഭരിതരും ഉത്സാഹികളുമാക്കുന്ന ചിന്തകളെ മനസ്സിൽ നടാൻ കഴിഞ്ഞാൽ ജീവിതം സന്തോഷപ്രദവും സുഖകരവുമാകും. ഇഫ് വിൻ്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ്. ശിശിരമെത്തിയാൽ പിന്നെ വസന്തകാലം അകലെയാണോ? ജീവിതത്തിൻ്റെ ഋതുഭേദങ്ങളിൽ വേനലും ഹേമന്തവും ഗ്രീഷ്മവും വസന്തവും ഒക്കെ ഉണ്ടാവും. വരാനിരിക്കുന്ന വസന്തത്തിൻ്റെ മുന്നോടിയായി കൊടും മഞ്ഞുകാലക്കെടുതിയെ കാണാൻ കഴിവുള്ള മനസ്സാണ് നമുക്കാവശ്യം. ചുറ്റുപാടും വ്യാപിച്ചു നിൽക്കുന്ന കൂരിരുട്ടിനപ്പുറം വിരിയാൻ പോകുന്ന പ്രഭാതത്തിൻ്റെ തങ്കരശ്മികൾ കാണാൻ മനസ്സിൻ്റെ കണ്ണുകൾക്ക് കഴിയട്ടെ.
0: സുഭാഷിതം അവതരിപ്പിച്ചത് തോംസൺ ആന്റണി. ആ ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ 5 മിനിറ്റും 20 സെക്കൻഡും. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഏവർക്കും ശുഭരാത്രി നേരുന്നു. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി മുംബൈയിലെ.
2: ജഗ്ജീത് സിംഗ് കി ആവാസ്, ജാവേദ് അക്തർ കെ ബോൾ, സംഗീത് ജഗ്ജീത് സിംഗ് കാ.

जुर्म किया, इन रंग हो गया गुलाबी गुलाबी।